ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 23, കൊല്ലവർഷം 1201, ഇടവം 30. 2026 ജൂൺ 13, ശനിയാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 51 മിനിറ്റും 42 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 എന്നീ മീറ്ററുകളിൽ 1161, 576 കിലോ ഹെഡ്സിലും തിരുവനന്തപുരം എഫ് എം 101.9, ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാ ഹെഡ്സിലും പ്രസാർഭാരതി ഡി ടി എച്ച് സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ഈ പ്രക്ഷേപണത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് പള്ളിക്കൽ സുനിൽ.
1: മറ്റുള്ളവർക്ക് ദോഷകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുക ചിലർക്ക് ഒരു രസമാണ്. അവർ ചെയ്യുന്ന ദ്രോഹ പ്രവൃത്തികൾക്ക് തക്ക ശിക്ഷ അവർക്കും കിട്ടാതിരിക്കില്ല. പണ്ടൊരു ശൈലിയുള്ളതാണ് വിതച്ചതേ കൊയ്യൂ എന്ന്. നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് യോജിച്ച ഫലങ്ങളാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. നെല്ല് വിതച്ചാൽ നെല്ല് തന്നെയാണ് മുളയ്ക്കുകയും ഫലം തരികയും ചെയ്യുന്നത്. കള വിതയ്ക്കാറില്ലല്ലോ. നെല്ല് വിളയുന്ന പാടത്തു തന്നെ കളയും വളരുകയാണ്. കള കളയാതെ വിള വളരില്ല. അതിനാൽ വിനാശകരമായ ദുഷ്കർമ്മങ്ങൾക്കൊരുങ്ങുന്നവർ അതിനുള്ള ശിക്ഷയും അനുഭവിക്കാൻ തയ്യാറാകണം എന്നത് ഒരു പരമമായ നീതിയാണ്. അനുകൂലമായ പരിതസ്ഥിതിയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പ്രവർത്തിക്കണം. കൊയ്ത്ത് കഴിയുമ്പോൾ പാടത്ത് പതിരും മണിയും വേർതിരിച്ച് വെടുപ്പാക്കുന്നത് കാറ്റത്ത് പാറ്റാനിട്ടിട്ടാണ്. കാറ്റിനു വേണ്ടി വീശുകയും പതിവാണ്. അപ്പോൾ പ്രകൃതിദത്തമായ കാറ്റ് നന്നായി വീശുന്നുണ്ടെങ്കിൽ പിന്നെ നെല്ലിനെയും പതിരിനെയും വേർതിരിക്കാൻ എളുപ്പമാണ്. വീശിക്കൊടുക്കേണ്ട ക്ലേശമില്ല. നമ്മുടെ പ്രവർത്തനത്തിന് ഉതകുന്ന സാഹചര്യം സ്വാഭാവികമായി ലഭ്യമാണെങ്കിൽ അത് പരമാവധി പ്രയോജനപ്പെടുത്തുന്നതാണ് ബുദ്ധി. അവസരത്തിനൊത്ത് പ്രവർത്തിച്ചാൽ

0: ങ്ങൾ ധാരാളം ഉണ്ടാകുമെന്ന് മാത്രമല്ല ക്ലേശങ്ങൾ പലതും ഒഴിവാക്കാനും സാധിക്കും. തക്ക സമയത്ത് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ബുദ്ധി. പക്ഷേ അതിൽ അത്യാഗ്രഹം ആപത്താണ്. കൂടുതൽ മെച്ചമുള്ളതാണെന്ന് കരുതി കയ്യിൽ കിട്ടിയത് നഷ്ടപ്പെടുത്തി പറക്കുന്നതിനെ പിടിക്കാൻ ശ്രമിക്കുന്നത് മഠേതരമാണ്. കയ്യിലുള്ളത് പോവുകയും ചെയ്യും, ആഗ്രഹിക്കുന്നത് കിട്ടിയെന്നും വരില്ല. അത്യാഗ്രഹമാണ് ഇങ്ങനെ പ്രവർത്തിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നത്. നാം എത്രമാത്രം സത്യസന്ധമായി ആത്മാർത്ഥമായി പ്രവർത്തിച്ചാലും ചില ഘട്ടങ്ങളിൽ അതിനെയൊക്കെ നിസ്സാരമായി തള്ളിക്കളയുന്ന ചില കൂട്ടരെയും കാണാൻ സാധിക്കും. അവർക്ക് നാം യാഥാർത്ഥ്യമായ കർമ്മങ്ങൾ എത്ര ശ്രദ്ധയിൽപ്പെടുത്തിയാലും നിസ്സാരമായി മാത്രമേ കാണാൻ സാധിക്കൂ. ആത്മാർത്ഥത ഏതു രംഗത്തും വിലമതിക്കുന്ന ഒന്നാണ്. പക്ഷേ കപട ലോകത്തിൽ ആത്മാർത്ഥത ഒരു കള്ളനാണയമായേ പലരും കരുതുന്നുള്ളൂ. വഞ്ചനയും കാപട്യവും സർവത്ര നടമാടുന്നത് കൊണ്ടുകൂടിയാവാം അങ്ങനെ ചില കാര്യങ്ങളെ ചിലർ അവഗണിക്കുന്നത്. തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാളെ നേർവഴിക്ക് നയിക്കാനായി ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമെല്ലാം നാം കൊടുക്കുന്നു. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ അയാൾ പഴയതുപോലെ തന്നെ ആയാൽ നാം പറഞ്ഞതും നിർദ്ദേശിച്ചതുമെല്ലാം വൃഥാവിലായി. അതിന് പണ്ട് പറയുന്ന ഒരു ശൈലിയാണ് കുടം കമഴ്ത്തി വെച്ച് വെള്ളമൊഴിച്ചതുപോലെ എന്ന്. അവിടെ മറ്റുള്ളവർ എന്ത് കരുതുന്നു എന്ന് ചിന്തിക്കാതെ സത്യമാണ് താൻ ചെയ്യുന്നതെന്ന ചിന്തയോടെ പ്രവർത്തിക്കുന്നതാണ് ഉചിതം. പക്ഷേ അത് വിനയം കൊണ്ടേ സാധിക്കൂ. വിനയമാണ് ഉയർച്ചയ്ക്കുള്ള കാരണം. ധിക്കാരിക്ക അധപ്പതനമായിരിക്കും അനുഭവം. മഹാവാക്യങ്ങൾ പലപ്പോഴും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശ്രേഷ്ഠത കൈവരുത്തുന്നത് ശ്രദ്ധേയമാണ്.
1: സുഭാഷിതം അവതരിപ്പിച്ചത് പള്ളിക്കൽ സുനിൽ.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് വയലുപ്പള്ളി ശ്രീധരമേനോന്റെ കവിത പെരിയാറിനോട് പാരായണം ചെയ്യുന്നത് കല്ലറഗോപൻ.

0: and Development Laboratory, part of the Dr. APJ Abdul Kalam Missile Complex in Hyderabad, the Defence Minister said that systems developed by DRDO, such as Akash and BrahMos, have demonstrated India's capability to compete in the global defence technology ecosystem. Mr. Singh emphasized that strength is essential for peace and that self-reliance is the most reliable foundation for that strength. Union Minister for Heavy Industries and Steel H.D. Kumaraswamy has said that Prime Minister Narendra Modi has placed unprecedented emphasis on manufacturing-led growth and employment generation, which has accelerated industrial growth and created large employment opportunities. He said this while addressing the 65th Foundation Day celebrations of the Central Manufacturing Technology Institute in Bengaluru. Mr. Kumaraswamy said the Central Manufacturing Technology Institute, headquartered in Bengaluru, is making significant contributions to research in the strategic sector and will be provided financial and institutional support to strengthen its capabilities and expand its national footprint. Cabinet Secretary Dr. T.V. Somnath has reviewed the preparedness for the NEET re-examination in a meeting with the Director General, National Testing Agency, Abhishek Singh. During the review, the Cabinet Secretary emphasized the need for ensuring the smooth, transparent and secure conduct of the re-examination through close coordination among all concerned stakeholders. Mr. Somnathan said that the full might and weight of the law will fall on any person trying in any manner to distort, disrupt or tamper with the integrity or smooth conduct of the re-examination. Prime Minister Narendra Modi will visit Slovak Republic from tomorrow. Prime Minister Narendra Modi will hold talks with Slovak Prime Minister Fico during the visit and explore new avenues of cooperation. The Prime Minister will also meet President Pellegrini during the visit. The Prime Minister's state visit assumes greater significance in view of the continuous increase in bilateral trade, which crossed $1 billion in 2024 and reached $1.8 billion last year. In badminton, India's PV Sindhu will face world champion Akane Yamaguchi of Japan in the women's singles semi-finals of the Australian Open in Sydney today. The third-seeded Indian booked her place in the last four with a commanding victory over Chen Su Yu in just 27 minutes in the quarter-finals. Delhi NCR witnessed a second consecutive night of heavy rainfall last night, accompanied by thunderstorms, lightning and strong winds. The India Meteorological Department has issued a red alert for Delhi and adjoining areas, warning of moderate thunderstorms accompanied by lightning and squally winds reaching 60 to 70 km per hour with gusts up to 80 km per hour. And that is the end of this news bulletin.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 ഉദയഗീതം, വിജയ് യേശുദാസ് പാടിയത്. 6:30 പ്രഭാതഫേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്കു ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 47-ാം ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 സംഗീത സരണി, മൃദംഗ പാഠം. പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൾ, പഠിക്കുന്നത് ശ്രീജിത്ത് TR മണിമല. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 നേർവഴി. 10:15 തമിഴ് ചൊൽമാലൈ. സംഘകാല ഉണവ്, പഴക്കവഴക്കങ്ങൾ, ഡോക്ടർ എ കവിത നടത്തുന്ന പ്രഭാഷണം. കാശി വിശ്വലിംഗം എഴുതി അവതരിപ്പിക്കുന്ന ചെറുകഥ നാളെ നാൻ. തുടർന്ന് തിരൈപ്പൂക്കൾ. 11:00 ഗാനകൈരളി, സ്വാതിതിരുനാൾ പദങ്ങൾ ഭാഗം 1. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:15 ഏകതാര, ലളിത സംഗീത പരിപാടി, അരുൺ ശിവറാം പാടിയ ഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, വയറിളക്കം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ അജിത് VS സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 രഞ്ജിനി. 2:15 തുടർനാടകം, ദസ്തേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം 45-ാം ഭാഗം. നാടക ആവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ.

2:30-നും 3:35-നും 4:45-നും 5:40-നും ചലച്ചിത്രഗാനങ്ങൾ. 3:00-ക്ക് കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ, കേന്ദ്ര വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം. 4:00-ക്ക് വെള്ളി വെളിച്ചം. 5:00-ക്ക് സംസ്കൃത പരിപാടി, പ്രഭാഷണം, പ്രഭാഷകൻ സുരേഷ് കളിയിലകം. 5:15-ന് പാട്ടുകളം, കരിയം ജയകുമാറും സംഘവും അവതരിപ്പിച്ച ഭദ്രകാളിപ്പാട്ട്. 5:30-ന് സ്പൈസ് സ്പോൺസേർഡ് പരിപാടി. 5:45-ന് ഭക്തിഗാനങ്ങൾ, ശ്രീജകുമാരി ആർ അവതരിപ്പിച്ചത്. 6:00-ക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന. 6:10-ന് തൃശൂർ ജില്ലാ വൃത്താന്തം. 6:30-ന് പ്രാദേശിക വാർത്തകൾ. 6:40-ന് നല്ല വാർത്ത. 6:50-ന് വയലും വീടും, നെല്ലിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളും, ഡോക്ടർ ജ്യോതി സാറ ജേക്കബുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20-ന് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25-ന് വാർത്തകൾ. 7:35-ന് യുവവാണി, മ്യൂസിക് ടൈം, ബാക്ക് സ്ട്രീറ്റ് ബോയ്സ്. 8:00-ക്ക് നാടകം ഒരു ഗോവൻ ട്രിപ്പ് 1-ാം ഭാഗം, രചന അജിത് നമ്പ്യാർ, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകുന്നവർ ആരതി ലാൽ ബി, സെവിൽ ജിഹാൻ, അനീഷ് ദേവ്, ജയദേവ് രവി, ഗോവിന്ദ് ടി എ, വിജു നീരാവിൽ, കൃഷ്ണകുമാർ പട്ടം, അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ ആർ, പാർവതി ജി ആർ, സൌമ്യ ജെ ബി, അനുജ ഭാസ്കർ. 8:30-ന് പദ്ധതികൾ ജനനന്മയ്ക്ക്, പി എം വികാസ്. 8:35-ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15-ന് കായിക ലോകം, ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിലേക്ക് പുതുമുഖങ്ങൾ, അവലോകനം, രചന ജോസ് ജോർജ്. 9:30-ന് സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00-ക്ക് ദേശീയ സംഗീത പരിപാടി, ഇയസ് പ്രസാദ് സാക്സഫോണിൽ വായിച്ച കർണാടക സംഗീതം. 11:00-ക്ക് പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. 11:30 മുതൽ FM ഗോൾഡ് പരിപാടികൾ ഡൽഹി റിലേ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള മഴയോ ഇടിയോടു കൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.7 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 20.7 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 28 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു.

ആകാശവാണി ഉദയഗീതം, വിജയ് യേശുദാസ് പാടിയത്. ആദ്യം സ്വാമിയല്ലാതെനിക്കാരുണ്ട് എന്നാരംഭിക്കുന്ന ഗാനം.

0: സീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആകാശവാണി. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. നിക്ഷേപത്തിന് സർക്കാർ ഗ്യാരന്റിയുള്ള സഹകരണ സംഘങ്ങളുടെയും ബാങ്കുകളുടെയും പട്ടിക പൊതുജനങ്ങൾക്ക് കാണാനാകുന്ന വിധം പ്രസിദ്ധീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചു. വിഖ്യാത ഷൂട്ടിംഗ് താരവും പരിശീലകനുമായ ജസ്പാൽ റാണ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വ്യാഴാഴ്ച രാത്രിയായിരുന്നു അന്ത്യം. മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള തന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജൻ നൽകിയ റിട്ട് ഹർജി സുപ്രീംകോടതി തള്ളി. ജില്ലയിൽ വീണ്ടും ഷിഗല്ല രോഗബാധ. കാട്ടാക്കട സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കാട്ടാക്കടയിലെ ബേക്കറിയിൽ നിന്ന് ശേഖരിച്ച ശീതളപാനീയത്തിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. 3 മാസത്തിലേറെയായി ഇറാനുമായി നടത്തുന്ന യുദ്ധം അവസാനിപ്പിച്ചെന്നും സമാധാന കരാറിനുള്ള ധാരണാപത്രം നാളെ യൂറോപ്പിൽ ഒപ്പിടുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാഴാഴ്ച പ്രഖ്യാപിച്ചു. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ സ്കോട്ട്ലൻഡ് അയർലൻഡ് ടീമുകൾ ഏറ്റുമുട്ടും. ഉച്ചകഴിഞ്ഞ് 3 മാഞ്ചസ്റ്ററിലാണ് മത്സരം. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ദക്ഷിണ കൊറിയ ചെക്ക് റിപ്പബ്ലിക്കിനെ 2-1 പരാജയപ്പെടുത്തി.

0: സ്കൂൾ കുട്ടികളും മുതിർന്നവരും പാമ്പുകടിയേറ്റ് മരിക്കുന്ന സംഭവങ്ങൾ അടുത്തിടെയായി നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ്. ഇതിന് ഒരു പ്രധാന കാരണം നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനവാസ മേഖലയോട് ചേർന്ന് വലിയ പറമ്പുകൾ യാതൊരു പരിചരണവുമില്ലാതെ കാടുപിടിച്ചു കിടക്കുന്നതാണ്. ഇവ ഇങ്ങനെ വിഷപാമ്പുകളുടെയും മറ്റു മാരക ജന്തുക്കളുടെയും താവളമായി മാറുന്നു. ഈ വിഷയത്തിലാണ് ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ നിന്ന് അതീവ സുപ്രധാനമായ ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. അയൽപ്പക്കത്തെ കാടുപിടിച്ച പറമ്പിൽ നിന്ന് വിഷജന്തുക്കളുടെ ഭീഷണി ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മാവേലിക്കര തെക്കേക്കര സ്വദേശി ജിജി വർഗീസ് നൽകിയ ഹർജിയിലാണ് കേരള ഹൈക്കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഉടമസ്ഥനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും വിഷപാമ്പുകളുടെ താവളമായി മാറുന്ന ഇത്തരം പറമ്പുകൾ വെട്ടിത്തെളിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ബാധ്യതയുണ്ടെന്നാണ് കോടതി വിധി. മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നവാസ് എസ്.
1: ശ്രീ ജിജി വർഗീസ് തറയിൽ പുത്തൻവീട് പല്ലാരിമംഗലം എന്നയാൾ 24/4/2026 തീയതി താൻ താമസിക്കുന്ന വീടിനോട് ചേർന്ന് പുല്ലുപിടിച്ച് കാടായി കിടക്കുന്നുവെന്നും അതിൽ നിന്ന് പാമ്പിഴഞ്ഞുവെന്ന് ശല്യം ഉണ്ടാകുന്നു എന്നും കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലം ആരുടേതാണെന്ന് അറിയില്ല, ആയതിനാൽ പഞ്ചായത്ത് ഇടപെട്ട് പരിഹാരം കണ്ടെത്തി തരണം എന്ന് കാണിച്ച് പഞ്ചായത്തിന്റെ മെയിലിൽ പരാതി സമർപ്പിച്ചിരുന്നു. അന്നേ ദിവസം തന്നെ അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ CMO പോർട്ടലിൽ ഇതേ പരാതി തന്നെ സമർപ്പിച്ചിരുന്നു. പരാതി സംബന്ധിച്ച് അന്വേഷണം നടത്തിയപ്പോൾ പരാതിക്കാരന്റെ വീട് ഒരു ടാർ റോഡിന്റെ വശത്തായി ചുറ്റുമതിലോട് കൂടി സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടം ആണ് എന്നും റോഡിന്റെ മറുവശത്തായി നിലമായി കാണപ്പെടുന്ന ഒരു സ്ഥലവും അതിന് സമീപമായി ഒരു വീടിന് ഫൗണ്ടേഷൻ കെട്ടിയ സ്ഥലത്ത് വർഷങ്ങളായിട്ട് കുറെ മരങ്ങൾ വളർന്ന് കാട് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലവും കണ്ടെത്താൻ കഴിഞ്ഞു. സമീപവാസികളോട് അന്വേഷിച്ചപ്പോൾ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്തിന്റെ ഉടമയെക്കുറിച്ച് വിവരം അറിയില്ല എന്നറിഞ്ഞതിനാൽ പ്രസ്തുത സ്ഥലത്തിന്റെ സർവേ നമ്പർ അടക്കം ഉടമസ്ഥന്റെ വിവരങ്ങൾ അറിയിക്കാൻ തെക്കേക്കര വില്ലേജ് ഓഫീസർക്ക് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് കത്ത് നൽകി. വില്ലേജ് ഓഫീസിൽ നിന്ന് ഉടമസ്ഥന്റെ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് ഉടമസ്ഥന് നോട്ടീസ് നൽകി കാട് വെട്ടിത്തെളിക്കുന്ന നടപടി സ്വീകരിക്കുന്നതാണ് എന്നുള്ള വിവരം കാണിച്ച് പരാതിക്കാരനായ ശ്രീ ജിജി വർഗീസിന് ഓഫീസിൽ നിന്നും 2/5/2026 തീയതി രേഖാമൂലം കത്ത് അയച്ചിരുന്നു. എന്നാൽ പരാതിക്കാരൻ പ്രശ്നപരിഹാരത്തിനായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും ബഹുമാനപ്പെട്ട കോടതി പരാതിക്കിടയായ പ്രസ്തുത സ്ഥലം സെക്രട്ടറി നേരിട്ട് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കണം എന്നും ആയതിനു വേണ്ടി ചെലവാകുന്ന തുക ഉടമസ്ഥനെ കണ്ടെത്തുന്ന മുറയ്ക്ക് ഉടമസ്ഥനിൽ നിന്നും ഈടാക്കണം എന്നും ഉത്തരവായിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രസ്തുത സ്ഥലം വൃത്തിയാക്കിയിട്ടുള്ളതാണ്, തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതാണ്.
0: മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ വിനോദ്.
2: കാട് വെട്ടിത്തെളിക്കുന്നതും മരം വെട്ടിത്തെളിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ പഞ്ചായത്തിൽ ലഭിക്കാറുണ്ട്. സമയബന്ധിതമായി അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാറുമുണ്ട്. പക്ഷേ ഈ ഹൈക്കോടതിയിൽ പോയ കേസ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആണ്, ഏകദേശം 1 കാലയളവിൽ തന്നെയാണ് കോടതി വിധി ഉണ്ടായത്. കേരളത്തിലെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ചായിരിക്കാം പാമ്പിന്റെ ശല്യം മൂലം പല മരണങ്ങളും ഉണ്ടാകുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടുമാകാം കോടതിയിൽ അങ്ങനെ വിധി ഉണ്ടായത്. പഞ്ചായത്തിൽ കിട്ടുന്ന പരാതികൾ സമയബന്ധിതമായിട്ട് പരിഹരിച്ചാണ് മുന്നോട്ട് പോകുന്നത്.
0: കേരള വനംവകുപ്പിന്റെ പാലക്കാട് ജില്ലയിലുള്ള സ്നേക് റെസ്ക്യൂവർ അൻസാർ.
3: നമ്മുടെ വീട്ടിലും പരിസരത്തും പാമ്പുകളെ എങ്ങനെ അകറ്റി നിർത്താം? വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. വീടിന്റെ പരിസരത്ത് ഫുഡ് വേസ്റ്റുകളോ ഒന്നും നിക്ഷേപിക്കാതിരിക്കുക. മരച്ചില്ലകളോ കട്ട കല്ല് മുതലായവയോ വീടിന്റെ പരിസരത്ത് അലക്ഷ്യമായി ഇടാതിരിക്കുക. എലികൾ താമസിക്കുന്ന മാളങ്ങൾ പരിസരത്തുണ്ടെങ്കിൽ അത് അടച്ച് ക്ലിയർ ചെയ്യുക. വീടിനോട് ചേർന്ന് മരങ്ങളുണ്ടെങ്കിൽ മരത്തിന്റെ ചില്ലകൾ വീടിന്റെ മുകളിലേക്കോ മറ്റോ ചാഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വെട്ടി ക്ലിയർ ചെയ്യുക. ജനാലകൾ തുറന്നിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ വളർത്തുന്ന പൂച്ചകൾ പുറത്തു പോകുന്നുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കുക. വീടിന്റെ പരിസരത്ത് കാട് പിടിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വെട്ടി വൃത്തിയാക്കുക. വീടിനകത്തു നിന്നോ ബാത്റൂമുകളിൽ നിന്നോ വെള്ളം പോകുന്നതിന് വേണ്ടി നമ്മൾ പൈപ്പുകൾ പുറത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വായ് ഭാഗം ഒരു നെറ്റ് വെച്ച് കവർ ചെയ്യുക. വീടിന് അകത്ത് നമ്മൾ അഴിച്ചിടുന്ന ഷൂ പോലുള്ള പാദരക്ഷകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കിടക്കാൻ പോകുന്ന സമയത്ത് ബെഡ്ഷീറ്റുകളും ബെഡും നല്ലതുപോലെ കുടഞ്ഞ് പരിശോധിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. കോഴിക്കൂടുകളും ലോ ബേർഡ്സ് മുതലായ വളർത്തുമൃഗങ്ങളുടെ കൂടുകളും വെളിയിൽ ഉണ്ടെങ്കിൽ അതിനകത്ത് കൈയിടുന്ന

0: കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക.
1: ഗുരുവായൂർ നഗരസഭയിൽ നിന്നും ആരോഗ്യ വിഭാഗത്തിന്റെ മേധാവിയായി വിരമിച്ച അശോക് കെ.സി.
2: കാട് വെട്ടി തെളിക്കാത്ത സ്ഥലങ്ങൾ എന്നുള്ളത് ഈ കാലത്ത് ഉപേക്ഷിക്കപ്പെട്ട വീടുകൾ പോലെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലങ്ങളായി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലും അറിയാത്ത രീതിയിൽ ധാരാളം ആൾക്കാർ സ്ഥലം വാങ്ങിച്ചിടുകയും അതിന് യഥാസമയം കാട് വെട്ടി തെളിക്കാതെയും അല്ലെങ്കിൽ വൃക്ഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെട്ടി വൃത്തിയാക്കാതെയും മറ്റും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോ നിലവിലത്തെ ഈ മഴക്കാലം കൂടൊക്കെ വന്നത് കാരണം കാട് യഥാസമയം വെട്ടി തെളിച്ചില്ല എങ്കിൽ രോഗങ്ങൾ പകരാനുള്ള സാധ്യത, ഇപ്പൊ കൊതുകുജന്യ രോഗങ്ങളായാലും അല്ലെങ്കിൽ മറ്റ് വെക്ടറുകൾ കൊണ്ടുണ്ടാകുന്ന വേലി പോലുള്ള പെരിച്ചാഴി പോലുള്ള ഇവയൊക്കെ ഉണ്ടാകുന്ന വവ്വാല് പോലുള്ള ജീവികൾ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ ഇവയൊക്കെ പടർന്നു പിടിക്കുന്നതിനുള്ള സാധ്യത ഇത്തരത്തിൽ വെട്ടി വൃത്തിയാക്കാത്ത ഒരിടങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. കൂടാതെ ഇത് നമ്മളെല്ലാം കേൾക്കുന്നുണ്ട് പാമ്പ് ശല്യം, അത് പല സ്ഥലങ്ങളിലും 18 പാമ്പിനെ അല്ലെങ്കിൽ 28 പാമ്പിനെ പാമ്പ് കുഞ്ഞുങ്ങളെയൊക്കെ പിടികൂടുന്ന അവസ്ഥ. ആൾക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അവനവന്റെ സ്ഥലം അവനവൻ തന്നെ വെട്ടി വൃത്തിയാക്കിയില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കൊതുകുജന്യ രോഗങ്ങളായാലും അല്ലെ മറ്റ് വെക്ടർ കൊണ്ടുള്ള രോഗങ്ങൾ അസുഖങ്ങളായാലും ഒക്കെ പറന്നു പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ ഇപ്പോ വന്നിട്ടുള്ള നിപ്പ വൈറസ് ഇങ്ങനെയുള്ള ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളിലാണ് വവ്വാലുകളും മറ്റും കൂടുകൂട്ടുന്നതിനും അവയിൽ നിന്നും ഒക്കെ രോഗം പകരുന്നതിനുള്ള സാധ്യത നിലവിൽ കണ്ടുവരും.
1: അഡ്വക്കേറ്റ് ജോണി കെ ജോർജ്.
3: ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ 2026 മെയ് മാസം 29 തീയതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൃഷിയില്ലാതെ വിജനമായി ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ കാട് കയറി സമീപവാസികൾക്ക് ശല്യമാകുന്ന തരത്തിലേക്ക് മാറുന്ന സാഹചര്യത്തിൽ അതായത് വൃത്തിയായി സൂക്ഷിക്കുന്നതിനും അതിന്റെ വസ്തു ഉടമസ്ഥനോട് അങ്ങനെ വൃത്തിയായി സൂക്ഷിക്കുന്നതിന് കാട് തെളിക്കുന്നതിനും മറ്റും വന്നിട്ടുള്ള ചെലവ് ഈടാക്കിയെടുക്കാൻ അനുവദിച്ചുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഉത്തരവ് വളരെ ഗൗരവതരമായ, വളരെ ശ്രദ്ധേയമായ, വളരെ ഗുണകരമായ ഒരു ഉത്തരവാണ്. ഇവിടെ കേരള സംസ്ഥാനത്തിൽ വളരെയധികം സ്ഥലങ്ങളും വീടുകളും താമസമില്ലാതെയും കൃഷിയില്ലാതെയും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഉടമസ്ഥരാരാണ് എന്ന് പോലും തിരിച്ചറിയാത്ത അവസ്ഥയിൽ കിടക്കുന്ന സാഹചര്യമുണ്ട്. ഈ വസ്തുക്കളും ഉപേക്ഷിക്കപ്പെട്ട വീടുകളും ഒക്കെ സാമൂഹിക വിരുദ്ധരുടെ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ വന്യജീവികളും ഉരഗങ്ങളും ഒക്കെ അവരുടെ സങ്കേതങ്ങളാക്കി മാറ്റി സമീപവാസികൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ നിരന്തരമായി നമ്മുടെ നാട്ടിലുണ്ട്. ഈ സുപ്രധാനമായ വിധിയിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പഞ്ചായത്ത് രാജ് ആക്ട് 1994 238 വകുപ്പുകൾ അനുസരിച്ചുകൊണ്ട് പഞ്ചായത്തുകൾക്കുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അവകാശവും ഇതിന്റെ ബാധ്യതയും കൃത്യമായി എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. തീർച്ചയായും വളരെ ആശാവഹമായ ഒരു വിധിയാണിത്. കേരളത്തിലെ നഗരങ്ങളെന്നോ ഗ്രാമങ്ങളെന്നോ വ്യത്യാസമില്ലാതെ ധാരാളം വസ്തുവകകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുണ്ട്. യഥാർത്ഥത്തിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ളതല്ല, അതിന്റെ യഥാർത്ഥ ഉടമസ്ഥന് അത് ഗുണകരമായ രീതിയിൽ അനുഭവിക്കേണ്ട ആവശ്യമില്ലാതെ പലപ്പോഴും ഉടമസ്ഥർ വിദേശത്തും സ്വദേശത്ത് തന്നെ മറ്റ് സ്ഥലങ്ങളിലും മറ്റു ജോലികളിലും ഏർപ്പെട്ട് നിൽക്കുന്നവർ അവരവരുടെ ഉടമസ്ഥതയിൽപ്പെട്ട സ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള ബാധ്യത ഓരോ പൗരന്റേതുമാണ് എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആയതിന് ഗ്രാമപഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവ് നമ്മുടെ ഗ്രാമങ്ങളെയും നമ്മുടെ നഗരങ്ങളെയും സർവോപരി പ്രദേശത്തെ ഭംഗിയായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉതകും സമീപ ഭാവിയിൽ ഗുണകരമായ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.
1: നിയമങ്ങളുടെ സങ്കീർണതയേക്കാൾ ഉപരിയായി ജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കുമാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന കോടതിയുടെ നിരീക്ഷണം തികച്ചും സ്വാഗതാർഹമാണ്. കേരള പഞ്ചായത്ത് രാജ് ആക്ട് 238, 239 വകുപ്പുകൾ പ്രകാരം ഇത്തരം പൊതുശല്യങ്ങൾ സ്വന്തം നിലയ്ക്ക് നീക്കം ചെയ്യാൻ പഞ്ചായത്തുകൾക്ക് പൂർണ്ണ അധികാരമുണ്ട്. ഇതിനായി വരുന്ന ചെലവുകൾ പിന്നീട് ഉടമസ്ഥനെ കണ്ടെത്തുമ്പോൾ ഈടാക്കാവുന്നതുമാണ്. വീടിനടുത്തോ ക്യാമ്പസിനടുത്തോ പരിസരത്തോ ഇത്തരത്തിൽ കാടുപിടിച്ച് കിടക്കുന്ന അപകടകരമായ പറമ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രേഖാമൂലം പരാതി നൽകാവുന്നതാണ്. നമ്മുടെ പരിസരം സുരക്ഷിതവും ശുചിത്വമുള്ളതുമായിരിക്കട്ടെ.
4: ഇന്നത്തെ പ്രഭാത ഫേരി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ രാവിലെ 6:30 ശുഭദിനാശംസകൾ.

അറിയിപ്പ്: ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവന ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9495964321 അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ കൂടി 9495963321. ഓർമ്മിക്കുക, ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30-നും ഞായർ ഉച്ചയ്ക്ക് 2:30-നും.

0: സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 5 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നാളെ. ഓപ്പറേഷൻ സിന്ദൂറിൽ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. ലോകകപ്പ് ഫുട്ബോളിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. വാർത്തകൾ വിശദമായി. ഫ്രാൻസ്, സ്ലോവാക്യ എന്നീ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. നാളെ ഫ്രാൻസിലെ നീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി നീസിൽ സംഘടിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടി ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സ്ലോവാക്യയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായും പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും കൂടിക്കാഴ്ച നടത്തും. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യയിൽ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാട്ടിസ്ലോവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി.

0: എം പള്ളുരുത്തി.
1: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലൊവാക്യയിൽ സന്ദർശനത്തിന് എത്തുന്നതിന്റെ ആവേശത്തിലാണ് സ്ലൊവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവ. സന്ദർശനത്തിന് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലൊവാക്യൻ പ്രധാനമന്ത്രി ഫിക്സോയുമായി ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിനുള്ള പുതിയ മേഖലകൾ പരിഗണിക്കുകയും ചെയ്യും. പ്രസിഡന്റ് പെല്ലിഗ്രീനിയെയും ശ്രീ മോദി സന്ദർശിക്കും. ഇന്ത്യയും സ്ലൊവാക്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2024 $1 ബില്യൺ എന്ന നാഴികക്കല്ല് പിന്നിടുകയും തുടർന്ന് തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സ്ലൊവാക്യൻ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഉഭയകക്ഷി വ്യാപാരം $1.8 ബില്യൺ എത്തിയിരുന്നു. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളുമായും സഹകരണം ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടുതൽ ശക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ സ്ലൊവാക്യൻ സന്ദർശനം.
0: സ്ലോവാക്യൻ സന്ദർശനത്തിന് ശേഷം ഫ്രാൻസിൽ മടങ്ങിയെത്തുന്ന പ്രധാനമന്ത്രി ഈ മാസം 16-17 തീയതികളിൽ ഏവിയാനിൽ ചേരുന്ന G7 ഉച്ചകോടിയിലും പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഹൈദരാബാദിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സിന്റെ ഭാഗമായ DRDL അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആകാശ്, ബ്രഹ്മോസ് തുടങ്ങിയ മിസൈലുകൾക്ക് ആഗോളതലത്തിൽ മത്സരിക്കാൻ ശേഷിയുണ്ടെന്നും വ്യോമാക്രമണ ഭീഷണികളെ ഇന്ത്യ വിജയകരമായി ചെറുത്തതായും രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംസ്ഥാനത്ത് വീണ്ടും നിപ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലെ വിദഗ്ധരുടെ സംഘമാണ് കോഴിക്കോട്ടെത്തുക. സംഘം കോഴിക്കോട്ടെ നിപ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ പരിശോധനകളിൽ പങ്കാളികളാവുകയും ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി K. മുരളീധരൻ പറഞ്ഞു. ക്വാറന്റൈനിൽ കഴിയുന്ന 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും സ്രവങ്ങൾ പരിശോധനയ്ക്കയക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നയാൾക്ക് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരം ICMR മാനദണ്ഡങ്ങൾ പാലിച്ച് മോണോക്ലോണൽ ആന്റിബോഡി ആദ്യത്തെ ഡോസ് നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. പുതിയതായി 10 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി. നിലവിൽ 87 പേരാണ് പട്ടികയിൽ ഉള്ളത്. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മൃഗങ്ങളിൽ നിന്ന് രോഗപകർച്ച തടയുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ PA മുഹമ്മദ് റിയാസ് MLA നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ കളക്ടറേറ്റും നിപ കൺട്രോൾ റൂമും രാമനാട്ടുകര നഗരസഭയും സന്ദർശിച്ചു. ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എന്നിവരുമായി MLA വിശദമായ ചർച്ച നടത്തി. മലപ്പുറത്ത് വയറിളക്കം ബാധിച്ച് മരിച്ച വയോധികയ്ക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 69-കാരിയുടെ അന്ത്യം. മരണശേഷം നടത്തിയ വിശദ പരിശോധനയിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. അതേസമയം മലപ്പുറം ജില്ലയിൽ വ്യാഴാഴ്ച 2 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം 5. കോഴിക്കോട് പയ്യോളി നഗരസഭയിലെ തച്ചൻകുന്നിൽ 3 വയസ്സുകാരന് ഷിഗല്ല സ്ഥിരീകരിച്ചു. പനിയും മറ്റ് ലക്ഷണങ്ങളും കണ്ടതിനെ തുടർന്ന് കുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം കാട്ടാക്കടയിലെ ബേക്കറിയിൽ വിതരണം ചെയ്ത ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാട്ടാക്കടയിലെ കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ഓറഞ്ച് ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. ഇതേ തുടർന്ന് അധികൃതർ ഇടപെട്ട് ഈ ബേക്കറി അടപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ഈ കാലയളവിൽ പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി മോദി ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
2: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പാരമ്പര്യത്തിലൂന്നിയതും ലോകത്തിന്റെ മുന്നിൽ തുറന്നിട്ടതുമായ രീതിയിലാണ് ഇന്ത്യയുടെ സാംസ്കാരിക രംഗം അഭിവൃദ്ധി പ്രാപിക്കുന്നത്. ജനങ്ങളിൽ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് ആഴത്തിൽ അഭിമാനം വളർത്തുന്നതിനായി ദേശീയതലത്തിലും അന്തർദേശീയ തലത്തിലും ഗവൺമെന്റ് നിരവധി പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. കാശി വിശ്വനാഥ് കോറിഡോർ നിർമ്മാണം, മഹാകാൽ ലോക് പ്രോജക്ട്, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പുനർവികസനം, ജുനാ സോമനാഥ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം, അയോധ്യയിലെ ഗ്രാമക്ഷേത്ര സ്ഥാപനം എന്നിവ മോദി ഗവൺമെന്റിന്റെ പ്രധാന സാംസ്കാരിക നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. ആത്മീയ സർക്യൂട്ടുകളിലൂടെയും ആധുനിക തീർത്ഥാടന സൌകര്യങ്ങളിലൂടെയും ഇന്ത്യയുടെ നാഗരിക അഭിമാനം തടസ്സമില്ലാതെ പുനരുജ്ജീവിപ്പിക്കപ്പെടുകയാണ്. മ്യൂസിയം ഗ്രാന്റ് സ്കീം, കൾച്ചറൽ ഫംഗ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഗ്രാന്റ് സ്കീം എന്നിവ ഈ പരിവർത്തനത്തിന് കരുത്തുപകരുന്ന പ്രധാന പദ്ധതികളിൽ ഉൾപ്പെടുന്നു.
0: പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പദ്ധതി

0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ദേശീയ തയ്യൽ മെഷീൻ ദിനം. വസ്ത്രങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന രീതിയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച തയ്യൽ മെഷീന്റെ കണ്ടുപിടുത്തത്തെ ആഘോഷിക്കുന്നതിനായാണ് എല്ലാ വർഷവും ജൂൺ 13 ദേശീയ തയ്യൽ മെഷീൻ ദിനമായി ആചരിക്കുന്നത്. 1790 ഇംഗ്ലീഷുകാരനായ തോമസ് സെയിൻ്റാണ് ആദ്യത്തെ തയ്യൽ മെഷീൻ പാറ്റന്റ് ചെയ്തത്. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA നേതൃത്വത്തിൽ നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകൾ ഉൾപ്പെട്ട KSEB ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്ന് വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലും ലക്ഷദ്വീപിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശം നൽകി. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. കാനഡയിലെ ടൊറന്റോയിൽ ഇരു ടീമുകളും 1 ഗോൾ വീതം നേടി. ഇപ്പോൾ അമേരിക്ക പരാഗ്വയുമായി ഏറ്റുമുട്ടുകയാണ്. ലോസ്ആഞ്ചലസിലെ ഇംഗിൾവുഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ അമേരിക്ക 1 ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. ഇന്ന് രാത്രി 12:30 ഖത്തർ സ്വിറ്റ്സർലൻഡിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ബ്രസീലും മൊറോക്കോയും ഏറ്റുമുട്ടും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹിമാചൽ പ്രദേശിൽ നടക്കും. ധർമ്മശാലയിലെ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഇന്നലെ വൈകിട്ട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദർശനം നടത്തിയ ശേഷം വൈകിട്ട് 4 മണിയോടെ മുഖ്യമന്ത്രി ചെന്നൈയിലേക്ക് തിരിച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4-ാമത്തെ ആരാധനയായ രോഹിണി ആരാധന നാളെ. ചൊവ്വാഴ്ച മുതൽ ചതുശ്ശതങ്ങൾക്ക് തുടക്കമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസ്, സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നാളെ. ഓപ്പറേഷൻ സിന്ദൂറിൽ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി K. മുരളീധരൻ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. ലോകകപ്പ് ഫുട്ബോളിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്വഃ സ്ലോവാക് ഗണരാജ്യം പ്രതി പ്രസ്ഥാഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസ്യാം യാത്രായാം സ്ലോവാക് ദേശസ്യ പ്രധാനമന്ത്രിണാ ഫിക്കോ ഇത്യനേന സഹ വാർത്താലാപം കരിഷ്യതി തഥാ ച സഹകാരസ്യ നൂതനാൻ മാർഗാൻ അന്വേഷയിഷ്യതി. പ്രവാസാവധൌ പ്രധാനമന്ത്രി രാഷ്ട്രപതിനാ പെലിഗ്രിനി ഇത്യനേന സഹാപി മേലനം കരിഷ്യതി. ദ്വൈപാക്ഷിക വ്യാപാരേ നിരന്തര വൃദ്ധേ ദൃഷ്ട്യാ പ്രധാനമന്ത്രിണഃ യാത്രായാഃ മഹത്വം വർദ്ധതേ. യച്ചതുർവിംശത്യധിക ദ്വിസഹസ്രതമേ വർഷേ 1 ബില്യൺ US ഡോളർ പരിമിതം അതിക്രമ്യ ഗതവർഷേ 8.5 ബില്യൺ US ഡോളർ പരിമിതം ആസീത്. അനയാ യാത്രയാ യൂറോപീയ സംഘസ്യ സദസ്യ രാഷ്ട്രൈഃ സഹ സഹകാരം സുദൃഢം കർത്തും ഭാരതസ്യ പ്രതിബദ്ധതാം അപി സുദൃഢം ഭവിഷ്യതി. രാഷ്ട്രപതിഃ ദ്രൗപദി മുർമുഃ അദ്യ ദെഹ്റാദൂനനഗരസ്യ ഭാരതീയ സൈന്യ അകാദമ്യാം പാസിംഗ് ഔട്ട് പരേഡ് ഇത്യസ്യ സമീക്ഷാം കരിഷ്യതി. അസ്മിൻ വർഷേ പാസിംഗ് ഔട്ട് പരേഡ് ഇതീദം ഐതിഹാസികം ഭവിഷ്യതി. യസ്മിന് പ്രഥമവാരം മഹിളാഃ പുരുഷൈഃ സഹ പഥസഞ്ചലനം കരിഷ്യന്തി. അസ്മിന് ഭവ്യ സമാരോഹേ 5 ശതതോപ്യധികാഃ പുരുഷാഃ മഹിളാഃ ച അന്തിമം പദം സ്വീകൃത്യ ഭാരതീയ സേനായാം അധികാരിത്വേന നിയുക്താഃ ഭവിഷ്യന്തി. ഭാരതീയ സൈന്യ അകാദമ്യാഃ പാസിംഗ് ഔട്ട് പരേഡ് ന കേവലം സൈന്യ പരമ്പരാ അസ്തി അപിതു രാഷ്ട്രസേവായാം സമർപ്പിതാനാം യുവാധികാരിണാം കൃതേ നൂതനയാത്രയാഃ ആരംഭോപി അസ്തി. കേന്ദ്രീയ ഗുരു ഉദ്യോഗ ഇസ്പാത് മന്ത്രിണാ HD കുമാരസ്വാമിനാ ഉക്തം യത് പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ വിനിർമാണ ആധാരിത വൃദ്ധേ വൃത്യാവസര നിർമാണസ്യ ച വിഷയെ അഭൂതപൂർവം മഹത്വം പ്രദത്തം യേന ഔദ്യോഗിക വൃദ്ധിഃ ത്വരിതാഭവത് ബൃഹദ് വൃത്യാവസരാശ്ച കൽപിതാഃ.

0: ആകാശവാണിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പുലർവട്ടത്തിന്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഓരോ പ്രഭാതവും നമുക്ക് മുന്നിൽ തുറന്നിടുന്നത് പ്രതീക്ഷയുടെ വലിയ വാതിലുകളാണ്. പരസ്പര സ്നേഹത്തിന്റെയും നന്മയുടെയും പ്രകാശവുമായി കടന്നുവരുന്ന പ്രഭാതത്തെ പുലർവട്ടത്തോടൊപ്പം നമുക്ക് സ്വാഗതം ചെയ്യാം. പുലർവട്ടത്തിൽ ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. മഴ, വെള്ളപ്പൊക്കം, ശക്തമായ കാറ്റ്, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ മൂലം കാർഷിക മേഖലയിലുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാവുന്നതാണ്. ലഭിക്കുന്ന പരാതികളും വിവരങ്ങളും അതിവേഗം ബന്ധപ്പെട്ട കൃഷി ഓഫീസുകൾക്ക് കൈമാറി ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും. ഇതോടനുബന്ധിച്ച് എയിംസ് പോർട്ടൽ മുഖേന കർഷകർ സമർപ്പിക്കുന്ന അപേക്ഷകളുടെയും നഷ്ടപരിഹാര നടപടികളുടെയും പുരോഗതി തത്സമയം നിരീക്ഷിക്കാൻ കഴിയുന്ന ഡാറ്റാബേസും സജ്ജീകരിച്ചിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കർഷകർക്ക് ഇനിപ്പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. തിരുവനന്തപുരം 9383470086, കൊല്ലം 9383470318, ആലപ്പുഴ 9383470561, കോട്ടയം 9383470704, പത്തനംതിട്ട 9383470499, എറണാകുളം 9383471150, ഇടുക്കി 9383470821, തൃശൂർ 9383473242, പാലക്കാട് 9383471457, മലപ്പുറം 9383471618, കോഴിക്കോട് 9383471779, വയനാട് 9383471912, കണ്ണൂർ 9383472028, കാസർഗോഡ് 9383471961. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലുള്ള ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. റോബസ്റ്റ തൈ 1 25 രൂപ നിരക്കിലും നെടുനേന്ത്രൻ തൈ 1 40 രൂപ നിരക്കിലും രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9408178104872386. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം മഴക്കാലത്ത് ഇന്ത്യയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കട ചെയ്യുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം രോഗം ബാധിച്ചവ പിഴുതുമാറ്റിയ ശേഷം കുമ്മായം സെന്റൊന്നിന് 2.5 കിലോ വീതം ഇടണം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണസ്, 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ടുകൊടുക്കണം. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
0: ഇന്ന് ജൂൺ 13, ചരിത്രത്തിലെ ഈ ദിനത്തിന്റെ പ്രാധാന്യം ഇനിയറിയാം. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ച വിമോചന സമരത്തിന്റെ ഭാഗമായുള്ള അങ്കമാലി വെടിവെയ്പ് നടന്നത് 1959 ജൂൺ 13. വിമോചന സമരത്തിന്റെ ഭാഗമായി അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്ത സമരക്കാർക്ക് നേരെയാണ് പോലീസ് വെടിവെയ്പ് നടത്തിയത്. ഈ വെടിവെയ്പ്പിൽ 7 പേർ സംഭവസ്ഥലത്തു തന്നെ മരണപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അങ്കമാലി വെടിവെയ്പ്പിനെ തുടർന്നുണ്ടായ വൻ ജനരോഷം വിമോചന സമരത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു. ഇത് ഒടുവിൽ 1959 ജൂലൈ 31 ഭരണഘടനയുടെ 356-ാം വകുപ്പ് പ്രകാരം EMS സർക്കാരിനെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിടുന്നതിലേക്ക് നയിച്ചു. മലയാളത്തിലെ പ്രശസ്ത ഹാസ്യ സാഹിത്യകാരനും പത്രപ്രവർത്തകനുമായിരുന്ന മാണിക്യോത്ത് രാമുണ്ണി നായർ എന്ന സഞ്ജയൻ ജനിച്ചത് 1903 ജൂൺ 13. ഇന്ത്യൻ സിനിമാ ചരിത്രത്തെയും രാജ്യത്തെയും ഒന്നുപോലെ നടുക്കിയ ഡൽഹി ഉപഹാർ സിനിമാ തിയേറ്റർ ദുരന്തം നടന്നത് 1997 ജൂൺ 13. ബോർഡർ എന്ന ഹിന്ദി സിനിമ പ്രദർശിപ്പിക്കുന്നതിനിടെ ഉണ്ടായ തീപിടുത്തത്തിൽ ശ്വാസം മുട്ടിയും മറ്റും 59 പേർ മരണപ്പെടുകയും 100-ലധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് അസോസിയേഷൻ ഓഫ് വിക്ടിംസ് ഓഫ് ഉപഹാർ ഫയർ ട്രാജഡി രൂപീകരിക്കുകയും നീണ്ട നിയമ പോരാട്ടം നടത്തുകയും ചെയ്തു. വൈദ്യുത കാന്തികതയുടെ പിതാവായി അറിയപ്പെടുന്ന വിഖ്യാത സ്കോട്ടിഷ് ഭൗതിക ശാസ്ത്രജ്ഞൻ ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ജനിച്ചത് 1831 ജൂൺ 13. സ്കോട്ട്ലൻഡിലെ എഡിൻബറോയിലാണ് അദ്ദേഹം ജനിച്ചത്. വൈദ്യുതി, കാന്തികത, പ്രകാശം എന്നിവ ഒരേ പ്രതിഭാസത്തിന്റെ വിവിധ രൂപങ്ങളാണെന്ന് അദ്ദേഹം തെളിയിച്ചു. മാക്സ്വെൽ സമവാക്യങ്ങൾ ഭൗതികശാസ്ത്രത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തലുകളിൽ ഒന്നാണ്. പ്രകാശം എന്നത് ഒരു വൈദ്യുത കാന്തിക തരംഗമാണെന്ന് ആദ്യമായി പ്രവചിച്ചത് ഇദ്ദേഹമാണ്. ലോകത്തിലെ ആദ്യത്തെ സ്ഥിരതയുള്ള കളർ ഫോട്ടോ നിർമ്മിച്ചത് മാക്സ്വെല്ലിന്റെ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഗതിയെ സ്വാധീനിച്ച ആദ്യത്തെ V1 ഫ്ലൈയിംഗ് ബോംബ് ആക്രമണം ലണ്ടനെ ലക്ഷ്യമാക്കി ജർമ്മനി നടത്തിയത് 1944 ജൂൺ 13. മിത്രകക്ഷികൾ ഫ്രാൻസിലെ നോർമാണ്ടിയിൽ ലാൻഡ് ചെയ്ത് കൃത്യം 1 ആഴ്ച തികയുമ്പോഴാണ് ഹിറ്റ്ലറുടെ നാസിപ്പട ഈ പുതിയ പ്രതികാര ആയുധം ബ്രിട്ടന് നേരെ പ്രയോഗിച്ചത്. ആദ്യ ദിവസത്തെ ആക്രമണത്തിൽ വലിയ ആൾനാശമുണ്ടായില്ലെങ്കിലും തുടർന്നുള്ള മാസങ്ങളിൽ 10,000-ക്കണക്കിന് V1 ബോംബുകൾ ജർമ്മനി ബ്രിട്ടന് നേരെ പ്രയോഗിക്കുകയും 5,000-ലധികം സാധാരണക്കാർ കൊല്ലപ്പെടാൻ ഇത് കാരണമാകുകയും ചെയ്തു. ഭൂമിയിൽ നിന്നും മനുഷ്യൻ നിർമ്മിച്ച് വിക്ഷേപിച്ച പയനിയർ 10 എന്ന ബഹിരാകാശ പേടകം നെപ്റ്റ്യൂണിന്റെ ഭ്രമണപഥവും മറികടന്ന് സൗരയൂഥത്തിന് പുറത്തേക്ക് സഞ്ചരിച്ച ചരിത്രപരമായ ദിവസം 1983 ജൂൺ 13. 1972 നാസ വിക്ഷേപിച്ച ഈ പേടകം വ്യാഴഗ്രഹത്തെ ഇത്രയും അടുത്തുനിന്ന് നിരീക്ഷിച്ച ആദ്യത്തെ മനുഷ്യനിർമ്മിത വസ്തുവായിരുന്നു. സൗരയൂഥത്തിലെ ഏറ്റവും പുറത്തുള്ള ഗ്രഹങ്ങളെയും കടന്ന് അന്തമില്ലാത്ത പ്രപഞ്ചത്തിലേക്ക് കുതിച്ച ഇത് ശാസ്ത്രലോകത്തിന് വലിയ ആത്മവിശ്വാസം നൽകി. പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ജീവന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അവർക്ക് വായിച്ചറിയാനായി മനുഷ്യനെ കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ ഒരു സ്വർണ ഫലകവും ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി ചരിത്രത്തിലാദ്യമായി വികസിപ്പിച്ച V1 എന്ന മിസൈൽ ബോംബ് ലണ്ടൻ നഗരത്തിന് നേരെ പ്രയോഗിച്ചത് 1944 ജൂൺ 13. ആധുനിക ക്രൂസ് മിസൈലുകളുടെ ആദ്യ രൂപമായി കണക്കാക്കപ്പെടുന്ന ഈ പൈലറ്റില്ലാ വിമാനം ലണ്ടനിൽ വൻ നാശനഷ്ടങ്ങളും ജനങ്ങൾക്കിടയിൽ ഭീതിയും വിതച്ചു. ഭാരത സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും ധീരനായ വിപ്ലവകാരികളിൽ ഒരാളായ ഷഹീദ് ഉദ്ധം സിംഗ് ലണ്ടനിലെ പെന്റോൺവിൽ ജയിലിൽ വെച്ച് തൂക്കിലേറ്റപ്പെടാൻ വിധി വന്നത് 1 ജൂൺ 13. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായ മൈക്കൽ ഒഡ്വേറെ ലണ്ടനിൽ വെച്ച് വെടിവെച്ചു കൊന്നതിനാണ് ബ്രിട്ടീഷ് കോടതി അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചത്. നീണ്ട 21 വർഷത്തെ കാത്തിരിപ്പിനും ആസൂത്രണത്തിനും ശേഷമാണ് അദ്ദേഹം മാതൃരാജ്യത്തിനു വേണ്ടി ഈ പ്രതികാരം വീട്ടിയത്.
2: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ, അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ. എല്ലാ വാട്ടർ ഹീറ്റർ പെർച്ചേസിനുമൊപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രിഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റി വെച്ച് നേരെ വിട്ടോ പിട്ടാപ്പളിൽ ഏജൻസീസിലേക്ക്.
1: ആയുരാരോഗ്യം.
2: ആയുരാരോഗ്യത്തിൽ നിന്ന് ആൽബിനിസം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ എം ജയശ്രീ സംസാരിക്കുന്നു.
3: ആൽബിനിസം അപൂർവവും പാരമ്പര്യമായി ലഭിക്കുന്നതുമായ ഒരു ജനിതക അവസ്ഥയാണ്. ഇതിൽ ശരീരം മെലനിൻ എന്ന നിറം നൽകുന്ന പദാർത്ഥം ഉൽപ്പാദിപ്പിക്കാതിരിക്കുകയോ വളരെ കുറച്ചു മാത്രം ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്നു. ഇതിനാൽ ചർമ്മം, മുടി, കണ്ണുകൾ എന്നിവ അസാധാരണമായി നിറമില്ലാത്തതായോ നിറം കുറഞ്ഞതായോ കാണുന്നു. ഇതിനു പുറമെ ഇത് ഒപ്റ്റിക് നാഡിയുടെ വളർച്ചയെ ബാധിക്കുകയും സ്ഥിരമായ കാഴ്ച വൈകല്യത്തിന് കാരണമാവുകയും ചെയ്യുന്നു. 1908 ബ്രിട്ടീഷ് ഡോക്ടർ സർ ആർച്ചിബാൾഡ് എഡ്വേർഡ് ഗാരോദാണ് ഈ അവസ്ഥയെ ആദ്യമായി നിർവചിച്ചത്.
4: ലോകമെമ്പാടും ഏകദേശം 17,000 മുതൽ 20,000 വരെ വ്യക്തികളിൽ ഒരാൾക്ക് ആൽബിനിസം ഉണ്ട്. എന്നാൽ സബ് സഹാറൻ ആഫ്രിക്കയിൽ ഇതിൻ്റെ നിരക്ക് വളരെ അധികമാണ്. 3,000 മുതൽ 2,000 പേരിൽ 1 എന്ന നിരക്കിൽ സബ് സഹാറൻ ആഫ്രിക്കയിൽ ആൽബിനിസം കാണപ്പെടുന്നു. ഇന്ത്യയിൽ ഇത് ഏകദേശം 10,000 പേരിൽ 1 എന്ന നിരക്കിലാണ് കാണപ്പെടുന്നത്.
3: ശരീരത്തിൽ മെലനിൻ്റെ ഉൽപ്പാദനവും വിതരണവും നിയന്ത്രിക്കുന്ന ജീനുകളുടെ മ്യൂട്ടേഷൻ അഥവാ വ്യതിയാനങ്ങളാണ് ആൽബിനിസം ഉണ്ടാക്കുന്നത്. ഈ വ്യതിയാനങ്ങൾ ഓട്ടോസോമൽ റിസസീവ് രീതിയിലാണ് ഒരു കുഞ്ഞിന് ലഭിക്കുന്നത്. ഇതിൽ മ്യൂട്ടേറ്റഡ് ജീനുകൾ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും ലഭിക്കുന്നവർക്കാണ് ആൽബിനിസം ഉണ്ടാവുന്നത്. എന്നാൽ മാതാപിതാക്കൾക്ക് ആൽബിനിസം ഉണ്ടാവണമെന്നില്ല, അവർ മ്യൂട്ടേറ്റഡ് ജീനിൻ്റെ വാഹകർ മാത്രമായിരിക്കും. ഏത് ജീനിലാണ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പലതരം ആൽബിനിസം ഉണ്ട്. ഓക്കുലോക്യൂട്ടീനസ് ആൽബിനിസമാണ് ഏറ്റവും സാധാരണയായി കാണുന്നത്. ഇത് കണ്ണുകൾ, ചർമ്മം, മുടി എന്നിവയെ ബാധിക്കുന്നു. ചർമ്മത്തിൻ്റെ നിറത്തിലും കാഴ്ച പ്രശ്നങ്ങളുടെ വ്യത്യാസത്തിലുമനുസരിച്ച് 1 മുതൽ 7 വരെ ഓക്കുലോക്യൂട്ടീനസ് ആൽബിനിസം നിർവചിച്ചിട്ടുണ്ട്. മറ്റൊരു തരം ആൽബിനിസമാണ് ഓക്കുലാർ ആൽബിനിസം. ഇതിൽ പ്രധാനമായും കണ്ണുകളിലെ മെലാനിൻ്റെ അഭാവമാണ് കാണുന്നത്. ചർമ്മവും മുടിയും സാധാരണ നിറത്തിലാകാം.
4: ആൽബിനിസത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചർമ്മം വളരെ നിറം കുറഞ്ഞതും സൂര്യതാപമേൽക്കാൻ സാധ്യതയുള്ളതും ആകുന്നു. അൾട്രാവയലറ്റ് രശ്മികൾ മൂലമുണ്ടാകുന്ന പൊള്ളലുകൾ ഇത്തരക്കാരിൽ സാധാരണമാണ്. അൾട്രാവയലറ്റ് രശ്മികൾ മൂലമുണ്ടാകുന്ന ക്യാൻസറുകളുടെ സാധ്യതയും ഇത്തരക്കാരിൽ വളരെ അധികമാണ്. ഇവരുടെ മുടിയുടെ നിറവും വെള്ള മുതൽ ചുവപ്പ്, തവിട്ട്, സ്വർണവർണ്ണമുള്ളത് ഒക്കെയായി കാണാൻ സാധിക്കും. ആൽബിനിസം ബാധിച്ചവരിൽ കാഴ്ച വൈകല്യങ്ങൾ സാധാരണമാണ്. കണ്ണുകളിൽ മെലാനിൻ ഇല്ലാതിരിക്കുന്നത് റെറ്റിനയെയും ഒപ്റ്റിക് നാഡിയെയും തകരാറിലാക്കാം. ആൽബിനിസം ബാധിച്ച വ്യക്തികൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. പ്രധാനമായുള്ളത് സൂര്യ സംരക്ഷണമാണ്. ബ്രോഡ് സ്പെക്ട്രം, അതായത് UVA UVB രണ്ടിനെയും പ്രതിരോധിക്കുന്ന ഒരു സൺസ്ക്രീൻ SPF 50 ഉള്ളത് വളരെ ഉത്തമമായിരിക്കും. ഇത് പകൽ എല്ലാ 3-4 മണിക്കൂർ കൂടുമ്പോഴും വീണ്ടും വീണ്ടും വെയിലേൽക്കുന്ന ഭാഗങ്ങളിൽ പുരട്ടേണ്ടതാണ്. അൾട്രാ വയലറ്റ് രശ്മികൾ തടയുന്ന സൺഗ്ലാസുകൾ ഇത്തരക്കാർ നിർബന്ധമായും ഉപയോഗിക്കേണ്ടതായുണ്ട്. സൂര്യപ്രകാശം ഏൽക്കുന്നത് തടയുന്ന തരത്തിലുള്ള കൈനീളമുള്ള വസ്ത്രങ്ങൾ ഇത്തരക്കാർ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. കണ്ണുകളുടെ ചെക്കപ്പിനും ത്വക്ക് രോഗ ക്യാൻസറുകളുടെ പ്രാരംഭ ലക്ഷണങ്ങൾ പരിശോധിക്കുന്നതിനും ഒരു നേത്രരോഗ വിദഗ്ധനെയും ത്വക്ക് രോഗ വിദഗ്ധനെയും ഉൾപ്പെടുത്തി വാർഷിക പരിശോധന നടത്തുന്നത് അത്യാവശ്യമാണ്. ആൽബിനിസം എന്ന അവസ്ഥയെ ശാസ്ത്രീയമായി മനസ്സിലാക്കുക വഴി അതുള്ള വ്യക്തികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അവരെ ചേർത്ത് നിർത്താനും സാധിക്കും. അവർക്ക് ജനറ്റിക് കൗൺസിലിംഗ്, വാർഷിക പരിശോധനകൾ തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. അവരുടെ അവകാശ സംരക്ഷണവും സാമൂഹ്യ സുരക്ഷയും ഈ സമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും കടമയാണ്.
2: ആയുരാരോഗ്യത്തിൽ നിന്ന് ആൽബിനിസം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ എം ജയശ്രീ.

0: തൊഴിൽ ദർശനം.
1: ബിരുദധാരികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് സർവീസിലെ നിയമനത്തിന് അവസരമൊരുക്കുന്ന കംബൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയ്ക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. വിവിധ ഓഫീസുകളിലെയും സ്ഥാപനങ്ങളിലെയും ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി വിഭാഗങ്ങളിൽപ്പെടുന്ന തസ്തികകളിലേക്കാണ് വിജ്ഞാപനം. 12,256 ഒഴിവുണ്ട്. അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ സെൻട്രൽ കേഡർ, അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ സ്റ്റേറ്റ് കേഡർ, അസിസ്റ്റന്റ് അക്കൌണ്ട്സ് ഓഫീസർ സ്റ്റേറ്റ് കേഡർ, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്. പ്രായം എല്ലാ തസ്തികയ്ക്കും 18-30 വയസ്സിനും ഇടയിൽ. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ്, ഇന്റലിജൻസ് ബ്യൂറോ, റെയിൽവേ, വിദേശകാര്യ മന്ത്രാലയം, AFHQ, ഇലക്ട്രോണിക്സ്, IT, മറ്റ് മന്ത്രാലയങ്ങൾ വകുപ്പുകൾ. ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് CBDT, ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസ് CBIC, ഇൻസ്പെക്ടർ പ്രിവന്റീവ് ഓഫീസർ CBIC, ഇൻസ്പെക്ടർ എക്സാമിനർ CBIC, അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ റവന്യൂ, സബ് ഇൻസ്പെക്ടർ CBI, ഇൻസ്പെക്ടർ സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സ്. പ്രായം അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ സെൻട്രൽ സെക്രട്ടേറിയറ്റ് റെയിൽവേ വിദേശകാര്യം AFHQ, സബ് ഇൻസ്പെക്ടർ CBI എന്നീ തസ്തികകളിലേക്ക് 20-30 വയസ്സിനും ഇടയിൽ, മറ്റ് തസ്തികകളിലേക്ക് 18-30 വയസ്സിനും ഇടയിൽ. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ വിവിധ മന്ത്രാലയങ്ങൾ വകുപ്പുകൾ. എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് CBIC, റിസർച്ച് അസിസ്റ്റന്റ് മനുഷ്യാവകാശ കമ്മീഷൻ, ഡിവിഷണൽ അക്കൌണ്ടന്റ് CAN AG, സബ് ഇൻസ്പെക്ടർ NIA, സബ് ഇൻസ്പെക്ടർ ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 ആഭ്യന്തരം, ഓഫീസ് സൂപ്രണ്ട് CBDT, സെക്ഷൻ ഹെഡ് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്. പ്രായം ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ സ്റ്റാറ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ തസ്തികയിലേക്ക് 18-32 വയസ്സിനും ഇടയിൽ, മറ്റ് തസ്തികകളിലേക്ക് 18-30 വയസ്സിനും ഇടയിൽ. ഓഡിറ്റർ CAN AG, CGDA ഓഫീസുകൾ, മറ്റ് മന്ത്രാലയങ്ങൾ അല്ലെങ്കിൽ വകുപ്പുകൾ. അക്കൌണ്ടന്റ് CAN AG, കൺട്രോളർ ജനറൽ ഓഫ് അക്കൌണ്ട്സ്, അക്കൌണ്ടന്റ് ജൂനിയർ അക്കൌണ്ടന്റ് വിവിധ മന്ത്രാലയങ്ങൾ വകുപ്പുകൾ. പ്രായം എല്ലാ തസ്തികകളിലും 18-27 വയസ്സിനും ഇടയിൽ. പോസ്റ്റൽ അസിസ്റ്റന്റ് സോർട്ടിംഗ് അസിസ്റ്റന്റ് തപാൽ വകുപ്പ്, സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അപ്പർ ഡിവിഷൻ ക്ലർക്ക് വിവിധ മന്ത്രാലയങ്ങൾ, സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസസ്, ടാക്സ് അസിസ്റ്റന്റ് CBDT, CBIC, സബ് ഇൻസ്പെക്ടർ സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സ്. പ്രായം എല്ലാ തസ്തികകളിലും 18-27 വയസ്സിനും ഇടയിൽ. എല്ലാ തസ്തികകളിലേക്കും ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അസിസ്റ്റന്റ് ഓഡിറ്റർ ഓഫീസ്, അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ, അസിസ്റ്റന്റ് അക്കൌണ്ട്സ് ഓഫീസർ, സ്റ്റേറ്റ് കേഡർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് റീജിയണൽ ഒഫീഷ്യൽ ഭാഷാ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ഭാഷാ പരിജ്ഞാനം തെളിയിക്കുന്ന സ്കൂൾ തല സർട്ടിഫിക്കറ്റുകളും ഉണ്ടായിരിക്കണം. ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ 12-ാം തലം പരീക്ഷയ്ക്ക് മാത്തമെറ്റിക്സിൽ 60% മാർക്ക് നേടിയ ബിരുദധാരികളോ ബിരുദതലത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു വിഷയമായി പഠിച്ചവരോ ആയിരിക്കണം. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 തസ്തികയിലേക്ക് സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമെറ്റിക്സ്, എക്കണോമിക്സ്, പോപ്പുലേഷൻ സ്റ്റഡീസ്, ഓപ്പറേഷൻ റിസർച്ച്, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ടെക്നോളജി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഡേറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ബിരുദമുണ്ടായിരിക്കണം. എല്ലാ തസ്തികകളിലും ഉയർന്ന പ്രായപരിധിയിൽ SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. ഭിന്നശേഷിക്കാർക്ക് ജനറൽ 10 വർഷം, SC ST 15 വർഷം, OBC 13 വർഷം. വിമുക്ത പഠന്മാർക്കും നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും അപേക്ഷാ ഫീസ് ഇല്ല. മറ്റുള്ളവർ 100 രൂപ ഓൺലൈനായി അടയ്ക്കണം. ജൂൺ 23 വരെ ഫീസ് അടയ്ക്കാം. www.ssc.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്തവർ അത് ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 22. അപേക്ഷയിൽ തിരുത്തൽ വരുത്തുന്നതിന് ജൂൺ 29 മുതൽ ജൂലൈ 1 വരെ അവസരമുണ്ട്. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.ssc.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.ssc.gov.in.
0: തൊഴിൽ ദർശനം.

ഇനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. നസീമ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ എഴുതി, ജോൺസൺ സംഗീതം നൽകി, യേശുദാസ് പാടിയത്.

0: പുലർവട്ടത്തിൽ ഇനി വാർത്തകൾക്കുള്ള സമയമാണ്. മറ്റു പരിപാടികൾ വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഒമാൻ തീരത്ത് US നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശനം നാളെ മുതൽ. സ്ലോവാക് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയതായി രോഗബാധ കണ്ടെത്തിയിട്ടില്ല. കേന്ദ്രസംഘം ഇന്നെത്തും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ ഇന്ന് നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. ഇത്തവണത്തെ പാസിംഗ് ഔട്ട് പരേഡിൽ ആദ്യമായി വനിതാ കേഡറ്റുകൾ പുരുഷ കേഡറ്റുകൾക്കൊപ്പം മാർച്ച് ചെയ്യും. 500-ലധികം കേഡറ്റുകൾ സൈനിക ഉദ്യോഗസ്ഥരായി ചുമതലയേൽക്കും. ഒമാൻ തീരത്തുണ്ടായ US നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നടത്തിയ സംഭാഷണത്തിലാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇതേ വിഷയത്തിൽ ന്യൂഡൽഹിയിലെ US പ്രതിനിധിയെ നേരത്തെയും വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് ഫ്രാൻസിലെത്തും. പ്രധാനമന്ത്രിയുടെ 7-ാമത്തെ ഫ്രാൻസ് സന്ദർശനമാണിത്. നാളെ മുതൽ ഈ മാസം 16 വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്കിയൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലോവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്കിയയിൽ സന്ദർശനത്തിന് എത്തുന്നതിന്റെ ആവേശത്തിലാണ് സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവ. സന്ദർശനത്തിന് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി ഫിക്സോയുമായി ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിനുള്ള പുതിയ മേഖലകൾ പരിഗണിക്കുകയും ചെയ്യും. പ്രസിഡന്റ് പെലിഗ്രീനിയെയും ശ്രീ മോദി സന്ദർശിക്കും. ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2024 $1 ബില്യൺ എന്ന നാഴികക്കല്ല് പിന്നിടുകയും തുടർന്ന് തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളുമായും സഹകരണം ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടുതൽ ശക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനം.
1: റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷാ നടത്തിപ്പിനെക്കുറിച്ച് ഇന്ത്യൻ റെയിൽവേയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ സുതാര്യവും കൃത്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമായ സംവിധാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇന്നലെ ചേർന്ന ഉന്നതതല അവലോകന യോഗം ചർച്ച ചെയ്തു. വകുപ്പുതല പരീക്ഷകൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിലെ പുരോഗതി അദ്ദേഹം അവലോകനം ചെയ്തു. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുന്നതിന് ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. പുനഃപരീക്ഷകൾ സുഗമവും സുതാര്യവും സുരക്ഷിതവുമായിരിക്കണമെന്നും പരീക്ഷാ നടത്തിപ്പ് സുഗമമാക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ക്യാബിനറ്റ് സെക്രട്ടറി പറഞ്ഞു. കൃത്രിമം കാണിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ മാസം 21 നടക്കുന്ന നീറ്റ് UG പരീക്ഷയുടെ സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 15 മിനിറ്റ് ദീർഘിപ്പിച്ചു. ഇതോടെ പരീക്ഷാ സമയം 180 മിനിറ്റിൽ നിന്നും 195 മിനിറ്റ് ആക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പുതുക്കിയ സമയം. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ DRDOയുടെയും DRD ലബോറട്ടറിയുടെയും അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. DRDO വികസിപ്പിച്ചെടുത്ത ആകാശ് ബ്രഹ്മോസ് സംവിധാനങ്ങൾ ആഗോള പ്രതിരോധ സാങ്കേതിക രംഗത്ത് ഇന്ത്യയുടെ മത്സരശേഷി തെളിയിക്കുന്നതാണെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. യോഗയുടെ സ്വീകാര്യത ആഗോളതലത്തിൽ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇത്തവണ ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. June 21 അന്താരാഷ്ട്ര യോഗാ ദിനം. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സമാധാനവും സ്ഥിരതയും ശാന്തതയും നിലനിർത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യയും ബംഗ്ലാദേശും. ന്യൂഡൽഹിയിലെ BSF ആസ്ഥാനത്ത് നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി സുരക്ഷാ സേനകളുടെ 57-ാമത് DG ലെവൽ അതിർത്തി ഏകോപന സമ്മേളനത്തിലാണ് ഇരു രാജ്യങ്ങളും നിലപാട് ആവർത്തിച്ചത്. അതിർത്തിയിലെ നിലവിലെ സാഹചര്യം, അതിർത്തി സുരക്ഷാ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച ആശങ്കകൾ എന്നിവയും 4 ദിവസത്തെ സമ്മേളനത്തിൽ ചർച്ചയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത. മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ്പ കേസുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ക്വാറന്റൈനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതേസമയം നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധർ ഇന്ന് ജില്ലയിൽ സന്ദർശനം നടത്തും. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. മലപ്പുറം ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ കീഴിൽ സമാനതകളില്ലാത്ത പുരോഗതിയാണ് രാജ്യം കൈവരിച്ചത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പദ്ധതികൾ ഇതിനകം നടപ്പാക്കി. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം ശക്തിപ്പെടുത്തുന്നതിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഇന്നറിയാം. വിശദാംശങ്ങളിലേക്ക്.
4: രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കൽ, ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തൽ എന്നിവയ്ക്കായി നിരവധി ദേശീയ അന്തർദേശീയ സംരംഭങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇതിനകം നടപ്പാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലൂടെ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ സാംസ്കാരിക മേഖല വലിയ രീതിയിൽ അഭിവൃദ്ധി പ്രാപിച്ചു. കാശി വിശ്വനാഥ ഇടനാഴി നിർമ്മാണം, മഹാകാൽ ലോക് പദ്ധതി, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ

0: പുനർവികസനം, അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. മ്യൂസിയം ഗ്രാന്റ് പദ്ധതി, സാംസ്കാരിക പ്രവർത്തന ഉൽപാദന ഗ്രാന്റ് പദ്ധതി എന്നിവയും കേന്ദ്രം ആവിഷ്കരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ പി.വി. സിന്ധു ഇന്നിറങ്ങും. ജപ്പാൻ താരം അകാനെ യമഗുച്ചിയെയാണ് നേരിടുന്നത്. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് സിന്ധു സെമിയിൽ കടന്നത്. ഐസിസി വനിതാ ടി20 ലോകകപ്പ് ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 87 റൺ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നിശ്ചിത 20 ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 219 റൺ നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 20 ഓവറിൽ 132 റണ്ണുമായി എല്ലാവരും പുറത്താവുകയായിരുന്നു. ഞായറാഴ്ചയാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ഒരു മാസം നീളുന്ന ടി20 മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ കാനഡ ബോസ്നിയ ആന്റ് ഹെർസഗോവിന മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും ഓരോ ഗോളുകളാണ് നേടിയത്. രണ്ടാം മത്സരത്തിൽ യുഎസ്എ പരാഗ്വയെ നേരിടുന്നു. സംസ്ഥാനത്ത് ഓർഡിനറി ബസുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ വിശദാംശങ്ങൾ KSRTC പുറത്തിറക്കി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മറ്റന്നാൾ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. ഉൽപാദന കേന്ദ്രീകൃത വളർച്ചയിലും തൊഴിലവസര സൃഷ്ടിയിലും നൽകിയ ഊന്നൽ വ്യാവസായിക വളർച്ചയെ ത്വരിതപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി. പ്രധാന വാർത്തകൾ വീണ്ടും. ഒമാൻ തീരത്ത് US നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശനം നാളെ മുതൽ. സ്ലോവാക് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയതായി രോഗബാധ കണ്ടെത്തിയിട്ടില്ല. കേന്ദ്രസംഘം ഇന്നെത്തും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി പുലർവെട്ടം തുടരുന്നു.

0: കാലം സാക്ഷി.
1: എസ് പി പിള്ള. മലയാള സിനിമയിലെ ആദ്യകാല ഹാസ്യ നടന്മാരിൽ ഒരാളായിരുന്ന എസ് പി പിള്ള എന്ന ശങ്കരപിള്ള പങ്കജാക്ഷൻ പിള്ള 1913 ഏറ്റുമാനൂരിൽ ജനിച്ചു. ചെറുപ്പത്തിലെ തന്നെ മാതാപിതാക്കളെ നഷ്ടമായതിനെ തുടർന്ന് കാര്യമായ വിദ്യാഭ്യാസമൊന്നും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. നാടക നടനായിട്ടാണ് അദ്ദേഹം തൻ്റെ കലാജീവിതം ആരംഭിച്ചത്. ഭൂതരായർ ആയിരുന്നു ആദ്യ ചിത്രം, പക്ഷേ അത് പുറത്തിറങ്ങിയില്ല. ആദ്യകാലങ്ങളിൽ പകരക്കാരനായി വേഷമിട്ട അദ്ദേഹം പിന്നീട് ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തു. അതിനുശേഷം ജ്ഞാനാംബിക, നല്ലതങ്ക, ചേച്ചി, ശശിധരൻ, അവകാശി, കണ്ണം വെച്ച കോട്ട തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട്. ഇതിനിടയിൽ തിക്കുറിശി, ടി എൻ ഗോപിനാഥൻ നായർ എന്നിവരുമായി ചേർന്ന് കലാകേന്ദ്രം തുടങ്ങി. ചെമ്മീനിലെ അച്ചൻകുഞ്ഞും ഉദയായുടെ വടക്കൻപാട്ട് ചിത്രങ്ങളിലെ പാണനാരും അദ്ദേഹത്തിൻ്റെ വളരെ ശ്രദ്ധ നേടിയ കഥാപാത്രങ്ങളാണ്. 1977 ടാക്സി ഡ്രൈവറിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള സംസ്ഥാന അവാർഡ് ഇദ്ദേഹത്തിന് ലഭിച്ചു. സഞ്ചാരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം. 1985 June 12 എസ് പി പിള്ള അന്തരിച്ചു.
2: അപ്പുറത്ത് വല്ല
3: ഇരിപ്പുണ്ട്.
2: നീനാടി അങ്ങനെ പറയണത്? നടപ്പുള്ള കാര്യം പറയടി നല്ല പെണ്ണെ, എനിക്കിവിടെ വിശന്നിട്ട് നിക്കാൻ മേലെന്ന്.
4: 1.5 വയസ്സിൽ അച്ഛൻ മരിച്ചു. അച്ഛനൊരു പോലീസുകാരനായിരുന്നു. 7 വയസ്സിൽ അമ്മ മരിച്ചു. പിന്നത്തെ വളർച്ച ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെ കൊണ്ടും വിദ്യാഭ്യാസത്തിന് വലിയ സാഹചര്യം കിട്ടില്ല. 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ആ കാലഘട്ടം കൊണ്ടാണ് നാടകത്തിലേക്ക് കയറാനും നാടകം

0: പറയാനും കാരണം. അങ്ങനെ മലയാള നാടകം എന്ന് പറയുന്ന മലയാളമാണോ അതല്ല, എന്നാൽ തമിഴ് നാടകമാണോ അതല്ല, ആ കാലഘട്ടമാണ് നാടകങ്ങളുടെ പുതുമ പൗഡർ പോലും കിട്ടാത്ത കാലം. വെള്ളക്കായയുടെ മോഡം കളഞ്ഞ് കല്ലിലൊരിച്ച ചുണ്ണാമ്പും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് റോസ് കളറിലാണ് മുഖത്തൊന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അത് ചിലപ്പം കൂടുതലായ മുഖം പുള്ളിയും അല്ലാതെ വന്നാൽ എൻ്റെ ഭംഗി കിട്ടാതെയും അരിക്കിലാമ്പ് മുതൽ കെട്ടിത്തൂക്കിയാണ് നാടകം. മലയാളത്തിന് തമിഴും കൂടെ മിക്സ് ചെയ്യണം, പാട്ട് തമിഴിൽ പറയണം. അന്നതിന് കാണിച്ചമില്ല, ഒരു സമയമില്ല, തോന്നുന്നതുപോലെ പോകാം. അതാത് സ്ഥലങ്ങളിൽ പോയി നാടകം നടത്തിക്കൊണ്ടിരുന്നു. ജീവിതമാർക്ക് അങ്ങനെ മുമ്പോട്ടും പോയി. അങ്ങനെ ഇരുന്നപ്പോൾ അരിപ്പാട്ടിൽ നിന്നൊരു കമ്പനി ഇവിടെ വന്നു, അവരുടെ കോമഡിയനെ കാഞ്ഞു കൊടുക്കാൻ എൻ്റെ അവൻ പടങ്ങിപ്പോയി. അപ്പോൾ ആരോ പറഞ്ഞ് ഇങ്ങനെ ഒരാളുണ്ട് നമുക്ക് അയാളെ സഹകരിപ്പിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അതിനകത്ത് ചെന്നു. ഏതാണ്ട് അന്നത്തെ നാടകങ്ങളുടെ പേര് പറയുകയാണെങ്കിൽ കോവിലും ചരിത്രം, നല്ലതങ്ക, അല്ലറാണി, കുലേബക്കാവലി എന്ന് പറയുന്ന നാടകങ്ങളാണ് എന്നുള്ളത്. അല്ലാണ്ട് ഇപ്പോഴത്തെ പുതുമയുള്ള നാടകങ്ങളൊന്നുമില്ല. അങ്ങനെ ആ നാടകങ്ങൾക്ക് അതിലുള്ള ചില്ലറ പാർട്ടുകളെല്ലാം എടുത്തപ്പോൾ അവർക്ക് സന്തോഷമായിട്ട് അവരുടെ കൂടെ അങ്ങ് പോയി. ആ 3 കൊല്ലം ആ നാടക കമ്പനി സഹകരിക്കുകയും അങ്ങനെ വന്ന് വന്നാണ് ഏറ്റുമാര ക്ഷേത്രത്തിൻ്റെ തളക്കല്ല് പണി തുടങ്ങിയപ്പോൾ ഇവിടെ വന്ന് കുറേശ്ശെ കൂലിപ്പണി എടുക്കും. ഈ കൂലിപ്പണി എടുക്കുന്ന കൂട്ടത്തിൽ ഭൂതരായരെന്നും പറഞ്ഞ നപ്പം തമ്പുരാൻ്റെ ഒരു പബ്ലിസിറ്റി കണ്ടു തൃശ്ശൂരിൽ നിന്ന് സിനിമയായി. അപ്പോൾ ഞാൻ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. ഈ നാട്ടിലുള്ള എസ് ആർ പല്ലാട്ട് എന്ന് പറഞ്ഞ ഒരാൾ ഞാനും കൂടെ ഇവിടുന്ന് പോയി, എന്നെ അവർ നോമിനേറ്റ് ചെയ്ത് ഞാൻ അവിടെ താമസിച്ചു. അങ്ങനെയാണ് സിനിമ ഇച്ചതിൻ്റെ കാരണം. അവിടുന്ന് അത് റിലീസായുമില്ല, നിവൃത്തിയില്ല, ഇനി ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ജീവിതമാർഗം രണ്ടാമതും കൂലിപ്പണിയിലേക്ക് പോകുമല്ലോ എന്നുള്ള വിചാരിച്ച് നേരെ കലാമണ്ഡലത്തിൽ പോയി. മഹാകവി ഉള്ളതുകൊണ്ട് കൂടെ 3 വർഷം കലാമണ്ഡലത്തിൽ താമസിച്ചു. അങ്ങനെ ഇന്ത്യയിലുള്ള നാട്ടുരാജന്മാരുടെ മുമ്പിലും എല്ലാം കാണാനും കേൾക്കാനും സന്തോഷമായിട്ട് തോന്നുന്നു.
1: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് SP പിള്ളയുടെ ശബ്ദം.

മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ, അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ, എല്ലാ വാട്ടർ ഹീറ്റർ പെർച്ചേസിനുമൊപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രിഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റി വെച്ച് നേരെ വിട്ടോ പിട്ടാപ്പളിൽ ഏജൻസീസിലേക്ക്.

0: പാട്ടും പൊരുളും, രചന ശ്രീകുമാർ മുഖത്തല.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പാട്ടും പൊരുളും പരിപാടിയിലേക്ക് സ്വാഗതം. പ്രകൃതിയോടിണങ്ങിയും പ്രകൃതിയിൽ ചേർന്നുമാണ് ഭൂമിയിൽ സകല ജീവജാലങ്ങളുടെയും ജീവിതം. അതിൻ്റെ ലാവണ്യം ഗ്രഹിക്കാൻ പാകത്തിൽ മനസ്സിൻ്റെ സ്പർശിനികൾ സജീവമാക്കുന്നവർ ചുരുക്കം. അറിഞ്ഞതും പരിചയിച്ചതുമായ ഉപാധികൾ ആധാരമാക്കി കുറേ പേർ പ്രകൃതിയെ അറിഞ്ഞു, അതറിയിക്കാൻ ശ്രമിച്ചു. മറ്റു ചിലർ ഭാവനയുടെ അതിർത്തിയെഴാത്ത ഭൂമികയിൽ പ്രകൃതിയെ അറിഞ്ഞു സഞ്ചരിച്ചു. അവരാണ് കവികൾ. മലയാള ചലച്ചിത്ര ഗാനങ്ങൾ എഴുതാൻ നിയോഗം കിട്ടിയ കവികൾ പി ഭാസ്കരൻ, ഒ എൻ വി വയലാർ തുടങ്ങിയവർ തികഞ്ഞ വ്യതിരിക്തതയോടെ പ്രകൃതിയെ കണ്ടു. ഇവർ തമ്മിൽ ഇക്കാര്യത്തിലുള്ള വ്യത്യാസം ഒടുവിൽ പറയാം. ഇപ്പോൾ ഒരു പാട്ട് നമുക്ക് പരിശോധിക്കാം. പാതിരാവായില്ല പൗർണമി കന്യയ്ക്ക് 17-18 പ്രായം, മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാട മാറ്റിയ പ്രായം.

ഭാസ്കരൻ മാസ്റ്റർ ഇതാ പൗർണമിയെ, വെളുത്ത വാവിനെ കന്യകയാക്കിയിരിക്കുന്നു. പാതിരാവാകും മുമ്പേ അവൾക്ക് പ്രായം 17 17 മാത്രം. അന്തിക്ക് തന്നെ പ്രത്യക്ഷമായി

തെരുവോളം നിൽക്കുന്ന പൗർണമിക്ക് പാതിരാവിന് മുമ്പ് യൗവനം വന്നുദിച്ചു എന്നു പറയുന്നത് എത്ര ചേതോഹരം. മൂവന്തിയുടെ പൊയ്കയിൽ മുങ്ങി നീരാടി, മുങ്ങിക്കുളിച്ചു പാവാട മാറ്റിയ പ്രായം, യൗവനത്തിൻ്റെ ആ വരവിനെ ഒന്നുകൂടി ഉറപ്പിക്കുന്നു കവി. പാതിരാവാകും മുമ്പ് 17 or 18 ആണെങ്കിൽ മൂവന്തിയിൽ അവൾ പെണ്ണായി മുതിർന്നു വരുന്നതേയുള്ളൂ. പെൺകുട്ടികൾ ഇർതുമതിയാവുമ്പോൾ മുങ്ങിക്കുളിച്ച് പുതിയ വസ്ത്രം ധരിക്കുന്ന ചടങ്ങുണ്ട് എന്നും ഓർക്കാം. എത്ര ഹൃദ്യമായി മധുരമായി പൗർണമി യൗവനത്തിൻ്റെ തിളക്കത്തിലേക്ക് കടക്കുന്നത് ഭാസ്കരൻ മാസ്റ്റർ അവതരിപ്പിക്കുന്നു.

താരകക്കണ്ണെഴുതി വിണ്ണില തൂവെള്ള താമരപ്പൂവൊന്ന് ചൂടി വെൺമുകിൽ തൂവാല തുന്നിയിരിക്കുന്നു കണ്ണിൽ കവിതയുമായി. അവൾ പൗർണമി കന്യക കുളി കഴിഞ്ഞ് ഒരുങ്ങുകയാണ്. താരകക്കണ്ണ് നക്ഷത്രങ്ങളാകുന്ന കണ്ണ് എഴുതിയിട്ടുണ്ടവൾ. വിണ്ണില തൂവെള്ള താമരപ്പൂവാണ് ചൂടിയിരിക്കുന്നത്. പൗർണമിയുടെ വെളുത്തവാവിന്റെ പ്രകാശത്തിന്റെ വെൺതാമരയാണവൾ മുടിയിൽ ചൂടിയിരിക്കുന്നത്. എന്നിട്ടോ അവൾ വെൺമുകിലിന്റെ വെളുത്ത മേഘത്തിന്റെ തൂവാല അഥവാ കൈലേസ് തുന്നിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വരിയിൽ ഇപ്പറഞ്ഞതിൻ്റെ ഒക്കെ ഫലശ്രുതി ചേർത്തിരിക്കുന്നു. കണ്ണിൽ കവിതയുമായി, പൗർണമി കന്യയുടെ കണ്ണിൽ കവിതയാണുള്ളത്. അവളുടെ കണ്ണ് കവിയുടെ ഹൃദയം തന്നെയാണ് എന്ന് നാം തിരിച്ചറിയുന്നു. അന്നൊക്കെ കാമുകിമാർ കൈലേസ് തുന്നി അതിൽ പ്രിയപ്പെട്ടവരുടെ പേരാലേഖനം ചെയ്ത് സൂക്ഷിച്ചിരുന്നു എന്നും ഓർക്കാം.

മണിവീണക്കമ്പിയെ ചുംബിച്ചുണർത്തുന്ന മലരണി കൈവിരൽ പോലെ ഹൃദയത്തിൻ തന്ത്രികൾ തട്ടി ഉണർത്തുന്നു അനുരാഗസുന്ദര സ്വപ്നം. ഈ വരികളെ നമ്മൾ തൊട്ടുമുമ്പ് പാടി നിർത്തിയ വരികളോട് ചേർത്ത് ആലോചിക്കണം. പൗർണമി കന്യക കണ്ണിൽ കവിതയുമായി തൂവാല തുന്നുകയാണ്. ഭാസ്കരൻ മാസ്റ്റർ തുടരുന്നതിങ്ങനെ: ഒരനുരാഗസ്വപ്നം, ഒരു പ്രണയക്കിനാവ് ഹൃദയത്തിൻ്റെ തന്ത്രികളെ തട്ടി ഉണർത്തുന്നു. എന്തുപോലെ? മണിവീണക്കമ്പിയെ ചുംബിച്ചുണർത്തുന്ന മലരണി കൈവിരൽ പോലെ. മണിവീണക്കമ്പിയെ തൊട്ടുണർത്തുകയല്ല, ചുംബിച്ചുണർത്തുകയാണ്. വെറും കൈവിരലല്ല, മലരണി കൈവിരലാണ്. പുഷ്പാലങ്കാരമണിഞ്ഞ കൈവിരൽ, പൂക്കളാൽ അലങ്കരിക്കപ്പെട്ട പുഷ്പാങ്കുലീയമണിഞ്ഞ കൈവിരൽ മണിവീണക്കമ്പിയെ ചുംബിക്കുന്ന അത്ര ലോലമായി, പ്രണയഭരിതമായി ഉണർത്തുന്നതുപോലെ ഹൃദയതന്ത്രികളിൽ പ്രണയത്തിൻ്റെ സുന്ദര സ്വപ്നം ഉണരുന്നു. വെറുതെ ഉണരുകയല്ല, തട്ടി ഉണർത്തുകയാണ്.

ഭാസ്കരൻ മാസ്റ്റർക്ക് മുന്നിൽ ശിരസ്സുകുനിച്ച് ആദരമർപ്പിക്കുകയാണ് നമ്മൾ. ആദ്യം പറയാമെന്ന് സൂചിപ്പിച്ച താരതമ്യം കൂടി വിശദമാക്കാം. ഭാസ്കരൻ മാസ്റ്ററിൽ പ്രകൃതി ഈ പാട്ടിൽ പറഞ്ഞതുപോലെ ഹൃദയതന്ത്രിയിൽ നിന്ന് പുറപ്പെടുന്ന സംഗീതമാണ്. വയലാറിലാവട്ടെ പ്രകൃതി ആഘോഷവും മനുഷ്യന്റെ അധൃഷ്യത വിളംബരം ചെയ്യാനുള്ള ഉപാധിയുമാണ്. ONV-യിൽ അത് സാന്ദ്രമധുരമായ കാഴ്ചയും അനുഭവവുമാണ്. ഇവരെ കേൾക്കുന്ന, വായിക്കുന്ന, അറിയാൻ ശ്രമിക്കുന്ന നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. ഈ ഗാനത്തിന് പ്രണയഭരിതമായ ഈണം സമ്മാനിച്ചത് MS ബാബുരാജ്, പാടിയത് യേശുദാസും എസ്. ജാനകിയും. ചിത്രം മനസ്വിനി, തിരശീലയിൽ മധുവും ശാരദയും.

ഇനി ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. പോച്ചൽ ഖാദർ എഴുതി, എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി. തകര എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്.

നമുക്ക് ചുറ്റും. ജല അതോറിറ്റിയുടെ അരുവിക്കര ജലശുദ്ധീകരണശാലയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഇന്ന് രാത്രി 10 മണിവരെ തിരുവനന്തപുരം നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ജലവിതരണം മുടങ്ങും. കാഞ്ഞിരമ്പാറ, പാങ്ങോട്, വട്ടിയൂർക്കാവ്, വാഴോട്ടുകോണം, നെട്ടയം, കാച്ചാണി, തുരുത്തുമൂല, കൊടുങ്ങാനൂർ, തിരുമല, വലിയവിള, തൃക്കണ്ണാപുരം, പുന്നയ്ക്കാമുകൾ, പൂജപ്പുര, മുടവൻമുകൾ, കരമന, നെടുങ്കാട്, കാലടി, അറന്നൂർ, പാപ്പനംകോട് എന്നിവിടങ്ങളിൽ ജലവിതരണം മുടങ്ങും. സ്റ്റാച്യു, MG റോഡ്, പുളിമൂട്, ജനറൽ ആശുപത്രി പരിസര പ്രദേശം, തമ്പുരാൻമുക്ക്, വഞ്ചിയൂർ, ഋഷിമംഗലം, ശാസ്തമംഗലം, കൊച്ചാർ റോഡ്, ആൽത്തറ, വഴുതക്കാട്, ഇടപ്പഴിഞ്ഞി, പേരൂർക്കട, കുടപ്പനക്കുന്ന്, അമ്പലമുക്ക്, മുട്ടട, പരുത്തിപ്പാറ, കേശവദാസപുരം, പട്ടം, ഉള്ളൂർ, കൊച്ചുള്ളൂർ, കവടിയാർ, കുറവങ്കോണം, മരപ്പാലം, ഊളംപാറ, പൈപ്പിൻമൂട്, പേട്ട, വലിയശാല, വെള്ളയമ്പലം എന്നീ പ്രദേശങ്ങളിലും ജലവിതരണം ഭാഗികമായി തടസ്സപ്പെടും. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കരമന നദിയിൽ കേന്ദ്ര ജലകമ്മീഷൻ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. നദീതീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. നദിയിൽ ഇറങ്ങാനോ മുറിച്ചുകടക്കാനോ പാടില്ലെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജൂൺ 21 നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പരീക്ഷാ ദൈർഘ്യം 15 മിനിറ്റ് കൂട്ടും. 2 മണി മുതൽ 5:15 വരെ പരീക്ഷ എഴുതാം. RSS ചീഫ് മോഹൻ ഭാഗവതിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇന്നും നാളെയും നഗരത്തിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. ഇന്ന് രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ വെട്രോഡ്, കഴക്കൂട്ടം ഫ്ളൈഓവർ, മുക്കോലയ്ക്കൽ, കുഴിവിള, ലുലു, ലോഡ്സ്, ചാക്ക, പേട്ട, പാറ്റൂർ, ആശാൻ സ്ക്വയർ, രക്തസാക്ഷി മണ്ഡപം, LMS മ്യൂസിയം, വെള്ളയമ്പലം, കവടിയാർ റോഡിലും സെന്റ് ആൻഡ്രൂസ് ആറാട്ടുവഴി, മേനംകുളം, കഴക്കൂട്ടം, കാര്യവട്ടം, ശ്രീകാര്യം, ഉള്ളൂർ, കേശവദാസപുരം, പട്ടം, കുറവങ്കോണം, കവടിയാർ റോഡിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. നാളെ പുലർച്ചെ 3 മുതൽ 5:30 വരെ കവടിയാർ, വെള്ളയമ്പലം, വഴുതക്കാട്, വിമൻസ് കോളേജ് ജംഗ്ഷൻ, പനവിള, മോഡൽ സ്കൂൾ, റാണാമുക്ക്, തമ്പാനൂർ റോഡിലും നിയന്ത്രണമുണ്ട്. കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ മുട്ടടയിൽ പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള സയൻസ് ബാച്ചുകളിൽ ഒഴിവുകളുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. SSLC, CBSE, ICSE തത്തുല്യ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോം സ്കൂളിലും IHRD.kerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. SC ST OEC വിഭാഗക്കാർക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യവും സ്റ്റൈഫൻഡും ലഭിക്കുന്നതാണ്. കോഴ്സുകൾ ബയോ, മാത്സ്, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ്, മാത്സ്, കമ്പ്യൂട്ടർ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9447-2427-22. നമുക്ക് ചുറ്റും സമാപിച്ചു. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയത്.

0: ഡൽഹി.
1: This is Akashvani giving you the news. For quick news updates round the clock, follow us on our X handle at AIR News Alerts. And for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. Welcome back. You're listening to the morning news. External Affairs Minister Dr. S. Jaishankar spoke to U.S. Secretary of State Marco Rubio and lodged a strong protest over the attacks by the U.S. Navy in the Gulf that killed three Indian mariners. In a post on X, Dr. Jaishankar said such lethal actions against commercial shipping are not justified. The conversation comes days after three Indian crew members were killed in a U.S. strike on the Palau flag tanker MT Setebello off the coast of Oman, triggering a sharp response from New Delhi. India and Bangladesh have reaffirmed their commitment to maintaining peace, tranquility and stability along the India-Bangladesh border. The 57th Director General Level Border Coordination Conference between the Border Security Force and Border Guard Bangladesh was held at BSF headquarters in New Delhi from 8th to 11th June. The conference provided an important platform to review the prevailing border situation and discuss issues of mutual concern relating to border security and border management. The Trump administration said it is prepared to accept a civilian nuclear energy program in Iran as part of a broader nuclear agreement, provided Tehran dismantles the infrastructure that could enable it to build a nuclear weapon. The clarification came as a senior administration official outlined details of a proposed U.S.-Iran nuclear agreement yesterday that officials said could be signed within days. The official drew a clear distinction between civilian nuclear power generation and nuclear weapons capabilities, arguing that Washington's objective is not to eliminate Iran's nuclear energy sector, but to prevent Tehran from retaining the capacity to produce a bomb. In badminton, India's PV Sindhu will face world champion Akane Yamaguchi of Japan in the women's singles semi-finals of the Australian Open in Sydney today. The third-seeded Indian booked her place in the last four with a commanding victory over Chen Su Yu in just 27 minutes in the quarterfinals. In another quarterfinal, Yamaguchi defeated India's Tanvi Sharma to set up the semi-final clash against Sindhu. In FIFA World Cup, the United States has extended its lead to 3-1 over Paraguay as the second half progresses in Group D opener at SoFi Stadium, Los Angeles. The U.S. team took an early advantage in the match when a sharp cross from Christian Pulisic bounced off Paraguay's Damian Bobadilla for an own goal. The game quickly grew intense in the ninth minute when Paraguay defender Jean-Jose Carques received a yellow card for a hard foul. The India Meteorological Department, IMD, has forecast heavy to very heavy rainfall over Assam and Meghalaya today. According to IMD, conditions are favourable for further advance of southwest monsoon into some more parts of Maharashtra, Karnataka, Telangana, Andhra Pradesh, West Bengal, Orissa, Jharkhand, Bihar and Chhattisgarh during the next 2 days. And now for a look at today's newspapers, it's over to Shakun Chopra.
2: Thank you, Sarabjit. Almost all newspapers today open with condemnation of US attack on ship with Indian crew. The Asian Age writes, India flays Hormuz ship attacks, US blames Iran. Hailing diversification of its energy basket, EAM calls out West's double standards on oil purchases, writes the Statesman. In the backdrop of US and Iran signing peace deal, war premium to peace dividend, stock surge, crude cools and the rupee rebounds on hopes of easing tensions, reports the Financial Express. Termed as student-friendly changes, extra 15 minutes, more rough workspace for students in NEET retest, informs the Hindustan Times. Rain, strong winds deliver city its cleanest air since September 15th, reports the Times of India. The Statesman, on its editorial page under the caption "Demanding Proof," writes, "For much of the past 2 years, investors appeared willing to suspend disbelief. Artificial intelligence was not merely a promising technology, it became the foundation of a market narrative. Share prices soared, valuations stretched, and every earnings season was interrupted through the lens of an AI-driven future. The recent turbulence in global stock markets suggests that this phase may be ending. Technological revolutions have always generated excitement, but financial markets eventually demand evidence." And finally, under the caption "Peck Party," the Delhi Tribune captures a serene picture of a parrot and black-rumped flame-back woodpecker feeding on a wall. And with that, it's back to you, Sarabjeet.
1: Thank you, Shagun. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi to embark on 6-day visit to France and Slovakia this morning. DRDO successfully conducts 3 consecutive flight tests to demonstrate multi-layered ballistic missile defense capability. External Affairs Minister Dr. S. Jaishankar lodges strong protest with US Secretary of State Marco Rubio over US strikes on oil ship that killed 3 Indian sailors. India and Bangladesh reaffirm their commitment to maintain peace and tranquility along the border. United States says it open to civil nuclear program of Iran under proposed peace deal. In badminton, PV Sindhu to face world champion Akane Yamaguchi of Japan in women's single semi-finals of Australian Open today. And in FIFA World Cup, United States takes 3-1 lead. And with that, we end the morning news. Have a nice day.
0: ആകാശവാണി
3: നോവൽ സഞ്ചാരം.
4: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: ബോധം തെളിഞ്ഞപ്പോൾ അമ്മ അടുത്തു നിൽക്കുന്നതാണ് ഗോപിക്കുറുപ്പ് കണ്ടത്. അവർ ചോദിച്ചു, "നിനക്കെന്താണ് ഗോപി?" "ഒന്നുമില്ല." "എന്നാലും..." നിഷേധസ്വരത്തിൽ ഒരു മൂളൽ. "നീ വല്ലതും കണ്ടു പേടിച്ചോ കുട്ടി?" "ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ." ഗോപിക്കുറുപ്പ് സ്വൽപ്പം കയർത്താണ് സംസാരിച്ചത്. ആ അമ്മ പിൻവലിഞ്ഞു. തൻ്റെ മകന് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് അവരുടെ ഹൃദയം മന്ത്രിച്ചു. ഒരു മന്ത്രവാദിയെ വിളിച്ച് ഒന്ന് ഉഴിഞ്ഞു വാങ്ങിക്കഴിഞ്ഞാൽ നന്ന്. അവൻ അനുസരിക്കുമോ? അനുസരിച്ചാൽ തന്നെ കാശെവിടെ? ഒടുവിൽ അവർ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു, "ഭഗവാനെ, ഒന്നുകിൽ നീ എന്നെ കൊണ്ടുപോ, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയെ മര്യാദയ്ക്കാക്കിത്താ." ഈശ്വരൻ കേട്ടുവോ? ആ അമ്മയുടെ കണ്ണുനീർത്തുള്ളികൾ പൂജാപുഷ്പങ്ങൾ പോലെ തറയിൽ വന്ന് വീഴുന്നുണ്ടായിരുന്നു. ഗോപിക്കുറുപ്പ് വല്ലതും അറിയുന്നുണ്ടോ? അയാൾ കുത്തിച്ചാരിയിരുന്നു. പുറമേ നിശബ്ദത, അകം ശബ്ദായമാനം. ഹൃദയത്തിൽ പൊട്ടിച്ചിരികളും വളക്കിലുക്കങ്ങളും താളം ചവിട്ടലുകളും നടക്കുന്നു. ഉച്ചതിരിഞ്ഞു, വൈകുന്നേരമായി. അയാൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കൂടി കുടിച്ചിട്ടില്ല. അമ്മ നിർബന്ധിച്ചു, അയാൾ ചെവിക്കൊണ്ടില്ല. ഇരുട്ട് എല്ലായിടത്തും വ്യാപിച്ചു. ഗോപിക്കുറുപ്പ് അനങ്ങിയില്ല. വിളക്ക് കൊളുത്തിവെച്ചത് അയാൾ കണ്ടില്ല. കത്തിക്കത്തി എണ്ണ വറ്റുന്നത് ശ്രദ്ധിച്ചില്ല. എല്ലാ ശബ്ദങ്ങളും നേർത്തു നേർത്തു നിന്നു. അപ്പോഴും ഇരിക്കുക തന്നെയാണ്. അയാൾ അപ്പോൾ ഉണർന്നിരുന്നുവെങ്കിൽ, "ഓ, എൻ്റെ ശരീരം ഇവിടെ ഉണ്ടല്ലോ" എന്ന് തന്നോട് തന്നെ പറയുമായിരുന്നു. "ഗോപി!" അപ്പോഴും അമ്മ കാത്തു നിൽക്കുന്നു. ആ വിളിക്കും ഉത്തരമുണ്ടായില്ല. അമ്മ നിന്ന് വിതുമ്മിക്കൊണ്ട് മകനെ നോക്കി. ആ ഇരിപ്പ് കണ്ട് അവർക്ക് പൊറുക്കാൻ കഴിയുന്നില്ല. അവർ ഓടിച്ചെന്ന് മകനെ കെട്ടിപ്പിടിച്ചു. പൊട്ടിക്കരഞ്ഞു, പച്ച മുളവെട്ടി ചീന്തും പോലെ. "മോനെ, നീ എന്നെ കൊന്നുകള." ഗോപിക്കുറുപ്പ് ഞെട്ടി ഉണർന്നു. "എന്താണമ്മേ? നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഇങ്ങനെയായാൽ നീ എന്നെ അധികം ദിവസം ജീവിച്ചിരുത്തില്ല." അവരുടെ കണ്ണിൽ നിന്ന് ചുട്ട കണ്ണുനീർ അയാളുടെ ചുമലിൽ ഇറ്റിറ്റു വീണു. കുറുപ്പ് ശരീരമൊന്നു കുടഞ്ഞു. "എഴുന്നേറ്റു," എന്നിട്ട് പറഞ്ഞു, "ചോറ് കൊണ്ടുവരൂ." അമ്മ എന്തിന് കരയുന്നു? എന്തിന് കരയുന്നുവെന്ന് ആ അമ്മ വിവരിച്ചില്ല. അമ്മയും മകനും അന്ന് ഒന്നിച്ചിരുന്നു ഭക്ഷണം കഴിച്ചു. വിളക്കൂതി വാതിലടയ്ക്കുമ്പോൾ അമ്മ പറഞ്ഞു, "ഗോപി, സുഖമില്ലെന്ന് തോന്നിയാൽ എന്നെ വിളിക്കണേ." "ഓ, അയാൾ ഉറങ്ങിയോ?" തികച്ചും ഉണർന്നാണ് കിടന്നതെന്ന് പറകവയ്യ. ഒരു മയക്കം. ശബ്ദങ്ങളും രൂപങ്ങളും അന്തരീക്ഷത്തിലൂടെ കടന്നുപോകുന്നു. രൂപങ്ങളിൽ നിന്ന് ശബ്ദം പുറപ്പെടുകയാണെന്ന് തോന്നിയില്ല. ശബ്ദങ്ങൾ രൂപങ്ങളായി മാറുകയാണ്. എങ്ങനെ പിടിക്കുന്നു നീ ഗഗനചാരിയാമെന്നെ എന്നൊരു ഗാനശകലം എവിടെ നിന്നില്ലാതെ പുറപ്പെടുന്നു.

0: അതാവർത്തിച്ച് ആവർത്തിച്ച് അന്തരീക്ഷം നിറയുന്നു. ഉടനെ ചിലങ്കയുടെ ശബ്ദം, ചിലങ്ക കെട്ടിയ കാൽ, അവയുടെ ചലനം, ചലനത്തിനൊപ്പം നീങ്ങുന്ന ദേഹം, ദേഹത്തിനൊരു മുഖം. ആ മുഖം പരിചയമുള്ളതാണ്, കുഞ്ഞുലക്ഷ്മിയുടെ മുഖം. ഗാനം പൊഴിച്ചുകൊണ്ട് അകന്ന് നീങ്ങിപ്പോവുകയാണ്. എങ്ങനെ പിടിക്കുന്നു നീ.
1: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ, അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ. എല്ലാ വാട്ടർ ഹീറ്റർ പെർച്ചേസിനുമൊപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രിഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റി വെച്ച് നേരെ വിട്ടോ പിട്ടാപ്പളിൽ ഏജൻസീസിലേക്ക്.
1: ആകാശവാണി സ്മൃതി മധുരം. കാടിന്റെ വിശേഷങ്ങളിലൂടെ കടന്നുപോകുന്ന ചില ഗാനങ്ങൾ ഇന്ന് സ്മൃതി മധുരത്തിലൂടെ കേൾക്കാം. ആദ്യം സത്യൻ അന്തിക്കാട് എഴുതി, ശ്യാം സംഗീതം നൽകി, എസ് ജാനകിയും ആന്റോയും സംഘവും ചേർന്ന് പാടിയത് നീയോ ഞാനോ എന്ന ചിത്രത്തിൽ നിന്നാണ്.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ആകാശവാണി സംഗീതസരണി. ഇന്നത്തെ സംഗീതസരണിയിൽ മൃദംഗപാഠം. പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. പഠിക്കുന്നത് ശ്രീജിത്ത് ടി ആർ മണിമല.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, മൃദംഗം ക്ലാസ്സിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാർ.
1: നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നാല് താളങ്ങൾ നമ്മൾ മെയിനായിട്ട് നോക്കിയിരുന്നത്. അത് ബേസിക്കായിട്ടുള്ള താളത്തിൻ്റെ ഒരു പദ്ധതിയാണ് നമ്മൾ നോക്കിയിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ. ആദ്യ താളം നോക്കിയിരുന്നു. ആദ്യ താളം ഒരു ആവർത്തനത്തിൽ എത്ര മാത്രമാണ് നോക്കി. അതുപോലെ രൂപക താളം, ഒരു കള രണ്ട് കള, മിശ്രചാപ്പ് താളം, കണ്ടചാപ്പെല്ലാം നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ലാസ്റ്റിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വന്ന് രൂപക താളത്തിൽ ഒരു നടകൾ അമർത്തുമ്പോൾ 1 2 3 തക്ക ദിമ്മി തക്കിട്ട തക്ക തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട പറയൂ.
3: തക്ക തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക.
1: ഓക്കെ, അതിന്റെ മേൽക്കാലം ചൊല്ലുന്നു. തക്ക ദിമ്മി തക്കിട്ട തക്ക തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക തക്കിട്ട
3: തക്ക ദിമ്മി തക്കിട്ട തക്ക തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക തക്കിട്ട തക്ക ദിമ്മി തക്ക തക്കിട്ട.
1: അപ്പുറം രണ്ട് തക്ക ദിമ്മി തക്കിട്ട രണ്ട് തക്ക തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട
3: തക്ക ദിമ്മി തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്ക.
1: ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അന്ത ജതികളുടെ ഒരു അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. അത് നമ്മൾ ഇന്നൊന്നും കൂടെ പാത്തിരുന്നു. നമ്മൾ ലാസ്റ്റിൽ വാസിക്കുമ്പോൾ, മൃദംഗത്തിൽ വാസിക്കുമ്പോൾ അന്ത തക്ക തിമ്മി തക്കിട്ട തക്ക തക്കിട്ട എല്ലാം മീട്ടിലേ വാസിക്കുന്നോണ്ട് നമ്മൾ നോക്കിയിരുന്നു.

0: ഡബിൾ സ്പീഡ്. ഇതാണ് പ്രാക്ടീസ്. പക്ഷേ അത് പ്രാക്ടീസ് നിങ്ങൾ എത്ര സമയം പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും ദൂരം ആ ചൊല്ല് നല്ല വൃത്തിയായിട്ട് നമുക്ക് വരും. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ നമ്മൾ നോക്കിയിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വന്ന് മിശ്രചാപ്താളം എടുത്തിക്കലാം. അവർ മൂന്ന് അഭിപ്രായം. ഇപ്പം മിശ്രചാപ്താളം നമുക്കറിയാം, കിട്ട കീമി കിട്ട തക്ക അവിടെ പോട്ടിരുന്നു. ഇത് തരിക്കിടകത തിന്ന, അത് என்ன சொல் பேசுறது, அதுல வந்து எത്ര மாத்திரை அளவுகள் இருக்கு. தக்கிட்ட தக்கிட்ட மூணு மூணு ஆறு தான் வருது. அப்போ அந்த தக்கிட்ட தக்கிட்ட ததிக்கிண்ட தக்கிட்ட தாங்கு தாங்கு மூணு காரவையான சொல்லுங்க.
1: தரிக்கிடகத கிட்ட தாங்கு.
0: അപ്പോൾ അത് അത് ആസ് എപ്പിടി ഇരിക്കണ, തതിക്കിട്ടത്ത തക്കിട്ട താങ്ക്, തതിക്കിട്ടത്ത തതിക്കിട്ടത്ത തക്കിട്ട തക്കിട്ട താങ്ക്, തതിക്കിട്ടക്കം തതിക്കിട്ടക്കം തതിക്കിട്ടക്കം തക്കിട്ട തക്കിട്ട തക്കിട്ട താം. പറയണം,
1: തതിക്കിടക്കു തക്കിട്ട താങ്ക്, തതിക്കിടക്കു തതിക്കിടക്കു തക്കിട്ട തക്കിട്ട താങ്ക്, തതിക്കിടക്കു തതിക്കിടക്കു തതിക്കിടക്കു തക്കിട്ട തക്കിട്ട തക്കിട്ട.
0: ഇത് മേൽക്കാലമായിട്ട് ചൊല്ലാലേ അത് കോറും അത് സ്ട്രക്ചർ നല്ല വരും. കിട്ട തതിക്കിടക തക്കിട്ട താങ്ക്, തതിക്കിടക തതിക്കിടക തക്കിട്ട തക്കിട്ട താങ്ക്, തതിക്കിടക തതിക്കിടക തതിക്കിടക തക്കിട്ട തക്കിട്ട തക്കിട്ട താ. പറയണം, തതിക്കിടക തക്കിട്ട താങ്ക്, തതിക്കിടക തതിക്കിടക തക്കിട്ട തക്കിട്ട താങ്ക്, തതിക്കിടക തതിക്കിടക തതിക്കിടക തക്കിട്ട തക്കിട്ട തക്കിട്ട താ. പറയണം, കിട്ട തക്ക ദീമി கையில தாளம் போட்டு சொல்லி சொல்லி சொல்லி பிராக்டிஸ் பண்ணணும். மிருதங்கத்துல வாசிக்கிறது ஈஸி, தாளம் போட்டு அந்த கரெக்ட் லயத்துல சொல்றதுதான் பிராக்டிஸ் பண்ணணும். ஒரு பாட்டு சொல்லி பாருங்க. எப்பவுமே ஒரு அபிப்பிராயம் பறையிறதுக்கு முன்னாடி ஒரு ஆவர்த்தம் தாளம் போட்டு அந்த தாளத்தை அந்த நடைய அமர்த்திட்டு அப்ப ഇപ്പൊ നമ്മൾ പറഞ്ഞത് 42 മാത്രമാണ്. അപ്പുറം കൊഞ്ഞം കൂടെ ഒരു ചൊല്ല് ആഡ് പണി അടുത്തത് ഇതേ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് 54 മാത്രമേ ഒന്ന് നോക്കലാം. തക്കത്തള്ളി അപ്പോൾ 54 മാത്രേൻ്റത് വന്ന് 56 മാത്രം മിശ്രചാപ്പല സമം വരും. എപ്പടി 56 സമം വരുംനാ 14 28 28 28 56. അപ്പം നമുക്കിത് 54 ചൊല്ലുമ്പോൾ രണ്ട് തള്ളി എടുക്കണം, രണ്ട് മാത്രം തള്ളി. അപ്പോൾ തക്ക തതിങ്കണക തക്ക ജൊണ്ണ് താങ്, തത്തതിങ്കണക തത്തതിങ്കണക തക്ക ജൊണ്ണ് തക്ക ജൊണ്ണ് താങ്, തത്തതിങ്കണക തത്തതിങ്കണക തത്തതിങ്കണക തക്ക ജൊണ്ണു തക്ക ജൊണ്ണു തക്ക ജൊണ്ണു താ. ഇപ്പൊ താളമില്ലാതെ അത് ലെസൺ മറ്റും ചൊല്ലുങ്ക. തത്തതിങ്കണക തക്ക ജൊണ്ണു താ. പറയണം,
1: തത്തതിങ്കണക തക്ക ജൊണ്ണു താ, തത്തതിങ്കണക തത്തതിങ്കണക തക്ക ജൊണ്ണു തക്ക ജൊണ്ണു താ, തത്തതിങ്കണക തത്തതിങ്കണക തത്തതിങ്കണക തക്ക ജൊണ്ണു തക്ക ജൊണ്ണു ക ജൊണ്ണു താ.
0: ചൊല്ലു ഇന്ന് കുറച്ചുകൂടെ ചൊല്ലുമ്പോ നല്ല ഒരു ഗംഭീരമായി ചൊല്ലണം. തത്തതിങ്കണക തക്ക ജൊണ്ണു താ, തത്തതിങ്കണക തത്തതിങ്കണക തക്ക ജൊണ്ണു തക്ക ജൊണ്ണു താ, തത്തതിങ്കണക തത്തതിങ്കണക തത്തതിങ്കണക തക്ക ജൊണ്ണു തക്ക ജൊണ്ണു തക്ക ജൊണ്ണു താ. പറയണം,
1: തത്തതിങ്കണക തക്ക ജൊണ്ണു
0: താങ്ക്, തത്തതിങ്കണക തത്തതിങ്കണക തക്ക ജൊണ്ണു തക്ക ജൊണ്ണു താങ്ക്,
1: തത്തതിങ്കണക തത്തതിങ്കണക തത്തതിങ്കണക തക്ക ജൊണ്ണു തക്ക ജൊണ്ണു തക്ക ജൊണ്ണു.
0: ഇത് 54 മാത്രേ. ഇത് കുറച്ചുകൂടെ ചൊല്ല് ആഡ് പണിട്ട് 66 മാത്രേ അടുത്തത്. ഫസ്റ്റിൽ തതിങ്ക

0: ഉന്നോട് പറയും
1: അവിടെ
0: വന്നു. ഇപ്പടി ചൊല്ലുകളെ ഏറ്റി ഏറ്റി ഏറ്റി മാത്രകളെ കൂട്ടി അന്ന് കണക്ക് പണി നമ്മൾ ചൊല്ലുമ്പോൾ നല്ലതായിരിക്കും. ഫസ്റ്റിൽ നമ്മൾ നോക്കിയത് വന്ന് 42 മാത്രേ, രണ്ടാമത് ഉള്ളത് 54 മാത്രേ, മൂന്നാമത് ഉള്ളത് വന്ന് 66 മാത്രേ. മൂണേ നമ്മ ഇപ്പം മൃദംഗത്തിൽ നമുക്ക് വായിക്കാം. അത് മൃദംഗത്തിൽ വായിക്കുമ്പോൾ വായിക്കും താങ്ക് എന്തൊക്കെ താങ്ക് കറക്റ്റ്. അത് കൈ കൊഞ്ഞുകൂടെ അഴുത്തി പോടണം. അപ്പൊ രണ്ടുപേർ ചേർത്ത് വായിക്കണം. 1 2 3 1 2 3 4. രണ്ടാമതുള്ളത് തത്തതിങ്കടക തക്ക ജൊണ്ണു താങ് തത്തതിങ്കടക തത്തതിങ്കടക തക്ക ജൊണ്ണു തക്ക ജൊണ്ണു താങ് തത്തതിങ്കണക തത്തതിങ്കണക തത്തതിങ്കണക തക്ക ജൊണ്ണു തക്ക ജൊണ്ണു തക്ക ജൊണ്ണു താങ്. 2 3 4.

Feige. ரெண்டு பேரும் சேர்ந்து பாதிக்கலாம். 1 2 3 1 2 3 4.

ഇതിന് ശേഷമുള്ളത് 66 മാത്രം പോകുന്നത്, എവിടെ 4 മാത്രം തള്ളി. തക്ക ദിമ്മി തത്തത്തരിക്കടക തത്തക്ക ജൊണ്ണു താങ്, തത്തത്തരിക്കടക തത്തത്തരിക്കടക തത്തക്ക ജൊണ്ണു തത്തക്ക ജൊണ്ണു താങ്, തത്തത്തരിക്കടക തത്തത്തരിക്കടക തത്തത്തരിക്കടക തത്തക്ക ജൊണ്ണു തത്തക്ക ജൊണ്ണു താം. അപ്പം

അല്ല തദ്ദിങ്കിണത് അവൻ പൊട്ടാലും പോരും, തത്തൊക്കെ ചൂണു തത്ത തതിങ്കിണത്. വൺ ടു ത്രീ, വൺ ടു ത്രീ ഫോർ.

മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ, ചൂടോടെ ഒരു സൂപ്പർ ഓഫർ പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ. അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ. എല്ലാ വാട്ടർ ഹീറ്റർ പെർച്ചേസിനും ഒപ്പം 5 ഇയേഴ്സ് പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷം

അറിയിപ്പ്. ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9495964321, 9495563321, 9495563321. ഓർമ്മിക്കുക, ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, മലയാളത്തിന്റെ പ്രിയങ്കരനായ കവിയും ഗാനരചയിതാവുമായിരുന്ന പഴവിള രമേശന്റെ ഓർമ്മ ദിനമാണ് ഇന്ന്. ആ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ഒരു ഗാനത്തോടെ ചലച്ചിത്ര ഗാന പരിപാടി ആരംഭിക്കാം. ജോൺസൺ സംഗീതം നൽകി ജി വേണുഗോപാലും സുജാതയും ചേർന്ന് പാടിയത്. ചിത്രം മാളൂട്ടി.

0: ഒന്ന് വേഗാട്ടെ, പ്ലീസ് വേഗം.
1: എന്താ വേറെ മാച്ച് ഉണ്ടോ?
0: അതൊന്നും അല്ല ചങ്ങാതി, അപ്പൂപ്പിനെ കൊണ്ട് ബാങ്കിൽ പോകണം.
1: അതേനെ, വയസ്സായാൽ പിന്നെ സഹായം ആവശ്യമാണ്.
2: പക്ഷെ ബാങ്കിങ്ങിൽ അത് വേണ്ട.
3: അങ്ങനെയാണ് RBI പറയുന്നത്, മുതിർന്ന പൗരന്മാർ ഏറ്റവും ആദ്യം. നിങ്ങൾക്ക് 70 വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ, ഭിന്നശേഷിയുള്ളതും ബാങ്കിൽ പോകാൻ കഴിയാത്ത ആളുമാണെങ്കിൽ, ബാങ്ക് വരും നിങ്ങൾക്കരികെ അവശ്യ സേവനങ്ങളുമായി, അതും മിതമായ നിരക്കിൽ.
4: സീനിയർ ഏറ്റവും ആദ്യം. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: രാധാമണി പരമേശ്വരനെഴുതി, അഭിജിത്ത് PS നായർ സംഗീതം നൽകി. ആകാശങ്ങളിൽ എന്ന ചിത്രത്തിനുവേണ്ടി നജീബും സിതാരയും ചേർന്ന് പാടിയ ഗാനം.

കേശു ഈ വീടിൻ്റെ നാഥൻ. ഈ ചിത്രത്തിനു വേണ്ടി സജീഷ് ഹരി എഴുതി, നാദർഷ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനമാണ് ഇനി.

ആറാട്ട് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ഡോക്ടർ കെ ഓമനക്കുട്ടിയും ചേർന്ന് പാടിയ ഗാനമാണിനി. ഹരിനാരായണന്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് രാഹുൽ രാജ്.

വയലാർ ശരത്ചന്ദ്രവർമ്മ എഴുതി, അലക്സ് പോൾ സംഗീതം നൽകി. മായാവി എന്ന ചിത്രത്തിനുവേണ്ടി മഞ്ജുരി പാടിയ ഗാനമാണ് ഇനി.

റഫീഖ് അഹമ്മദ് എഴുതി, രാഹുൽ രാജ് സംഗീതം നൽകി. ബാച്ചിലർ പാർട്ടി എന്ന ചിത്രത്തിനുവേണ്ടി രമ്യ നമ്പീശനും സംഘവും പാടിയ ഗാനമാണ് ഇനി.

ഗൃഹനാഥൻ. ഈ ചിത്രത്തിന് വേണ്ടി അച്ചു, സിതാര എന്നിവർ ചേർന്ന് പാടിയ ഗാനമാണ്. വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് രാജാമണി.

ഇവൻ മേഘരൂപൻ. ഈ ചിത്രത്തിനു വേണ്ടി ചിത്രയും ശരത്തും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, സംഗീതം പകർന്നത് ശരത്.

ഒരു ഗാനം കൂടി കേൾക്കാം. ഒ എൻ വി കുറിപ്പെഴുതി, ഔസേപ്പച്ചൻ സംഗീതം നൽകി, കെ എസ് ചിത്ര പാടിയത്. ചിത്രം ഒരു സായന്തനത്തിൻ്റെ സ്വപ്നം.

0: സമയം 10 മണി. ആകാശവാണി.
1: നേർവഴി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ അധ്യാപികയായ ഹീര വി എസുമായി സെവിൽ ജിഗാൻ നടത്തുന്ന അഭിമുഖം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർവഴിയിലേക്ക് സ്വാഗതം. നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി മാറി വാന്യൂസ് കോളേജിലെ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഹീര വി എസ് ആണ്. നമസ്കാരം മാഡം.
1: നമസ്കാരം.
0: ഓറിയന്റേഷൻ ആൻഡ് മൊബിലിറ്റി ട്രെയിനിങ് വനിതകൾക്ക് സജീവമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ആരംഭിക്കാൻ തോന്നുന്നു. എന്താണ് ഓറിയന്റേഷൻ ആൻഡ് മൊബിലിറ്റി ട്രെയിനിങ് എന്ന് പറയുമ്പോൾ?
1: ഇപ്പം നിലവിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ കാഴ്ചപരിമിതരായവരുടെ സംഘടനയുണ്ട്, കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന് പറഞ്ഞ്. അവരുടെ നേതൃത്വത്തിൽ കാഴ്ചപരിമിതരായ വനിതകൾക്ക് അന്തസ്സോടും കാര്യക്ഷമവുമായിട്ട് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനുള്ള പരിശീലനം നൽകുകയായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാനും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. വൈറ്റ് കെയിൻ ഉപയോഗിച്ച് എങ്ങനെ നടക്കാം, നമ്മുടെ മറ്റിന്ദ്രിയങ്ങളെ നമ്മുടെ യാത്രയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം, പലതരത്തിലുള്ള ഗന്ധങ്ങൾ, ശബ്ദങ്ങൾ, വൈറ്റ് കെയിൻ ഉപയോഗിച്ച് റോട്ടിലും മണ്ണിലും ഒക്കെ തട്ടുമ്പോഴുള്ള ശബ്ദത്തിന്റെ വ്യത്യാസങ്ങൾ, ആ സമയത്ത് നമ്മുടെ ശരീര ചലനങ്ങൾ, അതൊക്കെ വെച്ച് നമുക്ക് എങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ പരിശീലനമായിരുന്നു. ഒപ്പം കുറച്ച് സെൽഫ് ഡിഫൻസ് ടെക്നിക്കുകളും കൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു.
0: സെൽഫ് ഡിഫൻസ് ടെക്നിക്സിനെ കുറിച്ചൊന്ന് പറയാമോ?
1: ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളാകുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ചൂഷണങ്ങൾ നേരിടുന്നുണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ. കാഴ്ചപരിമിതരാകുമ്പോൾ അതിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് പോകാൻ, ആരെങ്കിലും നമ്മളെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രതിരോധിച്ച് നിൽക്കാൻ വേണ്ടുന്ന ചെറിയ ചെറിയ ടെക്നിക്സുകൾ, നമ്മുടെ വൈറ്റ് കെയിൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ കൈ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് അവരെ പ്രതിരോധിക്കാം, നമുക്ക് അപകടം പറ്റാതെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ചെറിയ ചെറിയ ടെക്നിക്കുകൾ.
0: ആ ടെക്നിക്സ് ഒന്ന് പറയാൻ പറ്റുമോ?
1: കാണിക്കേണ്ടതാണ്. നമുക്കത് പറയുമ്പോൾ എത്രത്തോളം അത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ല. ഞാൻ പറയാൻ ശ്രമിക്കാം. നമ്മൾ തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരാൾ നമ്മുടെ കയ്യിൽ കയറി പിടിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ആ പിടുത്തത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ നമ്മുടെ കയ്യെ റിലീസ് ചെയ്യിക്കാൻ പറ്റും. അതുപോലെ ഇപ്പോൾ നമ്മുടെ ഷോള്, മുടി, അങ്ങനെ സ്ത്രീകളെ പല രീതിയിൽ പിടിക്കാമല്ലോ. അത്തരത്തിൽ പിടിക്കുന്ന സന്ദർഭങ്ങളിൽ അവരെ എങ്ങനെ വേദനിപ്പിക്കാൻ, നമ്മുടെ ശരീരത്തിൽ ചില മർമ്മഭാഗങ്ങളുണ്ട്, അവിടെ കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ ഈ കൈയുടെ നാല് വിരലുകൾ ഉപയോഗിച്ച് എങ്ങനെ വേദനിപ്പിക്കാം. വേദന എടുക്കുമ്പോൾ ഏതൊരു മനുഷ്യനാണെങ്കിലും പിടിവിടും. അപ്പം അതെങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ കത്രിക ലോക്ക് എന്ന് പറയും, കൈ ക്രോസ് വെച്ച് നമ്മുടെ കെയിൻ ഉപയോഗിച്ച് അവരുടെ കൈ നമ്മുടെ കൈയുടെയും കെയിൻ്റെയും ഇടയിൽ ലോക്ക് ചെയ്യുന്നൊരു രീതിയാണ്. അങ്ങനെ അത്തരത്തിലുള്ള കുറച്ച് കുറച്ച് ടെക്നിക്സുകൾ.
0: ഓറിയന്റേഷൻ ആൻഡ് മൊബിലിറ്റി ട്രെയിനിങ്ങിനെ പറ്റി ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞു, അപ്പൊ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയോ. എങ്ങനെയാണ് ടീച്ചർ മനസ്സിലാക്കിയത്?
1: ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാല് ഞാൻ അതിനുവേണ്ടി പ്രത്യേക കോഴ്സുകളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരു 4 വർഷത്തിനടുത്തായിട്ട് തന്നെ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പൊ എന്റെ യാത്രകളിൽ ഞാൻ നേരിട്ട പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, അതിനെ ഓവർകം ചെയ്യാൻ ഞാൻ കണ്ടെത്തിയ മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വെച്ച് സ്വന്തമായിട്ട് തന്നെയുള്ള അനുഭവങ്ങളായിരുന്നു. പിന്നെ ഈ ട്രെയിനിങ് നേരത്തെ പറഞ്ഞ സംഘടനയുടെ ഭാഗമായിട്ട് ചെയ്ത ട്രെയിനിങ്ങിൽ അവർ കൃത്യമായിട്ട് മൊഡ്യൂളുകൾ തന്നിരുന്നു, അതിനനുസരിച്ചാണ് ബാക്കിയുള്ളവരെ ട്രെയിൻ ചെയ്യിച്ചത്. അപ്പം അതിൽ എൻ്റെ കൂടെ അനുഭവങ്ങളെ ചേർത്തിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
0: മാഡം പറഞ്ഞു യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു, അപ്പം അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
1: നമുക്ക് ചില സമയത്ത് നമ്മൾ നിൽക്കുമ്പോൾ വഴി അറിയില്ല, നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. ആദ്യമായിട്ട് പോകുന്നൊരു സ്ഥലമാകുമ്പോൾ അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആരാണ് നമ്മളുടെ അടുത്ത് നിൽക്കുന്നതെന്നറിയില്ല. അത് സ്ത്രീയാണോ പുരുഷനാണോ, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുമോ, അവിടെ ആളുണ്ടോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ശ്രമിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം സൈലൻ്റായിട്ട് നിൽക്കും, എനിക്ക് സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ കെയിൻ്റെ ഹെൽപ്പോട് കൂടി സേഫായിട്ട് നിൽക്കും. അത് കഴിഞ്ഞ് കുറച്ച് നേരം സൈലൻ്റായിരുന്നു ചുറ്റും ഒന്ന് ഒബ്സർവ് ചെയ്യും. ചെറിയ ചെറിയ ശബ്ദങ്ങൾ, അതുപോലെ ചിലർ നമ്മളെ പാസ് ചെയ്ത് പോകുമ്പോൾ ചില ഗന്ധങ്ങളുണ്ടാവും ചില മനുഷ്യർ,

0: അങ്ങനെ ഗന്ധം നമ്മുടെ അടുത്ത് വരുമ്പോൾ ഒരാൾ നമ്മളെ പാസ് ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ പെട്ടെന്ന് നമ്മളുടെ മുന്നിലൂടെ ഒരാൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ദേഹത്തൊരു കാറ്റ് തട്ടുന്നുണ്ടാവും. അപ്പൊ അതിന്റെ വേരിയേഷൻ, പിന്നെ ചില ശബ്ദങ്ങൾ, ചിലർ നടന്നു വരുന്ന ശബ്ദങ്ങൾ ഉണ്ടായിരിക്കാം. അത്തരത്തിലുള്ള ശബ്ദങ്ങൾ ഒബ്സർവ് ചെയ്ത് അടുത്ത ആളെത്താറാവുമ്പോൾ എന്താണോ നമ്മുടെ ആവശ്യം എന്നുള്ളത് ചോദിക്കും. അപ്പൊ ചിലരൊന്നും പ്രതികരിക്കില്ല, മിണ്ടാതെയൊക്കെ പോകും. അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ ഒരാൾ വരുന്നവരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്.
1: ആദ്യത്തെ യാത്ര ഓർമ്മയുണ്ടോ? വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ്?
0: എന്റെ അമ്മ തീരെ സപ്പോർട്ടല്ലായിരുന്നു, മറ്റെല്ലാ കാര്യത്തിനും സപ്പോർട്ടായിരുന്നു. ഷൊറ്റയ്ക്ക് വിടാൻ അമ്മയ്ക്ക് പേടിയായിരുന്നു, പെൺകുട്ടി ആയതുകൊണ്ടും കാഴ്ചയില്ലാത്തതുകൊണ്ടും എന്തെങ്കിലുമൊക്കെ പറ്റും എന്നുള്ളൊരു പേടി അമ്മയ്ക്ക് നല്ലതുപോലെ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ മരിച്ചിട്ട് ഇപ്പൊ ഒരു 7 വർഷമായി. അപ്പൊ അമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല എവിടെ, ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ വിടും, അതല്ലാതെ തനിയെ എവിടെയും വിടില്ല. അപ്പൊ അമ്മ മരിച്ചതിന് ശേഷം പിന്നെ എല്ലാ കാര്യത്തിനൊപ്പം അച്ഛനാണ് ഉണ്ടായിരുന്നത്. അപ്പം എന്റെ ഓരോ ആവശ്യങ്ങൾക്ക് വരുമ്പോൾ അച്ഛന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അച്ഛന് ജോലിയുള്ള ദിവസം എന്റെ മറ്റു പല കാര്യങ്ങളും ഞാൻ മാറ്റി വെക്കേണ്ടി വരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഒറ്റയ്ക്ക് പോകേണ്ട ഒരു ആവശ്യകത വന്നത്. ആദ്യമൊക്കെ അച്ഛനും എതിർപ്പായിരുന്നു, വേണ്ട, കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല് ആരും ഉണ്ടാവില്ല എന്നൊക്കെയുള്ള വിഷമമായിരുന്നു. അമ്മയില്ലാണ്ടായപ്പോ കൊണ്ടുപോകാൻ അച്ഛൻ ഉണ്ടായിരുന്നു, അച്ഛനും കൂടി ഇല്ലെങ്കിൽ പിന്നെ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഒറ്റയ്ക്ക് പോയി പഠിക്കണ്ടേ, അങ്ങനെ ഒരു ഒറ്റയ്ക്ക് ആവുന്ന അവസ്ഥയിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോ അച്ഛനുണ്ടല്ലോ, എന്ത് വന്നാലും വിളിച്ചാൽ ഒരു വിളിക്കപ്പുറം അച്ഛനുണ്ട് എന്നുള്ളൊരു ധൈര്യത്തിലാണ് അങ്ങനെ ഒറ്റയ്ക്ക് പോയി തുടങ്ങിയത്. ഇപ്പോൾ അച്ഛൻ സപ്പോർട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ കോളേജിൽ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ കോളേജിന്റെ അടുത്ത് തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്നത്. വേറെ എല്ലാവർക്കും ഭയമാണ്, എന്റെ ഹസ്ബൻഡും എല്ലാവരും പറഞ്ഞു അയ്യോ ഒറ്റയ്ക്ക് എങ്ങനെയാ നിൽക്കുക, അത് ബുദ്ധിമുട്ടാവും, അങ്ങനെ ഇങ്ങനെ പലർക്കും ആശങ്കയായിരുന്നു. പക്ഷേ എന്റെ അച്ഛൻ മാത്രമാണ് അങ്ങനെ ഒരു ആശങ്ക എന്നോട് പറയാത്ത. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും, ആരെങ്കിലും വിളിച്ച് അവൾ എങ്ങനെയാ ചെയ്യാ, അത് അവള് ചെയ്തോളും, അവള് നിന്നോളും എന്നുള്ളൊരു ഉറപ്പ് മറ്റാരെക്കാളും എന്റെ അച്ഛന് ഉണ്ട്. ആ ഒരു ഉറപ്പ് തന്നെയാണ് എന്റെ കോൺഫിഡൻസിന്റെ പിന്നിലുള്ള റീസൺ,
1: അച്ഛന്റെ
0: ആ ഒരു ഉറപ്പാണ്.
1: അതില് ആദ്യത്തെ യാത്ര ഓർമ്മയുണ്ടോ? ഇങ്ങോട്ട് പോയ
0: ആദ്യമായിട്ട് ഞാന് പി ജി കഴിഞ്ഞ സമയത്ത് ഒരു 3 മാസത്തോളം ഇവിടെ തിരുവനന്തപുരത്ത് ജ്യോതിർഗമയ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ കമ്പ്യൂട്ടർ പരിശീലനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ വല്യച്ഛൻ മരിക്കുന്നത്. അപ്പൊ അന്ന് അവിടുന്ന് തൃശ്ശൂരിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അച്ഛന് കൂടെ വരാൻ പറ്റുന്ന സാഹചര്യമല്ല, അവിടെ ഒരുപാട് ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അച്ഛനോട് പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഇവിടെയുള്ള അങ്കിളിനെ വിളിച്ചിട്ട് ഞാൻ പൊക്കോളാം, അച്ഛൻ പേടിക്കണ്ട, ആൾക്കാരുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ട്രെയിൻ അച്ഛൻ അവിടുന്ന് കയറ്റി തന്നു. ഞാനപ്പോൾ ഇവിടെയുള്ള ആരെയും അറിയിച്ചില്ല, ഞാൻ വരുന്നുണ്ട് എന്നുള്ളത് ആരോടും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ തിരുവനന്തപുരത്ത് വന്നിറങ്ങി. അപ്പൊ എന്റെ കൂടെ യാത്ര ചെയ്തൊരു അങ്കിൾ ഉണ്ടായിരുന്നു, ആ അങ്കിളിനെ പരിചയപ്പെട്ടു. അപ്പൊ ആള് എന്നെ അവിടെ നിന്ന് ഓട്ടോ കയറ്റി വിട്ടു. അങ്ങനെ ഞാൻ വഴി പറഞ്ഞു കൊടുത്ത് ഒറ്റയ്ക്ക് ജ്യോതിർഗമയിൽ എത്തി. അതാണ് ഫസ്റ്റത്തെ ഒരു ഒറ്റയ്ക്ക് ചെയ്തു എന്ന് പറയാവുന്ന ഒരു യാത്ര.
1: അതിനുശേഷം ഇപ്പൊ
0: സ്ഥിരമായിട്ട് ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്യാറുണ്ട്. റെയിൽ വണ്ണിന്റെ ആപ്ലിക്കേഷനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായാലും, ഇപ്പൊ വേർ ഇസ് മൈ ട്രെയിൻ നോക്കി, ട്രെയിൻ എവിടെ എത്തി, അങ്ങനെയുള്ള
1: യാത്രയ്ക്ക്
0: ആവശ്യമുള്ള ആപ്ലിക്കേഷനുകളൊക്കെ അത്യാവശ്യം ഇപ്പൊ ഉപയോഗിച്ച് പരിചയമുണ്ട്. പിന്നെ എന്തെങ്കിലും സഹായം വേണ്ടി വന്നാൽ ആളുകളോട് ചോദിക്കും. എനിക്ക് അങ്ങനെ സംസാരിക്കാനോ ചോദിക്കാനോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ആളല്ല. അപ്പൊ ചില സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ആവുമ്പോൾ, രാത്രിയൊക്കെ ആവുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ എല്ലാ ആളുകളെയും നമുക്ക് വിശ്വസിച്ച് പോവാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പോലീസുകാരെങ്കിലും വിളിക്കും, ഹെൽപ്പ് വേണം എന്ന് പറയും, അങ്ങനെ അവരുടെ ഹെൽപ്പോടുകൂടി പോവും.
1: രാത്രി കാലങ്ങളിൽ ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്?
0: ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തൃശ്ശൂര് പോകണമെങ്കിലും, പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ വീട് തലശ്ശേരിയാണ്. അപ്പൊ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ നമുക്ക് രാത്രി കാലത്താണ് യാത്രകളൊക്കെ വരുന്നത്. പിന്നെ ഞാനൊരു ബ്ലൈൻഡ് ഫുട്ബോൾ പ്ലെയറാണ്, അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള യാത്രകളും അങ്ങനെ നടത്തിയിട്ടുണ്ട്. അപ്പൊ കേരളത്തിന് പുറത്തൊക്കെ ടൂർണമെന്റ് വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ രാത്രിയൊക്കെ യാത്രകൾ വന്നിട്ടുണ്ട്.
1: അപ്പൊ നിങ്ങൾ ഗ്രൂപ്പായിട്ട് എല്ലാവരും?
0: ഗ്രൂപ്പായിട്ടാണ് പോവാ. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പ്ലേയേഴ്സ് എല്ലാവരും കാഴ്ചപരിമിതരായിരിക്കും, കോച്ചും കീപ്പറും മാത്രമാണ് സൈറ്റേഡ് ആയിട്ടുള്ളവർ ഉണ്ടായിരിക്കുക.
1: പിന്നെ എവിടെയാണ് പഠിച്ചതൊക്കെ?
0: എനിക്ക് 7 വയസ്സ് വരെ കാഴ്ച ഉണ്ടായിരുന്നു. അപ്പൊ കാഴ്ച പോകുന്ന സമയത്ത് ഞാൻ തൃശ്ശൂർ എന്റെ വീടിന്റെ അടുത്തുള്ള പുത്തൂർ എൽ പി സ്കൂളിലാണ് പഠിച്ചിരുന്നത്. കാഴ്ച പോയി പിന്നെ ഒരു 1.5 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഞാൻ പഠിക്കാൻ ചെല്ലുന്നത്. അത് കുന്നംകുളത്ത് ഗവൺമെന്റ് ബ്ലൈൻഡ് സ്കൂളിലാണ് ചേർന്നത്. പിന്നെ 7ാം ക്ലാസ് വരെ അവിടെ തന്നെ പഠിച്ചു. അതിനുശേഷം ഹൈസ്കൂൾ വീടിന്റെ അടുത്ത് പുത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും, ഹയർ സെക്കൻഡറി തൃശ്ശൂർ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും ചെയ്തു. പിന്നെ ഡിഗ്രി പഠിച്ചത് കൊടകര സഹൃദയ കോളേജിലാണ്. അതിനുശേഷം പി ജി ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലും ചെയ്തു. പിന്നെ ഞാനിപ്പോ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജില്.
1: ഈ ഒരു ജേർണിയില് കട്ട സപ്പോർട്ടായിട്ട് കൂടെയുള്ള ഒരു വ്യക്തി ചോദിച്ചാൽ ആരെയായിരിക്കും പറയാം?
0: അച്ഛൻ.
1: അച്ഛൻ, അച്ഛന്റെ പേരെന്താണ്?
0: ശിവദാസൻ എന്നാണ് അച്ഛന്റെ പേര്. അച്ഛൻ ഇലക്ട്രീഷ്യനാണ്. ഇന്ന് ഈ നിമിഷം വരെയുള്ള എന്റെ ഏറ്റവും സപ്പോർട്ട് എന്ന് പറയുന്ന അച്ഛൻ തന്നെയാണ്.
1: കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത് 7ാമത്തെ വയസ്സിൽ നിന്നല്ലേ പറഞ്ഞു? എന്തെങ്കിലും ബുദ്ധിമുട്ട്, രോഗം, അങ്ങനെ എന്തെങ്കിലും?
0: ഇല്ല, ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടായിട്ടില്ല. 1-2 ആഴ്ച കൊണ്ട് അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് പോവുമായിരുന്നു.
1: ബുദ്ധിമുട്ട് പെട്ടെന്ന്
0: വന്നതാണ്, തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അത്യാവശ്യം പോയിട്ടാണ് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫാമിലിയിൽ ആർക്കും ഇങ്ങനെ കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കാഴ്ച കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് ഇങ്ങനെ തലച്ചോറിന് കണ്ണിലേക്ക് വരുന്ന ഞരമ്പ് തളർന്നതാണെന്ന് മനസ്സിലാക്കുക. അപ്പോഴേക്കും പിന്നെ ഒന്നും ചെയ്യാനില്ല. കാഴ്ച പോയ സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരാണ്. അപ്പൊ എനിക്കൊരു ബ്രദർ ഉണ്ട്. ഞാനും ബ്രദറും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പൊ കാഴ്ച പോയി കഴിഞ്ഞപ്പോ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കളിക്കാൻ പോകാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഭയങ്കര വാശിയും ദേഷ്യവും എല്ലാത്തിനോടും വെറുപ്പ് ഒക്കെ ആയിരുന്നു. പിന്നെ കുന്നംകുളത്ത് ചെന്നതിന് ശേഷം അവിടെ എന്നെ പോലെയുള്ള ആളുകൾ, അതും ജന്മനാ കാഴ്ചയില്ലാത്തവര്, പകുതിക്ക് നിന്ന് കാഴ്ച പോയവര് ഒക്കെ അവരുടെ കൂട്ടത്തിൽ ചെന്ന് പെട്ടതിന് ശേഷമാണ് ജീവിക്കാൻ കാഴ്ചയുടെ ആവശ്യമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് വരുന്നത്. പിന്നെ അഞ്ചാം ക്ലാസ്സൊക്കെ എത്തുന്നതോടുകൂടി എൻ്റെ ട്രീറ്റ്മെൻറ്റുകളും മരുന്നുകളൊക്കെ ഞാൻ തന്നെ നിർത്തി. ഇനി കാഴ്ച വേണ്ട, എനിക്ക് പഠിച്ചാൽ മതി, പഠിച്ചൊരു നല്ല നിലയിൽ എത്താൻ പറ്റും എന്നുള്ളൊരു
1: കോൺഫിഡൻസ് ഒക്കെ വന്നു.
0: അതിന് അവിടെ അന്ന് ഞാൻ രണ്ടാം ക്ലാസ്സിൽ ചേരുമ്പോൾ കുന്നംകുളത്തെ എച്ച് എം ആയിട്ടുണ്ടായിരുന്നത് അബ്ദുൽ ഹക്കീം എന്ന് പറഞ്ഞ സാറാണ്. അപ്പോൾ സാറിനോട് എൻ്റെ അമ്മ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ പകുതിക്ക് നിന്ന് കാഴ്ച പോയതല്ലേ, അപ്പോൾ മോൾക്ക് ഇനി ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ, ഇനി എന്താ ചെയ്യുക? അപ്പോൾ സാറ് പറഞ്ഞത്, ഞാനിപ്പോൾ അതിന് മറുപടി പറയില്ല, ഇവിടെ നിന്ന് ഏഴാം ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ അതിനുള്ള ഉത്തരം അമ്മയ്ക്ക് അവള് പറഞ്ഞു തരും. അതുപോലെ സാറും അവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കാഴ്ചയില്ലാത്തവരായതുകൊണ്ട് അങ്ങനെ ഒരു മാറ്റി നിർത്തലില്ലല്ലോ. നമ്മൾ മറ്റിടങ്ങളിൽ ചെല്ലുമ്പോൾ കാണുന്നത് കാഴ്ചയില്ലാത്തത് കാഴ്ചയുള്ളവര് എന്നുള്ളൊരു വേർതിരിവ് വരും. പക്ഷെ എല്ലാവരും അങ്ങനെയാകുമ്പോൾ അതിൽ വേർതിരിക്കാനില്ലല്ലോ. അത്ര ഒരു കോൺഫിഡൻ്റ് ആയിട്ട് മറ്റുള്ളവരോട് ഇടപഴകാനൊക്കെ എന്നെ സഹായിച്ച ഒരിടം എന്ന് പറയുന്നത് എൻ്റെ സ്കൂളാണ്.
1: പിന്നെ ഇപ്പൊ പറഞ്ഞു പി എച്ച് ഡി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അത് ഏത് ടോപ്പിക്കിലാണ് പി എച്ച് ഡി ചെയ്യുന്നത്?
0: സാഹിത്യ വിമർശനവും ഭാവുകത്വ പരിണാമവും എന്ന് പറഞ്ഞ വിഷയത്തിലാണ്. ആദ്യകാലത്തെ നോവൽ പഠനങ്ങളെ വെച്ചിട്ടാണ് ചെയ്യുന്നത്.
1: അത് കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ ഞങ്ങൾക്ക് വേണ്ടി?
0: ഞാന് കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ മലയാള വിഭാഗത്തിലെ ഡോക്ടർ സോണിയ ഇപ്പ എന്ന് പറഞ്ഞ ടീച്ചറിന്റെ കൂടെയാണ് പി എച്ച് ഡി ചെയ്യുന്നത്. സാഹിത്യ വിമർശനവും ഭാവുകത്വ പരിണാമവും ആദ്യകാല മലയാള നോവലുകളെ കുറിച്ചുള്ള പഠനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത മാതൃകകളെ മുൻനിർത്തിയുള്ള വിശകലനം, അതാണ് എൻ്റെ ടോപ്പിക്ക്. നമുക്ക് പഴയ കാലത്തുള്ള നോവലുകളെ, പല കൃതികളെയും നോവലായിട്ട് നമ്മൾ പരിഗണിച്ചിട്ടില്ല, ഇപ്പോഴാണ് നോവൽ എന്നുള്ളൊരു രീതിയിൽ തന്നെ പറയുന്നത്. ആ ഒരു മാറ്റം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് എൻ്റെ അന്വേഷണം സാഹിത്യ വിമർശനത്തിൽ. കാരണം ഇപ്പോൾ ഈ റിസർച്ചിൻ്റെ ഈ വിഷയം എടുക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യം ടീച്ചറെ കാണാൻ ചെന്ന സമയത്ത് ഇങ്ങനെ ഭിന്നശേഷിത്വം, അതിലെന്തെങ്കിലും ചെയ്യണം, എൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ആയിട്ടാണ് ചെന്നിരുന്നത്. അല്ലെങ്കിൽ സിനിമ, അങ്ങനെയൊക്കെയായിരുന്നു വിഷയങ്ങൾ. അപ്പോൾ ടീച്ചർ പറഞ്ഞു, അങ്ങനെ ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതുണ്ടോ എന്നുള്ള ടീച്ചറുടെ ഒരു ചോദ്യമാണ് സത്യത്തിൽ. വേറൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാം എന്നുള്ളൊരു ആലോചന എൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ സാഹിത്യ വിമർശനം എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം നമുക്കിപ്പോൾ ഓഡിയോ ബുക്കുകളൊക്കെ അവൈലബിൾ ആണ്, അത് ഫിക്ഷൻ ഒരുപാട് പേര് വായിച്ച് നമുക്ക് ഇടുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള പഠനങ്ങളെ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഈ മേഖലയിൽ നിൽക്കുന്നവർ മാത്രമേ അതിന് വേണ്ടുന്നൊരു എഫേർട്ട് ഇടുന്നുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്നുള്ളൊരു ആഗ്രഹത്തിലും കൂടിയാണ് സാഹിത്യ വിമർശനം. അതാകുമ്പോൾ കുറച്ചുകൂടി എനിക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാനായിട്ട് പറ്റണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ആ ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നത്.
1: ഡിഗ്രി കോഴ്സ് സെലക്ട് ചെയ്തപ്പോൾ ഏതാണ് ഡിഗ്രി ചൂസ് ചെയ്തത്?
0: മലയാളം വിത്ത് ജേർണലിസ്റ്റ് ആണ് ഞാൻ പഠിച്ചത് സഹൃദയിൽ.
1: പി ജി
0: ത്തോടെ എടുത്തതാ. പി ജി മലയാളം ലിറ്ററേച്ചർ തന്നെയാണ്.
2: അധ്യാപികയായ ഹീര വി എസുമായി സെബിൽ ജിഹാൻ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത ശനിയാഴ്ച നേർവഴിയിൽ.

0: ഒന്ന് വേഗാട്ടെ, പ്ലീസ് വേഗം.
1: എന്താ വേറെ മാച്ച് ഉണ്ടോ?
0: അതൊന്നും അല്ല ചങ്ങാതി, അപ്പൂപ്പനെ കൊണ്ട് ബാങ്കിൽ പോകണം.
1: അതേനെ, വയസ്സായാൽ പിന്നെ സഹായം ആവശ്യമാണ്.
2: പക്ഷെ ബാങ്കിങ്ങിൽ അത് വേണ്ട.
3: അങ്ങനെയാണ് RBI പറയുന്നത്. മുതിർന്ന പൗരന്മാർ ഏറ്റവും ആദ്യം. നിങ്ങൾക്ക് 70 വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ, ഭിന്നശേഷിയുള്ളതും ബാങ്കിൽ പോകാൻ കഴിയാത്ത ആളുമാണെങ്കിൽ, ബാങ്ക് വരും നിങ്ങൾക്കരികെ അവശ്യ സേവനങ്ങളുമായി, അതും മിതമായ നിരക്കിൽ.
4: സീനിയർ ഏറ്റവും ആദ്യം. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: ചരിത്രത്തിൽ ഇന്ന്.
6: എന്നും രാവിലെ 7:13
5: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
8: ആകാശവാണി.
9: വെള്ളി താമരി പൂവിനെ
10: തമിഴ്ചൊൽ മാളി.
11: வணக்கம் நேர்களே, இது தமிழ்ச்சொல் மாலை.

നിഗഷിയിൽ ഇതുവരെ നേരുകൾ കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലിരുന്ന് ഒലിവരപ്പാന് തമിഴ്ചൊൽ മാലൈ. ഇത്തുടൻ ഇന്ത്യ നിഗഷിയിൽ നിറയവടിഹിന്ദന് വീണ്ടും സന്ധിക്കും വരെ ഉങ്ങളിടമിരുന്ന് വിടപെറുവത് എം സംഗീത കൃഷ്ണകുമാർ. നന്ദി, വണക്കം. തമിഴ്ചൊൽ

അറിയിപ്പ്: ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ കൂടി 9495596321. ഓർക്കുക, ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി.
1: ഗാന കൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
2: സംഗീതജ്ഞരിലെ മഹാരാജാവും മഹാരാജാക്കന്മാരിലെ സംഗീതജ്ഞനുമായിരുന്നയാൾ, അതായിരുന്നു മഹാരാജ സ്വാതി തിരുനാൾ. അദ്ദേഹത്തിന്റെ കാലഘട്ടം കേരളീയ സംഗീതകലയുടെ സുവർണകാലമായി അറിയപ്പെടുന്നു. ഗാന കൈരളിയുടെ ഇന്നത്തെ അധ്യായത്തിൽ സ്വാതി തിരുനാളിന്റെ രചനയിലുള്ള ഏതാനും പദങ്ങൾ നമുക്ക് കേൾക്കാം.

സ്വാതി തിരുനാൾ പദങ്ങളിൽ അവസാനമായി എന്തഹോ വല്ലഭ അസാവേരി രാഗം ആദിതാളം, പാടിയത് ജി. സീതാലക്ഷ്മി.

0: സ്വാതി തിരുനാൾ പദങ്ങൾ ഉൾപ്പെടുത്തിയ ഗാന കൈരളിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ സമാപിക്കുന്നു.
1: ഗാന കൈരളി സമാപിക്കുന്നു. ആഖ്യാനം എം കെ ദിലീപ്, സംവിധാനം സന്ദീപ് സുരേഷ്, സംവിധാന സഹായം കെ ജി സുമിത.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമേ എസ് രമേശൻ നായരെഴുതി, എം ജയചന്ദ്രൻ സംഗീതം നൽകി, കുസൃതി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം.

കോക്ടെയിൽ എന്ന ചിത്രത്തിനു വേണ്ടി അനിൽ പനച്ചുരാൻ എഴുതി, രതീഷ് വേഗ സംഗീതം നൽകി, വിജയ് യേശുദാസ്, തുളസി യതീന്ദ്രൻ എന്നിവർ ചേർന്ന് പാടിയ ഗാനമാണ് ഇനിയും.

ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. കനൽ കിരീടം എന്ന ചിത്രത്തിനു വേണ്ടി എസ് രമേശൻ നായർ എഴുതിയത്.

എൽ ഗോപികൃഷ്ണന്റെ വരികൾക്ക് ജെറി അമൽദേവ് സംഗീതം നൽകി. യേശുദാസും ചിത്രയും പാടിയത് ചിത്രം എന്നും നിന്റെ ഓർമ്മകളിൽ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. പാടാത്ത വീണയും പാടും. ഈ ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഈ ഗാനത്തിന്റെ സംഗീതം രവീന്ദ്രൻ.

0: ആകാശവാണി
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ അരുൺ ശിവറാം പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം എഴുതിയത് കോന്നിയൂർ ദിനേശൻ, സംഗീതം നൽകിയത് ആലപ്പി ജിമ്മി. അരുണോദയ പൊൻകിരണങ്ങൾ പുൽകുമ്പോൾ അരുമയായി വിടരുന്ന മലരുകളെ.

അരിമുല്ലച്ചിരിതൂകും പെണ്ണേ, നിന്റെ അകതാരിൽ എന്താണ് പൊന്നെ. നന്ദകുമാർ വള്ളിക്കാവിന്റെ വരികൾ. സംഗീതം നൽകിയത് ആലപ്പി ജിമ്മി.

അവസാനമായി ചക്രവാളമേ ചാരു ചക്രവാളമേ എന്ന് തുടങ്ങുന്നു. ഗാനം എഴുതിയത് ഷൈൻകുമാർ, സംഗീതം നൽകിയത് റാണ.

കോന്നിയൂർ ദിനേശൻ, നന്ദകുമാർ വള്ളിക്കാവ്, ഷൈൻകുമാർ എന്നിവർ ഗാനങ്ങളെഴുതി, ആലപ്പി ജിമ്മി, റാണ എന്നിവർ സംഗീതം നൽകി. അരുൺ ശിവറാം പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

0: ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നാളെ. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ മരിച്ചെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. എല്ലാ ജീവനക്കാരും സുരക്ഷിതരെന്ന് സ്ഥിരീകരണം. സംസ്ഥാനത്ത് നിപ വ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട് ജില്ലയിലെ നിപ സാഹചര്യം പഠിക്കാൻ കേന്ദ്രസംഘം ഇന്നെത്തും.

0: കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്പ് ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ നാളെ ഉദ്ഘാടനം. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. ഗ്രീൻ ശബരിമല പദ്ധതിക്കും തുടക്കമാകും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വ്യാപക മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. 6 ദിവസത്തെ വിദേശ പര്യടനത്തിനിടെ അദ്ദേഹം സ്ലോവാക്യയും സന്ദർശിക്കുന്നുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നൈസിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഫ്രാൻസ് സന്ദർശനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് യാത്ര പുറപ്പെടും മുൻപ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ശ്രീ നരേന്ദ്രമോദി അറിയിച്ചു. സ്ലോവാക്യയിലെത്തുന്ന അദ്ദേഹം സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി കൂടിക്കാഴ്ച നടത്തും. ഒമാൻ തീരത്ത് ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിൽ ഇന്ത്യൻ നാവികർ മരിച്ചുവെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. കപ്പൽ അധികൃതരുമായി സംസാരിച്ചതായും എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് സ്ഥിരീകരിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. സമൂഹമാധ്യമങ്ങളിലെ തെറ്റായതും അടിസ്ഥാനരഹിതവുമായ ഇത്തരം അവകാശവാദങ്ങൾക്കും പോസ്റ്റുകൾക്കുമെതിരെ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപയെ നേരിടാൻ ആരോഗ്യമേഖല സജ്ജമാണെന്നും ആശുപത്രികളിൽ മതിയായ മരുന്നുശേഖരമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
1: ഒരു മരുന്ന് മാത്രമാണ് ഈ പറയുന്നത്, ആന്റി വൈറൽ മെഡിസിൻ മാത്രമാണ് എത്താൻ ബാക്കിയുള്ളത്. വൈകുന്നേരത്തിന് മുമ്പ് അത് ഡൽഹിയിൽ നിന്ന് എത്തിക്കുന്നതാണ്. ബാക്കി എല്ലാ മരുന്നുകളും സ്റ്റോക്കുണ്ട്. ഈ നിപ ഇതുവരെ വ്യാപിച്ചിട്ടില്ല. ഇതുവരെ നടത്തിയ എല്ലാ പരിശോധനകളും നെഗറ്റീവായിരുന്നു. ഇപ്പോൾ വെന്റിലേറ്ററുള്ള രോഗി അതേ കണ്ടീഷനിൽ തന്നെ തുടരുക.
0: സംസ്ഥാന സർക്കാർ നിപ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. മുൻ ആരോഗ്യമന്ത്രിമാർ നിപയെ കൈകാര്യം ചെയ്തത് എങ്ങനെയാണെന്ന് പഠിക്കണം. രോഗപ്രതിരോധം, നിയന്ത്രണം എന്നിവയ്ക്കായി ആരോഗ്യമേഖലയെ പൂർണ്ണ സജ്ജമാക്കണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിലെ നിപ സാഹചര്യം പഠിക്കാൻ നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധർ അല്പം മുൻപ് എത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിലുള്ള വിദഗ്ധരാണ് ഇന്ന് ഉച്ചയോടെ ജില്ലയിൽ സന്ദർശനം നടത്തുന്നത്. രോഗബാധിത പ്രദേശങ്ങളിൽ സംഘം സന്ദർശിക്കുകയും ഒപ്പം ആരോഗ്യ പ്രവർത്തകരുമായി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ക്വാറന്റൈനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിക്കുകയും സ്രവങ്ങൾ പരിശോധനയ്ക്കയക്കുകയും ചെയ്തിട്ടുണ്ട്. ഫലങ്ങളെല്ലാം നെഗറ്റീവാണ്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളവർക്ക് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരം ICMR മാനദണ്ഡങ്ങൾ പാലിച്ച് മോണോ ക്ലോണൽ ആന്റിബോഡി ആദ്യ ഡോസ് നൽകിയിട്ടുണ്ട്. പുതുതായി 10 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 16. മലപ്പുറം ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. ആലപ്പുഴ ജില്ലയിൽ വൈറൽ പനി വ്യാപകമാകുന്നു. 2 പേർക്ക് വെസ്നൈൽ പനിയും സ്ഥിരീകരിച്ചു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലുള്ളവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇന്നലെ 13 പേർക്ക് വൈറൽ പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അസമിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ചരക്കു വിമാനം തകർന്നു വീണു. AN-32 ഇരട്ട എഞ്ചിൻ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ കീഴിൽ സമാനതകളില്ലാത്ത പുരോഗതിയാണ് രാജ്യം കൈവരിച്ചത്. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം ശക്തിപ്പെടുത്തുന്നതിന് നിരവധി പദ്ധതികൾ ഇതിനകം നടപ്പാക്കി. കാശി വിശ്വനാഥ ഇടനാഴി നിർമ്മാണം, മഹാകാൽ ലോക് പദ്ധതി, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പുനർവികസനം, അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം എന്നിവ ഇതിന് ഉദാഹരണമാണ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗാ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ സംഘടിപ്പിക്കും. 1800-3157-008 എന്ന ടോൾ ഫ്രീ നമ്പറിലെ മിസ്ഡ് കോൾ സേവനത്തിലൂടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത എന്ന പരിപാടി കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും

0: അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തുടർച്ചയായ നീരൊഴുക്ക് കാരണം നെയ്യാർ ഡാമിന്റെ 4 ഷട്ടറുകളും 20 സെന്റിമീറ്റർ വീതം ഉയർത്തി. സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത. മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. വിഷൻ ശബരിമലയുടെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് നാളെ തുടക്കമാകും. രാവിലെ 11 മണിക്ക് പമ്പ ത്രിവേണി മണപ്പുറത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഉദ്ഘാടനം നിർവഹിക്കും. മിഥുനമാസ പൂജയ്ക്കായി നാളെ വൈകിട്ട് 5 ശബരിമല നട തുറക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: വനം വകുപ്പുമായി ചേർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഗ്രീൻ ശബരിമല പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി പമ്പ മുതൽ സന്നിധാനം വരെ ദേവസ്വം ഭൂമിയിലും വനഭൂമിയിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. ഒരു അയ്യപ്പൻ ഒരു വൃക്ഷത്തൈ എന്ന ആശയത്തിൽ ഊന്നിയാണ് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. മിഥുനമാസ പൂജയ്ക്കായി നാളെ വൈകിട്ട് 5 ശബരിമല നട തുറക്കും. മിഥുനം 1-ന് രാവിലെ മുതൽ പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടക്കും.
1: ശബരിമല സ്വർണക്കൊള്ള കേസിലെ 1 പ്രതിയും മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായിരുന്ന മുരാരി ബാബു അന്തരിച്ചു. ക്യാൻസർ ബാധിച്ച് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. നാളെ മുതൽ പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കും. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഫ്രെയിം വർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ എന്ന ആപ്പാണ് സബ്സിഡി വളം വിതരണം കൂടുതൽ സുതാര്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര കൃഷിവകുപ്പ് അവതരിപ്പിക്കുന്നത്. അനധികൃത വിൽപ്പനയും ദുരുപയോഗവും തടയാനും ആപ്പ് സഹായകമാകും. ആധാർ, ഭൂമി, വിള വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ആപ്പിന്റെ പ്രവർത്തനം നിർണയിച്ചിരിക്കുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൃഷി ഓഫീസർമാർക്ക് പ്രത്യേക പരിശീലനവും നൽകിയിട്ടുണ്ട്.
1: ഈ വർഷത്തെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രന്. മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾക്കാണ് പുരസ്കാരം. ഈ മാസം 17 വൈകുന്നേരം തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ അവാർഡ് സമ്മാനിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ധർമ്മശാലയിൽ തുടക്കമാകും. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരം ഉച്ചയ്ക്ക് 1:30 ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പാരഗ്വായ്ക്കെതിരെ ഇന്ന് നടന്ന മത്സരത്തിൽ അമേരിക്കയ്ക്ക് ജയം. 1-4 ഗോളിനാണ് അമേരിക്ക വിജയിച്ചത്. മറ്റൊരു മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. ബിർമിംഗ്ഹാമിലെ എഡ്ജ് ബസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 7 മത്സരം. ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇംഗ്ലണ്ട് 87 റൺസിന് വിജയിച്ചു. ഒരു മാസം നീളുന്ന T20 മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസ്, സ്ലോവാക്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നാളെ. ഒമാൻ തീരത്ത് കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ മരിച്ചെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. എല്ലാ ജീവനക്കാരും സുരക്ഷിതരെന്ന് സ്ഥിരീകരണം. സംസ്ഥാനത്ത് നിപ വ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട് ജില്ലയിലെ നിപ സാഹചര്യം പഠിക്കാൻ കേന്ദ്രസംഘം എത്തി. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്പ് ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ നാളെ ഉദ്ഘാടനം. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. ഗ്രീൻ ശബരിമല പദ്ധതിക്കും തുടക്കമാകും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വ്യാപക മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ആകാശവാണി.
1: വയറിളക്കം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അരുവിക്കര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജിത് വി എസ് സംസാരിക്കുന്നു.
2: വയറിളക്കം സാധാരണയായി കൊച്ചു കുട്ടികളെ ബാധിക്കുമ്പോഴാണ് നമ്മൾ എല്ലാവരും പേടിക്കുന്നത്. പുറമേ നിന്നുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് സാധാരണ വയറിളക്കം ഉണ്ടാകുന്നത്. ഇത് മൂന്നോ നാലോ ദിവസം കൊണ്ട് മാറുന്നതുമാണ്. ചിലപ്പോൾ വയറിളക്കത്തിൻ്റെ കൂടെ ബ്ലഡ്, മ്യൂക്കസ് അഥവാ

കഫം, കടുത്ത പനിയും വയറിന് നല്ല വേദന, നിർജ്ജലീകരണവും ഉണ്ടാകാറുണ്ട്. സാധാരണ വയറിളക്കത്തിന് അക്യൂട്ട് ഡയറിയ അഥവാ വയറിളക്കം എന്നാണ് പറയുന്നത്. ഇത് ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്നതാണ്. ഇത് 3-4 ദിവസമേ നീണ്ടു നിൽക്കുകയുള്ളൂ. ഫുഡ് പോയിസൺ കൊണ്ടാണോ ഇത് ഉണ്ടായതെന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇത് ഭയപ്പെടേണ്ട കാര്യമില്ല. കുട്ടികളിലും വയസ്സായവരിലും വയറിളക്കം വന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തലകറക്കം ഉണ്ടാവുക, ബി പി വളരെ താഴ്ന്നിരിക്കുക, ശരീരത്തിന്റെ തൊലിപ്പുറവും നാവും വളരെ വരണ്ട് ഡ്രൈ ആയിരിക്കുക, ഇങ്ങനെ കണ്ടാൽ അവരുടെ ശരീരത്തിൽ നിന്ന് ജലാംശം കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് മനസ്സിലായാൽ ഉടൻ തന്നെ ORS ലൈന് കലക്കി കൊടുക്കുകയും എത്രയും പെട്ടെന്ന് മരുന്ന് നൽകുകയും വേണം. ചിലപ്പോൾ വയറിളക്കം തനിയെ മാറിക്കൊള്ളും. വയറിളക്കത്തോടൊപ്പം കടുത്ത പനിയും ക്ഷീണവും ഉണ്ടെങ്കിൽ ഉടൻ മരുന്നുകൾ നൽകേണ്ടതാണ്. ഇടത്തെ സൈഡിലെ കുടലിലെ ഇൻഫെക്ഷൻ കൊണ്ടാണ് വയറിളക്കം വന്നതെങ്കിൽ മലം കുറേച്ചെ കുറേച്ചെ വയറ്റിൽ നിന്ന് പോകുന്നതാണ്. മൂട് കനപ്പും എപ്പോഴും പോകണമെന്നുള്ളൊരു തോന്നലും ഉണ്ടാകുന്നു. വലത് സൈഡിലെ വൻകുടലിനോ ചെറുകുടലിനോ ആണ് ഇൻഫെക്ഷൻ എങ്കിൽ ദിവസം 2 അല്ലെങ്കിൽ 3 തവണ മാത്രമേ വയറ്റിൽ നിന്ന് പോവുകയുള്ളൂ. വെള്ളം പോലെ ധാരാളം പോവുകയും നല്ല ക്ഷീണവും ഉണ്ടാകും. മറ്റൊരു തരം ഡയറിയയാണ് ഓസ്മോട്ടിക് ഡയറിയ. ഇത് ഭക്ഷണം കഴിച്ച് അത് ചെറുകുടലിൽ ചെന്നാലുടൻ ഉണ്ടാകുന്ന വയറിളക്കമാണ്. ലാക്ടേസ് ഡെഫിഷ്യൻസി, ഫ്രാക്ടേസ് ഡെഫിഷ്യൻസി, റിഹലേസ് ഡെഫിഷ്യൻസി ഇവ കൊണ്ടാണ് ഉണ്ടാകുന്നത്. പ്രധാനമായും കണ്ടുവരുന്നത് ലാക്ടേസ് ഡെഫിഷ്യൻസി കൊണ്ടാണ്. നമ്മൾ കഴിക്കുന്ന പാലിലുള്ള പ്രോട്ടീനെ ദഹിപ്പിക്കാനുള്ള എൻസൈമിന്റെ കുറവ് മൂലമാണ് ഇത് ഉണ്ടാകുന്നത്. വേറൊരു തരം ഡയറിയയാണ് സെക്രീറ്ററി ഡയറിയ. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മൂലമോ വൈറൽ ഇൻഫെക്ഷൻ മൂലമോ ഒരു ടോക്സിൻ നമ്മുടെ ശരീരത്തിൽ കലരുന്നു. ഇത് ചെറുകുടലിലോ വൻകുടലിലോ ചെന്ന് കൂടുതൽ സെക്രീഷൻ ഉണ്ടാക്കുന്നു. അപ്പോൾ വയറ്റിൽ നിന്ന് ധാരാളം മലം പോവുകയും നല്ല ക്ഷീണവും ഉണ്ടാകുന്നു. വയറിളക്കം 4 ആഴ്ചയിൽ കൂടുതൽ നീണ്ടുനിന്നാൽ അതിനെ ക്രോണിക് ഡയറിയ എന്ന് പറയുന്നു. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. മലത്തിലൂടെ ധാരാളം കൊഴുപ്പ് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിനെ ഫാറ്റി ഡയറിയ എന്ന് പറയുന്നു. പാൻക്രിയാസിന്റെ അസുഖം മൂലമാണ് ഇതുണ്ടാകുന്നത്. കൊഴുപ്പിനെ ദഹിപ്പിക്കാനുള്ള കഴിവ് പാൻക്രിയാസിന് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. കുട്ടികൾക്ക് വയറിളക്കം ഉണ്ടാകുമ്പോൾ തുടക്കത്തിൽ ചെറിയ പനിയും ഛർദിയുമായിരിക്കും. അത് കഴിഞ്ഞാണ് വയറിളക്കം ഉണ്ടാകുന്നത്. എത്ര തവണ വയറ്റിൽ നിന്ന് പോയി എന്നും അത് വെള്ളമായിട്ടാണോ കട്ടിയായിട്ടാണോ എന്നും അതിൽ ബ്ലഡ്, മ്യൂക്കസ്, പഴുപ്പ് എന്നിവ ഉണ്ടോ എന്നും പോകുമ്പോൾ വേദനയുണ്ടോ എന്നും ശ്രദ്ധിക്കേണ്ടതാണ്. ബാക്ടീരിയൽ അഥവാ വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടാണോ എന്നും മറ്റെന്തെങ്കിലും രോഗത്തിന്റെ ലക്ഷണം കൊണ്ടാണോ എന്നും അറിയാൻ സാധിക്കും. ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണമാണ് പ്രധാന ലക്ഷണം. ഇത് ചില കുട്ടികളിൽ കൂടുതലായിട്ടും ചിലരിൽ കുറവായിട്ടും കാണാറുണ്ട്. ORS ലൈന് കൊടുക്കുന്നത് നല്ലതാണ്. മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുട്ടികൾക്ക് വയറിളക്കം വന്നാൽ മുലപ്പാൽ തുടർന്നും കൊടുക്കുന്നതാണ് നല്ലത്. ഇതോടൊപ്പം ORS ലൈനിയും കൊടുക്കാവുന്നതാണ്. വയറിളക്കത്തിന്റെ പ്രധാന കാരണം ശുചിത്വക്കുറവാണ്. സോഡിയവും പൊട്ടാസ്യവും കുറയുന്നതാണ് മറ്റൊരു കാരണം. മുതിർന്നവരിൽ ആഹാരം കഴിച്ചാൽ ഉടൻ തന്നെ ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുക, എന്ത് ഭക്ഷണം കഴിച്ചാലും ദഹിക്കാതിരിക്കുക, വയറ് വീർത്തിരിക്കുന്ന അവസ്ഥ, ഇത് സ്ഥിരമായിട്ടുണ്ടാകുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ മലം പോകാൻ ബുദ്ധിമുട്ട് തോന്നുക, ഇതിനെയാണ് IBS അഥവാ ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്ന് പറയുന്നത്. ഇതിന് കാരണം സ്ഥിരമായിട്ട് ആവശ്യമില്ലാതെ ആന്റിബയോട്ടിക്കലും മറ്റ് മെഡിസിൻസും കഴിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ വയറ്റിലെ നല്ല ബാക്ടീരിയകൾ നശിക്കുകയും ഇതുമൂലം വയറിന് കൂടുതൽ ബുദ്ധിമുട്ടുകൾ അഥവാ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം, ഡിപ്രഷൻ, ആങ്സൈറ്റി ഇവയാണ്. നമ്മുടെ ബ്രെയിനും ഗട്ടുമായിട്ട് ഒരു കണക്ഷനുണ്ട്. ഇവിടെ ഉണ്ടാവുന്ന ഹൈപ്പർ ആക്ടിവേഷൻ മൂലം IBS ഉണ്ടാകുന്നു. മൂന്നാമത്തെ കാരണം ചില ഭക്ഷണങ്ങൾ കഴിച്ചത് മൂലം ഉണ്ടാകുന്ന അവസ്ഥ. പാലോ പാലുൽപ്പന്നങ്ങളോ നട്സ് ഐറ്റംസോ ചില പഴങ്ങൾ, വെജിറ്റബിൾ ഇവ മൂലവും IBS ഉണ്ടാകാം. ഇവ എന്താണെന്ന് കണ്ടുപിടിച്ച് അത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന വയറിളക്കം ശ്രദ്ധിക്കേണ്ടതാണ്. വയറിളക്കത്തിന്റെ കൂടെ അമിതമായ മ്യൂക്കസ് അഥവാ കഫം, രക്തം, അത് ചുവപ്പ് നിറത്തിലോ കറുത്ത നിറത്തിലോ കണ്ടാൽ അതിനെ മലീന എന്ന് പറയുന്നു. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഫുഡ് കഴിച്ചാലുടൻ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നത്, 2-3 ദിവസം മലം പോവാതിരിക്കുക, ഒരു ദിവസം തന്നെ പലതവണ മലം പോകുന്നത്, പക്ഷെ അത് ലൂസ് മോഷൻ ആയിട്ടല്ല, എത്ര തവണ പോയാലും തൃപ്തി വരാത്ത ഒരവസ്ഥ, ഭക്ഷണം കഴിച്ചാലുടൻ വയറ് വീർത്തു വരിക, ഫുഡ് കഴിക്കാൻ താമസിച്ചാലുടൻ ഗ്യാസ് നിറയുന്ന അവസ്ഥ, എരിവ്, പുളി, മധുരം, ഇറച്ചി, ഫാസ്റ്റ് ഫുഡ്, പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവ കഴിച്ചാൽ ഉണ്ടാകുന്ന

0: ബുദ്ധിമുട്ടുകൾ. ഇതിന് കാരണം കുടലിലുണ്ടാകുന്ന ഡാമേജാണ്. മലത്തിന് ചുവപ്പ് നിറം അഥവാ രക്തത്തിന്റെ അംശം ഉണ്ടാകുന്നത് ആമാശയത്തിലും വൻകുടലിലും ഉണ്ടാകുന്ന അർബുദം, പൈൽസ് എന്നീ രോഗങ്ങൾ കൊണ്ടാണ്. പച്ച നിറത്തിലുള്ള മലത്തിന് കാരണം കുടലിൽ ബാക്ടീരിയ അഥവാ വൈറസ് എന്നിവ കൊണ്ടുള്ള അണുബാധ, ഇരുമ്പിന്റെ അംശം കൂടുതലുള്ള വെജിറ്റബിൾ കഴിച്ചാലും ഇങ്ങനെ വരാം. കളിമണ്ണിന്റെ നിറത്തിലുള്ള മലത്തിന് കാരണം കരൾ, പിത്തസഞ്ചി എന്നിവയ്ക്കുണ്ടാകുന്ന അസുഖ നിമിത്തമാണ്. കറുത്ത നിറത്തിലുള്ള മലത്തിന് കാരണം അർബുദം, ആന്തരിക രക്തസ്രാവം, വൻകുടലിലെ അൾസർ എന്നിവ മൂലമാണ് ഉണ്ടാകുന്നത്. ഇനി വയറിളക്കം ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ. 5 മിനിറ്റിൽ കൂടുതൽ, കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും വെള്ളം തിളപ്പിച്ചതിനു ശേഷമേ ഉപയോഗിക്കാവൂ. ഇതോടൊപ്പം തണുത്ത വെള്ളം അഥവാ തിളപ്പിക്കാത്ത വെള്ളം ചേർക്കുന്നത് ദോഷമാണ്. വെള്ളം കോരിക്കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് അഥവാ കപ്പ് ക്ലീൻ ചെയ്യാതിരുന്നാലും അസുഖം പകരാം. വയറിളക്കമുള്ളപ്പോൾ ബനാന കഴിക്കുന്നത് നല്ലതാണ്. ഇത് പെട്ടെന്ന് ദഹിക്കുന്നതാണ്. മാത്രമല്ല ലൂസ് മോഷൻ മൂലമുണ്ടാകുന്ന പൊട്ടാസ്യം ഡോസിനെ പഴം കുറയ്ക്കുന്നു. വൈറ്റ് റൈസ് പെട്ടെന്ന് ദഹിക്കാൻ സഹായിക്കുന്നു. കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡായതിനാൽ ലൂസ് മോഷൻ ഉണ്ടാകുന്ന ക്ഷീണം മാറ്റാൻ ഇത് സഹായിക്കുന്നു. കട്ടതൈര് ഇത് വയറ്റിലെ ഗട്ട് ബാക്ടീരിയ നിലനിർത്താനും ലൂസ് മോഷൻ കുറയ്ക്കാനും സഹായിക്കുന്നു. വയറിളക്കമുള്ളപ്പോൾ സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും അളവ് കുറയുന്നു. ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ORS ലായനി, കരിക്കിൻ വെള്ളം, പഞ്ചസാര ചേർക്കാത്ത ജ്യൂസ് ഐറ്റംസ്, കഞ്ഞിവെള്ളം, വെജിറ്റബിൾ സൂപ്പ് ഇവ കുടിക്കുന്നത് നല്ലതാണ്. ബ്രെഡ് കഴിക്കുന്നതും വയറിളക്കത്തിന് വളരെ നല്ലതാണ്. മരുന്നുകൾ ഒരു അംഗീകൃത ഹോമിയോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. സുഗന്ധദ്രവ്യങ്ങളിട്ട് തിളപ്പിച്ച ദാഹശമനി, ചോക്ലേറ്റ്, കോഫി ഇവ ചേർന്ന ഐറ്റംസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. സാധാരണ കൊടുക്കാറുള്ള ഹോമിയോ മരുന്നുകൾ ആഴ്സനിക്ക ആൽബം, ആലോസ്, എത്തൂസ, കൽക്കേറിയഫോസ്, ചമോമില, ക്രോട്ടൺ റിഗ്ലിയം, മെർസോൾ, മെർക്കോർ, നെക്സോമിക്ക, പോഡോഫൈലം എന്നിവയാണ്. നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് വയറിളക്കം വന്നു കഴിഞ്ഞാൽ ശുചിത്വമാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വയറിളക്കമുള്ള രോഗി ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ കൈയും കാലും ഒക്കെ സോപ്പ് വെള്ളത്തിൽ വൃത്തിയായിട്ട് കഴുകുക. അതുപോലെ തന്നെ ബാത്റൂം യൂസ് ചെയ്തതിന് ശേഷം അവിടെയും ആന്റിസെപ്റ്റിക് ലോഷൻ കൊണ്ടോ വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇവരുടെ ഡ്രസ്സുകൾ പ്രത്യേകം വാഷ് ചെയ്ത് വേണം യൂസ് ചെയ്യാനായിട്ട്. അതുപോല ഡ്രസ്സുകളും എല്ലാം ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യുന്നത് നന്നായിരിക്കും. തിളപ്പിച്ചാറ്റ വെള്ളം മാത്രമേ കുടിക്കാവൂ. ധാരാളം വെള്ളം ഈ വയറിളക്കമുള്ള ആ രോഗി കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ അത് വളരെയധികം സഹായിക്കും.
1: വയറിളക്കം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അരുവിക്കര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജിത് VS.
2: എയ്ഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: ഇനി മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി ഡിആർഡിഒ. അഭിനന്ദിച്ച് രാജ്യരക്ഷാ

0: കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ നിപ ശിഗല്ല ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ വ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ. വാർത്തകൾ വിശദമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ തന്ത്രപരമായ കാഴ്ചപ്പാടിൽ ഫ്രാൻസിന് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് ദ്വിരാഷ്ട്ര പര്യടനത്തിന് പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ത്യ സ്ലോവാക്യ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സന്ദർശനം വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനാണ് ഇന്ന് തുടക്കമായത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സഹകരണം ശക്തമാക്കുന്നതിന് വഴിയൊരുക്കുന്ന നിരവധി പരിപാടികളിൽ ഫ്രാൻസിലും സ്ലോവാക്യയിലുമായി പ്രധാനമന്ത്രി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച നൂതന സംരംഭങ്ങൾ പങ്കെടുക്കുന്ന ഭാരത് ഇന്നവേറ്റ്സ് പരിപാടി ഇരുവരും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. പര്യടനത്തിന്റെ 2 ഘട്ടത്തിൽ ശ്രീ മോദി സ്ലോവാക്യ സന്ദർശിക്കും. സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ചർച്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 18 പാരീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കഴിഞ്ഞ 12 വർഷമായി യുവാക്കൾ നയിക്കുന്ന വികസനത്തിനായാണ് NDA സർക്കാർ പരിശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശാസ്ത്ര സാങ്കേതിക വിദ്യ, ബഹിരാകാശം, സെമി കണ്ടക്ടറുകൾ തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയിലെ യുവാക്കൾ വ്യക്തിമുദ്ര പതിപ്പിച്ചതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ഇത്തവണ ആദ്യമായി പുരുഷ കേഡറ്റുകൾക്കൊപ്പം വനിതാ കേഡറ്റുകൾ മാർച്ച് ചെയ്ത പരേഡിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിച്ചു. 500-ലധികം കേഡറ്റുകൾ സൈനിക ഉദ്യോഗസ്ഥരായി ചുമതലയേറ്റു. ഒമാൻ തീരത്തിന് സമീപം ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിലെ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിന്റെ ക്യാപ്റ്റനുമായി സംസാരിച്ചതായും എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചതായും മന്ത്രാലയം അറിയിച്ചു. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന നീക്കത്തിൽ നിന്ന് പിന്മാറിയാൽ ഇറാനുമായി സിവിൽ ആണവ പദ്ധതിയിലെത്തിച്ചേരാൻ തയ്യാറാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ ആണവോർജ്ജ മേഖലയെ ഇല്ലാതാക്കുകയല്ല, ആണവ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി തടയുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടി. എന്നാൽ അമേരിക്കയുമായി സമാധാന കരാറിൽ ഒപ്പുവെക്കില്ലെന്ന് ഇറാൻ പ്രതികരിച്ചു. അമേരിക്ക നാവിക ഉപരോധം നീക്കുകയും മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടുകൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ കരാറിനെ അംഗീകരിക്കില്ലെന്ന് ഒരു വിഭാഗം ഇറാനിയൻ ഉദ്യോഗസ്ഥർ വാദിച്ചു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി പ്രതിരോധ ഗവേഷണ സംഘടനയായ DRDO. ചരിത്ര നേട്ടത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. ഈ വിജയത്തോടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ഭീഷണികളെ നേരിടാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ ശേഷിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഉൾപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. ക്വാറന്റൈനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മന്ത്രി AP അനിൽകുമാർ ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. അതേസമയം വിദഗ്ധ പരിശോധനയ്ക്കായി കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. സംസ്ഥാനത്ത് നിപ വ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപയെ നേരിടാൻ ആരോഗ്യമേഖല സജ്ജമാണെന്നും ആശുപത്രികളിൽ മതിയായ മരുന്ന് ശേഖരമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാന സർക്കാർ നിപ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. രോഗപ്രതിരോധം, നിയന്ത്രണം എന്നിവയ്ക്കായി ആരോഗ്യമേഖലയെ പൂർണ്ണ സജ്ജമാക്കണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങളും സംസ്ഥാന ആരോഗ്യവകുപ്പ് ഊർജിതമാക്കി. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. നിലവിൽ 44 പേരാണ് വയനാട്ടിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. മലപ്പുറം ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ കാർത്തിക ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ വൈറൽ പനി വ്യാപകമാകുന്നു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്ക് വെസ്റ്റ് നൈൽ പനിയും സ്ഥിരീകരിച്ചു. ഇന്നലെ 13 പേർക്ക് വൈറൽ പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക്

0: ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേസമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗാ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനം. രാജ്യത്തിന്റെ പ്രതിരോധം ഉറപ്പാക്കാനായാണ് ഇന്ത്യൻ വ്യോമസേന എല്ലാ കാലവും നിലകൊണ്ടിട്ടുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ സംയുക്ത ഗ്രാജുവേഷൻ പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ദൂറിലും സേനയുടെ സമാനമായ പ്രവർത്തനങ്ങളാണ് രാജ്യം കണ്ടതെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
1: ഭാരത് കി ഢാൽ ഔർ ഭാരത് കി തൽവാർ ബൻകർ റഹി ഹൈ. ഹാലി മേ ഓപ്പറേഷൻ സിന്ദൂർ മേ ഭീ ഹംനെ യഹി ഭാവന ആപ് സബ്കെ അന്ദർ ദേഖി ഹൈ. യദി ഹം ഉതനാ ബഡാ ഓപ്പറേഷൻ സഫലതാപൂർവക് അൻജാം ദേ പായേ തോ ഉസ്കെ പീച്ചേ ഹമാരെ ഇൻഡിജിനസ് പ്ലേറ്റ്ഫോം കെ സാത്ത് സാത്ത് ഹമാരി എയർഫോഴ്സ് കെ ട്രെയിൻ കറേജിയസ് ഔർ ഡിസിപ്ലിൻഡ് ഓഫീസർസ് കാ ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻ താ.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ നടക്കും. ഉച്ചയ്ക്ക് 1:30 മത്സരം ആരംഭിക്കും. പരമ്പരയിലെ ശേഷിക്കുന്ന 2 മത്സരങ്ങൾ ലക്നൌവിലും ചെന്നൈയിലുമായാണ് നടക്കുക. ആഫ്രിക്കൻ രാജ്യമായ കോംഗോയിൽ എബോള കേസുകളുടെ എണ്ണം 689 ഉയർന്നു. 139 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടെ മെഡിക്കൽ ഉപകരണങ്ങളുടെ കുറവ്, പരിമിതമായ ചികിത്സാ ശേഷി, ഫണ്ടിംഗിന്റെ അഭാവം എന്നിവ ആശങ്ക ഉയർത്തുന്നതായി അധികൃതർ അറിയിച്ചു. റഷ്യൻ എണ്ണ വാങ്ങിയതിന് ഇന്ത്യ ന്യായീകരിച്ച് ഫിൻലൻഡ് വിദേശകാര്യമന്ത്രി എലീന വാൾട്ടണൻ. പാശ്ചാത്യ വില പരിധിയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ നടപടിയെന്ന് അവർ വിശദീകരിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനൊപ്പം ഫിൻലാൻഡിൽ ഒരു യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിക്കും. പശ്ചിമബംഗാളിലെ മുനിസിപ്പാലിറ്റി നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള 7 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. ടിഎംസി എംഎൽഎയും മുൻമന്ത്രിയുമായ മദൻ മിത്രയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയുടെ സമയം 15 ദീർഘിപ്പിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതോടെ പരീക്ഷാ സമയം 180 നിന്നും 195 ആകും. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി DRDO. അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ നിപ ശിഖല ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ഇപ്പോൾ രഞ്ജിനി. ശ്രോതാക്കൾ കഥകളിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ. ഇന്ന് പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം സജീവ് മൈലാപ്പള്ളി.

ഇന്നത്തെ രഞ്ജിനിയിലെ ആദ്യ കത്ത് പത്തനംതിട്ട ജില്ലയിലെ പുതുശ്ശേരി നിന്നും സതീഷ് എഴുതിയതാണ്. പ്രിയ രഞ്ജിനി, നമ്മളെയെല്ലാം ദുഃഖത്തിലാഴ്ത്തി വേർപെട്ടുപോയ പി ജയചന്ദ്രൻ സാറിനെ സ്മരിച്ചുകൊണ്ട് ഒരു ഗാനം ആവശ്യപ്പെടുകയാണ്. ആരാധന എന്ന ചിത്രത്തിനുവേണ്ടി അദ്ദേഹം ആലപിച്ച തലകുലുക്കും ബൊമ്മ എന്നുതുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരണം. ആകാശവാണിയുടെ എല്ലാ പരിപാടികളും നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. എല്ലാ പരിപാടികളും മുടങ്ങാതെ കേൾക്കാറുണ്ട്. ഞായറാഴ്ചത്തെ രഞ്ജിനിയെ കേൾക്കാൻ സാഹചര്യമില്ലാത്തതിനാൽ ശനിയാഴ്ചത്തെ രഞ്ജിനിയിൽ കേൾപ്പിക്കണമെന്ന് താൽപര്യപ്പെടുന്നു. ഈ ഗാനം ഭാര്യ മിനിക്കും മകൻ സനൽകുമാറിനും ആകാശവാണിയിലെ എല്ലാ അണിയറ ശില്പികൾക്കും രഞ്ജിനി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു. പ്രതീക്ഷയുടെ കത്ത് നിർത്തുന്നു സതീഷ് പുതുശ്ശേരി. സതീഷ് ആവശ്യപ്പെടുന്ന ഗാനം ആരാധന എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രൻ പാടിയത്, രചന പിച്ചു തിരുമല, സംഗീതം കെ ജെ ജോയ്. നമുക്കും ആ ഗാനം ആസ്വദിക്കാം.

രഞ്ജിനിയിലെ അടുത്ത കത്ത് വടക്കേ വാവനൂർ നിന്നും പി വി മുഹമ്മദ് എഴുതിയതാണ്. അദ്ദേഹം എഴുതുന്നു, എന്റെ സ്വന്തം രഞ്ജിനിയിലൂടെ ഇളമുറ തമ്പുരാൻ എന്ന സിനിമയിലെ ഓരോരോ പൂമുത്തും കോർത്തു ഞാൻ എന്നു തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വടക്കേ വാവനൂർ നിന്നും പി വി മുഹമ്മദ് ആവശ്യപ്പെട്ട ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിക്കുന്നു. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി. യേശുദാസ് പാടിയത് ചിത്രം ഇളമുറ തമ്പുരാൻ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
3: രഞ്ജിനി തുടരുന്നു. ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹരൻ രഞ്ജിനിയിലേക്ക് അയച്ച കത്താണ് അടുത്തത്. സ്നേഹമുള്ള രഞ്ജിനിക്ക് ഒരു ഗാനം വച്ചു തരാമോ? കാരുണ്യമെന്ന സിനിമയിലെ പൂമുഖം വിടർന്നാൽ പൂർണ്ണേന്തു എന്നുറങ്ങുന്ന ഗാനം വച്ചു തരുമല്ലോ. ശനിയാഴ്ചത്തെ രഞ്ജിനിയിൽ കത്ത് ഉൾപ്പെടുത്തുമോ എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹരൻ ആവശ്യപ്പെട്ട ഗാനം കേൾപ്പിക്കുന്നു. കാരുണ്യമെന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. ഈ ഗാനത്തിന്റെ രചനയും സംഗീതവും കൈതപ്രം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: രഞ്ജിനിയിലെ അടുത്ത കത്ത് എഴുതിയത് നെടുമങ്ങാട് അരശുപറമ്പ് നിന്നും ഡോക്ടർ ഐശ്വര്യ. പുതിയ അധ്യയന വർഷം ആരംഭിച്ചതുമായി ബന്ധപ്പെട്ട് തന്റെ സ്കൂൾ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ഡോക്ടർ ഐശ്വര്യ. വളരെ കാലമായി രഞ്ജിനിയിലേക്ക് ഒരു കത്തെഴുതിയിട്ട്. നെടുമങ്ങാട് ദർശന പബ്ലിക് സ്കൂളിലെ എന്റെ സ്കൂൾ കാലഘട്ടം ഓർത്തെടുക്കുകയാണ്. സ്കൂൾ ബസിൽ ഗ്രൌണ്ടിൽ ഇറങ്ങി കുട നിവർത്താതെ മഴ നനഞ്ഞ് ക്ലാസ് റൂമിലോടിക്കയറുന്ന ഓർമ്മയിൽ ഈറ്റ എന്ന ചിത്രത്തിലെ തുള്ളിക്കൊരുകുടം പേമാരി എന്ന ഗാനഗന്ധർവനും പി മാധുരിയും സംഘവും ആലപിച്ച ഈ മനോഹര ഗാനം കേൾപ്പിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. നെടുമങ്ങാട് അരശുപറമ്പ് നിന്നും ഡോക്ടർ ഐശ്വര്യ ആവശ്യപ്പെട്ട ഗാനം കേൾപ്പിക്കുന്നു. ഈ ഗാനത്തിന്റെ രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ. യേശുദാസും പി മാധുരിയും സംഘവും പാടിയത് ചിത്രം ഈറ്റ.

രഞ്ജിനിയിലെ അടുത്ത കത്ത് വയലാറിൽ നിന്നും രാധ എന്ന ശ്രോതാവ് അയച്ചതാണ്. രാധ ആവശ്യപ്പെട്ട ഗാനം ലേഡി ടീച്ചർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന മങ്കുമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം രാജൻ നാഗേന്ദ്ര. ഗാനം കേൾപ്പിക്കുന്നു.

മരത്തങ്കോടുന്നം രാജി അയച്ച കത്താണ് അടുത്തത്. രാജി ആവശ്യപ്പെട്ട ഗാനം കടൽക്കാറ്റ് എന്ന ചിത്രത്തിലെ ഒഴുകി ഒഴുകി ഒഴുകി ഈ പുഴ എവിടെ എന്ന് തുടങ്ങുന്നു. ഈ ഗാനത്തിന്റെ രചന ബിജു തിരുമല, സംഗീതം നൽകിയത് എ ടി ഉമ്മർ. ഈ ഗാനം യേശുദാസും എസ് ജാനകിയും സംഘവും പാടിയതാണ്.

കാസർഗോഡ് കാഞ്ഞങ്ങാടെന്നും ഡോക്ടർ ഗോവിന്ദൻ പുതുമന എഴുതുന്നു. സ്നേഹപൂർവം രഞ്ജിനിക്ക്. ഞാൻ രഞ്ജിനിയുടെ സ്ഥിരം ശ്രോതാവാണ്. രഞ്ജിനിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം മാധവിക്കുട്ടി എന്ന ചിത്രത്തിലെ മാനത്തു കണ്ണികൾ എന്നുതുടങ്ങുന്നു. ഈ ഗാനം രഞ്ജിനിയിലെ എല്ലാ അണിയറ ശില്പികൾക്കും എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി സമർപ്പിക്കുന്നു. ഇന്ന് സ്നേഹപൂർവം കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്നും ഡോക്ടർ ഗോവിന്ദൻ പുതുമന. അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം കേൾപ്പിക്കുന്നു. മാധവിക്കുട്ടി എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രൻ പാടിയത്, രചന വയലാർ, സംഗീതം നൽകിയത് ജി ദേവരാജൻ.

ചാവക്കാട് നിന്നും ആചാരി തിരുവത്ര എഴുതിയ കത്താണ് അടുത്തത്. പ്രിയ രഞ്ജിനിക്ക്, മലയാള ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് ദുരന്ത ജീവിതം ഏറ്റുവാങ്ങിയ ഗായകനായിരുന്നു മെഹബൂബ്. അറബിക്കടലിലെ റാണി എന്നറിയപ്പെടുന്ന കൊച്ചിക്കുള്ള സ്ഥാനം അനിഷേധ്യമാണല്ലോ. ഗാനഗന്ധർവൻ യേശുദാസും സംഗീത സംവിധായകൻ അർജുനൻ മാസ്റ്ററും അടക്കം എത്രയോ കലാകാരന്മാരെയാണ് കൊച്ചി സിനിമാ സംഗീത മേഖലയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. ഗായകൻ യേശുദാസ് പോലും ആശാൻ എന്നേ മെഹബൂബിനെ വിളിച്ചിരുന്നുള്ളൂ. പ്രിയ രഞ്ജിനി, നീലക്കുയിൽ എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ രചിച്ച് കെ രാഘവൻ സംഗീതം നൽകി മെഹബൂബ് പാടിയ മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല എന്ന ഗാനം കേൾപ്പിച്ചു തരണം എന്ന് സദയം താൽപ്പര്യപ്പെടുന്നു എന്ന് ആചാരി തിരുവത്ര ചാവക്കാട്. അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം നമുക്കും കേട്ടാലോ?

തൃശൂർ നാട്ടിക കോടതി വളപ്പിൽ നിന്നും താജുദ്ദീൻ, നസീറ ഹന, ബദറുദ്ദീൻ, ഫസീല, ഹിബ, ഹംദ എന്നിവരുടെ കത്താണ് രഞ്ജിനിയിൽ അടുത്തത്. ഞങ്ങൾക്ക് രഞ്ജിനിയിലൂടെ കാത്തിരുന്ന നിമിഷം എന്ന ചിത്രത്തിലെ ചമ്പക തൈകൾ പൂത്ത മാനത്ത് എന്ന ഗാനം കേൾപ്പിക്കുമല്ലോ. ഗാനം കേൾപ്പിക്കുന്നു. കാത്തിരുന്ന നിമിഷം എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം പാടിയത് യേശുദാസ്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

ഒറ്റപ്പാലം മുളഞ്ഞൂർ നിന്നും പി എം വാസുദേവൻ നമ്പൂതിരി എഴുതിയ കത്ത്. ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഞങ്ങളുടെ വീട്ടിൽ ഉത്സവ പ്രതീതിയാണ്. കാരണം നീ ഞങ്ങളുടെ സ്വീകരണ മുറിയിൽ വന്ന് മനോഹരമായ ഗാനങ്ങൾ കേൾപ്പിക്കുന്നു. അതിൻ്റെ അവതരണം കേരളത്തിലെ ഒരു നിലയത്തിലുമില്ലാത്തതാണ്. അതായത് ഗാനം ആവശ്യപ്പെടുന്ന ശ്രോതാവിൻ്റെ പേര് തുടക്കത്തിലും ഒടുക്കവും പറയുന്നത് ഒരു നല്ല മാതൃക തന്നെയാണെന്ന് വാസുദേവൻ നമ്പൂതിരി എഴുതുന്നു. ഇന്നത്തെ രഞ്ജിനിയിലൂടെ കടത്തനാട്ടുമാക്കം എന്ന ചിത്രത്തിലെ പി ഭാസ്കരൻ രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുവിലെ എന്ന ഗാനം കേൾപ്പിച്ചു തരണമെന്ന് ആവശ്യപ്പെടുന്നു. ഒറ്റപ്പാലം മുളഞ്ഞൂർ നിന്നും പി എം വാസുദേവൻ നമ്പൂതിരിയും കുടുംബവും ആവശ്യപ്പെടുന്ന ഗാനം നമുക്കും കേൾക്കാം.

0: ലീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ലീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: മലപ്പുറം പുലാമന്തോൾ ചെമ്മലശ്ശേരിയിൽ നിന്നും ഷാഫി, ഷറഫുനീസ, മിദ്ലാജ്, മിൻഹാജ്, ഫാത്തിമ, നൈഹ എന്നിവർ എഴുതുന്നു. പ്രിയ രഞ്ജിനി, നിന്റെ മധുരഗാനം കേൾക്കാൻ വേണ്ടി ശനി ഞായർ ദിവസങ്ങളിൽ റേഡിയോയ്ക്ക് മുന്നിൽ കാതും കുറുപ്പിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ് ഈ റേഡിയോ കുടുംബം. കത്ത് ചുരുക്കുന്നു. ആവശ്യപ്പെടുന്ന ഗാനം പത്താമുദയം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ കല്യാണ പെണ്ണിന് എന്തുറങ്ങുന്നു. രചന എസ് രമേശൻ നായർ, സംഗീതം ദർശൻ രാമൻ. മലപ്പുറം പുലാമന്തോളിൽ നിന്നും പുലാമന്തോൾ ചെമ്മലശ്ശേരിയിൽ നിന്നും ഷാഫി, ഷറഫുനീസ, മിദ്ലാജ്, മിൻഹാജ്, ഫാത്തിമ, നൈഹ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾപ്പിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ രഞ്ജിനി സമാപിക്കുന്നു. രഞ്ജിനിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇന്നത്തെ രഞ്ജിനിയിൽ ശ്രോതാക്കളുടെ കത്തുകളിലെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമായി ഉണ്ടായിരുന്നത് സജീവ് മൈലാപ്പള്ളി.

0: incident at the Jorhat Air Force Station in Assam this morning. Indian Air Force said that a court of inquiry is being constituted to ascertain the cause of the accident. Niti Aayog held a meeting with the German delegation aimed at advancing the Indian-Germany Development Partnership in New Delhi. The India-Germany Development Partnership highlighted the complementarity between Germany's technical expertise and development finance capabilities and India's policy ambition and institutional scale. According to the Niti Aayog, the discussions covered key areas of cooperation, including India's net zero transition, renewable energy, circular economy, agricultural transformation, water resource management and others. The government's flagship initiative, Beti Bachao, Beti Padhao, has emerged as a nationwide movement promoting behavioral change and empowering the girl child across the country. Data from the Health Management Information System show that the national sex ratio at birth has improved from 918 in 2014-15 to 929 in 2024-25, reflecting sustained efforts to prevent gender-biased sex selection and promote institutional deliveries. And in sports, in men's cricket, the toss for the first ODI of the three-match series between India and Afghanistan has been delayed due to rain in Dharamshala, Himachal Pradesh. The match was earlier scheduled to begin at 1:30 p.m. Star India batter and former skipper Rohit Sharma is expected to be in action in today's match. The remaining two matches of the series will be played in Lucknow and Chennai. The India Meteorological Department has forecast heavy to very heavy rainfall over Assam and Meghalaya today. The weather agency also predicted heavy rainfall conditions over parts of Bihar, Kerala, Sub-Himalayan West Bengal and Sikkim today. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi leaves on a six-day visit to France and Slovakia, says his visit will focus on boosting economic and cultural linkages with France and building strong bilateral relationship with Slovakia. Prime Minister Modi will also attend G7 summit at Evian in France. President Draupadi Murmu hails cadets at IMA passing out parade in Dehradun, says inclusion of 9 women cadets for the first time reflects India's march towards women-led development. India lodges strong protest to the US over US Navy strikes on oil ship in the Gulf, killing 3 Indian sailors. Indian Air Force AN-32 aircraft meets with an accident at Jorhat Air Force Station in Assam. And in men's cricket, toss for first ODI of 3-match series between India and Afghanistan delayed due to rain in Dharamshala. And with that, we end the midday news.
1: ആകാശവാണി
2: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 45-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് സിന്ധു വിജയൻ, നിതുന നെവിൽ, ആശ റാഫി, കണ്ണൻ നായർ, അനീഷ് നായർ. സംവിധാനം പി എ ബിജു.
3: മരണവീട്ടിലെ അലങ്കോലപ്പെട്ടൊരു വിരുന്നുശാലയാണ് രംഗം. മരിച്ചയാൾ മർമലഡോവ്. റഷ്യൻ ഭാഷയിൽ മർമലഡ് എന്നതിന് ജെല്ലി എന്നാണ് അർത്ഥം. ജെല്ലി ചേർത്തുള്ള ഒരു വിഭവവും ആ മരണവീട്ടിൽ വിളമ്പിയിട്ടുണ്ട്. മരിച്ച ശേഷവും മർമലഡോവ് പിച്ചി ചീന്തപ്പെടുന്നു. മരിച്ചയാളുടെ ഭാര്യ കാതറീന മനം തകർന്ന് ലെക്കുകിട്ട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഒരു കലഹം തന്നെ അഴിച്ചുവിട്ടു. മരണവീട്ടിലും മതിലേൽ കിളിർത്തതാരെന്നു ചൊല്ലി കലാപം ആതിഥേയെയും വീട്ടുടമസ്ഥ അമാലിയെയും തമ്മിൽ. കഥാനായകൻ നിക്കോവിന് വേണ്ടപ്പെട്ട കുടുംബമാണത്. വീട്ടിലെ മൂത്ത മകൾ സോണിയ നിക്കോവിന് പ്രിയപ്പെട്ടവൾ. നിക്കോവിൻ്റെ അനിയത്തി ഡോണിയയെ കെട്ടാൻ തീരുമാനിച്ച് പിന്നീട് നിക്കോവും കുടുംബവും ഇറക്കിവിട്ട ആളാണ് ലൂഷിൻ. അയാൾ തൊട്ടടുത്ത് ആൻഡ്രി എന്ന പുരോഗമന ചിന്താഗതിക്കാരൻ്റെ മുറിയിൽ താമസിക്കുന്നുണ്ട്. നിക്കോവ് ഒരിക്കൽ വേദന

0: ആ സോണിയ വന്നല്ലോ.
1: എന്താണ് ലൂഷൻ, നിങ്ങള് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വന്നത്?
0: നിങ്ങളുടെ വിരുന്ന് സൽക്കാരം തടസ്സപ്പെടുത്തിയതിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ വന്നത് സുപ്രധാനമായ ഒരു കാര്യം പറയാനാണ്.
1: എന്താണ്, എന്താണ് അത്ര സുപ്രധാനമായ കാര്യം?
0: നിങ്ങൾ മുറിയിൽ വന്നുപോയ ഉടനെ എന്റെ മേശപ്പുറത്ത് നിന്ന് 100 രൂപിൽ നോട്ട് കാണാതായിരിക്കുന്നു. അതെവിടെയാണെന്ന് പറയൂ.
1: നിങ്ങളുടെ നോട്ട് അതെവിടെയാണെന്ന് എനിക്കെങ്ങനെ അറിയാം?
0: ആ ഇവിടെ കൂടി നിൽക്കുന്നവരെ സാക്ഷി നിർത്തി ഞാൻ അന്തസ്സോടെ വാക്കു തരികയാണ്. സത്യം പറഞ്ഞാൽ ആ സംഭവം ഇവിടം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതല്ല, നിങ്ങൾക്ക് സത്യം തുറന്നു പറയാൻ മടിയാണെങ്കിൽ ദേ കർശന നടപടികൾ എടുക്കാൻ ഞാൻ നിർബന്ധിതനാകും.
1: എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
0: അപ്പോ പറയൂ, അവിടെ എന്താണ് സംഭവിച്ചത്?
1: എനിക്കറിയില്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ഒന്നും മനസ്സിലാവുന്ന പോലുമില്ല. ഞാൻ പണം എടുത്തെന്നോ?
0: ഇല്ല, നിങ്ങൾക്കൊന്നും അറിയില്ലേ? ഒരു നിമിഷം നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ മാഡം, നിങ്ങൾ ഒന്നുകൂടി ഓർത്തു നോക്കൂ. ആ ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണവുമായി നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ദേ ആൻഡ്രി അതിന് സാക്ഷിയാണ്.
1: എനിക്കൊന്നും അറിഞ്ഞുകൂടാ.
0: മുറിയിൽ വന്നപ്പോൾ മേശപ്പുറത്ത് നോട്ടുകൾ കണ്ടില്ലേ? അടുത്തല്ലേ ഇരുന്നത്?
1: കണ്ടു, നിങ്ങളാണ് അരികിൽ ഇരുത്തിയത്. എന്നിട്ട് എന്നിട്ട് ഞാൻ എടുത്തോന്ന് പറഞ്ഞാൽ നുണയാണത്.
0: ഓഹോ, ഞാൻ എന്തിനു നുണ പറയണം? നീ വരുന്നതിന് മുമ്പ് മുഴുവൻ തുകയും ഞാൻ എണ്ണി തിട്ടപ്പെടുത്തി കഴിഞ്ഞിരുന്നു. നിന്റെ അമ്പരപ്പും എഴുന്നേറ്റു പോകാനുള്ള തിടുക്കവും കുറെ നേരം കൈകൾ മേശമേൽ വെച്ചുള്ള നിൽപ്പും നിന്റെ സാമൂഹ്യ നിലയും സ്വഭാവ രീതികളും എല്ലാം കൂടെ വെച്ച് ചിന്തിക്കുമ്പോൾ.
1: ഞാൻ നിങ്ങളുടെ പണം എടുത്തിട്ടില്ല. നിങ്ങൾ എനിക്ക് അവിടെ വെച്ച് 10 രൂപളാണ് തന്നത്. അതിതാ, എടുത്തുകൊള്ളൂ, എനിക്ക് വേണ്ട.
0: അപ്പോൾ 100 രൂപൾ എടുത്ത കാര്യം നീ സമ്മതിക്കില്ല അല്ലേ?
1: നല്ലവനായ ദൈവമേ.
0: അമാലിയ, നമുക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. അതിനിടയ്ക്ക് ആ കാവൽക്കാരനോട് മുകളിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് ആളെ വിടൂ.
2: ഇവളൊരു കള്ളിയാണെന്ന കാര്യം അല്ലെങ്കിലും എനിക്ക് മുൻപേ അറിയാമായിരുന്നു.
0: ആ അപ്പോ നിങ്ങൾക്കും അറിയാമായിരുന്നു. അങ്ങനെ കരുതാൻ മുമ്പും എന്തെങ്കിലും കാരണം ഉണ്ടായി കാണുമല്ലോ, അല്ലാതെ അമാലിയ പറയില്ലല്ലോ.
2: എന്ത്, നിങ്ങൾ അവളുടെ മേൽ മോഷണ കുറ്റം ആരോപിക്കുന്നു? സോണിയെ, നിങ്ങൾക്ക് എങ്ങനെ എന്നെ ധൈര്യം വന്നു? വൃത്തികെട്ട ഒന്ന. സോണിയ, എന്റെ മോളെ, ഇയാളുടെ കയ്യിൽ നിന്ന് 10 രൂപിൽ വാങ്ങാൻ നീ എങ്ങനെ ധൈര്യപ്പെട്ടു? എന്തിന് നീ അത് വാങ്ങി? അതെവിടെ? അത് ചുരുട്ടിക്കൂട്ടി അവന്റെ മോന്തയ്ക്ക് എറിഞ്ഞു കൊടുക്കട്ടെ. നീ എന്തു പറഞ്ഞു? എടാ ഭ്രാന്ത, എനിക്ക് ഭ്രാന്തോ? വെട്ടി കഴുതേ, എനിക്ക് ഭ്രാന്തോ? നീ അല്പനായ ഒരു വക്കീൽ വിട്ടി. സോണിയ നിന്റെ പണം എടുക്കുകയോ? സോണിയ ഒരു കള്ളിയോ? ആ പേര് നിനക്കാണ് യോജിക്കുന്നത്. തന്റെ കയ്യിലുള്ള അവസാന പെനി പോലും നൽകാൻ തയ്യാറായിട്ടുള്ളവളാണ് അവൾ. വേണമെങ്കിൽ അവളെ പരിശോധിച്ചോളൂ. അവളുടെ കുപ്പായ കീശയെല്ലാം നോക്ക്.
1: സമാധാനമാകട്ടെ, എന്നെ പരിശോധിച്ചു കൊള്ളുക, ഞാനിത് നിന്ന് തരുന്നു.
0: അത് പോലീസിന്റെ മുന്നിൽ വെച്ചാകണം. ധാരാളം സാക്ഷികൾ ഇവിടെ ഉണ്ടെങ്കിലും എന്തായാലും ഒരു പുരുഷന് ഇത് വിഷമമാണ്, സ്ത്രീയായതുകൊണ്ട്. എന്നാൽ അമാലിയയുടെ സഹായത്തോടെ തീർച്ചയായും.

0: ഈ വിധത്തിൽ എല്ലാ കാര്യങ്ങൾ ചെയ്യേണ്ടതെങ്കിലും അമാലിയ, അമാലിയ സഹായിക്കൂ.
1: നിന്റെ ഇഷ്ടം പോലെ ആർക്ക് വേണമെങ്കിലും അവളുടെ ശരീരത്തിൽ പരിശോധന നടത്താം. സോണിയ, സോണിയ, നിന്റെ പോക്കറ്റുകൾ തുറന്നു കാണിക്കൂ. നോക്കൂ, നോക്കൂ, പോക്കറ്റുകൾ ഖാലിയാണ്. ഇനി ഒരു പോക്കറ്റ് കൂടിയുള്ളൂ.
2: എന്താണ് ഒരു കടലാസ് കഷ്ണം പുറത്തേക്ക്? ഇത് ഇത് റൂബിളാണല്ലോ. കള്ളത്തരം പുറത്തു വന്നു.
0: കണ്ടോ, കണ്ടോ, കണ്ടോ, എട്ടായി മടക്കിയ 100 റൂബിളിന്റെ ഒരു നോട്ട്.
2: കള്ളി, എന്റെ വീട്ടിൽ നിന്ന് കടന്നുപോ. പോലീസ്? എവിടെ പോലീസ്? ഇവളെ സൈബീരിയയിലേക്ക് അയക്കണം, ദൂരേക്ക്. വേഗം പിടിച്ചുകൊണ്ട് പോവിന് ഇവളെ, ഈ കള്ളിയെ.
3: ഇല്ല, ഞാനിത് ചെയ്തിട്ടില്ല. ഞാനല്ല ഇത് ചെയ്തത്. ഞാനത് എടുത്തിട്ടില്ല. എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല.
1: സോണിയ, എന്റെ സോണിയ, ഞാനിത് വിശ്വസിക്കില്ല, വിശ്വസിക്കില്ല. നീ അത് ചെയ്യില്ല.
0: കയ്യോടെ പിടിച്ചില്ലേ, തൊണ്ടിയോടെ കണ്ടെത്തിയിട്ടും ഇതാണോ പറയുന്നത്? ഏ, നിരപരാധി എന്ന്.
1: അവളത് എടുക്കുകയോ? നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചാ അവൾ സ്വന്തം ഷൂ പോലും ഊരി തരുന്നവളാണ്.
0: മഞ്ഞക്കാട് കിട്ടിയവൾ ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും.
1: മഞ്ഞക്കാട് കിട്ടിയത് എന്റെ എന്റെ പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടിയാ. ഞങ്ങൾക്ക് വേണ്ടി അവൾ സ്വന്തം ശരീരം വിൽക്കുകയായിരുന്നു. എന്റെ ഭർത്താവേ, നിങ്ങളത് കാണുന്നുണ്ടോ? എന്തൊരു ഓർമ്മിക്കത്തക്ക വിരുന്നാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയത്.
0: സോണിയ, മാഡം, നിങ്ങൾ എന്താണ് കുറ്റം സമ്മതിക്കാത്തത്? ദാരിദ്ര്യം കൊണ്ടാണെങ്കിൽ ദയ കാണിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാലും കുറ്റം സമ്മതിക്കാൻ തയ്യാറായിക്കൂടെ? ഓ, ആദ്യത്തെ മോഷണമായത് കൊണ്ടാവാം. ആൻഡ്രി സാക്ഷിയാണ്.
4: ഹേ ലൂഷ്യൻ, ഈ നീച പ്രവൃത്തിക്ക് എന്നെ ഒരു സഹായിയാക്കാൻ നിങ്ങൾ ധൈര്യപ്പെട്ടോ?
0: ആൻഡ്രി, നീയും കണ്ടതല്ലേ ഞാൻ നോട്ട് എണ്ണി തിട്ടപ്പെടുത്തി വെച്ചത്? ഇതാ, ഇപ്പോൾ ഇവളുടെ പോക്കറ്റിൽ നിന്നും ആ നോട്ട് കിട്ടി.
4: നിങ്ങളൊരു വൃത്തികെട്ടവനാ, ചതിയൻ.
0: ഏ, എന്ത്? ഞാൻ എന്താണ് ചെയ്തത്? എന്താണ് നിങ്ങൾ പറയുന്നത്? ദേ, വെറുതെ വിട്ടിത്തം പോലും വരുത്. അതോ നിങ്ങൾ മദ്യപിച്ചോ?
4: നിങ്ങൾ ആ കുടിയൻ, വൃത്തികെട്ട മനുഷ്യൻ. ഞാൻ വോട്ട് കൈ കൊണ്ട് തൊടില്ല. ആദർശങ്ങൾക്കെതിരാ. ഇയാള് സ്വന്തം കൈകൊണ്ടാ ആ 100 റൂബിൾ നോട്ട് കൊടുത്തത്. ഞാനത് കണ്ടു. ഞാൻ സാക്ഷിയാ. ഞാൻ സത്യം ചെയ്യുന്നു.
0: ഏ, നിങ്ങൾക്ക് ഭ്രാന്താണ്. ഇതാ ഇവൾ നിങ്ങളുടെ മുന്നിലുണ്ടല്ലോ. ഞാൻ 10 റൂബിൾ നോട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് സോണിയ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ പിന്നെ എങ്ങനെയാണ് 100 റൂബിൾ നോട്ട് കൊടുക്കുക?
4: അയ്യോ, ഞാനത് കണ്ടു. ഏത് കോടതിയിലും ഞാനത് പറയും. കാരണം നിങ്ങൾ അവരുടെ പോക്കറ്റിലേക്ക് ആ നോട്ട് ഇടുന്നത് ഞാൻ കണ്ടതാ. സഹാനുഭൂതി കൊണ്ടാ നിങ്ങൾ അത് ചെയ്തെന്ന് ഞാൻ കരുതി. എന്തൊരു ചതിയനാടോ താൻ. നിങ്ങൾ വാതിൽക്കൽ വെച്ച് അവളോട് യാത്ര പറഞ്ഞപ്പോ ഇവരുടെ ഒരു കൈ നിങ്ങളുടെ കൈകൊണ്ട് പിടിച്ച് മറ്റേ കൈകൊണ്ട് ആ നോട്ട് ഇവളുടെ പോക്കറ്റിലിട്ടു. ഞാനത് കണ്ടു. ഞാനത് വ്യക്തമായി കണ്ടു.
5: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും 45-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും കാതറീന, സിന്ധു വിജയൻ, സോണിയ, നിതുന നെവിൽ, അമാലിയ, ആശ റാഫി, ലൂഷിൻ, കണ്ണൻ നായർ, ആൻഡ്രി, അനീഷ് നായർ. Thank you. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ എൽഇഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: അറിയിപ്പ്. ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു ഫോൺ നമ്പർ 9496596321. ഓർമ്മിക്കുക, ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി. യേശുദാസ് പാടിയത് ചിത്രം പൊന്നും കുടത്തിനും പൊട്ട്.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ശ്യാമിന്റെ സംഗീതത്തിൽ യേശുദാസും പി സുശീലയും പാടിയത്. ഗാനരചന കെ ജയകുമാർ. ചിത്രം 2 വരവ്.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.
1: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം പ്രൊഫസർ സതീഷ് പോളിന്റെ സംഗീതത്തിൽ നജീം അർഷാദും ശ്രുതി ശിവദാസും പാടിയത്. ഈ ഗാനത്തിന്റെ രചന ധന്യ പ്രദീപ് ടോം. ചിത്രം ഗാർഡിയൻ.

ഈ ഹിമവീതിയിൽ സുരഭില നിമിഷങ്ങൾ.

ഡോളർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. അടുത്ത ഗാനം സച്ചിൻ വാര്യർ പാടിയത്, രചന ഹരിനാരായണൻ, ഷാൻ റഹ്മാന്റെ സംഗീതം, ചിത്രം ജോണി ജോണി എസ് അപ്പ.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ ആകാശവാണി.
1: ഡൽഹി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
2: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
3: അനഘ.
2: സ്ഥലം?
3: കൊല്ലം.
2: തിരുവനന്തപുരത്ത് എന്ത് ചെയ്യണം? പഠിക്കുകയാണോ?
3: അല്ല, യൂണിവേഴ്സിറ്റിയിൽ ഒരു ആവശ്യത്തിന് വന്നതാ.
2: ഇപ്പോൾ ഡിഗ്രി?
3: അല്ല, ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഇപ്പോൾ CMA ആർട്ടിക്കിളായിട്ട് കൊല്ലത്ത് വർക്ക് ചെയ്യുന്നു.
2: ഡിഗ്രി ഒക്കെ ഏതായിരുന്നു?
3: ഞാൻ BCOM ടാക്സേഷൻ ആയിരുന്നു.
2: അപ്പോൾ ടാക്സ് ഒക്കെ പഠിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്.
3: അതെ.
2: ഇതിലോട്ട് വന്നപ്പോൾ എങ്ങനെയുണ്ട് ഈ മേഖല?
3: ഒരുപാട് പുതിയ കാര്യങ്ങളും പിന്നെ നമ്മുടെ ലോകത്ത് എന്തൊക്കെയാ ടാക്സ് വെട്ടിപ്പും എല്ലാം മനസ്സിലായി. കുറേയൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ ഒരു ഫീൽഡ്. പിന്നെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന CA-ക്കാരനുസരിച്ചിരിക്കും നമ്മളുടെ ഓരോരോ ടാക്സിന്റെ ഫയലിങ്ങും നമ്മുടെ എന്താ ടാക്സ് പേയ്മെന്റും എല്ലാം.
2: അപ്പോൾ നമ്മൾ കൃത്യമായ രീതിയിൽ ഫയൽ ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല.
3: കൃത്യമായ രീതിയിൽ ഫയൽ ചെയ്ത്, അതായത് നമ്മൾ ഫയലിംഗ് ഡേറ്റ്സ് ഒക്കെ നോക്കി ഫയൽ ചെയ്താൽ നമുക്ക് പെനാൽറ്റി ഒക്കെ ഒഴിവാക്കാം.
2: ഇപ്പോൾ നിലവിൽ ഇപ്പം കൊല്ലത്താണ് അല്ലേ?
3: പാരിപ്പള്ളി.
2: അപ്പോൾ അവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ?
3: നല്ല മഴയാ.
2: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
3: വീട്ടിൽ ഞാൻ, അച്ഛൻ, അമ്മ. അമ്മ ടീച്ചറാണ്, അച്ഛൻ എബ്രോഡ് ആയിരുന്നു, ഇപ്പം നാട്ടിലുണ്ട്.
2: ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
3: ഒഴിവ് സമയം സിനിമ തന്നെയാണ് മെയിൻ. പിന്നെ കുറച്ച് ക്രാഫ്റ്റ് വർക്ക്സ് ഒക്കെ ചെയ്യാറുണ്ട്.
2: അപ്പോൾ സിനിമകൾ ഒത്തിരി കാണുന്ന ആളാണ്?
3: ആ, അത്യാവശ്യം കാണുന്ന ആളാണ്.
2: ഇപ്പോൾ അവസാനം കണ്ട ഒരു സിനിമ ഏതാണ്?
3: അവസാനം കണ്ട ദൃശ്യം തന്നെ.
2: എങ്ങനെയുണ്ട്?
3: ഇഷ്ടപ്പെട്ടു.
2: പാടുന്ന ആളാണോ?
3: പാടില്ല.
2: നമുക്കൊരു രണ്ടുപേരും ശ്രമിച്ചു നോക്കിയോ?
3: ഇല്ലേ, പാടുന്ന.
2: പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്?
3: ആ, കേൾക്കാറുണ്ട്.
2: അപ്പോൾ എങ്ങനെ, അടിച്ചുപൊളിയാണോ മെലഡിയാണോ, ഏതാണ് ഇഷ്ടം?
3: മൂഡ് അനുസരിച്ചിരിക്കും.
2: ഇന്നീ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
3: എനിക്ക് 9 അകലെ ഒരു താരകമായി എന്ന് പറയുന്ന സോങ്ങാണ്.
2: ഗാനം കേൾക്കാം. വളരെ നന്ദി.
3: Thank you.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് തിരികെയാണ്. പേരെന്താ?
1: എന്റെ പേര് വിഷ്ണു ഷാജി. സ്ഥലം കാഞ്ഞിരപ്പള്ളി കോട്ടയമാണ്.
0: തിരുവനന്തപുരത്ത് എന്ത് ചെയ്യാണ്?
1: ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സിവിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു.
0: എന്തുകൊണ്ടാണ് ഈ സിവിൽ സർവീസ് തന്നെ തിരഞ്ഞെടുത്തത്?
1: ഞാൻ ഡിഗ്രി ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതായിരിക്കും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി നോക്കിയപ്പം സിവിൽ സർവീസ് മനസ്സിൽ വന്നു. പിന്നെ ട്രിവാൻഡ്രത്തേക്ക് വന്നു.
0: സിവിൽ സർവീസിലോട്ട് എത്തണമെങ്കിൽ നമ്മൾ അത്രയ്ക്ക് ഒരു,
1: അതെ, എൻ്റെതായിട്ടുള്ള നമ്മുടെ ഹാർഡ് വർക്ക് ഇതെല്ലാം കൊടുക്കണം. ബാക്കിയുള്ള ഏതൊരു എക്സാമിനെ വെച്ച് നോക്കുമ്പോഴത്തേനും
0: ചിട്ടയായ ഒരു പഠന രീതി ഉണ്ടെങ്കിൽ, അല്ലേ?
1: അതെ അതെ, ഡിസിപ്ലിൻ ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഡിസിപ്ലിനായിട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ട്.
0: എങ്ങനെയാണ് ഇപ്പോൾ പഠനമൊക്കെ മുന്നോട്ട് പോകുന്നത്?
1: ഞാൻ റീഡ് റൂം എടുത്തിട്ടുണ്ട്. റീഡ് റൂമിൽ രാവിലെ ഒരു 8 മണിയൊക്കെയാകുമ്പോഴത്തേനും പോവും. വൈകിട്ടൊരു 8 മണി 9 മണി വരെ. അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം പോവും. എങ്ങനെ പോയാലും ഒരു 8 മണിക്കൂർ ഡെയിലി പഠിക്കും. പ്രിലിംസ് കഴിഞ്ഞ് നിൽക്കുകയാണ്, റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്നു.
0: അപ്പോൾ അത്യാവശ്യം എല്ലാ വിഷയവും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ, അല്ലേ?
1: ആ, നമുക്കൊരു സിലബസ് ഉണ്ട് കൃത്യമായിട്ടുള്ള. ആ സിലബസിലുള്ളത് പഠിക്കണം. പിന്നെ കറണ്ട് അഫയേഴ്സും എല്ലാം നമ്മൾ ഏറെക്കുറെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്.
0: പഠനത്തിനിടയ്ക്ക് ഇപ്പോൾ ഒഴിവ് സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ബോറടി മാറ്റാനൊക്കെ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
1: ഞാൻ നോർമലി സിനിമ കാണും, പിന്നെ ഫ്രണ്ട്സുമായിട്ട് പുറത്തിറങ്ങി ചില്ല് ചെയ്യാനായിട്ടൊക്കെ ഇറങ്ങും. നല്ല ഫുഡ് കഴിക്കും, അങ്ങനെയൊക്കെയാണ്.
0: ഫുഡിയാണ്
1: ഫുഡിയാണ്
0: ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റം ഒക്കെ ചോദിച്ചാൽ?
1: ഫുഡ് മെയിൻലി കഴിക്കുന്ന മന്തിയാണ്. സ്ട്രെസ് ബസ്റ്ററായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മന്തിയാണ്.
0: പലർക്കും മന്തിയാണ് ഇഷ്ടമല്ലേ?
1: ആ, മന്തി ഇതുവരെ ഫീൽഡ് ഔട്ട് ആയിട്ടില്ല ഇതുവരെ വന്നിട്ട്.
0: ലേറ്റസ്റ്റ് ഇപ്പോൾ മന്തിയാണോ ട്രെൻഡ്?
1: അതെ അതെ, കഴിക്കാൻ നമുക്കൊരിത് തോന്നുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ഓപ്ഷൻ മന്തിയായിരിക്കും.
0: സ്വന്തമായിട്ട് കുക്ക് ചെയ്യാറൊക്കെ ഉണ്ടോ?
1: കുക്കിംഗ് കാര്യമായിട്ടില്ല, ഈ പ്രിപ്പറേഷൻ ഇതൊക്കെ ആയിട്ട്. പിന്നെ ചെറിയ രീതിയിൽ ഒക്കെ വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ വീട്ടിൽ പോകുമ്പോഴൊക്കെ ചെയ്യാറുണ്ട്. ചിക്കൻ കറി ഒക്കെ വെക്കാറുണ്ട്. വീട്ടിൽ എൻ്റെ ചിക്കൻ കറി ഒരു ഫേമസ് ആണ്.
0: വീട്ടിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്?
1: ആ, വീട്ടിൽ ഇഷ്ടമാണ് എല്ലാവർക്കും.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: വീട്ടിൽ അച്ഛൻ, അമ്മ, വല്യച്ഛൻ, ചേച്ചി.
0: ചേച്ചിയൊക്കെ?
1: ചേച്ചി ഇപ്പം നേഴ്സാണ്, പുറത്താണ്, സൗദിയിലാണ്.
0: അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടോ?
1: ഇല്ല, ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഈ പരീക്ഷ കഴിഞ്ഞ് പോകണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഈ വാറും ഇതുമെല്ലാം വന്നുകൊണ്ട് കുറച്ച് നീ ഉടനെ പോകണമെന്ന് വിചാരിക്കുന്നു.
0: പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്?
1: അതെ അതെ.
0: പാടുന്ന ആളാണോ?
1: പാടുന്ന ആളല്ല, പാട്ട് ആസ്വദിക്കുന്ന ആളാണ്.
0: നമുക്ക് രണ്ടു വരി ശ്രമിച്ചു നോക്കിയാലോ?
1: അയ്യോ, വേണ്ട, പാടാറില്ല.
0: പാട്ടുകളൊക്കെ ധാരാളം കേൾക്കാറുണ്ട്?
1: ധാരാളം കേൾക്കാറുണ്ട്.
0: ഇഷ്ടപ്പെട്ട ഒരു ഗായകൻ ഗായികയൊക്കെ ചോദിച്ചാലോ?
1: എനിക്ക് ചിത്രയേച്ചിയുടെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, അതേപോലെ യേശുദാസ്.
0: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ഗപ്പി എന്ന സിനിമയിലെ തനിയെന്ന് പറഞ്ഞ പാട്ടാണ് ഇടയ്ക്ക് ഞാൻ കേൾക്കാറുള്ള. ഒരു
0: സൂര്യ സന്തോഷ് പാടിയ ഒരു മനോഹര ഗാനമാണല്ലേ?
1: അതെ അതെ.
0: ആ സിനിമ കണ്ടിട്ടുണ്ടോ?
1: കണ്ടിട്ടുണ്ട്, ഉറപ്പായിട്ട് കണ്ടിട്ടുണ്ട്.
0: ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

0: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
1: എന്റെ പേര് പവിത്ര.
0: നല്ല പേര്. എന്ത് ചെയ്യണം ഇപ്പോ?
1: ഞാനിപ്പോ PG ഡിപ്ലോമ കഴിഞ്ഞിരിക്കുകയാണ്.
0: ഏതായിരുന്നു?
1: ഇംഗ്ലീഷ് ജേർണലിസം.
0: ഡിഗ്രി ഒക്കെ ഇംഗ്ലീഷ് തന്നെയായിരുന്നു?
1: ഇംഗ്ലീഷ് ആയിരുന്നു ഡിഗ്രി.
0: അപ്പോ ഇംഗ്ലീഷിലെ പുലിയായിരിക്കും.
1: അത്ര പുലി എന്ന് പറയാൻ പറ്റില്ല, കുഴപ്പമില്ല. കൊറേ നല്ല ലിറ്ററേച്ചർ ലൈക് ബുക്സ് ഒക്കെ കുറിച്ച് അറിയാൻ പറ്റി, കൊറേ നല്ല പോയംസ് വായിക്കാൻ പറ്റി, അങ്ങനത്തെ കൊറേ.
0: അപ്പോ അത്യാവശ്യം വായിക്കുന്ന ആളാണ്?
1: ഇപ്പൊ ഇത്തിരി വായന കുറവാണ്, പക്ഷെ വീണ്ടും അത് കൂട്ടാൻ നോക്കിയാ.
0: വായന ഏറ്റവും നല്ല കാര്യമാണല്ലേ?
1: അതെ അതെ,
0: നമ്മുടെ അറിവ് വർദ്ധിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം അല്ലെങ്കിൽ ഓദർ ഒക്കെ ചോദിച്ചാൽ?
1: തൽക്കാലം അങ്ങനെ ഇഷ്ടപ്പെട്ട ഓദർ ഇല്ല. ഞാനിപ്പോ ഈ ഫിയോദോർ ദസ്തയേവ്സ്കിയുടെ വൈറ്റ് നൈറ്റ്സ് വായിച്ചോണ്ടിരിക്കുക.
0: ഇനി ഭാവിയിൽ എന്താണ് ലക്ഷ്യം?
1: ഇപ്പോ ജേർണലിസം പഠിച്ചു കഴിഞ്ഞു, അപ്പൊ ആ മീഡിയ റിലേറ്റഡ് ഫീൽഡിലേക്ക് പോകാനാണ് തൽക്കാലം
0: ആഗ്രഹം.
1: എന്റെ വീട്ടില് അച്ഛനും അമ്മ പിന്നെ ഞാൻ. ചേട്ടനുണ്ട്, പക്ഷേ ചേട്ടൻ ഇപ്പൊ അബ്രോഡാണ്.
0: എവിടെയാണ്?
1: ഓസ്ട്രേലിയയില്.
0: ചേട്ടൻ വന്നിങ്ങനെ ഓസ്ട്രേലിയയുടെ മനോഹാരിതയൊക്കെ പറ്റിയൊക്കെ പറയുമ്പോ എങ്ങോട്ടൊക്കെ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ?
1: ആ ഫോട്ടോസ് ഒക്കെ അയക്കാറുണ്ട്, അതിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പൊ അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്.
0: പാടുന്ന ആളാണോ?
1: ഇത്ര വലുതായിട്ട് പാടില്ല, പക്ഷെ പാട്ട് കുറെ കേൾക്കുന്ന ആളാണ്.
0: എങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ് കേൾക്കാൻ ഇഷ്ടം?
1: ഏത് ലാംഗ്വേജ് പാട്ടായാലും കുഴപ്പമില്ല, ഏത് ജോൺറയാലും പ്രശ്നമില്ലാത്ത ആളാണ്. കൂടുതലും മെലോഡസ് ആയിട്ടുള്ള സോങ്സ് ഒക്കെയാണ് കേൾക്കുന്നത്.
0: സിനിമകളെ കാണാറുണ്ടോ?
1: ആ കാണാറുണ്ട്.
0: അവസാനം കണ്ട സിനിമ ഏതാണ്?
1: അവസാനമായിട്ട് ഞാൻ ഒബ്സഷൻ എന്നും പറഞ്ഞൊരു ഇംഗ്ലീഷ് സിനിമ കണ്ടു.
0: ഇന്നീ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: ഹൃദയം സിനിമയിലെ പുതിയ ഒരു ലോകം എന്ന് പറഞ്ഞ പാട്ട്.
0: ആ സിനിമ കണ്ടിട്ടുണ്ടോ?
1: ആ കണ്ടിട്ടുണ്ട്.
0: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

0: നമസ്കാരം, പേരെന്താ?
1: ജ്യോതിലക്ഷ്മി.
0: സ്ഥലം?
1: ചെങ്ങന്നൂർ.
0: തിരുവനന്തപുരത്ത് എന്ത് ചെയ്യാണ്?
1: യു പി എസ് സി കോച്ചിങ്.
0: പഠിച്ചു വന്നപ്പോൾ എങ്ങനെയുണ്ട്?
1: കുറച്ച് ടഫാണ്.
0: നല്ല കോമ്പറ്റീഷനാണ്?
1: നല്ല കോമ്പറ്റീഷൻ.
0: സെൽഫ് സ്റ്റഡി ആണോ?
1: കോച്ചിങ് ഉണ്ടായിരുന്നു.
0: കമ്മൻ സ്റ്റഡി ഒക്കെ ഉണ്ടോ? ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ?
1: ഇല്ല, ഞാൻ സെൽഫായിട്ട് പഠിക്കുന്നു.
0: എങ്ങനെയാണ് പഠന രീതിയൊക്കെ?
1: സ്പ്ലിറ്റ് ചെയ്താണ് പഠിക്കുന്നത്. ത്രീ അവേഴ്സ് ത്രീ അവേഴ്സ് അങ്ങനെ വെച്ചാണ് പഠിക്കുന്നത്.
0: ടൈം ടേബിളൊക്കെ ഉണ്ടോ?
1: ചെറുതായിട്ട്.
0: അപ്പോൾ ഇവിടെ ഹോസ്റ്റലാണോ? ചെങ്ങന്നൂരിൽ നിന്ന് ട്രിവാൻഡ്രം വന്നപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ തിരുവനന്തപുരം?
1: തിരുവനന്തപുരം അടിപൊളിയാണ്. എക്സ്പെഷ്യലി മ്യൂസിയം ഒരു പ്രത്യേക വൈബാണ്.
0: മ്യൂസിയത്തിൽ ഇങ്ങനെ നടക്കാറൊക്കെ ഉണ്ടോ?
1: ഇടയ്ക്ക് നടക്കാൻ വരുമായിരുന്നു, ഇപ്പോൾ കുറച്ച് കുറവാണ്. പിന്നെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വരാറുണ്ട്.
0: ഇവിടെ തിരുവനന്തപുരത്ത് വേറെ സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ടോ?
1: ഇല്ല, ഇവിടെയും കനകക്കുന്നിലാണ് പോയിക്കുന്നത്. പിന്നെ അങ്ങനെ പോകാൻ പറ്റിയില്ല.
0: പഠനം തന്നെയാണ്
1: മെയിൻ.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: വീട്ടിലെ അച്ഛനും അമ്മയും അപ്പൂപ്പനും.
0: പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോറടിയൊക്കെ മാറ്റാൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
1: മോസ്റ്റ്ലി ഇവിടെ വന്നിരുന്നേ പാട്ടുകൾ ഇവിടെ ലൈവ് കേൾക്കാറുണ്ട്. പിന്നെ ഡ്രോയിങ്സ് അങ്ങനെയൊക്കെ.
0: വര പഠിച്ചിട്ടുണ്ടോ?
1: ഇല്ല, തന്നെ ഇങ്ങനെ വരച്ച് നോക്കാറുണ്ട്.
0: കൂടുതൽ ഇപ്പോൾ വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്താണ്?
1: എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ഫോട്ടോസ് വരച്ച് ഇങ്ങനെ ജസ്റ്റ് അങ്ങനെ കൊടുക്കാറുണ്ട്.
0: ഡിഗ്രി ഒക്കെ ഏതായിരുന്നു?
1: ഡിഗ്രി ബി എ ഇംഗ്ലീഷ് ആയിരുന്നു.
0: എം എ ഒക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ?
1: ഇപ്പം തൽക്കാലം നോക്കുന്നില്ല. ഫിലിം റിലേറ്റഡ് എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹം.
0: എഴുത്ത് എന്തെങ്കിലും ഉണ്ടോ?
1: ചെറുതായിട്ട് എഴുതാൻ ശ്രമിക്കാറുണ്ട്, സ്ക്രിപ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട്.
0: ഏതെങ്കിലും ഇപ്പോൾ പബ്ലിഷ് ചെയ്തോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കഥയോ?
1: ഇല്ല, ജസ്റ്റ് കുറച്ചാൾ തന്നെ എഴുത്തുള്ളൂ. ഞാൻ പുറത്തോട്ട് ഇങ്ങനെ.
0: ഏതെങ്കിലും കഥയൊക്കെ ഇങ്ങനെ പ്രസിദ്ധീകരിക്കാനൊക്കെ നോക്കണം?
1: ട്രൈ ചെയ്യുന്നുണ്ട്.
0: പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്?
1: യെസ്, പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മോസ്റ്റ്ലി പഴയ പാട്ട്, എക്സ്പെഷ്യലി ദാസേട്ടൻ്റെ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇപ്പോൾ ഉള്ള ചില പാട്ടുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ കേൾക്കും.
0: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഒരു ഇഷ്ടഗാനം ചോദിച്ചാൽ ഏത് പറയും?
1: ദേവാംഗണങ്ങൾ.
0: നമുക്ക് ഈ മനോഹര ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

പ്രിയ ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. ബിജു തിരുമലയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി, യേശുദാസും സംഘവും പാടിയത് ചിത്രം ഹിമം.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: സ്വന്തം സംഗീതത്തിൽ ഹിഷാം അബ്ദുൾ വഹാബ് പാടിയത്, രചന ഹരിനാരായണൻ, ചിത്രം മരുഭൂമിയിലെ മഴത്തുള്ളികൾ.

അറിയിപ്പ്. ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. ഓർമ്മിക്കുക, ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്.

0: ആകാശവാണി, സമയം 5 മണി. ഇപ്പോൾ സംസ്കൃത പരിപാടി കേൾക്കാം.
1: ഇയം ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം സംപ്രതി സംസ്കൃത പരിപാട്യാം ഭാരതേ നാന്യം ദേവമന്ദിരം ശ്രീ ശകുനി ദേവാലയം ആധാരീകൃത്യ ഏകം പ്രഭാഷണം ശ്രൂയന്താം. പ്രഭാഷകഃ ശ്രീ സുരേഷ് കളിയിലഴികും.
2: സർവേഭ്യോ നമഃ. അസ്മിൻ സമയേ ഭാരതേ നാന്യം ദേവമന്ദിരം ആധാരീകൃത്യ കിഞ്ചിത് വക്തം ഇച്ഛാമി. അസ്മഭ്യം ഇതിഹാസദ്വയം രാമായണം മഹാഭാരതം ച. തയോഹ മധ്യേ മഹാഭാരതേ മഹാഭാരത യുദ്ധം യുദ്ധേ ഭാഗഭാജ്യാം കുരുക്ഷേത്ര പാണ്ഡവാനാം ഇതരേഷ മഹാരഥാനാം ച കഥാഃ സന്തി. താഹ കഥാഃ പ്രായേണ സർവേ ജാനന്തി കില. സാധാരണതയ അസ്മാകം ദേശേ ദുഷ്ടകഥാപാത്രാണാം കൃതേ ആരാധനാലയഃ വിരളാഃ. തദാപി പ്രതിപക്ഷദേവതാഭ്യഃ ആരാധനാം കുർവന്തഃ ദേവാലയഃ അസ്മാകം ദേശേ അപി സന്തി. ഭാരതേ വിശിഷ്യ ദക്ഷിണഭാരതേ താദൃശം ദേവാലയദ്വയം വർത്തതെ. നാന്യത്ര കേരളേഷു കൊല്ലം ജില്ലായാം പ്രാസാദപുരദേശേ പവിത്രേശ്വര ജനപദേ വർത്തമാനഃ ശ്രീ ശകുനി ദേവാലയഃ അനയോരേകഃ ഭവതി. കൊല്ലം നഗരിതഃ പ്രായഃ ചതുർവിംശതി കിലോമീറ്റർ പ്രാച്യാം തഥാ പ്രാസാദപുരതഃ ദ്വാദശ കിലോമീറ്റർ പശ്ചിമായാം ച പ്രദേശേ അയം ദേവാലയഃ പ്രശോഭൻ വർത്തതെ. ഭാരതേ ഏതാദൃശഃ ന അന്യം ദേവമന്ദിരം. അസ്യ ദേവമന്ദിരസ്യ പൂർണ്ണനാമ ഭവതി ശ്രീ മലഞ്ചാവര് മലദേവ ശ്രീ ശകുനി മന്ദിരം ഇതി വദന്തി. മഹാഭാരതസ്യ ദുഷ്ടകഥാപാത്രേഷു അന്യതമഃ ഭവതി ശകുനിഃ സൗബലഃ ഇതി നാമാന്തരം. ഗാന്ധാരരാജ്യസ്യ സുബലസ്യ പുത്രഃ. സുബലസ്യ അപത്യം പുമാൻ സൗബലഃ അപിച സുബലപുത്രഃ സുബലരാജഃ സൗബലേയഃ ഗാന്ധാരഃ ഗന്ധർനരേഷ് ഗാന്ധാരരാജഃ ഗാന്ധാരപതിഃ ഇത്യാദിഭിഃ നാമഭിഃ സ വ്യവഹ്രിയതെ. പർവതാജ്ജാതഃ ഇത്യർത്ഥേ പർവതീയഃ ഇതി അക്ഷക്രീഡാ തൽപരത്വാത് കിതവഃ ഇത്യപി നാമ സിദ്ധം. ശകുനിഃ ഇത്യസ്യ വ്യുത്പത്തിസ്തു ശക്നോതി ആത്മാനം ഉദ്ധർത്തും ഇതി. പരജനധനഹർത്താ വഞ്ചകഃ ക്രൂരചേഷ്ടഃ കരധൃത കരവാലഃ വ്യാഹൃത സ്വാമിപക്ഷഃ അതിശയ പരദാരാസക്തി ചിത്തഃ സരോഷഃ ശകുനിജന്മാ മാനവഃ ശീക്രകർമ്മ ഇത്യാദീനി വിശേഷണാനി ശകുനിം ഉദ്ദിശ്യ പുരാണേഷു ദൃശ്യന്തി. മഹാഭാരതയുദ്ധസ്യ പ്രധാന കാരണം ശകുനേഃ കുടിലതന്ത്രമേവ അനേകാനാം ശൂരാണാം മരണായ ഹേതുഃ അഭൂത് ശകുനിഃ. ദുരാഗ്രഹേ പ്രചോദിതേ മാനവേ ദുഷ്ടചിന്താഃ ജായന്തേ ഇയം ദുഷ്ടചിന്ത സർവനാശേ പര്യവസതി. വിദ്വേഷായ സംഘർഷായ യുദ്ധായ സർവനാശായ ച കാരണമേവ. ഉക്തം ച ഭഗവത്ഗീതായാം ധ്യായതോ വിഷയാൻ പുംസഃ സംഘസ്തേഷു ഉപജായതേ സംഘ സംജായതേ കാമ കാമക്രോധോപജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹ സ്മൃതിഭ്രംശഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി ഇതി. ദുരാഗ്രഹം മാനവം അഗാധഗർത്തേ പാദയതി. പവിത്രേശ്വരേ ജനപദേ ശകുനിഃ പരമേശ്വരം ആരാധ്യ മോക്ഷം പ്രാപ ഇതി വിശ്വാസഃ. പരമേശ്വരസ്യ ആഗമനീന പവിത്രം ഈശ്വരസന്നിധിഃ ഇത്യർത്ഥേ പവിത്രേശ്വരഃ ഇതി നാമ ലബ്ധമിതി കേചന.

0: അന്യരീത്യപി പവിത്രേശ്വരഹ ഇത്യസ്യ നിഷ്പത്തിഹി വർത്തതേ ഇതി കേചന പ്രാമാണികഹ തദിത്ഥം ശിവഭക്തഹ ആസി ശകുനിഹി അസ്യ ദേശസ്യ പൂർണ്ണം അധികാരം ശകുനു നിക്ഷിപ്തമാസീത് മോക്ഷാർത്ഥം ശിവാരാധനേ വ്യാപൃതഹ ശകുനിഹി ശിഖപ്രത്യക്ഷേ സ്വദേശസ്യ ഭാഗം ദിത്വാ കൃത്വാ ഈശ്വരായ അധാത് ഏവം പകുത്ത് ഈശ്വരായ പവിത്രേശ്വരം ഇതി നമ സിദ്ധം അസ്യ ദേവമന്ദിരസ്യ ആവിർഭാവി കാഞ്ചന ലോകപ്രിയ കഥാ ശ്രൂയന്തി ഏകദ കുരവ സമുദായേ ജാത കാചന സ്ത്രീ തൃണാധികാനാം സമ്പ്രദാനായ അമും ദേശം ആഗത തസ്യാഹ തൃണഛേദന ഉപകരണസ്യ മൂർച്ഛാം വർദ്ധയിതും സമീപസ്ഥ ശിലാഖണ്ഡേ സംസ്പർശ സ്പർശനവേളായാം ശിലാദ രക്തപ്രവാഹം ദൃഷ്ട്വ ഭയചകിത ഭൂത്വ ദേശപ്രാമാണ്യേ വൃത്താന്തം നിവേദിതമിതി ദേശപ്രമാണിസ്തു പ്രശ്നവിധന ശിലാം ആരാധയിതും പ്രേരയാമാസ തസ്യാം ശിലായാം ശകുനയെ സാന്നിധ്യം അവർത്ത് ഇത്യുദ്ഘോഷൻ സഹ പൂജാർത്ഥം കുരവ സമുദായായ അധികാരമവി അതാത് പ്രായേണ പൂജാസ്വാതന്ത്ര്യം സഹ സമുദായ ബഹുകാലം കൃതവാനാസീത് കാലാന്തരേ അധികാരേ വിധിയാനമാഗതം ദേവാലയ സർവജനാനാം അധീനേ ആഗത ഉത്സവഘോഷാദീനാം പൂജാദിഷു വ്യതിയാനമാഗതം അസ്മിൻ ദേവമന്ദിരെ സ്ഥാപിതം കിഞ്ചിത് ശിലാഖണ്ഡം ശകുനിദേവസ്യ മൂലരൂപം പ്രതിരൂപം ച ഭവതി ഇയം ശില ശകുനേഹെ ആസനമിതി വിചാര്യ ഭക്തഃ പൂജയന്തി അത്ര കൗരവാഹ തേഷാം ആയുധാനി പരസ്പരം വിനിമയം കുറുവന്തഃ ആസനീതി വിശ്വാസഃ വർത്തതെ കൗരവാണാം വംശജാഃ ഭവാമഃ വയം ഇതി ചിന്തയാ വർത്തമാന കേചന ജനാഃ ഇദാനീമപി സന്തി ശകുനേഹ നിശ്ചയദാർഢ്യം സ്ഥിരോത്സാഹം ലക്ഷ്യപ്രാപ്ത്യർത്ഥം വർത്തമാനം അഭിനിവേശം ഇത്യാദീൻ്റെ ആരാധയന്തി ശകുനീകഃ അദ്യതനീയേ അഭ്രവാൻ ദേശസ്ഥ ഗന്ധർദേശസ്യ രാജ ആസീത് ശകുനി ഹസ്തിനപുര്യഃ ജന്മാതായ രാജകുമാരായ ധൃതരാഷ്ട്രായ സോദരീം ഗാന്ധാരീം പ്രതി ചലിതാം വിവാഹ ആലോചനാം ശകുനി ന അംഗീചകാര ഇയം വിവാഹാലോചന അനുഗ്രഹമിതി മത്വ പാതിവൃത്യം അനുഷ്ഠാനായ സ്വയം നേത്രേ പിതായ അന്തായിവ ഭവിതും ദൃഢനിശ്ചയം ഗാന്ധാരീം അംഗീകർത്തും ശകുനി വിമുഖ ആസീത് കിന്തു ഇതരേഷാം പ്രേരണായ ശകുനി പ്രേരിത ബഭൂവ ഗാന്ധാരീ ധൃതരാഷ്ട്രയോ വിവാഹ സമജായത സ്വസോദരീം ധൃതരാഷ്ട്ര സുഷ്ടുഹു സംരക്ഷതി വാ ഇതി ജ്ഞാതും ശകുനി ഹസ്തിനപുരീം പ്രാപ്യ കാലം അനൈഷീത് കാലാന്തരേ സ്വഭാഗിനേയാനാം ഐശ്വര്യം വാഞ്ചൻ സഹ ദുര്യോധനം ഹസ്തിനപുര്യാഹ രാജാനം കർത്തും അഭിലലാഷ തദർത്ഥം അനേകാനി കുതന്ത്രാണി രചിതാനി പാണ്ഡവേഭ്യഹ ദ്രോഹം കർത്തും ദുര്യോധനാദീൻ ശകുനി പ്രേരിതവാൻ മാതുല പ്രേരണായ അന്തീഭൂതചിത്ത ദുര്യോധന ദുശാസനാദയ ധർമ്മിഷ്ടാൻ പാണ്ഡവാൻ ഉപദ്രവമയാസുഹു അക്ഷക്രീഡയാ പാണ്ഡവാൻ ജിത്വ ദുര്യോധന രാജ്യം സമ്പാദിതവാൻ അർഹേഭ്യ അർത്ഥരാജ്യമഭിദാതും വിമനസ്കസ്യ ദുര്യോധനസ്യ സ്വാധീനശക്തി മാതുല ശകുനിരേവാസീത് ശകുനേരിച്ഛാനുസാരം ഭഗവന്തം കൃഷ്ണനാഭി ദുര്യോധന അപമാനിതവാൻ ദുശാസനസ്യ ദ്രൗപദീ വസ്ത്രാക്ഷേപകാണി മഹായുദ്ധസ്യ അനിവാര്യതാം പ്രകടയതി അന്തേ കുരു പാണ്ഡവയുദ്ധേ പാണ്ഡുപുത്രേണ സഹദൈവന ശകുനി മൃത അധർമ്മപക്ഷസ്ഥായി കുടിലതന്ത്രജ്ഞ ഹാസൻ അഭി ശകുനി ശിവഭക്ത ആസീത് ശിവ അനുഗ്രഹേണൈവ പവിത്രേശ്വരേ ശകുനി നിവസതി വംശാഭിവൃത്തിം അഭിലഷൻ സഹ ശകുനി തദ്ദേശവാസിനാം ഇഷ്ടദേവത ഏവ അദ്യാവി ജാതി ധർമ്മ വർഗ ഭേദാനാം വിന ദൂരദേശേഭ്യഃ അനേകേ ഭക്ത ആഗച്ഛന്തി ദേവത ആരാധനായാം വ്യാപൃതാ തേ സന്തുഷ്ടാ ഭൂത്വ പ്രത്യാഗച്ഛന്തി ഭക്താഹ താം ദേവതാം മലനട പിതാമഹ ഇതി ശകുനിദേവഹ ഇതി പർവ്വതദേവഹ ഇതി വിചാര്യ സ്തുവന്തി സദേവഹ ഭക്തേഭ്യ അനുഗ്രഹാൻ ദദാതി ദൃഢഭക്തനാമഭീഷ്ടം സാധയതി ഉചിതമാർഗാൻ സൂചയതി ഇതി ജനാനാം വിശ്വാസ. അസ്യ ദേവമന്ദിരസ്യ ഗർഭഗൃഹം നാസ്തി ഇതി സവിശേഷത അസ്തി ആചാര അനുഷ്ഠാനേഷു ഇതര ദേവാലയേഭ്യഃ വ്യത്യസ്ത വർത്തതി കേവല കർമ്മേഭ്യഃ പ്രാധാന്യമധികതയ വർത്തതി പൂജാദ്രവ്യാണി ഭിന്നാനി ക്ഷീരം കദളീം ച വിഹായ കുക്കുടമാസം മദ്യം കമലാനി ച പൂജാദ്രവ്യേഷു അന്തർഭവതി. മകരമാസസ്യ അഷ്ടാവിംശതി ദിനേ അത്ര ഉത്സവ അകുഷ്യതി ഉച്ചാര മഹോത്സവ ഇതി നാമ ദശസഹസ്ര അധികാ ജനഃ തത്ര സമ്മിളന്തി. ദൃശ്യോത്സവ നയന ആനന്ദകരേവ അനേകേ ദൃശ്യശ്രവ്യ വിസ്മയഃ തത്ര സന്തി. ഉത്സവന്തു ദശദിനാത്മകം ഭവതി. ഉത്സവായ ദേവാലയ ഭരണായ ച കാചന ഭരണസമിതി വർത്തതി സമിതി സശർത്തം സർവം കാര്യം കരോതി. ഭക്തേഷു ആവേശം ജനയിതും താൻ കർമ്മനിരതാൻ കർത്തും ശകുനിദേവസ്യ അനുഗ്രഹ നിതരാം ആവശ്യക. മഹാഭാരത കഥാസു അധർമ്മപക്ഷേ സ്ഥിത ശക്ത ജനസമൂഹം അധർമ്മമാർഗേണ പ്രവർത്തനായ പ്രേരക പുരുഷാ സന്തി. തസ്സമയേ സന്മാർഗചാരിണാ സദാചാരേ ബദ്ധശ്രദ്ധാ മഹാത്മാന പുരുഷാ അഭി സന്തി. കുരുക്ഷേത്രയുദ്ധേ കൗരവ പ്രമുഖ ദുര്യോധന അനുവാചകൈരപ്രീതി സമ്പാദിത കശ്ചന രാജ ആസീത് തഥാപി തസ്മിൻ ബഹവ സദ്ഗുണാ സന്തി തം ആരാധനാമൂർത്തിത്വേന ആരാധയന്ത ഭക്താ ബഹവ. താദൃശമേക്കഹ ദേവാലയ കേരളേ വർത്തതി തസ്യ നാമ ഭവതി പോരുവഴി പെരുവരുത്തി മലനട ദേവാലയ ഇതി. അയം ദേവാലയ കുന്നത്തൂർ പ്രവിശ്യായം ശാസ്താംകോട്ട ജനപദേ ഭവതി ജില്ലാത്തു കോലംബമേവ. യഥാർത്ഥതഃ തത്ര കസ്യചന വൃക്ഷസ്യ അത വർത്തമാനം പീഠമേവ പ്രതിഷ്ഠാരൂപേണ ഗണയന്തി. തത്ര ആലയ ന ദൃശ്യതേ കിന്തു ഭക്താഃ മലനട പുപ്പഃ ഇതി മലനട പിതാമഹ ഇതി നാമനാച്ച തം ആരാധയന്തി. അസ്യ ദേവാലയസ്യ ആരാധനാരീതിഃ വ്യത്യസ്ത അത്ര ആലയം ഗർഭഗൃഹം വാ നസ്തി. ഗർഭഗൃഹം പരിതഃ വർത്തമാനം മന്ദിരഭാഗം ന വർത്തതി. കവളധർമ്മമേവ പ്രചലതി ആരാധനായ പൂജാദ്രവ്യാണി തു തുപാരീപത്രം തമ്പാകു ബന്ധ ച ഭവന്തി. പൂജ താന്യുപയുജ്യ ദേവതാമർച്ചയന്തി അഭിച്ച പൂജായേ ശുദ്ധം മദ്യം ഉപയുജ്യതി. ഭക്തേഭ്യ ആധാരേ കാശ്ചന കഥ വർത്തതി സാ കഥ ഇത്തം പ്രകാരേണ ഭവതി. ദേശാടനായ പ്രസ്ഥിതാ ദുര്യോധന അനേന മാർഗേണ സഞ്ചരൻ അസീത് ദാഹശമനായ പ്രാർത്ഥിതായ തസ്മൈ മദ്യമദാദ് ഇതി മദ്യമാധുര്യേ ആകൃഷ്ട സഹ അസ്മിൻ ദേശേ ഉവാസ ഇതി വിശ്വാസ. അസ്യാഹ കഥായാഹ ആധാരേണൈവ ഭക്ത്യാഹ മദ്യം ദീയതി. അപരാ കഥാ വിശ്രൂയതേ സാ കഥ മഹാഭാരതേ കഥയാ സഹബദ്ധാ ഭവതി. അസ്മിൻ വനേ യത്ര കുത്രചിത് പാണ്ഡവാഹ അജ്ഞാതവാസമാചരന്തി ഇതി വിശ്വാസേന താൻ അന്വേഷ്ടും പ്രസ്ഥിതാഹ ദുര്യോധനാദയഃ അത്ര വിശ്രാന്താഹ. ദാഹാർത്ഥേഭ്യഃ തേഭ്യഃ കാശ്ചന കുരവസമുദായസ്ഥ വനിത മദ്യാനിദിത്വ സംതൃപ്താൻ സന്തുഷ്ടാൻ ച ചകാര. തത് കർമ്മണി സംപ്രീതഃ കൗരവരാജഃ ദുര്യോധനഃ ഏകാധിക ശബ്ദം ഏകൃപരിമിതം വസുതം തസി പ്രദാത്. ഇതിഹാസ കഥാസു ചർച്ചിതാഹ സംഭവാഹ ദേശീയ കഥാസു ലോകപ്രിയരൂപേണ വ്യത്യസ്തീകൃത്യ ഭവന അനുസരം ചിത്രീകൃതാഹ ഭവന്തി. കാലാനുസൃതം കഥ ഉപകഥാസു പരിവർത്തനം അഭി ഇതി കാര്യം സർവസാധാരണമേവ. ജനതായാഹ വിശ്വാസേഭ്യഹ പ്രാധാന്യം ദത്വ ദേശ അനുകൂലം വ്യതിയാനം കഥാസു ജായന്തി. അതഹ ഇയം കഥാശ്രേഷ്ഠ ഇയം ന തഥാ ഇതി ചിന്തയാ പ്രസക്തി ന. ഇതിഹാസ കഥാഭിഹി സഹ സഹബദ്ധാഹ ഭവന്തി തദ്ദേശസ്ഥ ലോകപ്രിയ കഥാഹ ദേവാലയ ദർശനേന സായുജ്യപ്രാപ്തിഹ ലഭതേ ഇതി ഭക്തസ്യ ചിന്ത തസ്മിൻ ആത്മവിശ്വാസം ജനയതി. മനസഃ സംതൃപ്തിം പ്രദാതും ദേവാലയേ ശക്യതേ ഇത്യേതദേവ ശ്രേയസ്കരഃ കാര്യഃ. അതഃ സ്വേച്ഛാനുസാരം ആചാരാൻ അനുഷ്ഠാതും പര്യാപ്ത സാധ്യത ദേവാലയാഃ പ്രദാസ്യതി. മഹാഭാരതേ മുഖ്യകഥാപാത്രഃ ശ്രീ ശകുനിം അധികൃത്യ കൃതം കഥാവിഷയാത് അഹമത്ര ബിരരാമ. ഓം പൂർണമദഃ പൂർണമിദപൂർണാത് പൂർണമുദച്ഛ്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: സംസ്കൃത പരിപാട്യം ഏതാവതഃ ശ്രുതഃ ഭാരതേ നാന്യം ദേവമന്ദിരം ശ്രീ ശകുനി ദേവാലയം ആധാരീകൃത്യ ഏകം പ്രഭാഷണം. പ്രഭാഷകഃ ശ്രീ സുരേഷ് കളിയിലഴികം. സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ. ധന്യവാദഃ.

പാട്ടുകളത്തിൽ ഭദ്രകാളിപ്പാട്ട് അവതരിപ്പിച്ചത് കരിയം പി ജയകുമാറും സംഘവും. പങ്കെടുത്തവർ രാഗേഷ്, കാർത്തിക്.

ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കന്മദം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ശ്രീജ സേതുരാമൻ അവതരിപ്പിക്കുന്ന ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം ഭാഗവത പ്രിയേ നാരായണ പ്രിയേ നാമാക്ഷരങ്ങളിൽ മേവുമമ്മേ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശ്രീജ സേതുരാമൻ അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഇന്നും നാളെയുമായി ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന, 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, നെല്ലിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളും, ഡോക്ടർ ജ്യോതി സാറ ജേക്കബുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി, മ്യൂസിക് ടൈം, ബാക്ക് സ്ട്രീറ്റ് ബോയ്സ്, 8:00 നാടകം ഒരു ഗോവൻ ട്രിപ്പ് 1-ാം ഭാഗം, രചന അജിത് നമ്പ്യാർ, സംവിധാനം റോബി ബാബു, ശബ്ദം നൽകുന്നവർ ആരതി ലാൽ ബി, സെവിൽ ജിഹാൻ, അനീഷ് ദേവ്, ജയ്ദേവ് രവി, ഗോവിന്ദ് ടി എ, വിജു നീരാവിൽ, കൃഷ്ണകുമാർ പട്ടം, അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രനാർ, പാർവതി ജി ആർ, സൗമ്യ ജെ വി, അനുജ ഭാസ്കർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പി എം വികാസ്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം, ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിലേക്ക് പുതുമുഖങ്ങൾ അവലോകനം, രചന ജോസ് ജോർജ്, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടി, യു എസ് പ്രസാദ് സാക്സോഫോണിൽ വായിച്ച കർണാടക സംഗീതം, 11:00 പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി, 11:30 മുതൽ എഫ് എം ഗോൾഡ് പരിപാടികൾ ഡെലി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം, ഇഞ്ചിക്കാട് കെ എൻ കേശവപിള്ള അവതരിപ്പിച്ചത്, 6:00 ഉഷമലരി, പി കുഞ്ഞിരാമൻ നായർ എഴുതിയ സൗന്ദര്യ ദേവത എന്ന കവിത ആലപനം ജീവൻ പത്മകുമാർ, 6:15 ഉദയഗീതം ചേപ്പാട് എ ഇ വാമനൻ നമ്പൂതിരി, ശ്രീവത്സൻ ജെ മേനോൻ എന്നിവർ പാടിയത്, 6:30 പ്രഭാതപേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 പുലർവേട്ടം കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിലെന്ന്, ആയരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും, 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 8:35 സ്മൃതി മധുരം, 8:45 ഗീതം സംഗീതം, ലളിത സംഗീത പാഠം, രചന ശ്രീകല ചെങ്ങോലി, സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ പാർത്ഥസാരഥി, പഠിക്കുന്നത് പൂജ എൻ ജെ, 9:00 ഓർമ്മച്ചപ്പ്, 10:00 എഴുത്തുപെട്ടി, 10:20 നിയമരംഗം, ഉപഭോക്തൃ സംരക്ഷണ നിയമം, കൊല്ലം ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൌൺസിലർ പ്രസിഡന്റ് പുന്നലൂർ ടി എം തോമസ് സംസാരിക്കുന്നു, 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11:00 ബാലലോകം, നമ്മുടെ ഒരു ദിവസം ജെൻഡർ ലെൻസിലൂടെ കാണുമ്പോൾ സംഗീത് സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു, ശാസ്ത്രീയ സംഗീതം അനഖ എസ് നായർ, കഥ ആൻവിയ അനുരൂപ്, 10:30 എന്തൊരു മഹാനുഭാവലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി വെല്ലൂർ രാമഭദ്രൻ, 12:00 ഏകധാര ലളിത സംഗീത പരിപാടി, കലവൂർ വിശ്വനാഥൻ പാടിയ ഗാനങ്ങൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, ലോക രക്തദാതാ ദിനം, ഡോക്ടർ സനുജ പിങ്കി സംസാരിക്കുന്നു, 12:50 വാർത്തകൾ, 1:00 രഞ്ജിനി. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാനങ്ങൾ, 2:15 ചലച്ചിത്രഗാനങ്ങൾ, 2:30 സ്പൈസ് സ്പോൺസർഡ് പരിപാടി, 2:45 ഹരിതവാണി, മാറുന്ന കാലാവസ്ഥ, ആവർത്തിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ, മുൻകരുതൽ നടപടികൾ, പി എൻ ശകുന്തള സംസാരിക്കുന്നു, 3:00 കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ, കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം, 3:35 ചലച്ചിത്രഗാനങ്ങൾ, 4:00 സായന്തനം, ദേശീയ അധ്യാപക അവാർഡ് ജേതാവും ആലപ്പുഴയിലെ സാമൂഹിക പ്രവർത്തകനുമായ ശ്രീ കല്ലേലിൽ രാഘവൻ പിള്ള പങ്കെടുക്കുന്നു, 4:30 സൺഡേ സെലക്ഷൻസ്, 5:00 മൊഴിയുറവകൾ, വിവർത്തകനും ബഹുഭാഷാ പണ്ഡിതനും നിരൂപകനും ശാസ്ത്ര ഗവേഷകനുമായിരുന്ന ഐ സി ചാക്കോയുമായി അഭിമുഖം, തുടർന്ന് വൃന്ദവാദ്യം, സിതാർ മാന്ത്രികൻ പണ്ഡിറ്റ് രവിശങ്കർ, പുല്ലാങ്കുഴൽ വിദ്വാൻ പന്നാലാൽ ഘോഷ്, വയലിൻ വിദ്വാൻ

0: മത്സരത്തിന്റെ തത്സമയ വിവരണം 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 വാർത്താ ബുള്ളറ്റിൻ. ഇതോടെ അറിയിപ്പുകൾ സമാപിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന.
2: വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയുള്ള ദേശീയ പെൻഷൻ സ്കീമാണ് PMLVMY, പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ചെറുകിട വ്യാപാരികൾക്കും ചില്ലറ വ്യാപാരികൾക്കും വാർദ്ധക്യ സംരക്ഷണവും സാമൂഹിക സുരക്ഷയും നൽകുന്ന ഒരു സർക്കാർ പദ്ധതിയാണ് ഇത്. ചെറുകിട വ്യാപാരികൾ എന്നാൽ കടയുടമകൾ, ഓയിൽ മില്ലുടമകൾ, അരിമില്ലുടമകൾ, കമ്മീഷൻ ഏജൻറ്റുമാർ, വർക്ക്ഷോപ്പ് ഉടമകൾ, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ, ചെറുകിട ഹോട്ടലുകൾ നടത്തുന്നവർ, സമാന തൊഴിലുകൾ ചെയ്യുന്ന മറ്റു വ്യക്തികൾ, ഇവരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കവിയാൻ പാടില്ല. ഈ സ്കീമിന് കീഴിലുള്ള അർഹരായ ഗുണഭോക്താക്കൾക്ക് 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷം പെൻഷൻ ലഭിക്കുന്നതിന് അവരുടേതായ പ്രതിമാസ വിഹിതം നൽകേണ്ടതാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതായത് LIC, പെൻഷൻ ഫണ്ട് മാനേജറായി പ്രവർത്തിക്കുകയും പെൻഷൻ തുകകളുടെ വിതരണത്തിൻ്റെ ഉത്തരവാദിത്തം വഹിക്കുകയും ചെയ്യുന്നു. PMLVM യോജനയുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വ്യക്തി സ്വയം തൊഴിൽ ചെയ്യുന്ന കടഉടമയോ ചില്ലറ വിൽപ്പനക്കാരനോ വ്യാപാരിയോ ആയിരിക്കണം. 18-40 ഇടയിൽ പ്രായമുള്ളപ്പോൾ ഈ സ്കീമിൽ ചേരണം. അപ്പോൾ അവരുടെ വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടരുത്. EPFO, NPS, ESIC തുടങ്ങിയ ദേശീയ പെൻഷൻ സ്കീമുകൾക്ക് കീഴിലുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ സ്കീമിന് കീഴിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വ്യക്തിയായിരിക്കരുത് പ്രസ്തുത ആൾ. വ്യക്തി ആദായ നികുതി ദായകനായിരിക്കരുത്. ആ വ്യക്തി തൊഴിൽ മന്ത്രാലയം, കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഇവ നിയന്ത്രിക്കുന്ന പ്രധാനമന്ത്രി ശ്രം യോഗി മൺധൻ യോജന അല്ലെങ്കിൽ പ്രധാനമന്ത്രി കിസാൻ മൺധൻ യോജന എന്നിവയ്ക്ക് കീഴിൽ എൻറോൾ ചെയ്യപ്പെട്ട ആളാകരുത്. പ്രസ്തുത വ്യക്തിക്ക് ആധാർ കാർഡും സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് നമ്പറും ഉണ്ടായിരിക്കണം. ഗുണഭോക്താക്കൾ 60 വയസ്സ് തികയുന്നതുവരെ എല്ലാ മാസവും 55 രൂപ മുതൽ 200 രൂപ വരെ സംഭാവന നൽകണം. ഗുണഭോക്താക്കളുടെ പ്രായമനുസരിച്ച് സംഭാവന തുക വ്യത്യാസപ്പെടും. ഗുണഭോക്താക്കൾക്ക് 60 വയസ്സിനു ശേഷം പ്രതിമാസം 3000 രൂപ പെൻഷൻ ലഭിക്കും. നിശ്ചിത പെൻഷൻ തുക എല്ലാ മാസവും ഗുണഭോക്താക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഗുണഭോക്താക്കളുടെ മരണശേഷം അവരുടെ പങ്കാളിക്ക് കുടുംബ പെൻഷനായി മുൻപ് കിട്ടിയിരുന്നതിൻ്റെ 50% പെൻഷൻ ലഭിക്കാൻ അർഹതയുണ്ട്. യോഗ്യരായ വരിക്കാർ PMLVMYയിലേക്ക് പതിവായി സംഭാവന നൽകിയിട്ടുണ്ടെങ്കിലും 60 വയസ്സ് തികയുന്നതിന് മുമ്പ് അംഗപരിമിതനാവുകയും പ്രതിമാസ വിഹിതം തുടരാൻ കഴിയാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ സ്ഥിരമായ വിഹിതം അടച്ച് പദ്ധതി തുടരാൻ അവരുടെ പങ്കാളിക്ക് അർഹതയുണ്ട്. അംഗപരിമിതരായ വരിക്കാർക്ക് സംഭാവന നൽകാൻ കഴിയാത്തപ്പോൾ യോജനയിൽ നിന്ന് വേണമെങ്കിൽ പുറത്തു കടക്കാം. പെൻഷനിൽ നിന്ന് നേടിയ പലിശയോ സേവിംഗ്സ് ബാങ്ക് പലിശ നിരക്കോ ഏതാണോ കൂടുതൽ അത് അവർക്ക് കിട്ടാൻ അർഹതയുണ്ട്. അവർ നിക്ഷേപിച്ച സംഭാവന തിരികെ സ്വീകരിച്ച് യോജനയിൽ നിന്ന് അവർക്ക് പുറത്തു കടക്കാവുന്നതുമാണ്. ഇങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളിൽ യോജന ഉപേക്ഷിക്കേണ്ടി വരുന്നവർക്കും കരുതൽ നൽകുന്ന ഒരു പദ്ധതിയാണ് ഇത്. യോജനയിൽ ചേർന്ന 10 വർഷത്തിനുള്ളിൽ യോഗ്യരായ വരിക്കാർ PMLVMY നിന്ന് പുറത്തു കടക്കുകയാണെങ്കിൽ സംഭാവന ചെയ്ത തുക മാത്രമേ അവർക്ക് സേവിംഗ്സ് ബാങ്ക് പലിശ നിരക്കിനൊപ്പം തിരികെ ലഭിക്കൂ. യോഗ്യരായ വരിക്കാർ PMLVMYയിലേക്ക് പതിവായി സംഭാവന നൽകിയിട്ടുണ്ടെങ്കിലും അവർ മരണപ്പെടുകയാണെങ്കിൽ പതിവ് സംഭാവനകൾ നൽകി യോജനയിൽ തുടരാൻ അവരുടെ പങ്കാളിക്ക് അർഹതയുണ്ട്. അതുമാത്രമല്ല, അങ്ങനെ മരണപ്പെട്ടാൽ പെൻഷൻ ഫണ്ട് അല്ലെങ്കിൽ സേവിംഗ്സ് ബാങ്ക് പലിശ നിരക്ക് എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന പലിശ സഹിതം അത്തരം വരിക്കാർ അടച്ച സംഭാവന സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മടക്കി വാങ്ങിക്കൊണ്ട് അവരുടെ പങ്കാളിക്ക് യോജനയിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും. PMLVMY അല്ലെങ്കിൽ പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട്. തൃശൂർ ജില്ലാ വൃത്താന്തം.
1: കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 21 എ ബാച്ചിലെ 44 റിക്രൂട്ട് വനിതാ പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് അഭിവാദ്യം സ്വീകരിച്ചു. 9 മാസത്തെ അടിസ്ഥാന പരിശീലനമാണ് ഇവർക്ക് നൽകിയത്. സജന യൂസഫ് നയിച്ച പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡന്റ് എം ഷഫ്നയായിരുന്നു. ചടങ്ങിൽ പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP പുരസ്കാരം വിതരണം ചെയ്തു. മികച്ച ഇൻഡോർ കേഡറ്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജെ ഫാത്തിമ ബിവിയാണ്. മികച്ച ഔട്ട്ഡോർ കേഡറ്റായി സജന യൂസഫ് തെരഞ്ഞെടുക്കപ്പെട്ടു. വൈ മാജിദയാണ് മികച്ച ഷൂട്ടർ. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തെ പദ്ധതിയുടെ അവസാനഘട്ട വിതരണ ചടങ്ങിൽ 20 മുച്ചക്ര വാഹനങ്ങളാണ് വിതരണം ചെയ്തത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രൊജക്ടിന്റെ ഭാഗമായി ജില്ലാ സാമൂഹ്യ നീതി ഓഫീസ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ആകെ 110 ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ ഭാഗമായി 25-26 വർഷത്തിൽ വാഹനം വിതരണം നടത്താനായി. കാലവർഷം കനക്കുന്ന പശ്ചാത്തലത്തിൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനും ജനവാസ മേഖലകളിൽ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിനുമായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ മുൻകരുതൽ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. നിലവിൽ പെരിങ്ങൽക്കുത്ത് ഡാമിലെ ജലനിരപ്പ് 417.35 മീറ്ററാണ്. പെരിങ്ങൽക്കുത്ത് താരതമ്യേന ചെറിയ ഡാമായതിനാൽ പെട്ടെന്ന് നിറയാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് അമിതമായ വെള്ളം ഒഴുകിയാൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരുകയും സമീപ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാക്കുകയും ചെയ്യും. ഇത് കണക്കിലെടുത്ത് കഴിഞ്ഞ വർഷം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ സാധിച്ച മാതൃകയിൽ ഇത്തവണയും പെരിങ്ങൽക്കുത്ത് ഡാമിലെ ജലനിരപ്പ് അതിന്റെ ക്രസ്റ്റ് ലെവലായ 419.40 മീറ്ററിൽ നിലനിർത്താൻ തൃശൂർ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാരായ OJ ജനീഷ്, MLA എന്നിവർ കൂടി പങ്കെടുത്ത എക്സ്റ്റെൻഡഡ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മീറ്റിംഗിൽ തീരുമാനിച്ചു. തൃശൂർ ജില്ലയിൽ ചാലക്കുടി താലൂക്കിൽ മഴക്കെടുതി മൂലം മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ 2 ക്യാമ്പുകൾ തുറന്നു. കാവനാട് ഗ്രാമമന്ദിരം, അവിട്ടപ്പള്ളി എന്നീ 2 ക്യാമ്പുകളിലായി 7 കുടുംബങ്ങൾ കഴിയുന്നുണ്ട്. ക്യാമ്പുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് തഹസിൽദാർക്കും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷിഗല്ല രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ നഗരപരിധിയിൽ ഫുഡ് സേഫ്റ്റി വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ കേരള പരിശോധനകൾ പുരോഗമിക്കുന്നു. ഒരാഴ്ചയായി നഗരത്തിലെ ഹോട്ടലുകൾ, കൂൾ ബാറുകൾ, റെസ്റ്റോറന്റുകൾ, ജ്യൂസ് സ്റ്റാളുകൾ തുടങ്ങിയ 65 സ്ഥാപനങ്ങളിലാണ് പ്രത്യേക പരിശോധന നടത്തിയത്. പരിശോധനയിൽ മാനദണ്ഡങ്ങളിൽ വലിയ വീഴ്ചകൾ വരുത്തിയ 4 സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിന് നോട്ടീസ് നൽകി. ചെറിയ ന്യൂനതകൾ കണ്ടെത്തിയ 15 സ്ഥാപനങ്ങൾക്ക് വീഴ്ചകൾ പരിഹരിക്കുന്നതിനായി റെക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകി. സംസ്ഥാനത്ത് ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുന്ന സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കായി ഫിഷറീസ് വകുപ്പ് കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. നിരോധന കാലയളവിലെ സുരക്ഷാ ക്രമീകരണങ്ങളും മാർഗനിർദ്ദേശങ്ങളും യോഗത്തിൽ ചർച്ചയായി. ഒരു TV വേണമെന്ന രാമവർമ്മപുരം സർക്കാർ വൃദ്ധസദനത്തിലെ അന്തേവാസികളുടെ ദീർഘനാളത്തെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി വൃദ്ധസദനം സന്ദർശിച്ച കളക്ടറോട് തങ്ങളുടെ ആഗ്രഹം അന്തേവാസികൾ അറിയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിലവിലുണ്ടായിരുന്നതിനാൽ അന്ന് നൽകിയ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ചട്ടങ്ങൾ മാറിയതോടെ കളക്ടർ തന്റെ വാക്ക് പാലിക്കുകയായിരുന്നു. വൃദ്ധസദനത്തിൽ നടത്തിയ ചടങ്ങിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ TV കൈമാറി. അതിരപ്പള്ളിയിൽ വൈശേരി ഭാഗത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പുല്ലാർക്കാട്ട് മോഹനന്റെ വീട് വനം വന്യജീവി വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ സന്ദർശിച്ചു. പരേതന്റെ കുടുംബാംഗങ്ങളെ മന്ത്രി സമാശ്വസിപ്പിക്കുകയും 5 ലക്ഷം രൂപയുടെ ചെക്ക് അടിയന്തര ധനസഹായമായി കൈമാറുകയും ചെയ്തു. വന്യജീവി ആക്രമണത്താൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് നൽകി വരുന്ന നഷ്ടപരിഹാര തുക കാലോചിതമായി പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വനം വകുപ്പിലെയും ഇതര വകുപ്പുകളിലെയും ഉന്നത ഉദ്യോഗസ്ഥരും ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ മന്ത്രിയോടൊപ്പം പങ്കെടുത്തു. യുവാക്കളിലും വിദ്യാർത്ഥികളിലുമുള്ള ലഹരി വ്യാപനം തടയുന്നതിന് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എക്സൈസ് വകുപ്പിനെ ശാക്തീകരിക്കുമെന്ന് എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി M. Liju പറഞ്ഞു. തൃശൂർ എക്സൈസ് അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ പരിശീലനം പൂർത്തിയാക്കിയ 66 സിവിൽ എക്സൈസ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സമഗ്രമായ മദ്യനയം വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പുതിയതായി സർവീസിലേക്ക് പ്രവേശിക്കുന്ന കേഡറ്റുകൾ കർമ്മനിരതരും സത്യസന്ധരമാകേണ്ടതിനെക്കുറിച്ചും മന്ത്രി ഓർമ്മപ്പെടുത്തി.
0: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്.

ഇന്ന് രാത്രി വയലും വീടും പരിപാടിയിൽ നെല്ലിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളും ഡോക്ടർ ജ്യോതി സാറ ജേക്കബുമായി അഭിമുഖം കേൾക്കാം.

നാളെ 11 മണിക്ക് ബാലലോകം പരിപാടിയിൽ നമ്മുടെ ഒരു ദിവസം ജെൻഡർ ലെൻസിലൂടെ കാണുമ്പോൾ സംഗീത് സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു. തുടർന്ന് ശാസ്ത്രീയ സംഗീതം കേൾക്കാം അനഘ എസ് നായർ. ശേഷം കഥ അൻവിയ അനുരൂ. നാളെ 2:45 ഹരിതവാണിയിൽ മാറുന്ന കാലാവസ്ഥ, ആവർത്തിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ, മുൻകരുതൽ നടപടികൾ, പി എൻ ശ്യാമള സംസാരിക്കുന്നു. നാളെ 4 മണിക്ക് സായന്തനം പരിപാടിയിൽ ദേശീയ അധ്യാപക അവാർഡ് ജേതാവും ആലപ്പുഴയിലെ സാമൂഹിക പ്രവർത്തകനുമായ ശ്രീ കല്ലേലിൽ രാഘവൻ പിള്ള പങ്കെടുക്കുന്നു. നാളെ 5 മണിക്ക് മൊഴിയുറവ് പരിപാടിയിൽ വിവർത്തകനും ബഹുഭാഷാ പണ്ഡിതനും നിരൂപകനും ശാസ്ത്ര ഗവേഷകനുമായിരുന്ന ഐ സി ചാക്കോയുമായുള്ള അഭിമുഖം. നാളെ വൈകുന്നേരം 6:40 മുതൽ ഐ സി സി വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിന്റെ ബെർമിംഗ്ഹാം എഡ്ജ് ബാസ്റ്റണിൽ വെച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6°C, കുറഞ്ഞ താപനില 23.6°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.6°C, കുറഞ്ഞ താപനില 23.6°C.

0: ഇനി അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ.
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഫ്രാൻസ് സ്ലോവാക്കിയ ദേശയോഃ ഷഡ്ദിവസീയ യാത്രയൈ പ്രസ്ഥിതഃ. തേനോക്തം യത് ഇയം യാത്ര ഫ്രാൻസ് ദേശേന സഹ ആർത്ഥിക സാംസ്കൃതിക സംബന്ധാൻ, സ്ലോവാക്കിയ ദേശേന ച സഹ ദ്വിപക്ഷീയ സംബന്ധാൻ സുദൃഢീകർത്തും കേന്ദ്രിതാ ഭവിഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസ് ദേശസ്യ ഏവിയൻ നഗരെ ആയോജ്യമാനേ G7 ശിഖര സമ്മേളനെ അപി ഭാഗം ഭജിഷ്യതി. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത്ഷാഹ സീമവർത്തി ജനപദേഷു ജനസാംഖ്യകീയ പരിവർത്തന വിഷയ ഉച്ചസ്തരീയോപവേശനസ്യ അധ്യക്ഷം അകരോത്. അസമസ്യ ജോർഹാട്ട് വായുസേനാകേന്ദ്രെ ഭാരതീയ വായുസേനയാഃ N-32 വിമാനം ദുർഘടനാഗ്രസ്തം ജാതം. അപ്പി ച ധർമ്മശാലായാം ഭാരത് അഫ്ഗാനിസ്ഥാന ദേശയോഃ മധ്യേ പ്രഥമ ഏകദിവസീയ ക്രീഡായാം പണക്കം വിജിത്യ ഭാരതേന പ്രഥമം കന്ദുകക്ഷേപണം സ്വീകൃതം. അഥ വാർത്താഃ വിശദീകൃത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഫ്രാൻസ് സ്ലോവാക്കിയ ദേശയോഃ ഷഡ്ദിവസീയ യാത്രയൈ പ്രസ്ഥിതഃ. ഗമനാത് പ്രാക് പ്രദത്തെ ഏകസ്മിൻ വക്തവ്യേ തേന പ്രോക്തം യത് ഭാരതസ്യ രണനീതിക ദൃഷ്ടികോണേ ഫ്രാൻസ് ദേശസ്യ വിശിഷ്ട സ്ഥാനം വർത്തതേ. തേനോക്തം യത് അസ്യാഃ യാത്രായാഃ മുഖ്യലക്ഷ്യം ഭാരത ഫ്രാൻസ് ദേശയോഃ ആർത്ഥിക സാംസ്കൃതിക സംബന്ധാനാം സുദൃഢീകരണം ഇത്യസ്തി. ഭാരതീയ സമയാനുസാരം രാത്രോ സാർദ്ധദശവാദനെ പ്രധാനമന്ത്രി ഫ്രാൻസ് ദേശസ്യ നീസ നഗരം പ്രാപ്സ്യതി. പ്രധാനമന്ത്രിണഃ ആഗമനാത് പൂർവമേവ നീസ നഗരെ സ്ഥിതൈഃ പ്രവാസീ ഭാരതീയ സമുദായസ്യ സദസ്യൈഃ നവോദ്യോഗ സംസ്ഥാപകൈഃ ഉദ്യോഗപതിഭിശ്ച മഹാന ഉത്സാഹഃ പ്രദർശിതഃ. അത്രാശാസ്യതേ യത് ഇയം യാത്രാ യൂറോപേന സഹ ഭാരതസ്യ സംബന്ധാൻ ദൃഢീകരിഷ്യതി. അസ്മാക്കം വാർത്താഹരേണ സൂചിതം യത് പ്രധാനമന്ത്രിണഃ സ്വാഗതീകർത്തും തത്ര മഹത്യഃ സജ്ജാഃ വിഹിതാഃ. പ്രവാസീ ഭാരതീയാശ്ച പ്രധാനമന്ത്രിണാ സഹ സംവാദം കർത്തും ഉത്സുകാഃ സന്തി. അദ്യത്വേ പ്രായഃ ദശസഹസ്ര ഭാരതീയ ഛാത്രാഃ ഫ്രാൻസ് ദേശേ അധ്യയനരതാഃ സന്തി. സഹൈവ ഉഭാവപി ദേശൌ 30-ദ്വിസഹസ്രപര്യന്തം ഏതാം സംഖ്യാം 30,000 യാവത് പ്രാപയിതും കാര്യരതൌ വർത്തേതേ. ഫ്രാൻസ് ദേശേന 18 വർഷതഃ 35 വർഷപര്യന്താനാം ആയുവർഗീയാണാം കൃതേ പഞ്ചവർഷീയ ഷെങ്കേൻ വിസാ സഹൈവ ദ്വിവർഷീയ ശിക്ഷാപരക കാര്യാനുമതിഃ ഏവമേവ യുവാ വ്യാവസായിക യോജനായാശ്ച നവീന ദ്വാരാണി ഉദ്ഘാടിതാനി. ആകാശവാണ്യാ സഹ സംവാദ്യ ഫ്രാൻസ് ദേശെ നിയുക്തഃ ഭാരതസ്യ രാജദൂതഃ ശ്രീ സഞ്ജീവ് സാംഗ്ലാ ഇത്യസൌ സബലം പ്രോക്തവാൻ യത് പ്രധാനമന്ത്രിണഃ ഇയം യാത്ര ഉഭയദേശയോഃ ജനാനാം പാരസ്പരിക സംബന്ധാന് ദൃഢയിഷ്യതി. അത്രാന്തരെ പ്രധാനമന്ത്രിണാ പ്രോക്തം യത് തസ്യ ഇയം ഐതിഹാസിക സ്ലോവാക്കിയ യാത്ര ദ്വിപക്ഷീയ സംബന്ധാന് പ്രബലീകരിഷ്യതി. യാത്രാവധു പ്രധാനമന്ത്രി സ്ലോവാക്കിയ ദേശസ്യ നേതൃഭിഃ സഹ പ്രമുഖക്ഷേത്രേഷു സഹയോഗം വർദ്ധയിത്തും ഉച്ചസ്തരീയ ചർച്ചാമപി വിധാസ്യതി. സ്ലോവാക്കിയ യാത്രാം പരിസമാപ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസ്യ മാസസ്യ 16-17 ച ദിനാങ്കേ ആയോജ്യമാനെ G7 ശിഖര സമ്മേളനെ ഭാഗം ഗ്രഹീതും പുനഃ ഫ്രാൻസ് ദേശം ഗമിഷ്യതി. പ്രധാനമന്ത്രിണാ സ്പഷ്ടീകൃതം യത് G7 സമ്മേളനെ ഭാരതസ്യ ഇയം ഉപസ്ഥിതിഃ വൈശ്വികപട്ടലെ ദേശസ്യ വർദ്ധമാനം ഗൗരവം തഥാ ച അന്യദേശാനാം ഭാരതമാലക്ഷ്യ ദൃഢവിശ്വാസം പ്രദർശയതി. തേന ഏതദപി പ്രോക്തം യത് ഭാരതം നിരന്തരം അഷ്ടമവാരം G7 സമ്മേളനെ ആമന്ത്രിതം. അന്തതഃ പ്രധാനമന്ത്രി ജൂന മാസസ്യ 8 ദിനാങ്കേ പേരിസ് നഗരെ സ്വയാത്രാം സമാപയിഷ്യതി. യത്ര സഹ ഫ്രാൻസ് ദേശസ്യ രാഷ്ട്രപതിനാ ഇമാനുവേൽ മേക്രോൺ ഇത്യമുനാ സഹ വിവാടെക് 26-ദ്വിസഹസ്രതമെ ഭാഗം ഭജിഷ്യതി. ഗൃഹമന്ത്രി അമിത്ഷാഹ അദ്യ ജനസംഖ്യാപരിവർത്തനമധികൃത്യ സഭായാഃ അധ്യക്ഷതാം അകരോത്. അപ്പി ച ജനസംഖ്യാ ആയോഗം നിർദ്ദിഷ്ടവാൻ യത് സീമവർത്തി ജനപദേഷു ജനസംഖ്യായാഃ പരിവർത്തനവിഷയെ അധ്യയനം കുര്യാദിതി. സഭായാം ശ്രീഷാഹ ആയോഗം പരിസ്ഥിതേഹ സമീക്ഷാർത്ഥം ആദേശം പ്രദത്തവാൻ. വിഗതമാസേ

0: വാർത്താഹ.
1: ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച. അസമിൽ വ്യോമസേനാ വിമാനം തകർന്ന് 5 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്രസംഘം കോഴിക്കോട്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും അണിനിരക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ സ്ലോവാക്കിയ സന്ദർശിക്കുന്ന ശ്രീ മോദി സ്ലോവാക്കിയൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ചർച്ച നടത്തും. സ്ലോവാക്കിയ സന്ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രിയെ വ്യത്യസ്തമായ രീതിയിൽ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ബ്രാറ്റിസ്ലാവയിലെ ഇന്ത്യൻ സമൂഹം. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക് റിപ്പബ്ലിക്കിൽ എത്തുമ്പോൾ പെയിന്റിങ്ങുകൾ വരച്ചും നൃത്തം അടക്കമുള്ള സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിച്ചും ഗംഭീര വരവേൽപ്പ് നൽകാനുള്ള ഒരുക്കത്തിലാണ് സ്ലോവാക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ സമൂഹം. ഇതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെയുള്ള ഇന്ത്യൻ സമൂഹത്തിനിടെ ദൃശ്യമാണെന്ന് സ്ലോവാക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള സഞ്ചാരം വലിയ തോതിൽ വർദ്ധിക്കുക കൂടി ചെയ്തിട്ടുള്ളത് ആവേശം കൂടുതൽ ശക്തമാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇതിന് കൂടുതൽ ആവേശം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
1: അസമിലെ ജോർഹത്തിൽ വ്യോമസേനയുടെ AN-32 വിമാനം തകർന്ന് 5 സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം രേഖപ്പെടുത്തി. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ളൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സർജൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീർമാരായ ഖേമരം കുമാവത്ത്, ഡാനിഷ് അസ്ലം എന്നിവരാണ് അപകടത്തിൽ വീരമൃത്യു വരിച്ചത്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്കപ്പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്രസംഘം കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: ഉച്ചയോടെ കലക്ടറിയിലെത്തിയ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് സംഘം മന്ത്രി AP അനിൽകുമാറുമായും ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടിയുമായും നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. ആവശ്യമായ നിർദ്ദേശങ്ങളും സംഘം മുന്നോട്ട് വെച്ചു. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയുടെ ചുമതലയുള്ള റവന്യൂ മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടറുടെ ചേംബറിൽ അവലോകന യോഗവും ചേർന്നു. ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവയുടെ ലഭ്യതയും മന്ത്രി ചോദിച്ചറിഞ്ഞു. പ്രോട്ടോകോൾ പ്രകാരം കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും രോഗിയുടെ അടുത്ത ബന്ധുക്കളായ 3 പേരുടെ പരിശോധന നടത്തിയെന്നും ഇവർക്ക് രോഗബാധയില്ലെന്നും ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി യോഗത്തിൽ അറിയിച്ചു. തുടർന്ന് കേന്ദ്രസംഘം കോഴിക്കോട് മെഡിക്കൽ കോളേജും സന്ദർശിച്ചു.
1: നിപ രോഗബാധ സ്ഥിരീകരിച്ച പ്രദേശത്തെ 320 വീടുകളിലും ഫീൽഡ് വർക്കർമാർ സന്ദർശനം നടത്തിയതായി മന്ത്രി AP അനിൽകുമാർ. രോഗം പടർന്നിട്ടില്ലെന്നും ലക്ഷണങ്ങൾ ഉള്ളവരെ പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോട് എത്തുമെന്നും മന്ത്രി അറിയിച്ചു. നിപ പ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യമന്ത്രി കോഴിക്കോടെത്തി ഏകോപനം നടത്തേണ്ടിയിരുന്നുവെന്ന് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. ഏകോപനത്തിൽ ജനപ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തണമെന്നും ഈ ഘട്ടത്തിൽ കുറ്റപ്പെടുത്താനില്ലെന്നും ശ്രീമതി KK ശൈലജ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള

0: കർശന നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജൂൺ 26 മുതൽ തൂഫാൻ ക്യാമ്പയിനിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുമെന്നും മന്ത്രി മലപ്പുറം എടപ്പാളിൽ അറിയിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. രാജ്യത്തുടനീളം 1600 ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കഴിഞ്ഞ 12 വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ കൈവരിച്ച നേട്ടങ്ങൾ സംബന്ധിച്ച് നാഗ്പൂരിൽ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലകളിലും രാജ്യം ലോകത്തിന് വഴികാട്ടിയാണെന്ന് RSS സർസംഘചാലക് മോഹൻ ഭാഗവത്. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വസുദൈവ കുടുംബകമാണ് നമ്മുടെ സന്ദേശമെന്നും ആഗോളതാപനം മുന്നിൽ കണ്ട് സൌരോർജ്ജത്തിന് പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. നാളെ തൃശൂരിലെ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴക്കാലം ആരംഭിച്ചതോടെ ആലപ്പുഴ ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധന. പുതുതായി വെസ്റ്റ് നൈൽ രോഗം കൂടി സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് ജാഗ്രത കർശനമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി RRavikumar.
2: ചേർത്തല താലൂക്കിലെ കഞ്ഞുക്കിളി ഗ്രാമപഞ്ചായത്തിലുള്ള രണ്ടു പേർക്കാണ് വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചത്. ക്യൂലെക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഈ രോഗം പരത്തുന്നത്. തലവേദന, പനി, ഛർദി, വയറുവേദന, വയറിളക്കം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഭൂരിഭാഗം പേർക്കും സാധാരണ പനി പോലെ കടന്നുപോകാമെങ്കിലും ചിലരിൽ നാഡീ സംബന്ധമായ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ മുന്നറിയിപ്പ്. വായുവിലൂടെ പകരുന്ന ഇൻഫ്ലുവൻസ വൈറസ് വ്യാപനത്തിനും ജില്ലയിൽ കുറവില്ല. 4 പേർക്ക് ഡെങ്കിപ്പനിയും ജില്ലയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേതൃത്വത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്.
0: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. ബർമിംഗ്ഹാമിലെ എഡ് ബാസ്റ്റൺ സ്റ്റേഡിയത്തിൽ നാളെ രാത്രി 7 മത്സരം. ഒരു മാസം നീളുന്ന 2020 മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് ആരംഭിക്കുന്നത്. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തേക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് അനിഷ്ട സംഭവങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിനാണെന്ന് കളക്ടർ ശിവം ചന്ദ്ര. ജനങ്ങളുടെ അവകാശങ്ങൾ തടയാൻ ഉദ്ദേശമില്ലെന്നും കളക്ടർ വ്യക്തമാക്കി. അതേസമയം ലക്ഷദ്വീപിലെ നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് CPIM രാജ്യസഭാ അംഗം വി ശിവദാസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചു. നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ചവരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള 5 ചോദ്യം ചെയ്യൽ പൂർത്തിയായി. 3 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്താതെ വിട്ടയച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്തിരി തെളിയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച. അസമിൽ വ്യോമസേനാ വിമാനം തകർന്ന് 5 വീരമൃത്യു വരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്രസംഘം കോഴിക്കോട്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും അണിനിരക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം

0: 7:25.
1: ആകാശവാണി, ഇപ്പോൾ നല്ല വാർത്ത കേൾക്കാം.
2: നമസ്കാരം. തിരക്കേറിയ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. വേനലവധിക്കാലം കഴിഞ്ഞ് സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പുത്തൻ യൂണിഫോമും ബാഗും കുടയും പുതിയ ക്ലാസ്സിലെ പുസ്തകങ്ങളുമൊക്കെയായി വിപണികളും ഇക്കാലയളവിൽ സജീവമായിരുന്നു. എന്നാൽ ഇത്തവണ വിദ്യാർത്ഥികൾക്കായി തികച്ചും വ്യത്യസ്തവും പരിസ്ഥിതി സൌഹൃദവുമായ നോട്ട്ബുക്കുകൾ വിപണിയിലെത്തിച്ചിരിക്കുകയാണ് കൺസ്യൂമർ ഫെഡ്. മരം മുറിക്കാതെ പഴയ പേപ്പറുകൾ പൂർണ്ണമായും പുനരുപയോഗം ചെയ്ത് നിർമ്മിച്ച, വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും ഒത്തിണങ്ങിയ ഈ പരിസ്ഥിതി സൌഹൃദ നോട്ട്ബുക്കുകൾ വിപണിയിൽ ഇതിനകം തന്നെ വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. സാധാരണ നോട്ട്ബുക്കുകളുടെ നിർമ്മാണവുമായി താരതമ്യം ചെയ്യുമ്പോൾ കൺസ്യൂമർ ഫെഡിന്റെ ഈ പുത്തൻ പുസ്തകങ്ങളുടെ നിർമ്മാണത്തിനായി 50% ജല ഉപയോഗം കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ അന്തരീക്ഷത്തിലേക്കുള്ള കാർബൺ പുറംതള്ളൽ 77% വരെ കുറച്ചാണ് ഇവ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകൃതി സംരക്ഷണത്തിന് പുറമെ കുട്ടികളുടെ ആരോഗ്യത്തിനും ഈ ബുക്കുകൾ മുൻഗണന നൽകുന്നു. മൊബൈൽ ഫോൺ സ്ക്രീനുകളിൽ കൂടുതൽ സമയം നോക്കിയിരിക്കുന്നത് വഴി കുട്ടികളുടെ കണ്ണുകൾക്കുണ്ടാകുന്ന തളർച്ച ഒഴിവാക്കാൻ ക്രീം നിറത്തിലുള്ള പേജുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വിപണിയിലെ മറ്റ് നോട്ട്ബുക്കുകളെ അപേക്ഷിച്ച് പരിസ്ഥിതി സൌഹൃദ നോട്ട്ബുക്കുകൾക്ക് വില വളരെ കുറവാണ് എന്നത് വിപണിയെയും കുട്ടികളെയും ഒരുപോലെ ആകർഷിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികളിൽ കാവൽ നിന്ന് വിരമിച്ചതിനുശേഷം വിശ്രമജീവിതം നയിക്കുന്ന നാവികസേനയിലെ ഉദ്യോഗസ്ഥർ നമ്മുടെ കുരുന്നുകളുടെ കളിചിരികളുടെ പുതിയ കാവലാളാവുകയാണ്. തിരുവനന്തപുരം പാങ്ങോട് കട്ടച്ചൽ റോഡിലുള്ള അങ്കണവാടിയിലെ കുട്ടികൾക്കായി വിദ്യാഭ്യാസ സഹായ പരിപാടി ഒരുക്കിയിരിക്കുകയാണ് ഇന്ത്യൻ നേവൽ വെറ്ററൻസ് സൊസൈറ്റി. പുതിയ അധ്യയന വർഷത്തിൽ ആദ്യമായി അങ്കണവാടിയിലേക്കെത്തുന്ന കുരുന്നുകളുടെ കുഞ്ഞു തോളിലേറാൻ ഭംഗിയുള്ള ടോഡ്ലർ ബാഗുകൾ, കൂടെ അടിപൊളി വാട്ടർ ബോട്ടിലുകൾ, മഴക്കാലത്ത് ചൂടാൻ നല്ല വർണ്ണാഭമായ കുടകൾ, വരച്ചു പഠിക്കാൻ ക്രയോണുകളും കളറിംഗ് പുസ്തകങ്ങളും, പിന്നെ കഴിക്കാൻ ലഘുഭക്ഷണ പെട്ടികളും, ഇതെല്ലാം അടങ്ങിയ ഒരു കിടിലൻ വിദ്യാഭ്യാസ സ്റ്റാർട്ടർ കിറ്റാണ് അവർ കുട്ടികൾക്ക് സമ്മാനിച്ചത്. നേവൽ വെറ്ററൻസ് സൊസൈറ്റിയിലെ അംഗങ്ങൾ സ്വന്തം കൈയിൽ നിന്നും കണ്ടെത്തിയ തുകയുപയോഗിച്ചാണ് ഈ മനോഹരമായ സംരംഭം സാധ്യമാക്കിയത്. ഇതുകൊണ്ട് തീരുന്നില്ല ഇവരുടെ ഈ ഉദ്യമം. കേരളത്തിലുടനീളമുള്ള സ്കൂൾ കുട്ടികൾക്കും സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കും സമൂഹത്തിലെ മറ്റ് അർഹരായ വിഭാഗങ്ങൾക്കും കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്യുന്ന വിശാലമായ ഒരു സമൂഹ സമ്പർക്ക പരിപാടിക്കാണ് ഇവർ തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത്. രാജ്യത്തിന് കാവൽ നിന്ന ആ കൈകൾ ഇനി നമ്മുടെ കുട്ടികൾക്ക് കരുതലായി മാറും. മാതൃകാപരമായ ഇത്തരം ഉദ്യമങ്ങൾ ഏവരുടെയും മനസ്സിൽ വെളിച്ചം നിറയ്ക്കട്ടെ. ഇന്ത്യൻ നേവൽ വെറ്ററൻസ് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ നല്ല വാർത്തയോട്.
3: ഇന്ത്യൻ നേവൽ സർവീസിൽ നിന്നും വിരമിച്ച പൂർവ്വ സൈനികരുടെ കൂട്ടായ്മയാണ് തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന 1200 അംഗങ്ങളുള്ള ഇന്ത്യൻ നേവൽ വെറ്ററൻ സൊസൈറ്റി. ഞങ്ങൾ ഓരോ വർഷവും സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടും വിധം ചാരിറ്റി വർക്കുകൾ ചെയ്യാറുണ്ട്. അപ്പൊ ഈ വർഷം പാങ്ങോട് വേട്ടമുക്കിലുള്ള അംഗനവാടിയിൽ ഞങ്ങളുടെ സംഘടനയുടെ പ്രതിനിധികൾ അവിടെ ചെല്ലുകയും അവരായിട്ട് സംസാരിക്കുകയും എന്തൊക്കെയാണ് കുട്ടികളുടെ ആവശ്യം അറിഞ്ഞ് അത് നമ്മൾക്ക് അവിടെ സഹായ സഹകരണങ്ങൾ ചെയ്യാൻ സാധിച്ചു. ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലും സമൂഹത്തിന്റെ ആവശ്യകത അനുസരിച്ച് ചെയ്തു കൊടുക്കുന്ന ഒരു സംരംഭമാണ്, അതിനിയും നമ്മൾ തുടർന്നു കൊണ്ടുപോകും.
2: ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃക വീണ്ടെടുപ്പിലെ ഏറ്റവും നിർണായകമായ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നെതർലൻഡ്സ് സന്ദർശനം അടുത്തിടെ വാർത്തകളിൽ ഇടം പിടിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്ത്യയിൽ നിന്ന് കൈമാറിപ്പോയ ചോള രാജവംശത്തിന്റെ പ്രതാപകാലത്തെക്കുറിച്ചുള്ള അമൂല്യമായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ചരിത്ര പ്രധാനമായ ചെമ്പു തകിടുകളാണ് ഡച്ച് സർക്കാർ ഇന്ത്യയ്ക്ക് ഔദ്യോഗികമായി തിരികെ നൽകിയത്. അന്താരാഷ്ട്ര തലത്തിൽ പുരാവസ്തുക്കൾ തിരികെ നൽകുന്നതുമായി ബന്ധപ്പെട്ട സമിതികളുടെ ഇടപെടലുകൾക്കും ഇന്ത്യയുടെ നിരന്തരമായ ആവശ്യങ്ങൾക്കുമൊടുവിലാണ് ലൈഡൻ പ്ലേറ്റുകൾ എന്നറിയപ്പെടുന്ന ആയിരത്തോളം വർഷം പഴക്കമുള്ള ഈ

വിലമതിക്കാനാവാത്ത തമിഴ് പൈതൃക സമ്പത്ത് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നത്. ഏകദേശം 11-ാം നൂറ്റാണ്ടിൽ ചോള രാജവംശത്തിലെ ചക്രവർത്തി രാജരാജ ചോളൻ 1-ാമന്റെ കാലത്തുള്ളതാണ് തമിഴ്, സംസ്കൃതം എന്നീ ഭാഷകളിലുള്ള ലിഖിതങ്ങൾ കുത്തിവച്ചിട്ടുള്ള ഈ ഫലകങ്ങൾ. കേരളീയർക്ക് പൊന്നിയൻ സെൽവൻ എന്ന നോവലിലൂടെയും സിനിമയിലൂടെയും ഏറെ പരിചിതമായ ചോള ചരിത്ര പശ്ചാത്തലമുള്ള ഈ അപൂർവ രേഖകൾ പ്രധാനമന്ത്രി ഏറ്റുവാങ്ങിയതോടെ ഭാരതത്തിന്റെ നഷ്ടപ്പെട്ട ചരിത്ര സമ്പത്ത് തിരികെ കൊണ്ടുവരുന്നതിൽ രാജ്യം മറ്റൊരു നിർണായക ചുവടുവയ്പ് കൂടി പൂർത്തിയാക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കുന്നതു മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഒന്നാണ് പാഴ്സലുകൾ. ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത വസ്ത്രങ്ങളോ പ്രിയപ്പെട്ടവർ ദൂരെ നിന്ന് അയച്ചു തരുന്ന സമ്മാനങ്ങളോ അടിയന്തിരമായി കൈപ്പറ്റേണ്ട രേഖകളോ അങ്ങനെ എന്തുമാകട്ടെ, ഇന്ന് പാഴ്സലുകൾ വരാത്ത വീടുകൾ കുറവാണ്. എന്നാൽ ഇവ വീട്ടിലെത്താൻ ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നത് പലപ്പോഴും അല്പം മടുപ്പിക്കുന്ന കാര്യമാണ്. ഈ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് പാഴ്സലുകൾ അതിവേഗം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനായി കേരള പോസ്റ്റൽ സർക്കിൾ പുതുതായി ആരംഭിച്ച സേവനമാണ് പിക് പോസ്റ്റ് എക്സ്പ്രസ്. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് ഈ അത്യാധുനിക പാഴ്സൽ ഡെലിവറി സംവിധാനം നടപ്പിലാക്കിയിരിക്കുന്നത്. തപാൽ വകുപ്പിന്റെ സേവനങ്ങൾ കൂടുതൽ വേഗതയേറിയതും ജനസൌഹൃദവുമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടി. ഈ പദ്ധതി പ്രകാരം ചില തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിലേക്ക് ബുക്ക് ചെയ്യുന്ന പാഴ്സലുകൾ തൊട്ടടുത്ത ദിവസം തന്നെ അതാത് പോസ്റ്റ് ഓഫീസുകളിൽ ലഭ്യമാകും. പോസ്റ്റ്മാന്റെ സേവനമില്ലാതെ നേരിട്ട് പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് കൈപ്പറ്റുന്ന വിൻഡോ ഡെലിവറി രീതിയാണ് ഇതിൽ അവലംബിച്ചിരിക്കുന്നത്. ഇതുവഴി പാഴ്സൽ വിതരണത്തിലെ കാലതാമസം പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കും. സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലേക്കും വരും ദിവസങ്ങളിൽ ഈ സേവനം വ്യാപിപ്പിക്കാനാണ് തപാൽ വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഓൺലൈൻ ഷോപ്പിംഗും പാഴ്സൽ കൈമാറ്റങ്ങളും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പുതിയ പിക് പോസ്റ്റ് എക്സ്പ്രസ് പദ്ധതി പൊതുജനങ്ങൾക്ക് വലിയ രീതിയിൽ പ്രയോജനപ്പെടാൻ ഏറെ സാധ്യതയുണ്ട്. ഓരോ പുതിയ അധ്യയന വർഷവും വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്തങ്ങളായ ഓർമ്മകളാണ്. ചിലർക്ക് അത് പുതിയ യൂണിഫോമിന്റെ മണമാണെങ്കിൽ മറ്റു ചിലർക്ക് മഴ നനഞ്ഞ് കൂട്ടുകാരോടൊപ്പം സ്കൂളിലേക്ക് പോയ ഓർമ്മകളായിരിക്കാം. എന്നാൽ എറണാകുളം കാലടി സ്വദേശിയായ ലാലുവിന് പുതിയ അധ്യയന വർഷമെന്നാൽ അത് പുതിയ പുസ്തകങ്ങളുടെ മണമാണ്. പുസ്തകങ്ങളോടുള്ള ഈ പ്രത്യേക ഇഷ്ടം ഇപ്പോൾ ഇദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു കൊച്ചു സംരംഭത്തിലാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പുസ്തകങ്ങളും നോട്ടുബുക്കുകളും ഭംഗിയായി പൊതിഞ്ഞു നൽകുന്ന ഒരു സംരംഭമാണിത്. തുടക്കത്തിൽ സുഹൃത്തുക്കൾക്കും അവരുടെ കുട്ടികൾക്കുമായി സൌജന്യമായാണ് പുസ്തകങ്ങൾ പൊതിഞ്ഞു നൽകിയിരുന്നത്. എന്നാൽ സൌജന്യമായി ചെയ്യുന്നതിന് വേണ്ടത്ര മൂല്യം ലഭിക്കില്ല എന്ന തിരിച്ചറിവിലാണ് ഇതൊരു ചെറിയ സംരംഭമാക്കി മാറ്റാൻ തീരുമാനിച്ചത്. വളരെ കുറഞ്ഞ നിരക്കിലാണ് ഇപ്പോൾ ഈ സേവനം നൽകി വരുന്നത്. ഓരോ വർഷവും പുസ്തകം പൊതിയാൻ ഉപയോഗിക്കുന്ന പേപ്പറുകളിലെ മാറിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡുകളും ഏറെ കൗതുകമുണർത്തുന്നവയാണ്. എന്നാൽ പുതിയ പുസ്തകങ്ങൾ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മണമാണ് തന്നെ ഈ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ലാലുവിന്റെ പക്ഷം. വ്യത്യസ്തവും കൗതുകകരവുമായ ഈ ആശയം ഓരോ അധ്യയന വർഷവും സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ സന്തോഷം നൽകുന്നതാണ്. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത feedback@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ നേരുന്നു.

ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

0: നമസ്കാരം പ്രിയ വയലിൻ വീടും ശ്രോതാക്കളെ, തീർച്ചയുള്ള തീരുമാനങ്ങളാണ് മൂർച്ചയുള്ള വാക്കുകളേക്കാൾ നല്ലത്. ഈയൊരു സത്യചിന്തയോടുകൂടി ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. വയലും വീടിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം നെല്ലിനെ ബാധിക്കുന്ന കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളും. ഇതേക്കുറിച്ച് ഡോക്ടർ ജ്യോതി സാറ ജേക്കബുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം. അതിനു മുമ്പായി നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയണ്ടേ? മത്സ്യവും പച്ചക്കറികളും ഒരുമിച്ച് കൃഷി ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരെന്ത്? വയലും വീടും പരിപാടിയുടെ അവസാനം ഈ ചോദ്യത്തിനുള്ള ഉത്തരമുണ്ടാകും. കൃഷിയുമായി ബന്ധപ്പെട്ട് നാം ധാരാളം പഴഞ്ചൊല്ലുകൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു പഴഞ്ചൊല്ല് ഇന്ന് നമുക്ക് പരിചയപ്പെടാം. ഏറെ വിളഞ്ഞാൽ വിത്തിനാകാം. വിത്ത് ഗുണം പത്ത് ഗുണം, അധികം മൂപ്പ് വിത്തിന് മോശം, വിത്ത് നന്നായാൽ വിളവ് നന്നായി എന്നിങ്ങനെ വിത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ധാരാളം പഴഞ്ചൊല്ലുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏത് വിളയുടെ കാര്യത്തിലായാലും വിത്ത് നല്ലതല്ലെങ്കിൽ എത്ര തന്നെ പരിചരണം നൽകിയാലും പ്രതീക്ഷയ്ക്കൊത്ത വിളവ് ലഭിക്കുകയില്ല. വിത്ത് നന്നെങ്കിൽ കൃഷി പകുതി ജയിച്ചു എന്ന് തന്നെ സാരം. ഇനം പാതി പരിപാലനം പാതി എന്ന ചൊല്ലിന്റെ അടിസ്ഥാനവും ഇതുതന്നെയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ കൃഷിക്കാരുടെ ഏറ്റവും വലിയ സ്വത്ത് ഏതെന്ന് ചോദിച്ചാൽ അത് വിത്തായിരുന്നു. വിവിധ കാർഷിക വിളകളുടെ വിത്തുകൾ വളരെ ഭദ്രമായി സൂക്ഷിച്ചു വെക്കുകയും കാലാകാലങ്ങളിൽ അത് മറ്റു കർഷകർക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്തിരുന്നു. പണ്ടൊക്കെയുള്ള നെൽകൃഷിക്കാർ വിത്തിനുവേണ്ടി മാത്രം പ്രത്യേകം കണ്ടം തിരിച്ച് കൃഷി ചെയ്യുകയും അത് പ്രത്യേകമായി തന്നെ കൊയ്ത് മെതിച്ച് ഉണക്കി പത്തായത്തിൽ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. നെല്ലിന്റെ കാര്യത്തിൽ മാത്രമല്ല, തെങ്ങിന്റെയും കമുകിന്റെയും കുരുമുളകിന്റെയും പച്ചക്കറികളുടെയും ഒക്കെ കാര്യത്തിൽ വിത്തിനുവേണ്ടി സ്വന്തം കൃഷിയിടത്തെ തന്നെയാണ് ആശ്രയിച്ചിരുന്നത്. ഏറെ വിളഞ്ഞാൽ വിത്തിനാകാ എന്ന ചൊല്ലിന്റെ അർത്ഥം ഏത് കാർഷിക വിളയുടെ വിത്തായിരുന്നാലും അതിന് അതിന്റേതായ ചില ഗുണങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ്. വിത്താണെന്ന് കരുതി ക്രമത്തിലധികം ഉണങ്ങുവാൻ പാടില്ല. ഒട്ടും തന്നെ മൂപ്പ് കൂടുകയും കുറയുകയും അരുത്. അതായത് ആവശ്യത്തിലധികം വിളഞ്ഞു പോകരുത് എന്ന് സാരം. വിത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ജീവന്റെ തുടിപ്പ് അതിൽ കുടികൊള്ളുന്നു എന്ന ബോധം നിശ്ചയമായും ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാന വിഷയത്തിലേക്ക് പോകാം. നെല്ലിനെ ബാധിക്കുന്ന കീടങ്ങളെയും അവയെക്കുറിച്ചുള്ള നിയന്ത്രണ മാർഗങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ആലപ്പുഴ മങ്കൊമ്പ് എം എസ് സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജ്യോതി സാറ ജേക്കബ് ഇതേക്കുറിച്ച് വിശദമായി പറഞ്ഞു തരുന്നു. ഷിബു ജോർജാണ് ഡോക്ടർ ജ്യോതി സാറ ജേക്കബുമായി സംസാരിക്കുന്നത്.
1: ഡോക്ടർ ജ്യോതി, നെല്ലിനെ ബാധിക്കുന്ന പ്രധാന തരം കീടങ്ങൾ ഏതൊക്കെയാണ്?
2: നെല്ലിനെ ബാധിക്കുന്ന കീടങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, നെല്ലിന്റെ ചിനപ്പിനുള്ളിൽ നിന്ന് അതിനെ ആക്രമിക്കുന്ന കീടങ്ങൾ. മറ്റൊന്ന്, പുറമേ നിന്ന് നെൽച്ചെടിയെ ആക്രമിക്കുന്നത്. ആദ്യത്തെ നമ്മൾ കണ്ട വിഭാഗത്തില്, അതായത് ചിനപ്പിനുള്ളിലിരുന്ന് ആക്രമിക്കുന്നവരുടെ ഉദാഹരണങ്ങളാണ് തണ്ടുതുരപ്പൻ, ഗാളീച്ച എന്നിവ. എന്നാൽ പുറമേ നിന്ന് ആക്രമിക്കുന്നവരിൽ ഇലപ്പേൻ, ഓലചുരുട്ടിപ്പുഴു, മുഞ്ഞ, കുഴൽപ്പുഴു എന്നിവയൊക്കെ വരും.
1: പ്രധാനമായി രണ്ടു തരം കീടങ്ങളുണ്ട്.
2: അതെ.
1: അപ്പൊ ഇത് എല്ലാ ഘട്ടങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ടോ? നെല്ലിന്റെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളെയും എല്ലാ കീടങ്ങളും ബാധിക്കത്തില്ലല്ലോ?
2: ഇല്ല. നെല്ലിന്റെ കായിക വളർച്ചാ ഘട്ടത്തില്, അതായത് ഞാറ്റടി നടീല് മുതൽ ചിനപ്പ് പൊട്ടുന്നത് വരെയുള്ള

0: സമയത്ത് നമുക്ക് ഇലപ്പെൻ, പച്ചത്തുള്ളൻ, തണ്ടുതുരപ്പൻ, ഗോളീച്ച, ഓല ചുരുട്ടിപ്പുഴു, മുഞ്ഞ എന്നിവയുള്ള കീടങ്ങളുടെ ആക്രമണമാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. എന്നാൽ അടിക്കണ പരുവം മുതൽ പൂവിടുന്നത് വരെ ഉള്ള ഉൽപ്പാദന ഘട്ടത്തിൽ നമുക്ക് തണ്ടുതുരപ്പൻ, ഓലചുരുട്ടിപ്പുഴു, മുഞ്ഞ എന്നീ കീടങ്ങളുടെ ആക്രമണം പ്രതീക്ഷിക്കാം. ഇതിൽ ഓലചുരുട്ടിപ്പുഴു ശരിക്കും ഞാറ്റടിയിലും, അതായത് നെല്ലിൻ്റെ കായിക വളർച്ചാ ഘട്ടത്തിലും അടിക്കണ പൊട്ടുമ്പോഴും ഒക്കെ കോമണായി, അതായത് ഒരേപോലെ തന്നെ കാണുന്നൊരു കീടമാണ്. പൂവിടുന്നത് മുതൽ കതിരി മൂപ്പാകുന്നവരെയാണെങ്കിൽ മുഞ്ഞയും ചാഴിയുമാണ് ഏറ്റവും പ്രധാനമായി പിന്നെ കണ്ടുവരുന്നത്.
1: വളർച്ചയുടെ വിഭിന്ന ഘട്ടത്തിൽ വിഭിന്ന കീടങ്ങളാണ് അധികമായിട്ട് നെല്ലിനെ ബാധിക്കുന്നത്.
0: അതെ, ചില കീടങ്ങൾ ഒരേ കീടങ്ങൾ തന്നെ പല ഘട്ടത്തിലാണെങ്കിലും വരുന്നു,
1: പക്ഷെ അതിന്റെ ലക്ഷണങ്ങൾ വ്യത്യാസമായിരിക്കും അല്ലേ. അപ്പൊ ഇലപ്പേനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇതിന്റെ ഒരു ആക്രമണ രീതിയെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാം.
0: ഇലപ്പേൻ ഞാറ്റടിയിലെ നെൽച്ചെടികളെയും അതുപോലെ പറിച്ചു നട്ട ഞാറുകളെയും ഒക്കെ ആക്രമിക്കുന്നുണ്ട്. ഇവ ഒരു നീരൂറ്റി കുടിക്കുന്ന കീടമാണ്, ഇലകളിൽ നിന്നും നീരൂറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇലകളുടെ അറ്റം അരികിൽ നിന്ന് അകത്തേക്ക് നീളത്തിലൊരു സൂചി പോലെ ചുരുണ്ടു പോകുന്നതായിട്ടാണ് കാണുന്നത്. ചുരുണ്ടിരിക്കുന്ന ഇലച്ചുരുൾ തുറന്നു നോക്കി കഴിയുമ്പോൾ നമുക്കതിനുള്ളിൽ ഇലപ്പേനെ കാണാൻ സാധിക്കും. സാധാരണ ചൂടുള്ള കാലാവസ്ഥയിലാണ് ഇവരുടെ ആക്രമണം കൂടുതലായിട്ട് കാണുന്നത്. നമ്മളൊരു പാടശേഖരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പാടശേഖരം ഒരു നരച്ച രീതിയിലാണ് നമുക്കൊരു കർഷകൻ അങ്ങനെയാണ് തോന്നുക. കർഷകർക്ക് തനിയെ ഇലപ്പേൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൈ വെള്ളത്തിൽ മുക്കിയ ശേഷം നമുക്ക് ഇലകളുടെ മുകളിലൂടെ ഒന്ന് വീശി നോക്കാം. അപ്പൊ കൈകൾ പരിശോധിച്ചാൽ അതിൽ ഇലപ്പേനുകൾ പറ്റിയിരിക്കുന്ന കാണാം. അങ്ങനെയാണ് കർഷകർ സാധാരണ അത് മനസ്സിലാക്കുന്നത്.
1: ഇതിനെ എങ്ങനെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നമ്മൾ മോണിറ്റർ ചെയ്ത് ആദ്യം നമുക്ക് ലോസ് ഇല്ലാതെ നമ്മൾ എങ്ങനെ ഒരു കൺട്രോൾ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്?
0: അതിന്റെ തുടക്ക സമയത്ത് ആക്രമണം ഒരുപാട് രൂക്ഷമായിട്ടില്ല എങ്കിൽ നമുക്ക് പാടത്ത് ഒന്ന് രണ്ട് ദിവസം വെള്ളം കെട്ടി നിർത്തിയ ശേഷം നമുക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. പക്ഷെ പലപ്പോഴും ആക്രമണം രൂക്ഷമാകുമ്പോഴാണ് ഇതിനെ കൂടുതൽ ശ്രദ്ധിക്കുക. ആ സമയത്ത് നമ്മൾ അന്തർവ്യാപന ശേഷിയുള്ള കീടനാശിനികളാണ് സാധാരണ ശുപാർശ ചെയ്യുന്നത്. അത് വിദഗ്ധോപദേശ പ്രകാരം മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത്.
1: ഇപ്പൊ മേഡം സൂചിപ്പിച്ചില്ല, വെള്ളർച്ച മാതിരി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്കത് മനസ്സിലാവും ഇലപ്പേൻ പാടശേഖരത്തിൽ വന്നിട്ടുണ്ടെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു അപ്പത്തേനും ലേറ്റ് ആയി പോകും,
0: അപ്പത്തേനും താമസിച്ചു പോകും.
1: അപ്പൊ ആദ്യം തൊട്ടൊന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് നമുക്കത്.
0: ചൂടുള്ള കാലാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ കീടങ്ങളുടെ ഒക്കെ ആക്രമണം പ്രതീക്ഷിച്ച് അതിനായി കൃഷിയിടം നമുക്ക് നിരീക്ഷിക്കാം.
1: പിന്നെ വേറെ ഒരു സംഭവം ഉണ്ടല്ലോ, വെള്ളക്കൊമ്പ് പോലെ പുറത്തു വരുന്നത് എന്തോ ആണത്?
0: അതായത് നെൽച്ചെടികളിൽ നിന്നും ചില ചിലപ്പ് സ്ഥാനത്ത് വെള്ളക്കൊമ്പ് പോലെ പുറത്തേക്ക് വരുന്നു. ഇത് ഈച്ചവർഗത്തിൽപ്പെട്ട ഒരു കൊതുകിന്റെ മാത്രം വലിപ്പമുള്ള ഗോളീച്ച എന്ന കീടം കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. കൊതുകിനോട് വളരെ സാമ്യമാണ്, പക്ഷെ ഒരു ഓറഞ്ച് കളറിലായിരിക്കും അതിന്റെ നിറമുണ്ടാവുക. മഴയും മേഘാവൃതമായ അന്തരീക്ഷമൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഇതിനെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ കുഴലുകളിൽ ചെനപ്പുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം അതിലൊരു പ്രതിസന്ധി നിലനിൽക്കുന്നത് ഈ കുഴലുകൾ വന്ന ശേഷമുള്ള കീടനാശിനി പ്രയോഗമൊന്നും നമുക്ക് അത്ര ഫലപ്രദമാവത്തില്ല. ഇപ്പൊ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പം ഈയൊരു കളകൾ നിയന്ത്രിക്കുന്നത് വളരെ പ്രധാനമാണ്. വരിനെല്ല്, കവട, കറുക എന്നീ കളകൾ കൃഷിയിടത്തിൽ നിന്ന് മാറ്റുന്നത് ഇതിന്റെ വർധനവ് തടയാനായിട്ട് സഹായിക്കുന്നു. അതായത് നെല്ല് ഇല്ലാത്ത സമയത്ത് മറ്റ് സസ്യങ്ങളിലൊക്കെയാണ് ഗോളീച്ച വസിക്കുന്നത്. പിന്നെ ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മാത്രം, അതും കൃഷിക്കാർ തീരുമാനിക്കരുത്, വിദഗ്ധരുടെ ഉപദേശപ്രകാരം മാത്രം കീടനാശിനി പ്രയോഗങ്ങൾ നടത്തുക.
1: ഇനി തണ്ടുതുറപ്പ് എന്ന് പറയുന്ന സ്റ്റെംബോറർ, ഇത് ഒരു പ്രശ്നം തന്നെയാണല്ലോ നെൽകൃഷിയിൽ. ഇതെനിക്ക് തോന്നുന്നു കായിക വളർച്ച ഘട്ടത്തിലും ഉണ്ട്, ഉൽപാദന ഘട്ടത്തിലും തണ്ടുതുറപ്പൻ നെല്ലിനെ ആക്രമിക്കാറുണ്ട്. ഇതിന്റെ ലക്ഷണങ്ങൾ രണ്ട് സ്റ്റേജിലും ഡിഫറെന്റ് ആയിരിക്കും,
0: വ്യത്യാസമുണ്ട്. അതായത് നെല്ലില് കായിക വളർച്ചാ സമയത്താണെങ്കിൽ തണ്ടുതുരപ്പൻ ഉണ്ടാക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത് നടുനാമ്പ് വാട്ടമാണ്. എന്നാൽ അത് അടിക്കണ പൊട്ടി പൂവിടുന്ന സമയത്ത് അല്ലെ കതിരി വരുന്ന സമയത്താണെങ്കിൽ അത് വെൺകതിർ എന്ന ഒരു ലക്ഷണമാണ് കാണിക്കുക. അപ്പൊ ഇവിടെ പെൺശലഭങ്ങള് മുട്ടയിട്ട് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ നെല്ലിന്റെ തണ്ടിനുള്ളിലേക്ക് കടന്ന് അതിൻ്റെ ഉൾഭാഗം കാർന്നു തിന്നുകയാണ് ചെയ്യുന്നത്. ആ ഒരു രീതി കൊണ്ടാണ് നമുക്ക് ഈ ഒരു നടുനാമ്പ് പാടുകയും അല്ലെങ്കിൽ കതിര് വരുന്ന സമയത്ത് അത് വെൺകതിരാകുകയും ഒക്കെ.
1: അതെ,
0: അതിന്റെ നമുക്കതിനെ ഉറപ്പിക്കാവുന്നത് ഈ രണ്ട് ലക്ഷണത്തിൽ വരുന്ന നടുനാമ്പും വെൺകതിരും നമ്മൾ വലിച്ചു നോക്കി കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഊരി വരുന്നു. ഇപ്പൊ പെൺശലഭങ്ങൾ ഇലയുടെ അഗ്രഭാഗത്താണ് മുട്ടയിടുന്നത്. ആ മുട്ടകൾ ഒരു രോമാവൃതമായ ആവരണം കൊണ്ട് പൊതിഞ്ഞു വെക്കുകയാണ് ചെയ്യുക. അതിനുശേഷം വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ ആദ്യമൊക്കെ ഇലയുടെ മുകൾ ഭാഗത്തു നിന്നാണ് അവർ ഭക്ഷിക്കുന്നത്. അതിനുശേഷം താഴേക്കിറങ്ങി, അതൊരു നൂല് പോലെയുള്ള തൂങ്ങിയാണ് അത് താഴേക്കിറങ്ങുന്നത്. അത് തണ്ടിനുള്ളിലേക്ക് കടന്ന്

0: പ്രധാനപ്പെട്ട ഒരു ശലഭവർഗീടമാണ് ഓലചുരുട്ടി പുഴു, അതുപോലെ കുഴൽപ്പുഴുണ്ട്. ഇവയൊക്കെയും പ്രധാന ശലഭകീടങ്ങളാണ്. അതല്ലാതെ തന്നെ കതിർവെട്ടിപ്പുഴുണ്ട്, പട്ടാളപ്പുഴുണ്ട്, ഇവരൊക്കെയും ശലഭവർഗ കീടത്തിൽ പെടുന്നു.
1: ഈ ഓല ചുരുട്ടിപ്പുഴു മിക്കവാറും കാണാറുണ്ട്, നമ്മുടെ ആ ഇല അങ്ങ് ചുരുണ്ടിരിക്കുന്ന അല്ലേ? അപ്പൊ ഇതിന്റെ ലക്ഷണം ഇത് തന്നെ, ഇല ചുരുണ്ടിരിക്കും. പിന്നെ ഇതിന്റെ മറ്റേ എഫക്ട്സ് എന്തൊക്കെയാണ്?
0: ഇവര് ഓല ചുരുട്ടി അതിനുള്ളിലിരുന്ന് ഇലകളിലെ ഹരിതകം, ആ പച്ചതറം കാർന്നു തിന്നുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ആക്രമണം മൂലം നെല്ലോലകൾ വെളുത്ത നിറത്തിലാവും. ഇപ്പൊ പാടത്ത് നോക്കുമ്പോൾ നെൽ ഓലകൾ ഇങ്ങനെ വെളുത്ത് വെളുത്ത് ഇരിക്കുന്നതായിട്ട് കാണും, പാടം നരച്ചതുപോലെയും കാണും. പക്ഷെ തീരെ ചെറിയതായിരിക്കുമ്പോഴല്ല ഇതുണ്ടാവുന്നത്. അതാണ് നമ്മുടെ ഇലപ്പേനിന്റെ ലക്ഷണവും ഓലയുരുട്ടിയുടെ ലക്ഷണവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓലയുരുട്ടി കുറച്ചുകൂടെ നെല്ല് വലിയതാവുമ്പോഴത്തേക്കിനുമാണ് അതില് ആക്രമിക്കുന്നത്.
1: ഇലപ്പേൻ
0: ആദ്യഘട്ടത്തില് ചെറുതായിരിക്കുമ്പോൾ തന്നെ ആക്രമിക്കുന്നത്.
1: ദൂരെ കാണുമ്പോൾ ലക്ഷണങ്ങൾ നരച്ച ഒരു,
0: അത് പാടം മുഴുവൻ ചെറിയ ചെടികൾ നരച്ചിരിക്കുന്നതായിട്ടാണ് ഇലപ്പേന്റെ സാഹചര്യത്തിൽ വരിക. എന്നാൽ ഓല ചുരുട്ടിപ്പുഴു കുറച്ചുകൂടെ ചെടി വലുതാവുമ്പോഴാണ് അപ്പം കൃത്യമായിട്ട് നരച്ച പോലെ തന്നെയും അറ്റം ഹരിതകം തിന്നിരിക്കുന്നതൊക്കെ നമുക്ക് കൃത്യം മനസ്സിലാക്കാം.
1: ഇലയുടെ ആ പച്ചപ്പ് തന്നെ നഷ്ടപ്പെടും. അപ്പം നമ്മുടെ ഉൽപാദനം അങ്ങനെ അത് ബാധിക്കുന്നതാണല്ലോ.
0: ആദ്യഘട്ടത്തിൽ അത്ര ബാധിക്കില്ല, പക്ഷേ കതിര് വരുന്ന സമയത്ത് കതിരിനെ പൊതിഞ്ഞിരിക്കുന്ന ഓലകൾക്ക് അതിന്റെ ഹരിതകം പോയി കഴിഞ്ഞാൽ ഉൽപാദനത്തിനെ ബാധിക്കാം.
1: നെല്ലിനെ കുഴൽപ്പുഴുവും ബാധിക്കുന്നുണ്ടല്ലോ, ഇതിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തുവാണ്?
0: കുഴൽപ്പുഴുവിന്റെ ലക്ഷണം അല്പം കൂടി വ്യത്യാസമുണ്ട്. അതായത് നെൽച്ചെടിയുടെ അഗ്രഭാഗം മുറിച്ച് ഒരു കുഴൽ പോലെയാക്കിയാണ് ഓലകളുടെ ഹരിതകം കാർന്നു തിന്നുന്നത്. അപ്പം നമ്മൾ പാടത്ത് നോക്കിയാണെങ്കിൽ വെള്ളത്തിലൂടെ അങ്ങിങ്ങായിട്ട് ഇല കുഴലുകൾ പോകുന്നത് കാണാം, ഒഴുകി നടക്കുന്നത് കാണാം. ഇപ്പൊ രൂക്ഷമായ ആക്രമണമാണെങ്കിൽ നെൽച്ചെടികളുടെ അഗ്രഭാഗം മുറിക്കുന്നതെന്ന് തന്നെ അതിങ്ങനെ കുറ്റിച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും.
1: ഇതിന്റെ നിയന്ത്രണത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും?
0: നിയന്ത്രണത്തിന് ആദ്യം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പാടത്തിൽ അങ്ങിങ്ങായിട്ടായിരിക്കും ഇതിന്റെ ആക്രമണം തുടക്കത്തിൽ കണ്ടു തുടങ്ങുക. ആ സമയത്ത് നമ്മൾ ഒരേക്കർ പാടത്തിന് 25 കിലോഗ്രാം അറക്കപ്പൊടി 1 ലിറ്റർ മണ്ണെണ്ണയുമായി കലർത്തി പാടത്ത് വിതറി കൊടുക്കാം. അതുപോലെ കള നിയന്ത്രണം നടത്തണം. ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ നമുക്ക് കീടനാശിനി പ്രയോഗം നടത്തേണ്ടി വരും. അതും പ്രകൃതിക്ക് ദോഷമല്ലാത്ത രീതിയിലുള്ള, വിദഗ്ധരോട് ചോദിച്ച് ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള കീടനാശിനികൾ പ്രയോഗിക്കണം.
1: ഇപ്പൊ നിരവധി കീടങ്ങളുണ്ട് നെല്ലിനെ ബാധിക്കുന്ന, തണ്ടുതുറപ്പ്, ഇലപ്പേൻ, കുഴൽപ്പുഴു, ഇല ചുരുട്ടി വെക്കുന്ന പുഴുക്കള്, ശലഭവർഗ കീടങ്ങള്. അപ്പൊ ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി രാസകീടനാശിനി എന്തായാലും നമ്മളൊരു ലാസ്റ്റ് റിസോർട്ട്, അല്ലെങ്കിൽ ലാസ്റ്റ് ആയിട്ട് നമുക്ക് അത് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇതൊഴിച്ച് നമുക്ക് ജൈവ നിയന്ത്രണ വിധികളൊക്കെ ഉണ്ടോ ഇതിന് വേണ്ടി?
0: നെല്ലില് നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് വരുന്ന മുട്ടപരാദങ്ങളാണ്. മുട്ടപരാദങ്ങളിൽ തന്നെ ട്രൈക്കോഗ്രാമ ജപ്പോണിക്കം, ട്രൈക്കോഗ്രാമ കിലോണിസ് എന്നിവയാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. തണ്ടുതുരപ്പിനെതിരെയും ഓലചുരുട്ടിക്കെതിരെയുമാണ് പ്രധാനമായിട്ടും ഈ രണ്ട് മുട്ടപരാദങ്ങളെയും ഉപയോഗിക്കുന്നത്.
1: ട്രൈക്കോകാർഡ്,
0: അതായത് ഇത് കർഷകർക്ക് ലഭ്യമാക്കുന്നത് മുട്ടക്കാട് രൂപത്തിലാണ്. കോർസേറ എന്ന ഒരു കീടത്തിനെ, നെല്ലിന്റെ തന്നെ ഒരു സ്റ്റോറേജ് പെസ്റ്റ് എന്ന് നമ്മൾ പറയും, ആ കീടത്തിനെ നമ്മൾ ലാബുകളിൽ വളർത്തി അതിന്റെ മുട്ടകളിലൂടെയാണ് ഈ മുട്ടക്കാടുകൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പൊ ഈ ട്രൈക്കോഗ്രാമ ജപ്പോണിക്കം ഉപയോഗിക്കുന്നത് തണ്ടുതുരപ്പിന്റെ മുട്ടക്കൂട്ടങ്ങളെ നശിപ്പിക്കാനും, ട്രൈക്കോഗ്രാമ കിലോണിസ് ഉപയോഗിക്കുന്നത് ഓലചുരുട്ടിയുടെ മുട്ടക്കൂട്ടങ്ങളെ നശിപ്പിക്കാനുമാണ്. നമ്മൾ ഉപയോഗിക്കേണ്ടത് 1 ഏക്കറിന് 2 cc എന്ന തോതിലാണ് നമ്മൾ മുട്ടക്കാടുകൾ ഉപയോഗിക്കുന്നത്. 1 cc കാട് 10 കഷ്ണങ്ങളായി മുറിച്ചാണ് നമ്മൾ കൃഷിയിടത്തിൽ അങ്ങിങ്ങായി സ്ഥാപിക്കുന്നത്.
1: ഒരു കാടിൽ എനിക്ക് തോന്നുന്നു 50,000 മുട്ടയൊക്കെ കാണുമോ?
0: അതെ, അതിൽ കൂടുതലുണ്ട്. പറിച്ചു നട്ട് ഏകദേശം 7 മുതൽ 10 ദിവസമാവുമ്പോൾ മുതൽ കാടുകൾ കൃഷിയിടത്തിൽ വെച്ചു കൊടുക്കാം. വിതയ്ക്കുന്ന സാഹചര്യത്തിൽ 25 ദിവസം മുതൽ ഉപയോഗിച്ചു തുടങ്ങാം. അതുപോലെ ഓരോ കാടും നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയത് മഴ സമയമാണെങ്കിൽ പ്ലാസ്റ്റിക് കപ്പിനുള്ളിലോ അല്ലെങ്കിൽ തെങ്ങോലയുടെ അടിവശത്തോ സ്റ്റേപ്പിൾ ചെയ്താണ് സാധാരണ വെക്കുക. ഇനി വേനൽക്കാലമാണെങ്കിൽ നെല്ലോലകളിൽ നേരിട്ട് നമുക്ക് സ്റ്റേപ്പിൾ ചെയ്ത് വെച്ചു കൊടുക്കാം. ഈ മുട്ടപരാദങ്ങളല്ലാതെ ചില കീടങ്ങൾക്ക്, പ്രത്യേകിച്ചും ശലഭവർഗ കീടങ്ങൾക്കെതിരെ നമ്മൾ ബാസിലസ് തുർഞ്ചേൻസിസ് എന്ന മിത്ര ബാക്ടീരിയ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ബ്യുവേറിയ ബസിയാന എന്ന മിത്ര കുമിൾ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെയും നമ്മൾ നെൽപ്പാടത്ത് ഉപയോഗിക്കുന്ന ജൈവിക കീട നിയന്ത്രണ മാർഗങ്ങളാണ്.
1: മേഡം, നെല്ലിൽ മുഞ്ഞയുടെ ആക്രമണവും കാണാറുണ്ടല്ലോ, ഇതിന്റെ ഒരു ആക്രമണ രീതിയും നിയന്ത്രണ മാർഗങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കാം.
0: നെല്ലില് നീരൂറ്റി കുടിക്കുന്ന ഒരു കീടമാണ് മുഞ്ഞ. മുഞ്ഞയുടെ ചെറുപ്രാണികളും അതുപോലെ പൂർണ്ണ വളർച്ചയെത്തിയ കീടങ്ങളും ഒക്കെയും നെല്ലിന്റെ കടഭാഗത്ത്, അതായത് ഏകദേശം ആ ഒരു ജലപ്പരപ്പിന് സമീപത്തിരുന്നാണ്, കടഭാഗത്തിരുന്നാണ് നീരൂറ്റി കുടിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നെൽച്ചെടികള് അമിതമായി നീര് പോകുന്നതുകൊണ്ട് തന്നെ അത് ആദ്യം മഞ്ഞളിക്കുകയും പിന്നെ അത് ഉണങ്ങി പോവുകയും ചെയ്യുന്നു. കർഷകർ പാടത്ത് നോക്കുമ്പോൾ കാണുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് അങ്ങിങ്ങായിട്ട് വട്ടത്തിൽ കരിഞ്ഞു നിൽക്കും. നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ ഹോപ്പർ ബേൺ എന്നാണ് പറയുക. അപ്പൊ അതിന് ഏറ്റവും ഫലപ്രദമായി

0: കൂടിയിട്ട് നമ്മൾ പ്രതിരോധശേഷിയുള്ള ഇനങ്ങൾ ചെയ്യണം. എന്നാലും അതിലും പ്രധാനം ഇടയകലം കൊടുക്കുക, കൃത്യമായ തോതിൽ വെത നടത്തുക. ഒരേക്കറിൽ 40 കിലോ മതിയെങ്കിൽ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നെൽപ്പാടത്ത് തിക്കം കൂടുകയും അപ്പോൾ വായുസഞ്ചാരം കുറയുകയും ഈ കീടത്തിന് വംശവർദ്ധനവിന് ഉള്ള നല്ല സാഹചര്യം ഉള്ളാവുകയും ചെയ്യും. അപ്പം നമ്മൾ കുറച്ച് കൊടുക്കുക. അപ്പം തിക്കം കുറയ്ക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം. അതുപോലെ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ, അതായത് അങ്ങിങ്ങായിട്ടാണ് ഇത് കണ്ട് തുടങ്ങുന്നതെങ്കിൽ വെള്ളം വാർത്ത് കളയുന്ന ഒരു നല്ല രീതിയാണ്. ഇടവിട്ട് വെള്ളം കയറ്റി ഇറക്കുന്നതും ആ ഒരു അമിതമായ ഈർപ്പം നെൽപ്പാടത്ത് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ നൈട്രജൻ വളപ്രയോഗം അമിതമായിട്ടുള്ളത് ഒഴിവാക്കുക. പിന്നെ നമ്മൾ മിത്ര കീടങ്ങൾ ധാരാളം മുഞ്ഞയ്ക്കെതിരെ ഉണ്ട് നമ്മുടെ നെൽപ്പാടത്ത് തന്നെ. മിറിച്ചാഴികളൊക്കെയും എട്ടുകാലികളൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അപ്പം അതിനെ നിലനിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക,
1: രാസകീടനാശിനികളുടെ
0: അമിത ഉപയോഗം ഒഴിവാക്കുക. മിത്രവാണികളുടെ സാന്നിധ്യം അമിതമായി കാണുന്ന പാടശേഖരങ്ങളിൽ എപ്പോഴും മുഞ്ഞ നിയന്ത്രണ വിധേയമായിരിക്കും. മുഞ്ഞ ഉണ്ടെങ്കിലും അത് നിയന്ത്രണ വിധേയമായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്.
1: പിന്നെ നെല്ല് ചാഴിയുടെ ആക്രമണവും ഉണ്ടാവാറുണ്ടല്ലോ, ഇത് ലാസ്റ്റ് ഘട്ടത്തിലായി അവസാന ഘട്ടത്തിലല്ലേ ഇത് നമ്മൾ കാണുന്നത്, ഇതിനെ കുറിച്ച് ഒന്ന് പറയാം.
0: ശരിക്കും ചാഴി വിളവിനെ സാരമായി ബാധിക്കുന്ന ഒരു കീടം തന്നെയാണ്. പാൽ പരുവത്തിലുള്ള നെന്മണികളിൽ നിന്നാണ് ചാഴികൾ നീരൂറ്റി കുടിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് നെന്മണികൾ പതിരായി തീരുകയാണ് ചെയ്യുന്നത്. പാടശേഖരത്തിൽ ഒരേ മൂപ്പുള്ള ഇനങ്ങൾ ഒരേ സമയം കൃഷി ചെയ്യുന്നത് ഇതിനെതിരെ ഫലപ്രദമാണ്. അതായത് പല സമയത്ത് കതിരുകൾ വരുന്നത് ചാഴിയുടെ നിയന്ത്രണത്തെ സാരമായി ബാധിക്കും. അതുപോലെ നെല്ലില്ലാത്ത സമയത്ത് പുല്ലുവർഗ കളകളിലാണ് കൂടുതലായിട്ടും ചാഴികൾ ഇരിക്കുന്നത്. അപ്പം നെൽകൃഷിയുടെ മുമ്പേ തന്നെ പുല്ലുവർഗ കളകൾ നശിപ്പിച്ച് കളയുന്നത് നല്ലതാണ്. ആക്രമണം കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ ജൈവികമായിട്ടാണെങ്കിൽ, അതായത് പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയാണെങ്കിൽ, മത്തി ശർക്കര മിശ്രിതം 6 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ നമുക്ക് തളിച്ചു കൊടുക്കാം. കീടനാശിനികൾ പ്രയോഗിക്കേണ്ടത് ചാഴി അമിതമായി ഉണ്ടെങ്കിൽ കീടനാശിനികൾ പ്രയോഗിക്കാം, പക്ഷേ അതും വിദഗ്ധ ഉപദേശപ്രകാരം മാത്രം ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ രാവിലെ 9 മണിക്ക് മുന്നെയോ അല്ലെങ്കിൽ 3 മണിക്ക് ശേഷമോ വേണം കീടനാശിനി പ്രയോഗം നടത്താൻ. പാടത്ത് ചുറ്റോട് മരുന്നടിച്ച് ഉള്ളിലേക്ക് കീടങ്ങളെ കൊണ്ടുവന്ന ശേഷം ഉള്ളിൽ മരുന്ന് തളിക്കുന്നതാണ് നല്ലത്. എന്നാൽ മാത്രമാണ് കീടങ്ങളുടെ ആ രക്ഷപ്പെടുന്ന ഒരു രീതി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
1: ഡോക്ടർ ജ്യോതി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നെല്ലിനെ ബാധിക്കുന്ന കീടങ്ങളെ കുറിച്ച് വിശദമായിട്ട് നമ്മുടെ കർഷകർക്ക് വേണ്ടി ഈ ചർച്ചയിൽ പറഞ്ഞു തന്ന് വളരെ നന്ദി.
0: നന്ദി.
2: നെല്ലിനെ ബാധിക്കുന്ന കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളും ഇതേക്കുറിച്ച് എല്ലാവരും വിശദമായി കേട്ടല്ലോ അല്ലേ. ആലപ്പുഴ മങ്കൊമ്പ് എം എസ് സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജ്യോതി സാറ ജേക്കബുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: ചീനഭരണി പഴയ തറവാടുകളിൽ ഒരു വർഷത്തേക്ക് ആവശ്യമായ കണ്ണിമാങ്ങയും വിളഞ്ഞ പാകമായ മാങ്ങയും പഴുത്ത മാങ്ങയുമൊക്കെ സംഭരിച്ച് സൂക്ഷിച്ചു വെക്കുന്നത് ഈ ഭരണികളിലാണ്. 100, 200, 500, 1000 മാങ്ങ വരെ ഉപ്പിലിട്ട് സൂക്ഷിക്കാൻ പാകത്തിലുള്ള ചീനഭരണികളുണ്ട്. ഉപ്പ്, കാന്താരിമുളക് എന്നിവയെല്ലാം ഇട്ടാണ് മാങ്ങ നിറച്ചു വെക്കുന്നത്. മാങ്ങ നിറച്ച ശേഷം വായു കടക്കാത്ത വിധം നന്നായി അടച്ചുകെട്ടി സൂക്ഷിക്കും. പ്രത്യേകതരം കളിമണ്ണ് കൊണ്ട് കലാചാതുര്യത്തോടെ വാണിജ്യാടിസ്ഥാനത്തിൽ ഭരണി ഉണ്ടാക്കിയിരുന്നത് ചൈനക്കാരായതുകൊണ്ടാവാം ഇതിനെ ചീനഭരണി എന്ന് വിളിക്കുന്നത്. മാങ്ങ മാത്രമല്ല, പഴുത്ത പാക്ക് വെള്ളത്തിലിട്ട് സൂക്ഷിക്കുന്നതിനും എള്ളെണ്ണയും വെളിച്ചെണ്ണയും മറ്റും അടച്ചുകെട്ടി സൂക്ഷിക്കുന്നതിനും ഭരണി തന്നെയായിരുന്നു പഴയകാലത്ത് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് വഴിയോരങ്ങളിൽ നാടോടികൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന സാധാരണ ഭരണിയും ചീനഭരണിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നിറത്തിലും വലുപ്പത്തിലും ആകൃതിയിലും ഈടിന്റെ കാര്യത്തിലുമൊക്കെ ഈ വ്യത്യാസം വളരെ പ്രകടവുമാണ്. എന്തും കേടുകൂടാതെ ദീർഘകാലം സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന കളിമൺ സംഭരണികളായിരുന്ന ചീനഭരണികൾ ഇന്നിതാ പുതിയ തലമുറയ്ക്കൊരു കൗതുക കാഴ്ചയാണ്.
2: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ

0: നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവെ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വെള്ളം പാഴാക്കൽ കുറയ്ക്കുകയും ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന സൗകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല. ഇന്ത്യൻ കൃഷിയുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു ഭാവി കാഴ്ചപ്പാടാണ് ഇത്. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു. ഇന്ന് തന്നെ ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വ്യാപിപ്പിക്കാം. ഇന്ന് സംരക്ഷിക്കുന്ന ഓരോ തുള്ളിവെള്ളവും നാളെയുടെ ഭക്ഷ്യസുരക്ഷയാണ്.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു: മത്സ്യവും പച്ചക്കറികളും ഒരുമിച്ച് കൃഷി ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം: അക്വാപോണിക്സ്. ഹൈഡ്രോപോണിക്സും അക്വാകൾച്ചറും ചേർന്നതാണ് അക്വാപോണിക്സ് കൃഷിരീതി. അക്വാകൾച്ചറിലെയും വെള്ളം ഉപയോഗിച്ചുള്ള കൃഷിയായ ഹൈഡ്രോപോണിക്സിലെയും തത്വങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള കൃഷിരീതിയാണ് അക്വാപോണിക്സ്. ഈ കൃഷിരീതിയിൽ ബാക്ടീരിയയുടെ പ്രവർത്തനം മൂലം മീനിന്റെ കാഷ്ടം നൈട്രേറ്റ് രൂപത്തിലാക്കി ചെടികൾക്ക് വളമായി നൽകുന്നു. ചെടികൾ വെള്ളം ശുദ്ധീകരിച്ച് മീനിന്റെ വളർച്ചയ്ക്ക് അനുകൂലമായ അവസ്ഥ സംജാതമാക്കുകയും ചെയ്യും. വലിയ അധ്വാനമില്ലാത്ത കൃഷിയായതിനാൽ കുട്ടികൾക്കും വയോധികർക്കും ഭിന്നശേഷിക്കാർക്കും വരെ അക്വാപോണിക്സ് കൃഷി ചെയ്യുവാൻ കഴിയും. കളനാശിനിയോ കീടനാശിനിയോ ഉപയോഗിക്കാത്തതിനാൽ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് ആരോഗ്യദായകമായ പച്ചക്കറിയും മീനുമാണ് ലഭിക്കുന്നത്. സാധാരണ അക്വാകൾച്ചറിനെ അപേക്ഷിച്ച് അക്വാപോണിക്സ് കൃഷിരീതിയിൽ 30 മുതൽ 50 ഇരട്ടി വരെ മീൻ കൃഷി ചെയ്യാനാകും. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം: ഷിബു ജോർജ്. നിർവഹണ സഹായം: ലിജി അനിൽ.
2: വയലും വീടും സമാപിക്കുന്നു.

0: ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. സംസ്ഥാനത്ത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അപ്രതീക്ഷിതവും തീവ്രവുമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കർഷകർക്ക് പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് വേഗത്തിൽ സഹായവും മാർഗനിർദ്ദേശവും ലഭ്യമാക്കുന്നതിനായി കൃഷി ഡയറക്ടറേറ്റിലും എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രത്യേക ഹെൽപ്പ് ലൈൻ സംവിധാനവും സംസ്ഥാനതല നിരീക്ഷണ കേന്ദ്രവും പ്രവർത്തനം ആരംഭിച്ചു. ഇതോടനുബന്ധിച്ച് എയിംസ് പോർട്ടൽ മുഖേന കർഷകർ സമർപ്പിക്കുന്ന അപേക്ഷകളുടെയും നഷ്ടപരിഹാര നടപടികളുടെയും പുരോഗതി തത്സമയം നിരീക്ഷിക്കാൻ കഴിയുന്ന ഡാറ്റാബേസും സജ്ജീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഇൻഷുർ ചെയ്ത വിളകൾക്ക് പ്രകൃതിക്ഷോഭം മൂലം നാശനഷ്ടം സംഭവിക്കുമ്പോൾ കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കും. എയിംസ് പോർട്ടൽ മുഖേന ഓൺലൈനായി നടപ്പാക്കുന്ന ഈ പദ്ധതിയിൽ പ്രകൃതിക്ഷോഭമുണ്ടായാൽ ബന്ധപ്പെട്ട കൃഷിഭവൻ ഉദ്യോഗസ്ഥൻ സ്ഥലത്തെത്തി നഷ്ടം വിലയിരുത്തി 24 മണിക്കൂറിനുള്ളിൽ FIR തയ്യാറാക്കി പോർട്ടലിൽ അപ്ലോഡ് ചെയ്യും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നഷ്ടം സംഭവിച്ച കർഷകർക്ക് സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിനായി 15 ദിവസത്തിനുള്ളിലും പ്രകൃതിക്ഷോഭ നഷ്ടപരിഹാര പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിനായി 10 ദിവസത്തിനുള്ളിലുമാണ് എയിംസ് പോർട്ടൽ മുഖേന അപേക്ഷ സമർപ്പിക്കേണ്ടത്. നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കർഷകർക്ക് താഴെ പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. തിരുവനന്തപുരം 9383470700, കൊല്ലം 9383470770, ആലപ്പുഴ 9383471108. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന NACDP FMDCP 8th കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഉദ്ഘാടനം തൊഴിൽ, വനിതാ, ശിശുവികസന, മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദുകൃഷ്ണൻ 17 രാവിലെ 8:30 ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്റർ കുടപ്പനക്കുന്ന് വെച്ച് നിർവഹിക്കും. ഇതോടനുബന്ധിച്ച് കുളമ്പ് രോഗത്തെക്കുറിച്ച് കർഷകർക്കും ഭാരത് പശുധൻ പോർട്ടൽ എൻട്രിയെക്കുറിച്ച് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർക്കും വേണ്ടി പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. CPCRI കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ജില്ലയിലെ പട്ടികജാതി യുവതി യുവാക്കൾക്കായി കാർഷിക അനുബന്ധ മേഖലകളിലെ വിവിധ വിഷയങ്ങളിൽ നൈപുണ്യ വികസന പരിശീലനം സ്റ്റൈഫൻഡോടുകൂടി നൽകുന്നു. 4 ഒഴിവുകളുണ്ട്. യോഗ്യത പ്ലസ് ടു അഥവാ VHSE. പ്രതിമാസ സ്റ്റൈഫൻഡ് 15,000 രൂപ. പ്രായപരിധി 25-35 വയസ്സിനും ഇടയിൽ. തുടക്കത്തിൽ ദൈർഘ്യം 3 മാസത്തേക്ക്. ഫണ്ടിന്റെ ലഭ്യതയും പരിശീലനാർത്ഥികളുടെ പ്രകടനവും അടിസ്ഥാനമാക്കി 6 മാസം വരെ നീട്ടാവുന്നതാണ്. യോഗ്യരായ അവർ 04792449928 എന്ന നമ്പറിൽ June 16 മുമ്പായി മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്നും നിർദ്ദിഷ്ട മാനദണ്ഡ പ്രകാരം June 18 രാവിലെ 9 മണിക്ക് ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നടത്തുന്ന അഭിരുചി പരീക്ഷയുടെയും മുഖാമുഖത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ്. മുൻവർഷങ്ങളിൽ പട്ടികജാതി വിഭാഗക്കാർക്കായി നടത്തിയ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ പ്രസ്തുത പരിശീലനങ്ങൾക്ക് അർഹരല്ല. കൊല്ലം ജില്ലയിലെ വെളിയം കൃഷിഭവൻ പരിധിയിൽ വരുന്ന കർഷകർക്ക് പുരയിടങ്ങളിൽ പുതുതായി എണ്ണപ്പന കൃഷി ചെയ്യാൻ താൽപര്യമുള്ള കർഷകരുണ്ടെങ്കിൽ കൃഷിഭവന്റെ 9383470300 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. പരിശീലന പരിപാടി കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 2026 June 23-24 തീയതികളിലായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ 8547070773 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം. കൊപ്ര കിൻഡലിന് 900 രൂപ കുറഞ്ഞ്, വടക്കൻ പരുവൂർ 13,000, 800 രൂപ കുറഞ്ഞ് കൊച്ചി 13,100, 700 രൂപ കുറഞ്ഞ് എറണാകുളം 12,800 ആയി വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. കയർ ക്വിൻ്റലിന് 100 രൂപ കുറഞ്ഞ്, കൊച്ചി പറവൂർ 5,200 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിൻ്റലിന് 200 രൂപ കുറഞ്ഞ്, വടക്കൻ പരവൂർ 4,200 രൂപയും 100 രൂപ കുറഞ്ഞ്, ആലുവ 4,400 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കാർഷിക മേഖല വാർത്തകൾ സമാപിച്ചു. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിലെ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. അതിവേഗം മാറുന്ന ആഗോള സുരക്ഷാ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സേന ഭാവി സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാകണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ്

0: സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ച് കേന്ദ്ര സർക്കാർ ഈ മാസം 30 ചുമതലയേൽക്കും. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോടെത്തിയ കേന്ദ്ര സംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 ജയം. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. ഫ്രാൻസുമായുള്ള സാമ്പത്തിക സാംസ്കാരിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിലും സ്ലോവാക്കിയുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും ദ്വിരാഷ്ട്ര സന്ദർശനം സഹായകമാകുമെന്ന് പര്യടനത്തിന് പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി അറിയിച്ചു. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. മികച്ച ഇന്നൊവേഷൻ സ്റ്റാർട്ടപ്പുകൾ പങ്കെടുക്കുന്ന ഭാരത ഇന്നൊവേറ്റേഴ്സ് പരിപാടി ഇരുവരും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. പര്യടനത്തിന്റെ 2 സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി ഈ മാസം 16-17 ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 18 പരി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് ഉച്ചകോടിയിലും പങ്കെടുക്കും. മാറുന്ന ആഗോള സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം നവീകരിക്കാനും ഭാവി വെല്ലുവിളികളെ നേരിടാനും സൈന്യം സജ്ജമായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. സൈനിക ദൌത്യങ്ങളുടെ വിജയവും സൈനികരുടെ ക്ഷേമവും ഒരുപോലെ പ്രധാനമാണെന്നും ഇവ രണ്ടും സന്തുലിതമായി കൊണ്ടുപോകുന്നത് സേനയുടെ പോരാട്ട വീര്യവും വർദ്ധിപ്പിക്കുമെന്നും ശ്രീമതി മുർമു വ്യക്തമാക്കി.
1: In an era of rapidly changing security challenges, technological advances and complex global environments, the Indian Army must remain adaptive and future ready. By balancing operational effectiveness with the well-being of your soldiers, you will build trust and strengthen the fighting capability of the units you will lead.
0: ഇത്തവണ ആദ്യമായി പുരുഷ കേഡറ്റുകൾക്കൊപ്പം വനിതാ കേഡറ്റുകൾ മാർച്ച് ചെയ്ത പരേഡിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിച്ചു. 500 കേഡറ്റുകളാണ് സൈനിക ഉദ്യോഗസ്ഥരായി ഇന്ന് ചുമതലയേറ്റത്. പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ കരസേനാ ഉപമേധാവിയായ അദ്ദേഹം ഈ മാസം 30 ചുമതലയേൽക്കും. കാലാവധി അവസാനിക്കുന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പിൻഗാമിയായാണ് ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിന്റെ നിയമനം. അസമിലെ ജോർഹട്ടിൽ AN-32 സൈനിക വിമാനം തകർന്നു വീണ 5 വ്യോമസേനാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഈ സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുശോചനം രേഖപ്പെടുത്തി. വ്യോമസേനാ ഉദ്യോഗസ്ഥരുടെ ധൈര്യവും രാഷ്ട്രസേവനവും എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ വ്യോമസേന അന്വേഷണം ആരംഭിച്ചു. ആഗോളതലത്തിൽ സൈനിക ശേഷിയെ നിർണ്ണയിക്കുന്നത് സാങ്കേതിക പുരോഗതിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ സംയുക്ത ഗ്രാജുവേഷൻ പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാറുന്ന സുരക്ഷാ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഡ്രോണുകൾ, ഉപഗ്രഹങ്ങൾ, റോബോട്ടിക്സ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സൈനികർ പ്രയോജനപ്പെടുത്തണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു.
2: റാഡാർ, സാറ്റലൈറ്റ്, ഡ്രോൺ, സെൻസർ, റോബോട്ടിക്സ് അനേക സിസ്റ്റംസ് യുദ്ധമേ ഡിപ്ലോയ് जिनमें ना तो फाइटर का पता चलता है ना उसकी मशीनरी और इक्विपमेंट का और आज वारफेयर की डेफिनेशन काफी हद तक बदल चुकी है मुझे विश्वास है कि आपके ट्रेनिंग प्रोग्राम्स और एक्सरसाइजेज में आपको अनसर्टेनिटी और अनएक्सपेक्टेड चैलेंजेज का सामना करने के लिए अच्छी तरह तैयार किया गया है.
0: 60 യുവാക്കളുടെ നൈപുണ്യ വികസനത്തിലൂടെ രാജ്യം വലിയ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിദ്യാഭ്യാസ വ്യവസായ മേഖലകൾക്ക് പുറമെ കായികരംഗത്തും ഇന്ത്യൻ യുവാക്കൾ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ 12 രാജ്യത്തുടനീളം വിദ്യാഭ്യാസം, നൈപുണ്യം, നൂതനാശയങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ ഒരു പുതിയ സംസ്കാരം വളർത്തിയെടുക്കാൻ സർക്കാരിന് സാധിച്ചതായും പ്രധാനമന്ത്രി നടപ്പിലാക്കിയ വിവിധ നയങ്ങളാണ് ഇന്ത്യയെ ലോകത്തിലെ 2 വലിയ ഉന്നത വിദ്യാഭ്യാസ ശൃംഖലയാക്കി മാറ്റിയതെന്നും ശ്രീ ഷാ വ്യക്തമാക്കി. ഭാരതം ലോകത്തിന് വഴികാട്ടിയാണെന്നും ലോകരാഷ്ട്രങ്ങളുടെ പ്രതീക്ഷയാണെന്നും RSS സർസംഘചാലക് ഡോ മോഹൻ ഭാഗവത്. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ മോഹൻ ഭാഗവത്

0: നാളെ തൃശൂരിലെ പരിപാടിയിലും പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ നിപ്പ ജാഗ്രത തുടരുന്നു. ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നിപ്പ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. നിപ്പ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്ക പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സമ്പർക്ക പട്ടികയിലുള്ള 4 പേരെ കൂടി ഇന്ന് നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലയിലെ നിപ്പ സ്ഥിതിഗതികൾ മന്ത്രി AP അനിൽകുമാർ വിലയിരുത്തി. ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോടെത്തുമെന്ന് മന്ത്രി അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 റണ്ണിന്റെ ജയം. 162 റൺ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ അയർലൻഡിന് 121 റണ്ണിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെ നേരിടുകയാണ്. ഇന്ന് 11 നടക്കുന്ന 3rd മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിന് ന്യൂസിലാന്റിനെ നേരിടും. നാളെയാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 1st ഏകദിന മത്സരം ധർമ്മശാലയിൽ പുരോഗമിക്കുന്നു. മഴ കാരണം മത്സരം 25 ഓവറാക്കി ചുരുക്കിയിട്ടുണ്ട്. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിനിറങ്ങിയ അഫ്ഗാൻ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 19 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺ എന്ന നിലയിലാണ്. പ്രധാന നിബന്ധനകൾ അംഗീകരിക്കാതെ അമേരിക്കയുമായി അന്തിമ സമാധാന കരാറിൽ ഒപ്പുവയ്ക്കില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ. അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം നീക്കുകയും മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ ഇറാനിയൻ ആസ്തികൾ വിട്ടുനൽകുകയും ചെയ്യാതെ സുസ്ഥിര കരാറിനെ ടെഹ്റാൻ പിന്തുണയ്ക്കില്ലെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതേസമയം ഒരു ധാരണാപത്രത്തിന്റെ കരട് പൂർത്തിയായതായും വരും ദിവസങ്ങളിൽ ഇതിൽ ഡിജിറ്റലായി ഒപ്പുവച്ചേക്കാമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി വ്യക്തമാക്കി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. 2047 വികസിത രാഷ്ട്രമായി മാറുന്നതിനുള്ള ഇന്ത്യയുടെ യാത്ര കൃഷിയിടങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയുമാണെന്നും സുസ്ഥിര കൃഷി, നൂതനാശയം, ഗവേഷണം എന്നിവയാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്നും ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ നടന്ന ദ്വിദിന ദേശീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. June 21 അന്താരാഷ്ട്ര യോഗ ദിനം. പ്രധാന വാർത്തകൾ വീണ്ടും. അതിവേഗം മാറുന്ന ആഗോള സുരക്ഷാ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സേന ഭാവി സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ച കേന്ദ്ര സർക്കാർ. ഈ മാസം 30 ചുമതലയേൽക്കും. കേരളത്തിൽ നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോടെത്തിയ കേന്ദ്രസംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 റൺ ജയം. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി, സമയം 7 കഴിഞ്ഞ് 35 മിനിറ്റ്.
3: യുവവാണി.

ആകാശവാണി ഒരു ഗോവൻ ട്രിപ്പ് നാടകം ഒന്നാം ഭാഗം. രചന അജിത് നമ്പ്യാർ. ശബ്ദം നൽകുന്നവർ ആരതി ലാൽ ബി, സെവിൽ ജിഹാൻ, അനീഷ് ദേവ്, ജയദേവ് രവി, അനുജ ഭാസ്കർ, ഗോവിന്ദ് ടി.

0: വിളിക്കുന്നത്? എന്താ ഇത്ര അത്യാവശ്യം?
1: ഹലോ, എന്താ മംഗളെ?
2: വൈ ബോയ്സ് ഹാവ് ഓൾ ദ ഫൺ?
0: എന്തോന്ന്
2: കുന്തം? എടി ശൈലേ, ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ എല്ലാ ആഘോഷങ്ങളും എന്ന്?
0: അതിപ്പ എന്നോട് ചോദിച്ചാ എങ്ങനാ? നിനക്ക് നിന്റെ ഭർത്താവ് ദിലീപേട്ടനോട് എന്നെ ചോദിക്കരുതോ?
2: എടി മണ്ടി, എന്റെ ദിലീപേട്ടനോടോ നിന്റെ ഭർത്താവ് വിനോദേട്ടനോടോ ചോദിച്ചാ അതിനുത്തരം കിട്ടുമെന്ന് കരുതുന്നുണ്ടോ നീ?
0: ഇല്ലേ,
2: ഇല്ല. കുടുംബത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന, ഒരു മിനിറ്റ് പോലും വിശ്രമിക്കാത്ത വ്യക്തികൾ എന്നാണ് അവരുടെ ഭാവം. സിനിമയ്ക്ക് പോവേണ്ട കാര്യം പറഞ്ഞാൽ പോലും കഷ്ടപ്പെട്ട് സമയം ഉണ്ടാക്കി എന്തോ ഒരു മഹത്തായ കാര്യം ചെയ്തു തരുന്ന രീതിയിലാണ് പെരുമാറ്റം. പക്ഷേ സത്യമോ?
0: വിനോദേട്ടൻ അല്ലു അർജുന്റെ പടം 2 തവണ കണ്ട വിവരം ഞാൻ അറിഞ്ഞു.
2: സെയിം ഹിയർ. ദിലീപേട്ടൻ മരമില്ലിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു പോയതേ ജയിലർ 3 5 ഫാൻ ഷോ കാണാനായിരുന്നു.
0: ഓ, പുള്ളിക്ക് രജനീകാന്തിനെയാണോ ഇഷ്ടം?
2: എടി കഴുതേ, ഞാൻ പറഞ്ഞതിന്റെ പോയിന്റ് അതല്ല.
0: സോറി സോറി, നീ പറയ്.
2: അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചു. ഭർത്താവും മക്കളും ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് ഒരു യാത്ര.
0: ആഹാ, അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. നീ പോയി വാ.
2: ഞാൻ ഒറ്റയ്ക്കല്ല, നീയും ഉണ്ട്. നമ്മൾ 2 കൂടി.
0: യോ, ഞാനോ?
2: പിന്നല്ലാതെ. വീടും അടുക്കള തുടങ്ങിയ അലട്ടലുകളെല്ലാം കുടഞ്ഞെറിഞ്ഞ് നമ്മൾ ഒരു യാത്ര പോകുന്നു.
0: എങ്ങോട്ട്?
2: ഗോവയ്ക്ക്. ഗോവയിലെ ബീച്ചിൽ കിടന്ന് ആ സൺസെറ്റ് ഒക്കെ ഒന്ന് കാണണം. സ്വാതന്ത്ര്യത്തിന്റെ കുളിർക്കാറ്റ് നുകർന്ന് ആവോളം നൃത്തം ചെയ്യും.
0: ബീച്ചിൽ ഭരതനാട്യം കളിച്ച നന്നായിരിക്കില്ല മംഗളെ? നിനക്ക് സ്കൂളിൽ നിന്ന് പ്രൈസ് കിട്ടിയത് ഭരതനാട്യത്തിനല്ലേ?
2: അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചോളാം. ഡേറ്റ് നോക്കിയിട്ട് പറയാം. പ്ലാനിങ് ഇപ്പോഴേ തുടങ്ങിക്കും.
0: എന്നാലും മംഗളെ, ഗോവയിലൊക്കെ പോകണോ? റിസ്ക് അല്ലേ? അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ യൂട്യൂബിലെ ഗോവ ട്രിപ്പുകളുടെ വീഡിയോ എടുത്ത് കണ്ടാ പോരെ.
2: എടി ശൈലേ, മണ്ടി, യൂട്യൂബ് കണ്ട് കണ്ടാണ് ഞാൻ ഈ യാത്ര പ്ലാൻ ചെയ്തത്. ആ, അപ്പൊ ശരി, ഞാൻ പിന്നീട് വിളിക്കാം.
0: ഇൻഷുറൻസ് പോളിസി എടുക്കോന്ന് ചോദിച്ചപ്പം ഒരു മടിയും കൂടാതെ 10 ലക്ഷത്തിന്റെ പോളിസി മംഗള എടുത്തപ്പോഴേ ഞാൻ കരുതിയിരിക്കണമായിരുന്നു. എന്തെങ്കിലും ഏടാകൂടത്തെ കൊണ്ട് ചാടിക്കുന്നു. അവളുടെ അടുത്താണെങ്കിൽ ഒരു നമ്പറും ചെലവാവുകയില്ല. എന്തായാലും ഇനി വരും പോലെ വരട്ടെ.

0: ഒരു കാറിന്റെ സൗണ്ടല്ലേ ആ കേട്ടത്? പറഞ്ഞതുപോലെ മംഗള കാറും കൊണ്ട് തന്നെയാണല്ലോ വന്നത്.
1: ആ വരുന്നു വരുന്നു.
0: ദാ വിനോദേട്ടാ, എന്റെ ഫ്രണ്ട് കാറും കൊണ്ട് എത്തിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ.
2: ഓ, നിന്റെ ഫ്രണ്ടും വരുന്നുണ്ടോ ഇൻഷുറൻസ് ഏജന്റുമാരുടെ സംസ്ഥാന സമ്മേളനത്തിന്?
1: ഇല്ല ഇല്ല, അവൾ ഏജന്റ് ഒന്നും അല്ല, എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ വരുന്നതാ.
2: അത് ശരി. അല്ല, കാശ് എന്തെങ്കിലും?
1: ഓ, ഒന്നും വേണ്ട, അത്യാവശ്യത്തിനുള്ളത് എന്റെ കയ്യിലുണ്ട്.
2: അതല്ല, എന്റെ ശമ്പളം കിട്ടാൻ വൈകുമല്ലോ, നീ 4 ദിവസം കാണത്തുമില്ല, അതുകൊണ്ടേ കാശ് എന്തെങ്കിലും തന്നേച്ചും പോവാൻ.
1: ഓ, അതാണോ? ഇതാ, തൽക്കാലം 2000 രൂപയുണ്ട്, പിടിക്ക്.
2: 2000 എങ്കിൽ 2000.
1: എന്തോ?
2: അല്ല, പോയിട്ട് വേഗം വാന്ന്.
1: ഓ,

0: നീ ഒന്ന് ശ്വാസം വിടടി. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞു.
1: ഇങ്ങനെ കള്ളുമൊക്കെ പറഞ്ഞു പോകുമ്പോ എന്റെ കൈയും കാലും ശരിക്കും വിറയ്ക്കും.
0: തുടക്കത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും, പിന്നെ അതൊരു ശീലമാകും. നിനക്കൊരു കാര്യം അറിയോ?
1: എന്താ?
0: എല്ലാരും ഡെയിലി കല്ല് വെച്ച നുണകൾ വീട്ടിൽ പറഞ്ഞിട്ടാണ് ഓരോന്നിനും ഇറങ്ങുന്നത്. അത് വെച്ച് നോക്കിയാ നമ്മൾ എത്രയോ ശുദ്ധരാണ്.

0: അതെയല്ലേ,
1: പിന്നല്ലാതെ. ആട്ടെ, നീ എന്താ ഭർത്താവിനോട് പറഞ്ഞത്? പിള്ളേരുടെ കാര്യമൊക്കെ എന്ത് ചെയ്തു?
2: ഞങ്ങൾ ഇൻഷുറൻസ് ഏജന്റുമാരുടെ സംസ്ഥാന സമ്മേളനമാണാ പറഞ്ഞത്, 4 ദിവസത്തേക്ക്.
1: പിന്നെ കുട്ടികളെ രണ്ടിനെയും ഞാൻ അമ്മയുടെ വീട്ടിലാക്കി. ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് സ്കൂളിന്റെ തലവേദനയില്ല.
0: നീ എന്ത് കള്ളവാ പറഞ്ഞേ?
3: നിന്നെ നിന്റെ അമ്മായിയമ്മയും ചോറ്റാനിക്കരയില് ഭജനമിരുത്താൻ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു.
0: ഷോ,
3: 4 ദിവസത്തേക്ക്! ഗംഭീര ഐഡിയ അല്ലേ?
0: ഷോ മഹാഭാവി, എന്റെ അമ്മായിയമ്മ കഴിഞ്ഞ കൊല്ലം മരിച്ചു പോയതെന്ന് എനിക്കറിയില്ലേ?
3: അതെനിക്കല്ലേ അറിയൂ, എന്റെ ഭർത്താവിനറിയില്ലല്ലോ.
0: എന്നാലും നിനക്ക് വേറെ എന്തെങ്കിലും കാരണം പറയായിരുന്നു.
3: ശൈലേ, നമ്മൾ ഒരു കള്ളം പറയുമ്പോ അതിന് 100% വിശ്വസനീയത തോന്നണം. നിന്റെ അമ്മായിയമ്മ ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് നാളെ ഒരാൾക്കും ചെന്ന് തിരക്കി ക്ലിയർ ചെയ്യാനും പറ്റത്തില്ല.
0: ഭയങ്കരം തന്നെ.
1: അല്ല, നേരത്തെ ചോദിക്കണമെന്ന് വെച്ചതാ.
0: ട്രെയിനിൽ പോകാന്ന് പറഞ്ഞിട്ട് നീ എന്താ പെട്ടെന്ന് കാറും കൊണ്ടുവന്നത്?
3: അത് പറയാം, ഞാൻ നിന്നോട് ഗോവക്കാര്യം പറഞ്ഞ് വിളിച്ചതിന്റെ പിറ്റേ ദിവസം മനീഷിനെ അറിയില്ലേ, എന്റെ അനിയൻ,
0: അവൻ അതിന് ചെന്നൈയിലല്ലേ?
3: അതെ, അവൻ ഈ വണ്ടിയും കൊണ്ട് വന്നു. എവിടേക്കോ പോകാൻ പ്ലാനിങ് നടത്താൻ നേരം അവൻ ഓഫീസിൽ നിന്ന് കോള് വന്നു. ചെറുക്കൻ ഫ്ലൈറ്റും പിടിച്ച് തിരികെ ചെന്നൈയിലേക്കും പോയി. കാറിതെ വീടിന്റെ മുറ്റത്ത് അനാഥമായി കിടക്കുന്നു. അപ്പ പിന്നെ ഞാൻ ഒന്നും ഓർത്തില്ല. ഇത്തിരി പഴയ മോഡലാണെങ്കിലും ഗോവയ്ക്ക് പോയി വരാൻ കാറ് തന്നെ മതിയെന്ന് തീരുമാനിച്ചു. ട്രെയിൻ ഇറങ്ങി ടാക്സി പിടിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട. ഇനി മുറിയൊന്നും കിട്ടിയില്ലേലും ഏതേലും മരത്തിന്റെ തണലിലോട്ട് കയറ്റി നിർത്തിയാൽ നമുക്ക് ഉറങ്ങുകയും ചെയ്യാം. പൊളിയല്ലേ?
0: ഓ, അത്രയ്ക്ക് പൊളിയല്ല. ഞാൻ ഈ കാറിലൊന്നും കിടക്കില്ല. എനിക്ക് സുരക്ഷിതമായ മുറി തന്നെ വേണം.
1: അല്ല, നീയല്ലേ റൂമൊക്കെ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന പറഞ്ഞത്?
3: എന്റെ പൊന്നെ, വഴിയിൽ കിടക്കാൻ വേണ്ടിട്ടല്ല, ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലേലും നിനക്ക് അഡ്വഞ്ചർ മൈൻഡ് ഇത്തിരി കുറവാ.
0: ഓ അതെ, അത് ഇത്തിരി കുറവാ, അത് ഞാനങ്ങ് സഹിച്ചു.
3: ഛേ, പെണങ്ങണ്ട, റൂമൊക്കെ ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. പനാജിയിലുള്ള ഒരു RK ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. കിടിലൻ ഹോട്ടലൊന്നും അല്ല, പക്ഷെ ഫോട്ടോ കണ്ടപ്പോ വൃത്തിയുള്ളതുപോലെ തോന്നി.
1: ഓ, ആഡംബരം ഒന്ന് നമുക്ക് വേണ്ടന്നേ. അതിരിക്കട്ടെ, എത്ര മണിക്ക് നമ്മൾ ഗോവയിലെത്തുന്ന വല്ല ധാരണയുണ്ടോ?
3: 80-100 ലെവലിൽ ചവിട്ടി വിട്ടാലും രാത്രി 12 മണി കഴിയാതെ എത്തത്തില്ല.
0: ഹോ, അത്രയും വൈകും അല്ലേ?
3: ഷേ, വൈകട്ടേന്ന്, നമ്മൾ ഓരോ കിലോമീറ്ററും ആസ്വദിച്ച് കണ്ടു പോയാ പോരെ. അടിച്ചു പൊളിക്കാൻ 4 ദിവസം മുഴുവനായും കിടക്കുമല്ലേ.
0: സംഗതി ശരിയാ. എന്നാലും നീ ഡ്രൈവ് ചെയ്ത് ക്ഷീണിക്കുമ്പം എനിക്ക് ഓടിക്കാൻ പറ്റില്ലല്ലോ, അതാ എന്റെ സങ്കടം.
3: ഓ, ഡ്രൈവ് ചെയ്യുമ്പോ എനിക്ക് ക്ഷീണമൊന്നുമില്ല. നീ അത് സ്കൂട്ടർ ഓടിക്കാനെങ്കിലും പഠിക്ക്.
0: തിരികെ നാട്ടിലെത്തിയാൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം അതാണ്.
3: ഗുഡ് ഗേൾ. വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ യാത്ര പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഓർത്തത്, നമ്മുടെ കൂടെ പഠിച്ച അനിഷയില്ലേ, അവള് ഗോവയിലല്ലേ താമസിക്കുന്നത്?
0: ഓ, ആ പഠിപ്പിസ്റ്റ് നിഷ.
3: അത് തന്നെ.
0: അവൾ ഗോവയിലാണോ? അതെനിക്കറിയില്ലായിരുന്നു.
3: അതെ, 2 കൊല്ലം മുൻപേ നമ്മുടെ സ്കൂൾ റിയൂണിയൻ നടന്നില്ലായിരുന്നു. അന്ന് നിഷ വന്നപ്പോഴറിഞ്ഞത് അവള് ഫാമിലിയായിട്ട് ഗോവയിൽ സെറ്റിൽഡ് ആണെന്ന്.
0: അയ്യോ, എന്നാ പിന്നെ നമുക്ക് നേരെ അവളുടെ വീട്ടിലേക്ക് പോയാ പോരായിരുന്നോ?
3: അത് വേണ്ട, ഫാമിലി ആയിട്ട് താമസിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോയി ഇടിച്ചു കയറണ്ട. സമയം കിട്ടിയാ അവള് താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് നമുക്ക് പോയൊന്ന് കാണാം. അവൾക്കും അതൊരു സന്തോഷമാവുമല്ലോ.
0: എന്നാ നമുക്ക് അവളെയും കൂടെ കൂട്ടി ബീച്ചിലൊക്കെ പോകാം, നല്ല രസമായിരിക്കുമല്ലേ.
3: അതിനാദ്യം നമ്മൾ ഗോവയ്ക്ക് തിരിച്ച കാര്യം അവളോട് വിളിച്ച് പറയണ്ടേ. എടി, നീ നമ്മുടെ 10th A ഗ്രൂപ്പ് ഒന്ന് എടുത്തു നോക്ക്, അതിൽ അവളുടെ നമ്പർ കാണും.
0: ഓഹ്, 150 ഗ്രൂപ്പ് എന്റെ ഫോണില്.

0: ഫാമിലി ഗ്രൂപ്പ്, ഫ്രണ്ട്സ് ഗ്രൂപ്പ്, കോളേജ് ഗ്രൂപ്പ്, ഇൻഷുറൻസ് ഗ്രൂപ്പ്, അങ്ങനെ.
1: എന്തായിരുന്നു നിഷയുടെ ഹസ്ബൻഡിന്റെ പേര്? സുരേഷോ അതോ രമേഷോ?

0: ദൈവമേ, ഇന്നിത് രണ്ടാമത്തെ ഗ്ലാസ് ആണ് തറയിൽ വീണ് തകരുന്നത്. എന്റെ രമേശ് ചേട്ടാ, നിങ്ങൾ ഈ ഗ്ലാസ് ഒക്കെ തറയിൽ എറിഞ്ഞു പൊട്ടിച്ച വരാനുള്ളവർ വരാതിരിക്കോ?
1: നിഷേ, വരാനുള്ളത് വഴിയിൽ തങ്ങില്ലായിരിക്കും. പക്ഷെ എന്റെ ദേഷ്യം തീരുമല്ലോ.
0: ദേഷ്യമല്ല, ഈ വീട്ടിലെ കുപ്പി ഗ്ലാസുകളാണ് തീരുന്നത്. ഇനി കാപ്പിയും ചായയും ഒക്കെ സ്റ്റീൽ ഗ്ലാസ്സിൽ കുടിച്ചാ മതി.
1: കാപ്പിയും ചായയും മാത്രമാക്കണ്ട, ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ കലക്കി കൊടുക്കും നിന്റെ ഫ്രണ്ട്സിന്. ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് ക്ഷീണിച്ച് വരികയല്ലേ അവര്?
0: അതിന് ഞാൻ ക്ഷണിച്ചിട്ടൊന്നും അല്ലല്ലോ അവര് വരുന്നത്. ദാ ഇപ്പൊ തന്നെ ഫോൺ വന്നപ്പോഴാ അവരവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കാര്യം ഞാൻ അറിയുന്നത്. ഫോണിൽ സംസാരിക്കുന്നത് രമേശ് ചേട്ടനും കേട്ടതല്ലേ?
1: കേട്ട് കേട്ട്. ടൂറിസ്റ്റ് പ്ലേസിൽ വീടുണ്ടായാലുള്ള കുഴപ്പം ഇതാണ്. എന്ത് സെലിബ്രേഷൻ ആണെങ്കിലും നാട്ടിലെ സകല ടീമും ഉടനെ ട്രെയിനിൽ കയറിയോ വണ്ടി പിടിച്ചോ പുറപ്പെട്ടോളും ഗോവയ്ക്ക്. വന്നു വന്ന് ന്യൂ ഇയറിന് ഗോവയിൽ വിദേശികളെക്കാൾ മലയാളികളാണ്.
0: അതിനിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രമേശ് ചേട്ടന്റെ ജോലി ഗോവയിൽ ആയതുകൊണ്ടല്ലേ നമ്മൾ ഗോവയിൽ താമസിക്കുന്നത്. എന്ന് വെച്ച് നാട്ടുകാർക്ക് ടൂർ വന്നുകൂടായെന്നുണ്ടോ? അത്ര തന്നെയാണെങ്കിൽ രമേശ് ചേട്ടൻ അട്ടപ്പാടിയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിക്കേ. അല്ല പിന്നെ,
1: നാട്ടുകാരെ പേടിച്ച് ഞാൻ എന്തിനാ ഓടുന്നത്? നീ ഓരോ അനാവശ്യ പരിപാടിക്ക് പോയത് കൊണ്ടല്ലേ ഈ ദുരിതങ്ങളെല്ലാം ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്.
0: അതാണിപ്പോ നന്നായത്. സ്കൂൾ വിട്ട് 25 കൊല്ലത്തിന് ശേഷം നടത്തിയ റീയൂണിയൻ പ്രോഗ്രാമിന് പങ്കെടുത്തതാണോ എന്റെ കുഴപ്പം?
1: ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇമാതിരി പ്രോഗ്രാമുകളൊക്കെ ഓരോ തലവേദന ആകുമെന്ന്. റീയൂണിയൻ, വാട്സപ്പ് ഗ്രൂപ്പ്, നൊസ്റ്റാൾജിയ, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് മെസ്സേജ്, മാങ്ങാ തൊലി.
0: എന്നാ പിന്നെ ഞാൻ ഇനി എല്ലാരോടും പറയാം ഞാനിപ്പോ ഗോവയിലല്ല താമസിക്കുന്നത്, ഹിമാലയത്തിലാണെന്ന്. പോരെ.
1: പ്രയോജനമില്ല. ഹിമാലയത്തിൽ രുദ്രാക്ഷം കിട്ടുമെന്ന് അന്വേഷിച്ച് വന്നോളൂ അപ്പോഴും. അതാ നാട്ടിലെ ടീംസ്.
0: ശരി, എന്നാൽ രമേശ്വരൻ തന്നെ പറയ് ഞാൻ എന്താ ചെയ്യേണ്ടത്.
1: നീ തന്നെ എന്തെങ്കിലും വഴി കണ്ടെത്തി അവരുടെ വരവ് ബ്ലോക്ക് ചെയ്തേക്ക്. പിന്നെ ആ സ്കൂൾ ഗ്രൂപ്പിൽ നിന്നൊക്കെ അങ്ങ് ലെഫ്റ്റ് അടിച്ചേക്ക്. അത്രയും തലവേദന കുറഞ്ഞു കിട്ടും.

0: എടി മംഗളെ, നിനക്ക് ഉറക്കമൊന്നും വരുന്നില്ലല്ലോ. ക്ഷീണമോ ഉറക്കമോ തോന്നുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കാറ് സൈഡാക്കി മുഖമൊക്കെ ഒന്ന് കഴുകിക്കോ, ഫ്രഷ് ആകും.
1: ഏ, എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല.
2: നിനക്കറിയോ എത്ര വർഷത്തിന് ശേഷമാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നതെന്ന്? കല്യാണത്തിന് മുന്നേ ഞാൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്യായിരുന്നു. കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയപ്പോ എന്റെ കൈ കാറിന്റെ സ്റ്റിയറിംഗ് അല്ല, വീടിന്റെ സ്റ്റിയറിംഗ് ആണ് വന്നത്. ഞാൻ കാറോടിക്കുന്ന കാര്യം പോലും എന്റെ മക്കൾക്ക് അറിയുമെന്ന് സംശയമാണ്.
0: കുടുംബമായി കഴിഞ്ഞ എല്ലാവരുടെ സ്റ്റോറി സെയിം ആണ്. ഭർത്താവ്, മക്കൾ, ബന്ധുക്കൾ, അങ്ങനെ അങ്ങ് പോവും.
2: അവിടെ ഒരു വെട്ടം കാണുന്നുണ്ട്, തട്ടുകടയാണെന്ന് തോന്നുന്നു. കാറ് നിർത്തി കട്ടൻ കാപ്പി കിട്ടുമോ നോക്കല്ലേ. ഇറങ്ങിക്കോ ശൈലേ, ഒന്ന് നട നിവർത്തിയും ചെയ്യ. ചേട്ടാ, കട്ടൻ കാപ്പി ഉണ്ടോ?
3: ഓ ഉണ്ടല്ലോ, എത്ര കാപ്പി? രണ്ടാ? കഴിക്കാൻ വല്ലതും വേണോ? നല്ല പരിപ്പുവട തരട്ടെ.
2: കട്ടനും പരിപ്പുവടെ, ആ സീനൊക്കെ നമ്മൾ പണ്ടേ വിട്ടതാ. കാപ്പി മാത്രം മതി ചേട്ടാ.
0: ഇവരൊക്കെ മലയാളം പറയോ?
2: ഇവരെല്ലാ ഭാഷകളും സംസാരിക്കും, ഹിന്ദി അടക്കം. ഇതൊക്കെ ട്രക്ക് ഡ്രൈവർമാരുടെ സ്റ്റോപ്പിംഗ് പോയിന്റുകളാ.
3: ഇതാ മാഡം കാപ്പി.
2: താങ്ക്സ്. ശൈല, ചൂടാണ്.
0: കൊള്ളാം. അല്ല, ഇനി എത്ര ദൂരമുണ്ട് നമുക്ക് പോവാൻ?
2: ഷോ, നീ ദൂരത്തിനെ പറ്റി വേവലാതിപ്പെടണ്ട. ഇനി വേറെ 250 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ. മാക്സിമം 5 മണിക്കൂർ കൊണ്ട് നമ്മൾ സ്വപ്ന തീരം പിടിക്കും. പോരെ
0: മംഗളെ, ലോറിക്കാര് മാത്രമല്ല പോലീസുകാരും ഇവിടെ തന്നെയാ ചായ കുടിക്കാൻ വരുന്നത്.
4: ഈ കാർ നല്ലില്ലുവ, പ്രയാണികർ ആരു?
3: ആ ഇപ്പൊരു മകളെ ആര്? കാപ്പിക്കുടി യുദ്ധിത്താരേ.
4: അയ്യോ ദേവരെ, മകളെ ആര് കൂടെ വാഹന കള്ളത്തരം ആട്ടാരെ.
3: വാഹന കള്ളത്തരമാ? കടവുളെ, മോഷ്ടിച്ച കാറും കൊണ്ടാണോ കാപ്പ് കുടിക്കാൻ വന്നത്?
2: ശൈല, എന്തോ കുഴപ്പം മണക്കുന്നു. പോലീസും ചായക്കടക്കാരനും നമ്മളെയാണല്ലോ നോക്കുന്നത്.
0: നോക്കൽ മാത്രമല്ല, ആ പോലീസ് നമുക്ക് നേരെയാ വരുന്നത്. എടി, അറിയാതെ നീ ആരെയെങ്കിലും ഇടിച്ചിട്ടായിരുന്നോ?
2: ഒന്ന് പോടി, നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കേ.
4: മാഡം, കാറിന്റെ കീ എന്നെ നനകെ കൊത്ത് പോലീസ് ജീപ്പ് ഹത്തു.
2: വൈ, വാട്ട്സ് ദി മാറ്റർ?
4: അതൊന്ന് പോലീസ് ഥാണയിൽ വിവരിച്ചുത്തേനെ.
0: എന്തോന്നടി മംഗളെ പോലീസുകാരൻ പറയുന്നത്?
2: കാറിന്റെ കീയും കൊടുത്ത് ജീപ്പിലോട്ട് കേറാൻ.
0: അയ്യോ, ലുക്ക് പോലീസുകാരാ, നോ പോലീസ് സ്റ്റേഷൻ, ഗോവ, ഗോവ, വി ആർ ഗോയിങ് ടു ഗോവ. ഓക്കേ, പാടി പാടി നമുക്ക് പോവാ.
2: നിക്ക് നിക്ക്, എന്തോ കുഴപ്പമുണ്ട്. തൽക്കാലം ഇവര് പറയുന്നത് പോലെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതാണ് നല്ലത്.
0: അതിന് ഇവര് ഒറിജിനൽ പോലീസുകാരാണെന്നേന് എന്താ ഉറപ്പ്?
2: അത് ന്യായമായ സംശയം. ചായക്കടക്കാരൻ അറിയാത്ത പോലീസുകാരും ഉണ്ടാവില്ലല്ലോ. ഞാൻ അയാളോട് തന്നെ ചോദിക്കട്ടെ. ചേട്ടാ, യു നോ ദിസ് ഓഫീസേഴ്സ്?
3: പിന്നെ അറിയാതെ കുന്താപുര പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ ബൊപ്പണ്ണ സാർ. നിങ്ങളുടെ മോഷണ പരിപാടി ഇന്ന് നിൽക്കും.
2: താങ്ക് യു. പക്ഷേ മോഷണം നിങ്ങളുടെ അച്ഛന്റെ തൊഴിലാണ്.
3: എന്താ
2: പാടി, ഇത് ഒറിജിനൽ തന്നെയാ. ബാക്കി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാം.
0: എന്റെ ദൈവമേ, പോലീസ് സ്റ്റേഷനിലോ? എന്റെ വീട്ടുപറമ്പിന്റെ അതിർത്തി തർക്കത്തിന് പോലും പോലീസ് സ്റ്റേഷനിൽ ഞാൻ കയറിയിട്ടില്ല. വാർഡ് മെമ്പറെ വിളിച്ച ഒത്തുതീർപ്പാക്കിയത്. എന്നിട്ടിപ്പോ
1: എടി ശൈലേ, ജീവിതത്തിലല്ല ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മുടെ ഭാഗ്യത്തിന് അത് കർണാടക പോലീസ് ആയെന്നേ ഉള്ളൂ.
0: ഭാഗ്യോ
1: സർ, ഹിയർ ദ കീസ്.
4: ഓക്കെ, പോലീസ് ജീപ്പ് ഹത്തി. നാഗയ്യ ഇല്ലി കാർഗി കാറിന് തിതുകൊണ്ട് ജീപ്പ് നമ്പാളിസി.
5: ഓക്കെ സാർ.

0: മംഗളെ, എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ടടി. നമ്മളെ ഈ സ്റ്റേഷനിൽ കൊണ്ടുവന്നിരുത്തി ആ രണ്ട് പോലീസുകാരും പിന്നെയും ചീപ്പെടുത്ത് പുറത്തു പോയല്ലോ.
1: ആ, ഇവരുടെ മുകളിലുള്ള ഇൻസ്പെക്ടർ വന്നാലേ ബാക്കി കാര്യങ്ങൾ നടക്കുള്ളൂ. അയാൾ ഇനി നാളെ രാവിലെ 8 മണിക്കേ വരുള്ളൂ.
0: അപ്പൊ നമ്മൾ അറസ്റ്റിലാണോ? ഇനി ഫോട്ടോ ഒക്കെ എടുത്ത് പത്രത്തിലും ടിവിയിലും ഒക്കെ കൊടുക്കുമായിരിക്കും അല്ലേ?
1: എടി, അറസ്റ്റ് ചെയ്യാൻ നമ്മൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇതെന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. എന്തായാലും രാവിലെ ഇൻസ്പെക്ടർ വരട്ടെ, അതുവരെ നമുക്ക് ഇവിടെ ഇരിക്കാം.
0: വേറെന്ത് വഴി?
2: സൊല്ലകള് കച്ചിതരെ, ഈ വസ്തുവെന്ന് ഹത്തിരെയ്തേ.
0: എന്തോന്നാ ഈ പോലീസുകാരി പറഞ്ഞത്?
1: കൊതുക് കടിക്കുന്നുണ്ടേ, ദേ കത്തിച്ചു വെച്ച കൊതുകുരി അടുത്തേക്ക് വെച്ചോന്ന്.
0: ഓ, എനിക്കതിന്റെ മണം പിടിക്കത്തില്ല.
1: നോ പ്രോബ്ലം മാഡം, താങ്ക് യു.

0: രാവിലെ നമ്മൾ പൈപ്പിന്റെ ചോട്ടിൽ പോയി മുഖം കഴുകി വന്നപ്പോഴേക്കും ദാണ്ടേ, ഇന്നലത്തെ ആ പോലീസുകാരി ചായ ഇട്ട് കൊണ്ടുവന്ന് തന്നല്ലോ, അതുകൊണ്ടാ.
1: ഓ, അതാണോ?
0: നിനക്കറിയാമോ, ജീവിതത്തിൽ ആദ്യമായിട്ടാ രാവിലെ എഴുന്നേറ്റ ഉടനെ വേറൊരാൾ എനിക്ക് ചായ ഇട്ട് തരുന്നത്. എന്റെ വീട്ടിലാണെങ്കിലും ഭർത്താവിന്റെ വീട്ടിലാണെങ്കിലും ഞാൻ തന്നെ വേണം ചായ ഇടാൻ.
1: കുടിച്ചു കഴിഞ്ഞെങ്കിൽ ഗ്ലാസ് താഴെ വെച്ചിട്ട് വാ, ഇൻസ്പെക്ടർ വന്നു എന്നാ തോന്നുന്നത്.
2: നിന്ന രാത്രി നീവു ഹിടുത ഇവർ മഹിളയാരെ എല്ലിതാരാ?
3: ഈ എരട് സാർ.
2: ഹാവുദു ബന്നി ബന്നി മഹിളയാരെ, നീവു വാഹന കള്ളത്തനമാടാലു പ്രാരംഭിച്ചിത്താക.
4: സർ, ദിസ് ഇസ് മൈ ഓൺ കാർ, നോ തെഫ്റ്റ്. വി ആർ നോട്ട് ദാറ്റ് ടൈപ്പ് ലേഡീസ്.
2: നോ, വി ഗോട്ട് കറക്റ്റ് ഇൻഫർമേഷൻ വിത്ത് നമ്പർ ആൻഡ് മോഡൽ. ബപ്പണ്ണ, ബ്രിങ് ദാറ്റ് ആർ സി ബുക്ക് ആൻഡ് ഓൾ.
5: ഡോക്യുമെന്റ്സ് ഇല്ല സർ.
2: അൻസി പുസ്തക മാലികാര ഹെസറു മരുത് പാണ്ഡി.
4: നോ നോ, ആർ സി ഓണർ നെയിം മനീഷ്, മനീഷ്, ആൻഡ് ദാറ്റ് ഇസ് മൈ ബ്രദർ.
2: മനീഷ? നോ, ഇറ്റ് ഇസ് മരുത് പാണ്ഡി.
4: വൺ മിനിറ്റ് സർ, വൺ മിനിറ്റ്, ഐ വിൽ കോൾ മൈ ബ്രദർ.
0: എന്തുവാടി ഈ പ്രശ്നം? ഇനിയിപ്പോ നിന്റെ അനിയം വരേണ്ടി വരുമോ?
1: ഓ, ഇവന്മാര് പറയുന്നത് ഏതോ മരുത് പാണ്ഡിയുടേതാണ് ഈ കാറെന്ന്. അത് നമ്മൾ മോഷ്ടിച്ചെന്ന്.
0: ഷോ ദൈവമേ, ഇനി അറസ്റ്റ് ചെയ്ത് കോടതി കൊണ്ടുപോവല്ലേ?
1: ഷോ, ഒന്ന് പേടിക്കാതെ ഇരിക്കി, മനീഷിനെ വിളിച്ചാ തീരുന്ന പ്രശ്നേ ഉള്ളൂ.
2: മാഡം, നിന്നെ ഹെസറേനു വേറെ അറിയും.
4: സർ, മൈ നെയിം ഈസ് മംഗള ദേവി, വി ആർ ഫ്രം കേരള.
2: മംഗളാദേവിയാ?
0: നിന്റെ പേര് കേട്ടിട്ടെന്താ ഇൻസ്പെക്ടർ വാ വിളിക്കുന്നത്? ഈ പേര് ഇതുവരെയും കേട്ടിട്ടില്ലേ.
2: ദയവിട്ട് കുളിത്തുകൊള്ളി മാഡം. ഹേ ബൊപ്പണ്ണ, ഇല്ലേ വരോ.
0: പോലീസ് സ്റ്റേഷനിൽ കുളിക്കാനൊക്കെ സൗകര്യമുണ്ടോ?
1: എടി പൊട്ടി, കുളിക്കാനല്ലടി ഇരിക്കാൻ പറഞ്ഞതാ.
0: എങ്കി നമുക്ക് ഇരിക്കാം.
1: അവര് സംസാരിക്കട്ടെ, അതിനിടയിൽ ഞാൻ മനീഷിനെ വിളിക്കാം. അവൻ എപ്പോഴാണ് മരുത് പാണ്ഡ്യയെന്ന് അറിയണമല്ലോ.
6: ഒരു ഗോവൻ ട്രിപ്പ് നാടകം ഒന്നാം ഭാഗം സമാപിക്കുന്നു. രചന അജിത് നമ്പ്യാർ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ശൈല, ആരതി ലാൽ ബി, മംഗള, സെവിൽ ജിഹാൻ, വിനോദ്, അനീഷ് ദേവ്, രമേശ്, ഗോവിന്ദ് ടി എ, നിഷ, അനുജ ഭാസ്കർ, ഇൻസ്പെക്ടർ രാച്ചയ്യ, വിജു നീരാവിൽ, ബൊപ്പണ്ണ, കൃഷ്ണകുമാർ പട്ടം, ചായക്കടക്കാരൻ അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ ആർ, വനിതാ പോലീസ് സൗമ്യ ജേവി. കന്നഡ ഭാഷാ സഹായം നയന കെ ചന്നസാന്ദ്ര. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ നാടകത്തിന്റെ രണ്ടാം ഭാഗം അടുത്ത ശനിയാഴ്ച രാത്രി 8 മണിക്ക് കേൾക്കാം.

ഒരറിയിപ്പ്. ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495 96 43 21, മറ്റൊരു നമ്പർ 9496 55 63 21, ഒരു നമ്പർ കൂടി 9496 59 63 21. ഓർക്കുക, ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. അറിയിപ്പ് സമാപിച്ചു.

പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി വികാസ് യോജനയെക്കുറിച്ച് അറിയാം. നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർക്ക് നൈപുണ്യ വികസനവും നേതൃത്വ പരിശീലനവും നൽകുന്ന ഒരു കേന്ദ്ര പദ്ധതിയാണ് PM വികാസ് യോജന. പ്രധാനമന്ത്രി വിരാസത് കാ സംവർദ്ധൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ് PM വികാസ് പദ്ധതി. ഇന്ത്യയിലുടനീളമുള്ള കരകൌശല സമൂഹങ്ങൾക്ക് നൈപുണ്യ പരിശീലനം, സംരംഭകത്വം, നേതൃത്വ പരിശീലനം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ സംരംഭം ആരംഭിച്ചത്. ചെറുകിട സമൂഹങ്ങളുടെ വളർച്ചയ്ക്കും വികസനത്തിനും പിന്തുണ നൽകുന്നതിനൊപ്പം പരമ്പരാഗത കലകളുടെയും കരകൌശല വസ്തുക്കളുടെയും സംരക്ഷണവും ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. നിലവിലുള്ള 5 പദ്ധതികളെ കൂടി PM വികാസ് പദ്ധതി സംയോജിപ്പിക്കുന്നു. സീഖോ ഓർ കമാവോ, ഉസ്താദ്, ഹമാരി ധരോഹർ,

0: നൈ രോഷ്നി, നൈ മൻസിൽ എന്നീ പദ്ധതികളെയാണ് പിഎം വികാസ് യോജനയിലൂടെ സംയോജിപ്പിക്കുന്നത്. ന്യൂനപക്ഷ കേന്ദ്രീകൃത പ്രദേശങ്ങളിലെ സമഗ്ര വികസനത്തിനായി സ്കിൽ ഇന്ത്യ മിഷനെ സംയോജിപ്പിക്കുന്നതിനൊപ്പം വനിതാ ശിശു വികസനം, പഞ്ചായത്തീരാജ്, ടൂറിസം, വിദ്യാഭ്യാസം തുടങ്ങിയ മന്ത്രാലയങ്ങളുമായി സഹകരിച്ച് ന്യൂനപക്ഷങ്ങൾക്കും കരകൌശല വിദഗ്ധർക്കും സാമ്പത്തിക സഹായം നൽകുന്നതാണ് പദ്ധതി. പിഎം വികാസ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: ന്യൂനപക്ഷ കരകൌശല സമൂഹങ്ങളുടെ തൊഴിലവസരങ്ങളും ഉപജീവനാവസരങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യാനുസരണം കോഴ്സുകളിൽ ലക്ഷ്യമിട്ടുള്ള നൈപുണ്യ പരിശീലനം നൽകുക, 8, 10, 12 ക്ലാസുകളിൽ പഠനം അവസാനിപ്പിച്ചവർക്ക് ഓപ്പൺ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ ഔപചാരിക വിദ്യാഭ്യാസവും സർട്ടിഫിക്കേഷനും നൽകുക, അതുവഴി ഈ സമൂഹങ്ങളിലെ സാക്ഷരതാ നിരക്ക് മെച്ചപ്പെടുത്തുക, 10,000 ബിസിനസ് മെന്റർമാരുടെ വികസനമുൾപ്പെടെ 2,00,000 സ്ത്രീകൾക്ക് പരിശീലനം നൽകി ന്യൂനപക്ഷ കരകൌശല പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ ശാക്തീകരിക്കുക, പരമ്പരാഗത കലകൾ, കരകൌശല വസ്തുക്കൾ, സാഹിത്യം, രേഖകൾ, കൈയെഴുത്തു പ്രതികൾ എന്നിവയുടെ ആധുനിക വിപണികളിൽ അവയുടെ പ്രസക്തി ഉറപ്പാക്കുന്നതിന് അവയെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, കലകളെ വിനോദസഞ്ചാരവും വാണിജ്യവുമായി സമന്വയിപ്പിച്ച് ഉപജീവനമാർഗം, തൊഴിൽ, സംരംഭകാവസരങ്ങൾ എന്നിവ വളർത്തിയെടുക്കുന്ന സുസ്ഥിര മാതൃകാ കലാകരകൌശല ഗ്രാമങ്ങൾ സ്ഥാപിക്കുക എന്നിവയാണ്. പിഎം വികാസ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇവയാണ്: വിപണി ആവശ്യകതകളെ അടിസ്ഥാനമാക്കിയുള്ള പരമ്പരാഗതവും പാരമ്പര്യതരവുമായ നൈപുണ്യ പരിശീലനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സമുദായങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനുള്ള ഉത്തരവാദിത്വം ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനാണ്. സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിക്കുന്നവർക്ക് ഔപചാരിക വിദ്യാഭ്യാസത്തോടൊപ്പം സർട്ടിഫിക്കറ്റും നൽകുന്നു. ഗുണഭോക്താക്കൾക്ക് ഉപജീവനാവസരങ്ങൾ നൽകുന്നതിനായി കരകൌശല വസ്തുക്കൾക്കായുള്ള കയറ്റുമതി പ്രൊമോഷൻ കൌൺസിൽ പ്രവർത്തിക്കുന്നു. കരകൌശല വിദഗ്ധരെയും അവരുടെ കരകൌശല വസ്തുക്കളെയും പിന്തുണയ്ക്കുന്നതിനായി വിശ്വകർമ്മ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹബ് ആൻഡ് സ്പോക്ക് മാതൃക ഉപയോഗിക്കുന്നു. ന്യൂനപക്ഷ കരകൌശല വിദഗ്ധരുടെ സാമൂഹിക സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം സുസ്ഥിര വികസനത്തിനും സാംസ്കാരിക സംരക്ഷണത്തിനും അടിത്തറയിടുന്നതാണ് പിഎം വികാസ് പദ്ധതി.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി വികാസ് യോജനയെക്കുറിച്ചാണ്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ സ്ലോവാക്യ സന്ദർശിക്കുന്ന ശ്രീ മോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ചർച്ച നടത്തും. പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ കരസേനാ ഉപമേധാവിയായ അദ്ദേഹം ഈ മാസം 30-ന് ചുമതലയേൽക്കും. കാലാവധി അവസാനിക്കുന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പിൻഗാമിയായാണ് ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിന്റെ നിയമനം. അസമിലെ ജോർഹത്തിൽ വ്യോമസേനയുടെ AN-32 വിമാനം തകർന്ന് 5 സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം രേഖപ്പെടുത്തി. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ളൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സജ്ജനൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീരന്മാരായ ഖേമരം കുമാവത്, ഡാനിഷ് അസലം എന്നിവരാണ് അപകടത്തിൽ വീരമൃത്യു വരിച്ചത്. അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള ജനസംഖ്യാപരമായ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും നടപടികൾ നിർദ്ദേശിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ രൂപം നൽകിയിട്ടുള്ള ഉന്നതതല സമിതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. അതിർത്തി ജില്ലകളിലെ ജനസംഖ്യാ വ്യതിയാനങ്ങളെക്കുറിച്ച് പഠിക്കാനും സ്ഥിതിഗതികൾ വിലയിരുത്താനുമായി അതിർത്തി പ്രദേശങ്ങൾ, മെട്രോ നഗരങ്ങൾ, വ്യാവസായിക നഗരങ്ങൾ എന്നിവ സന്ദർശിക്കാനും ശ്രീ ഷാ സമിതിക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നിപ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്കപ്പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സമ്പർക്കപ്പട്ടികയിലുള്ള 4 പേരെ കൂടി ഇന്ന് നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലയിലെ നിപ സ്ഥിതിഗതികൾ മന്ത്രി AP അനിൽകുമാർ വിലയിരുത്തി. ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോട് എത്തുമെന്ന് മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള കർശന നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ റെയ്ഡിൽ ഇന്ന് 145 പേരെ അറസ്റ്റ് ചെയ്തു. ജൂൺ 26 മുതൽ തൂഫാൻ ക്യാമ്പയിന്റെ 2ാം ഘട്ടം ആരംഭിക്കുമെന്നും മന്ത്രി മലപ്പുറം എടപ്പാളിൽ അറിയിച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 റണ്ണിന്റെ ജയം. 162 റൺ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ അയർലൻഡിന് 121 റണ്ണിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെ നേരിടുകയാണ്. രാത്രി 11-ന് നടക്കുന്ന 3ാം മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് ന്യൂസിലൻഡിനെ നേരിടും. നാളെയാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബെർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. അഫ്ഗാനിസ്ഥാനെതിരായ 1ാം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 195 റൺ വിജയലക്ഷ്യം. അഫ്ഗാൻ താരം റഹ്മാനുല്ലാ ഗുർബാസ് 51 പന്തുകളിൽ 102 റൺ നേടിയപ്പോൾ ഇന്ത്യയ്ക്കായി അരങ്ങേറ്റ മത്സരം കളിച്ച ഹർഷ് ദുബൈ 3 വിക്കറ്റ് സ്വന്തമാക്കി. മഴ കാരണം മത്സരം 25 ഓവറാക്കി ചുരുക്കിയിരുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നടന്ന 5 ദിവസത്തെ ബ്രിക്സ് കാർഷിക സമ്മേളനം സമാപിച്ചു. സമ്മേളനം മുന്നോട്ട് വച്ച ഇൻഡോർ പ്രഖ്യാപനം ഏകകണ്ഠമായി അംഗീകരിച്ചു. ഭക്ഷ്യസുരക്ഷ, കർഷകക്ഷേമം, കാർഷിക വ്യാപാരം തുടങ്ങിയ പ്രധാന തീരുമാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പ്രഖ്യാപനം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ആകാശവാണി, ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം അദ്വൈതം. ഗാനരചന കൈതപ്രം. സംഗീതം എം ജി രാധാകൃഷ്ണൻ. പാടിയത് എം ജി ശ്രീകുമാർ. ചിത്രം

0: India, particularly this Ministry of Culture.
1: India has taken big step to protect its culture and share it with the world. Today, India's rich culture is not only shining at home, but also spreading light across the world. Aman Yadav, Akashvani News, Delhi.
2: Union Home Minister Amit Shah today said that Prime Minister Narendra Modi has nurtured a new culture of education, skills, innovation and startups across the country over the past 12 years. In a social media post, Mr. Shah said, India has the world's second largest higher education network due to various policy initiatives undertaken by the Prime Minister. Union Petroleum and Natural Gas Minister Hardeep Singh Puri today said that tensions arising from the conflict involving Iran, the United States and Israel have increased challenges in the global petroleum sector, leading to a rise in crude oil prices. Speaking to the media at Ludhiana in Punjab, Mr. Puri asserted that the centre has, however, taken measures to ensure that Indian citizens are not adversely affected by the increase in fuel prices. Mr. Puri described the 12-year tenure of Prime Minister Narendra Modi as people-centric and development-oriented. Manipur police notified that certain individuals and groups are creating, sharing and circulating unverified and provocative content on various social media platforms. In a social media post, Manipur police strongly advised the public not to believe, share or forward rumours or unverified content and to exercise caution while engaging with information circulating on social media. In men's cricket, Afghanistan have set a target of 195 runs for India in the rain-affected first one-day international ODI of the three-match series in Dharamshala, Himachal Pradesh. The match has been reduced to 25 overs per side after relentless rains delayed the start. In reply, India were 91 for 1 in 10.3 overs when reports last came in. Earlier put into bat, Afghanistan were bowled out for 194 in 24.5 overs. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi to reach Nice tonight on first leg of two-nation visit to France and Slovakia to hold bilateral talks with French President Emmanuel Macron and jointly inaugurate Bharat Innovates tomorrow. Five Indian Air Force personnel killed in AN-32 aircraft crash at Jorhat in Assam. Five-day BRICS Agriculture Conference ends with unanimous adoption of Indore Declaration focusing on food security and smart technology in farming. Lieutenant General Dheeraj Seth appointed as country's next army chief. And in cricket, Afghanistan set a target of 195 runs for India in rain-marred first ODI of three-match series in Dharamshala. That is all in the news at 9. Good night.
3: ആകാശവാണി കായിക ലോകം.
4: ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് 2026 അവലോകനം.
5: രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ് ആവേശം നിറഞ്ഞതായിരുന്നു. പാരീസിലെ പ്രശസ്തമായ സ്റ്റേഡ് റോളൻഡ് ഗാരോസ് ചുവന്ന മൺകളങ്ങളിൽ അരങ്ങേറുന്ന ഈ വർഷത്തെ മത്സരങ്ങൾ ചരിത്രപരമായ തീരുമാനങ്ങൾ കൊണ്ടും അപ്രതീക്ഷിതമായ സംഭവങ്ങൾ കൊണ്ടും കായിക ലോകത്ത് ചർച്ചകളിൽ നിറഞ്ഞു. മെയ് 24 ആരംഭിച്ച് ജൂൺ 7 അവസാനിച്ച ഈ ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റിന്റെ മത്സരങ്ങളിൽ പലതും കാണികളിൽ ആവേശം നിറയ്ക്കുന്നതായിരുന്നു. കായികരംഗത്ത് സാങ്കേതിക വിദ്യയുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിലും റോളൻഡ് ഗാരോസ് തങ്ങളുടെ പാരമ്പര്യം മുറുകെ പിടിക്കുന്ന കാഴ്ച ഇത്തവണയും ഉണ്ടായി. ഇപ്പോൾ നടക്കുന്ന മറ്റ് ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റുകളെല്ലാം പൂർണ്ണമായും ഇലക്ട്രോണിക് ലൈൻ കോളിംഗിലേക്ക് മാറിയപ്പോഴും 2026 ഫ്രഞ്ച് ഓപ്പൺ മനുഷ്യരായ ലൈൻ ജഡ്ജിമാരെ നിലനിർത്താൻ തീരുമാനിച്ചു. കളിയിലെ തെറ്റുകളും ശരികളും മനുഷ്യനേത്രങ്ങളാൽ തന്നെ വിലയിരുത്തപ്പെടുന്നതിന്റെ ആകാംക്ഷ ഇത് നിലനിർത്തുന്നു. കൂടാതെ ഗ്രാൻഡ്സ്ലാം ചരിത്രത്തിൽ ആദ്യമായി കളിക്കാർക്ക് മത്സരത്തിനിടയിൽ വൂപ്പ് ബാൻഡ്സ് പോലുള്ള സ്മാർട്ട് ഉപകരണങ്ങൾ ധരിക്കാൻ അനുമതി നൽകി എന്നത് മറ്റൊരു പ്രത്യേകതയായിരുന്നു. കളിക്കാരുടെ ഹൃദയമിടിപ്പ്, ശരീരത്തിലെ ഊർജനില തുടങ്ങിയ പ്രകടനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തത്സമയം മനസ്സിലാക്കാൻ ഇത് സഹായിച്ചു.

0: കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ക്രമീകരിച്ചെങ്കിലും ടൂർണമെന്റ് ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ ആരാധകരെ നിരാശരാക്കിയ വാർത്തകൾ പുറത്തു വന്നു. ഇതിൽ ഏറെ ഞെട്ടിച്ചത് കഴിഞ്ഞ രണ്ട് തവണത്തെ പുരുഷ സിംഗിൾസ് ചാമ്പ്യനായ സ്പെയിനിന്റെ യുവതാരം കാർലോസ് അൽക്കരാസ് കൈത്തണ്ടക്കേറ്റ പരിക്ക് കാരണം ടൂർണമെന്റിൽ നിന്നും പിന്മാറി എന്നതാണ്. പുരുഷന്മാരുടെ പോരാട്ടത്തെ ഇത് പൂർണ്ണമായും പ്രവചനാതീതമാക്കി. വനിതാ സിംഗിൾസിൽ നിലവിലെ ചാമ്പ്യനായ അമേരിക്കയുടെ കൊക്കോ ഗഫ് വലിയ പ്രതീക്ഷകളോടെയാണ് എത്തിയത്. എന്നാൽ മൂന്നാം റൗണ്ടിൽ പോട്ടപ്പോവയോട് പരാജയപ്പെട്ട് താരം ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. കഴിഞ്ഞ വർഷത്തെ വനിതാ ഡബിൾസ് ചാമ്പ്യന്മാരായ ജാസ്മിൻ പാവോലിനിയും സാറ എറാനിയും ഇത്തവണ ഒരുമിച്ച് മത്സരിച്ചില്ല. കാലിനേറ്റ പരിക്ക് കാരണം പാവോലിനി സിംഗിൾസിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചതോടെ സാറ എറാനി യുവതാരം ലില്ലി ടാഗറുമായി സഖ്യം ചേർന്നു. എന്നാൽ ഡെമി ഷൂട്ട്സ് എല്ലൻ പെരസ് സഖ്യത്തോട് ഇവർ രണ്ടാം റൗണ്ടിൽ പരാജയപ്പെടുകയായിരുന്നു. ഫ്രഞ്ച് ഓപ്പണിന്റെ 2026 പതിപ്പിൽ അതിന്റെ മുൻകാല ചാമ്പ്യന്മാരെയും ടെന്നീസ് ഇതിഹാസങ്ങളെയും ആദരിക്കുന്നതിനായി പ്രത്യേക ചടങ്ങുകൾ സംഘടിപ്പിച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ വമ്പന്മാരുടെ വീഴ്ചയും അത്ഭുത കൗമാരക്കാരുടെ കുതിപ്പും കൊണ്ട് ടെന്നീസ് ചരിത്രത്തിൽ സുവർണാക്ഷരങ്ങളാൽ എഴുതപ്പെടുന്ന അധ്യായങ്ങളാണ് ഇത്തവണ റോളാൻഡ് ഗാരോസിൽ പിറന്നത്. തുടർച്ചയായി രണ്ട് തവണ ഫ്രഞ്ച് ഓപ്പൺ കിരീടം ചൂടിയ അൽക്കരാസ് പിന്മാറിയതോടെ ഇറ്റലിയുടെ സൂപ്പർ താരം ജാനിക് സിന്നറായിരുന്നു ഇത്തവണത്തെ ഏറ്റവും വലിയ കിരീട പ്രതീക്ഷ. എന്നാൽ രണ്ടാം റൗണ്ടിൽ ടെന്നീസ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തായി. അർജന്റീനയുടെ സീഡില്ലാ താരം കെറിൻഡോളോയോട് പരാജയപ്പെട്ടതോടെ സിന്നറുടെ തുടർച്ചയായ 30 മത്സരങ്ങളുടെ വിജയക്കുതിപ്പിനാണ് വിരാമമായത്. ഇതുകൂടാതെ മറ്റൊരു ചരിത്രം കൂടി പിറന്നു. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ മുതൽ സിന്നറും അൽക്കരാസും ചേർന്ന് കൈപ്പിടിയിലൊതുക്കിയ 9 തുടർച്ചയായ ഗ്രാൻഡ്സ്ലാം കിരീടങ്ങളുടെ കുത്തക ഇതോടെ അവസാനിച്ചു. കൂടാതെ 2000 ശേഷം ആദ്യമായാണ് ലോക ഒന്നാം നമ്പർ താരം ഫ്രഞ്ച് ഓപ്പണിന്റെ മൂന്നാം റൗണ്ട് കാണാതെ പുറത്താകുന്നത്. സിന്നറിനെ ഞെട്ടിച്ച ഹുവാൻ മാനുവൽ, അദ്ദേഹത്തിന്റെ സഹോദരൻ ഫ്രാൻസിസ്കോ കെറിൻഡോളോയും ഒരുമിച്ച് മൂന്നാം റൗണ്ടിൽ പ്രവേശിച്ചു. 2018 മിഷാ സ്വരേവ്, അലക്സാണ്ടർ സ്വരേവ് സഹോദരന്മാർക്ക് ശേഷം ഒരു ഗ്രാൻഡ്സ്ലാമിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ സഹോദരന്മാരായി ഇവർ മാറി. മൂന്നാം റൗണ്ടിൽ ഹുവാൻ മാനുവലും സ്പെയിനിന്റെ മാർഡിൻ ലാൻഡലൂസും തമ്മിൽ നടന്ന മത്സരം റോളാൻഡ് ഗാരോസിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചു. 5 മണിക്കൂറും 58 മിനിറ്റും നീണ്ടുനിന്നു ഈ പോരാട്ടം. ടൈബ്രേക്കറോടെ അവസാനിച്ച ഒരു ഗ്രാൻഡ്സ്ലാം മത്സരത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പോരാട്ടവും ടൂർണമെന്റ് ചരിത്രത്തിലെ മൂന്നാമത്തെ ഏറ്റവും നീണ്ട മത്സരവുമായി ഇത് മാറി. ടെന്നീസ് ഇതിഹാസം നൊവാക് ജോക്കോവിച്ച് ഇത്തവണ തന്റെ 82 ഗ്രാൻഡ്സ്ലാം മെയിൻ ഡ്രോ മത്സരത്തിനിറങ്ങി. റോജർ ഫെഡററുടെയും ലെസിയാനോ ലോപ്പസിന്റെയും റെക്കോർഡ് ഇദ്ദേഹം മറികടന്നു. എന്നാൽ മൂന്നാം റൗണ്ടിൽ ബ്രസീലിന്റെ 19-കാരനായ കൗമാരതാരം ജോവോ ഫോൺസക്ക അദ്ദേഹത്തെ അട്ടിമറിച്ചു. ആദ്യ രണ്ട് സെറ്റുകൾ നേടിയ ശേഷമാണ് ജോക്കോവിച്ച് ഫോൺസക്കയോട് പരാജയപ്പെട്ടത്. ജോക്കോവിച്ചിന്റെ കരിയറിൽ ആദ്യ രണ്ട് സെറ്റുകൾ ജയിച്ച ശേഷം ഒരു ഗ്രാൻഡ്സ്ലാം മത്സരം തോൽക്കുന്നത് ഇത് രണ്ടാം തവണ മാത്രമായിരുന്നു. കൂടാതെ 2009 ശേഷം ആദ്യമായി ജോക്കോവിച്ച് ക്വാർട്ടർ കാണാതെ പുറത്തായി. ജോക്കോവിച്ചിന്റെ പുറത്താകലോടെ ഇത്തവണ പുരുഷ സിംഗിൾസിൽ ഒരു പുതിയ ഗ്രാൻഡ്സ്ലാം ചാമ്പ്യൻ ഉണ്ടാകുമെന്ന പ്രതീതി വന്നു. 1977 ശേഷം പുരുഷ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ മുൻ ചാമ്പ്യന്മാർ ആരുമില്ലാത്ത ആദ്യ ടൂർണമെന്റായും ഇത് മാറി. ക്വാർട്ടർ ഫൈനലിൽ പല അപൂർവ റെക്കോർഡുകളും പിറക്കുകയുണ്ടായി. ഫെലിക്സ് ഓഗർ അലിയാസിം 4 ഗ്രാൻഡ്സ്ലാമുകളുടെയും ക്വാർട്ടർ ഫൈനലിൽ എത്തുന്ന ആദ്യ കനേഡിയൻ പുരുഷ താരമെന്ന ഖ്യാതി സ്വന്തമാക്കി. ചരിത്രത്തിലാദ്യമായി 3 ഇറ്റാലിയൻ താരങ്ങൾ ഒരു ക്വാർട്ടറിൽ ഒന്നിച്ച് പ്രവേശിച്ചു. ലോക റാങ്കിങ്ങിൽ 105 സ്ഥാനത്തുള്ള ബെറട്ടിനി 2007 ശേഷം ഫ്രഞ്ച് ഓപ്പൺ ക്വാർട്ടറിലെത്തുന്ന ഏറ്റവും റാങ്ക് കുറഞ്ഞ താരമായി. ബെറട്ടിനിയും അൽനാഡിയും തമ്മിലുള്ള മത്സരം 1991 ശേഷം ടോപ്പ് 100 പുറത്തുള്ള രണ്ട് താരങ്ങൾ തമ്മിൽ നടന്ന ആദ്യ ഗ്രാൻഡ്സ്ലാം ക്വാർട്ടറായി മാറി. 2004 ഗുസ്താവോ കുവേർട്ടിന് ശേഷം റോളാൻഡ് ഗാരോസ് കോർട്ടിലെത്തുന്ന ആദ്യ ബ്രസീലിയൻ താരമായി ജോവോ ഫോൺസക്ക മാറി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന്റെ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾ പൂർത്തിയായപ്പോൾ അപ്രതീക്ഷിത കുതിപ്പുകളും പരിക്കുകളും നിറഞ്ഞ നാടകീയമായ നിമിഷങ്ങൾക്കാണ് പാരീസ് സാക്ഷ്യം വഹിച്ചത്. തന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയവുമായി ഇറ്റലിയുടെ 24-കാരനായ ഫ്ലാവിയോ കൊബോളി കന്നി ഗ്രാൻഡ്സ്ലാം സെമി ഫൈനലിലേക്ക് യോഗ്യത നേടി. ഫെലിക്സ് ഓഗറിനെ പരാജയപ്പെടുത്തിയാണ് ഇറ്റാലിയൻ താരം സെമി ടിക്കറ്റ് എടുത്തത്. രണ്ട് ഇറ്റാലിയൻ താരങ്ങൾ നേർക്കുനേർ വന്ന ആവേശകരമായ മറ്റൊരു പോരാട്ടം നിർഭാഗ്യകരമായ പരിക്കോടെയാണ് അവസാനിച്ചത്. മാറ്റിയോ ബെറട്ടിനിയെ പരാജയപ്പെടുത്തി മാറ്റിയോ അർണാൾഡി തന്റെ ആദ്യ ഗ്രാൻഡ്സ്ലാം സെമിയിലേക്ക് പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ രണ്ടാം സീഡായ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് നേരിട്ടുള്ള സെറ്റുകൾക്ക് സ്പെയിനിന്റെ കൗമാര വിസ്മയം 19-കാരനായ റാഫേൽ ജോദറിനെ പരാജയപ്പെടുത്തി സെമിയിലേക്ക് മുന്നേറി. അവസാന ക്വാർട്ടർ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ 20-കാരനായ ജാക്കോബ് മെൻസിക് ബ്രസീലിന്റെ ജോവോ ഫോൺസോക്കയെ പരാജയപ്പെടുത്തി ചരിത്രത്തിലാദ്യമായി ഗ്രാൻഡ്സ്ലാം സെമിയിൽ ഇടം നേടി. ആദ്യ സെമിയിൽ അലക്സാണ്ടർ സ്വരേവ് ജാക്കോബ് മെൻസിക് പോരാട്ടമാണ് നടന്നത്. രണ്ടാം സീഡായ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് ചെക്ക് റിപ്പബ്ലിക്കിന്റെ യുവവിസ്മയം ജാക്കോബ് മെൻസിക്കിന്റെ അട്ടിമറി കുതിപ്പ് അവസാനിപ്പിച്ച് ഫൈനലിൽ കടന്നു. രണ്ടാം സെമിയിൽ ഫ്ലാവിയോ കൊബോളി മാറ്റിയോ അർണാൾഡി പോരാട്ടമാണ് നടക്കേണ്ടിയിരുന്നത്. എന്നാൽ ടെന്നീസ് ആരാധകർ ഏറെ കാത്തിരുന്ന രണ്ട് ഇറ്റാലിയൻ താരങ്ങൾ തമ്മിലുള്ള സ്വപ്ന സെമി ഫൈനൽ പോരാട്ടം ഒരു പന്തുപോലും കോർട്ടിൽ വീഴാതെയാണ് അവസാനിച്ചത്. ഫ്ലാവിയോ കൊബോളി വാക്കോവറിലൂടെ ഫൈനൽ ഉറപ്പിക്കുകയായിരുന്നു. കടുത്ത വൈറൽ പനി ബാധിച്ചതിനെ തുടർന്ന് അർണാൾഡിക്ക് ടൂർണമെന്റിൽ നിന്നും പിന്മാറേണ്ടി വന്നു. അർണാൾഡിയുടെ അപ്രതീക്ഷിത പിന്മാറ്റത്തോടെ 10-ാം സീഡായ ഫ്ലാവിയോ കൊബോളി കളിക്കാതെ തന്നെ നേരിട്ട് ഫൈനലിലേക്ക് യോഗ്യത നേടി. പുരുഷ സിംഗിൾസ് കലാശ പോരാട്ടത്തിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് ചരിത്ര വിജയം സ്വന്തമാക്കുകയായിരുന്നു. 5 സെറ്റ് നീണ്ട മാരത്തോൺ പോരാട്ടത്തിനൊടുവിലാണ് 2-ാം സീഡായ സ്വരേവ് ഇറ്റലിയുടെ 10-ാം സീഡ് ഫ്ലാവിയോ കൊബോളിയെ കീഴടക്കി കിരീടം ചൂടിയത്. വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിലാണ് ജർമ്മൻ താരം അലക്സാണ്ടർ സ്വരേവ് തന്റെ കരിയറിലെ ഏറ്റവും സുപ്രധാനമായ ഗ്രാൻഡ്സ്ലാം കിരീടം പാരീസിലെ കളിമൺ കോർട്ടിൽ നേടിയത്. ഫ്രഞ്ച് ഓപ്പൺ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടുന്ന ഒന്നായി ഈ പോരാട്ടം മാറി. 2026 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് മത്സരങ്ങൾ പലതും വിരസമായ പോരാട്ടങ്ങളായിരുന്നു. വീറും വാശിയും നിറഞ്ഞ മത്സരങ്ങൾ നന്നേ കുറവായിരുന്നു. എന്നാൽ ക്വാർട്ടർ ഫൈനൽ മുതൽ പതിയെ ട്രാക്കിന് തീപിടിക്കുന്ന പോരാട്ടങ്ങൾ കാണാൻ സാധിച്ചു. ടൂർണമെന്റിലെ 1-ാം സീഡായ അരീന സബലങ്കയെ 25-ാം സീഡ് ഡയാന ഷ്നൈഡർ അട്ടിമറിച്ചു. പോളണ്ട് താരം മയ ചലൻസ്ക 22-ാം സീഡായ അന്ന കലിൻസ്കയെ പരാജയപ്പെടുത്തി സെമിയിലേക്ക് മുന്നേറി. യുക്രൈൻ താരങ്ങളായ മാർത്ത കോസ്റ്റ്യുക്കും എലീന സ്വിറ്റോലിനയും തമ്മിലുള്ള പോരാട്ടത്തിൽ കോസ്റ്റ്യുക് വിജയം നേടി. മിറ ആൻഡ്രിവയുടെ തകർപ്പൻ വിജയമായിരുന്നു മറ്റൊന്ന്. 8-ാം സീഡായ മിറ 18-ാം സീഡായ സൊറാന ക്രിസ്റ്റയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്തു. ഫൈനൽ ടിക്കറ്റിനായുള്ള സെമി ഫൈനൽ മത്സരങ്ങളിൽ തികച്ചും ഏകപക്ഷീയവും ആധികാരികവുമായ വിജയങ്ങളാണ് കാണാൻ കഴിഞ്ഞത്. മയ ചലൻസ്കയുടെ അവിശ്വസനീയമായ കുതിപ്പ് സെമി ഫൈനലിലും തുടർന്നു. ആദ്യ സെറ്റിൽ കടുത്ത പോരാട്ടത്തിനൊടുവിൽ ടൈ ബ്രേക്കറിലൂടെ ഡയാന ഷ്നൈഡറെ മറികടന്നാണ് മയ ചലൻസ്ക കരിയറിലെ തന്റെ ആദ്യ ഫ്രഞ്ച് ഓപ്പൺ ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. 2-ാം സെമിയിൽ റഷ്യൻ താരം മിറ ആൻഡ്രിവ തുടക്കം മുതൽക്കേ ആധിപത്യം പുലർത്തി. യുക്രൈന്റെ മാർത്ത കോസ്റ്റ്യുക്കിന് യാതൊരു അവസരവും നൽകാതെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി ആൻഡ്രിവ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തു. റോളൻഡ് ഗാരോസിലെ പുതിയ രാജ്ഞിയെ കണ്ടുപിടിക്കാനുള്ള മഹാപോരാട്ടത്തിൽ ക്വാളിഫയർ താരം മയ ചലൻസ്കയും 8-ാം സീഡ് മിറ ആൻഡ്രിവയും തമ്മിലാണ് മാറ്റുരച്ചത്. 6-3, 6-2 എന്ന സ്കോറിന് മിറ ആൻഡ്രിവ മയ ചലൻസ്കയെ പരാജയപ്പെടുത്തി. കോക്കോ ഗഫിന്റെയും സബലങ്കയുടെയും അഭാവത്തിൽ ടെന്നീസ് ലോകത്ത് ഒരു പുതുചരിത്രം കുറിക്കാൻ ഈ കൗമാര താരത്തിന് സാധിച്ചു. 2026 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ഡബിൾസ് മത്സരങ്ങളും ആവേശം നിറഞ്ഞതായിരുന്നു. ക്വാർട്ടർ ഫൈനൽ ഘട്ടത്തിൽ വന്നപ്പോഴാണ് ആവേശ പോരാട്ടങ്ങൾ ഈ വിഭാഗത്തിലും കണ്ടത്. തുടർന്ന് നടന്ന 2 സെമി ഫൈനലുകളിലും ഫൈനലിലും കടുത്ത പോരാട്ടങ്ങളാണ് അരങ്ങേറിയത്. ഒന്നാം സീഡ് സഖ്യമായ ഗ്രാനോളേഴ്സ് സെബാലോ സഖ്യം ഇറ്റലിയുടെ ബോലെല്ലി വാവസോറി സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി. രണ്ടാം സെമിയിൽ പ്രാദേശിക ആരാധകരുടെ വലിയ പിന്തുണയോടെ ഇറങ്ങിയ ഫ്രഞ്ച് സഖ്യം ഹാലിസ് ഹെർബർട്ട് എന്നിവരെ രണ്ടാം സീഡായ ഹെലിയോവാര പാറ്റൺ സഖ്യം പരാജയപ്പെടുത്തി. ടെന്നീസ് ലോകം കാത്തിരുന്ന പുരുഷ ഡബിൾസ് കിരീടത്തിനായുള്ള ഫൈനൽ പോരാട്ടത്തിൽ ഒന്നാം സീഡും രണ്ടാം സീഡും തമ്മിലായിരുന്നു നേരിട്ടുള്ള യുദ്ധം. മാർസൽ ഗ്രാനോളേഴ്സ് ഹൊറാസിയോ സെബാലോസ് ഹാരി ഫെലിയോവാര ഹെൻറി പാറ്റൺ സഖ്യമാണ് കലാശപ്പോരാട്ടത്തിൽ ഏറ്റുമുട്ടിയത്. ടൂർണമെന്റിലുടനീളം പുലർത്തിയ അതേ ആധിപത്യം ഫൈനൽ മത്സരത്തിൽ ഒന്നാം സീഡ് സഖ്യം ആവർത്തിച്ചു. ഹെലിയോവാര പാറ്റൺ ജോഡിക്ക് യാതൊരുവിധ അവസരവും നൽകാതെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്ത് ഗ്രാനോളേഴ്സും സെബാലോസും 2026 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ഡബിൾസ് ചാമ്പ്യന്മാരായി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന്റെ വനിതാ ഡബിൾസിൽ ആവേശകരമായ ചില മികച്ച പോരാട്ടങ്ങൾ കണ്ടു. വനിതാ ഡബിൾസ് കിരീടത്തിനായുള്ള കലാശപ്പോരാട്ടത്തിൽ ഒന്നാം സീഡ് കാതറീന സിനിയക്കോവ ടെയ്ലർ ടൗൺസെറ്റ് സഖ്യം രണ്ടാം സീഡായ അന്ന ഡെനിലീന അലക്സാന്ദ്ര കുനിച് സഖ്യത്തെ പരാജയപ്പെടുത്തി കിരീടം ചൂടി. ഫ്രഞ്ച് ഓപ്പൺ മിക്സഡ് ഡബിൾസ് കലാശപ്പോരാട്ടത്തിൽ ഇറ്റലിയുടെ സൂപ്പർ സഖ്യമായ സാറ ഇറാനി ആൻഡ്രിയ വാവസോറി സഖ്യം കിരീടം ചൂടി. ഫൈനലിൽ കാനഡയുടെ ഗബ്രിയേല ഡാബ്രോവ്സ്കി അമേരിക്കയുടെ ഇവാൻ കിങ് സഖ്യത്തെ കടുത്ത പോരാട്ടത്തിനൊടുവിലാണ് ഇറ്റാലിയൻ സഖ്യം പരാജയപ്പെടുത്തിയത്. അത്യന്തം ആവേശകരമായ പോരാട്ടങ്ങൾക്കാണ് ഫ്രഞ്ച് ഓപ്പൺ ടൂർണമെന്റ് ഇത്തവണയും സാക്ഷിയായത്. കളിമൺ കോർട്ടിലെ കൂടുതൽ കരുത്തുറ്റ പോരാട്ടങ്ങൾക്കായി നമുക്ക് ഇനിയും കാത്തിരിക്കാം.
1: ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് 2026 അവലോകനം സമാപിക്കുന്നു. രചന ജോസ് ജോർജ്, ആഖ്യാനം നിർവഹണ സഹായം രജു കോലിക്കോട്, നിർവഹണം ഷിബു ജോർജ്.

0: अभी आप सुन रहे थे यू शिव प्रसाद का सैक्सोफोन वादन, आपके साथ मृदंगम पर विघ्नेश जयरमन और वायलिन पर जी उमा संगत कर रही थी। इसी के साथ संगीत का अखिल भारतीय कार्यक्रम अब यहीं संपन्न होता है। ये कार्यक्रम आकाशवाणी के दिल्ली केंद्र के स्टूडियो में रिकॉर्ड किया गया और आकाशवाणी के दिल्ली केंद्र से ही प्रसारित किया गया।
1: He was accompanied on Vridangam by V. Jayaraman and on violin by G. Uma. With that, we come to the end of this program. This program was earlier recorded in the studios of Akashwani Delhi and was broadcast from the Delhi station of Akashwani.
2: साथ में रत्ना पांडे,
3: आकाशवाणी। നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 12 വർഷത്തെ ഭരണകാലയളവിൽ കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിയതും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നതുമായ മേഖലകളിലൊന്നാണ് രാജ്യത്തെ യുവജനങ്ങളുടെ ശാക്തീകരണം. ലോകത്തിലെ ഏറ്റവും വലിയ യുവജനസംഖ്യയുള്ള രാജ്യമെന്ന നിലയിൽ ഈ നേട്ടത്തെ രാജ്യത്തിന്റെ പുരോഗതിയുടെ പ്രധാന ചാലകശക്തിയാക്കി മാറ്റുക എന്നതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. ഇതിനായി യുവാക്കളുടെ കഴിവുകളെ ഉണർത്താനും അവരെ സ്വയം പര്യാപ്തമാക്കാനും ലക്ഷ്യമിട്ടുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നിരവധി നയങ്ങളാണ് സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. യുവശക്തിയുടെ വികസനത്തിലൂടെ വികസിത ഭാരതം എന്ന വലിയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് പരമ്പരാഗതമായ തൊഴിൽ സങ്കല്പങ്ങളെ മാറ്റിമറിക്കാനും യുവാക്കളെ ആഗോളതലത്തിൽ മത്സരശേഷിയുള്ളവരാക്കാനും കഴിഞ്ഞ 12 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ NDA സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം, തൊഴിൽ, വ്യവസായം, കായികം, നവസാങ്കേതിക വിദ്യ, നയരൂപീകരണം തുടങ്ങി എല്ലാ മേഖലകളിലും യുവാക്കളുടെ സജീവവും അർത്ഥവത്തുമായ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിലും സർക്കാർ ലക്ഷ്യം കണ്ടു. യുവജനങ്ങളെ വെറും ബിരുദധാരികളാക്കി മാറ്റുന്നതിന് പകരം അവരെ വ്യവസായ മേഖലയ്ക്ക് അനുയോജ്യരായ വിദഗ്ധ തൊഴിലാളികളാക്കി മാറ്റുക എന്നതായിരുന്നു കഴിഞ്ഞ 12 വർഷത്തെ സർക്കാരിന്റെ പ്രധാന നയം. ഇതിനായി രൂപീകരിച്ച പ്രത്യേക നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെ കീഴിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണുണ്ടായത്. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന അതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഈ പദ്ധതി വഴി രാജ്യത്തെ കോടിക്കണക്കിന് യുവാക്കൾക്ക് സൌജന്യമായി വിവിധ മേഖലകളിൽ സാങ്കേതിക പരിശീലനം നൽകി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഡ്രോൺ സാങ്കേതിക വിദ്യ, 3D പ്രിന്റിംഗ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകളിൽ പോലും യുവാക്കൾക്ക് പരിശീലനം നൽകിക്കൊണ്ട് വ്യവസായ ലോകത്തെ പുതിയ മാറ്റങ്ങൾക്ക് അവരെ സജ്ജരാക്കാൻ കൌശൽ വികാസ് യോജന പോലുള്ള പദ്ധതികൾക്ക് സാധിച്ചു. ഇതിനൊപ്പം തന്നെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീം വഴി യുവാക്കൾക്ക് പഠനത്തോടൊപ്പം ജോലിയും വരുമാനവും ഉറപ്പാക്കാനും കഴിഞ്ഞു. രാജ്യത്തെ തൊഴിലില്ലായ്മയ്ക്ക് വേഗതയേറിയതും

0: യുവാക്കൾക്കാണ് ഇതിലൂടെ നേരിട്ട് നിയമന ഉത്തരവുകൾ കൈമാറിയത്. കൂടാതെ റോസ്ഗാർ മേള വഴി ജോലി ലഭിക്കുന്ന പുതിയ ഉദ്യോഗസ്ഥർക്കായി കർമ്മയോഗി പ്രാരംഭ എന്ന പേരിൽ ഓൺലൈൻ പരിശീലന മൊഡ്യൂളും സജ്ജമാണ്. ഇത് പുതിയ ജീവനക്കാരുടെ തൊഴിൽ നൈപുണ്യവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. ഇന്ത്യയുടെ വികസന യാത്രയെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ജനവിഭാഗമെന്നാണ് രാജ്യത്തെ യുവജനതയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടത്. 19-ാമത് റോസ്ഗാർ മേളയെ അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ നൽകി അവരെ ശാക്തീകരിക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്ഗാർ മേളയിലൂടെ പ്രതിഫലിക്കുന്നതെന്നും തങ്ങളുടെ ജോലിയെ രാജ്യസേവനത്തിനുള്ള മാർഗമായി കാണുന്ന യുവാക്കളുടെ പരിശ്രമത്തിലൂടെയാണ് 2047-ഓടെ വികസിത് ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാകുകയെന്നും ശ്രീ മോദി വ്യക്തമാക്കി.
1: ദുനിയാ ഭാരത് കെ യുവാവോ ഓർ ഭാരത് കി ടെക്നോളജിക്കൽ പ്രോഗ്രസ് കോ ലേക്കർ ബഹുത് ഉത്സാഹിത് ഹൈ. ആജ് ദുനിയാ ഭാരത് കി വികാസ് യാത്ര കാ ഹിസ്സ ബന്ന ചാഹതി ഹൈ. ഭാരത് ഭി ദുനിയാ കെ അലഗ് അലഗ് ദേശോ കെ സാത്ത് പാർട്ട്നർഷിപ് കർ റഹാ ഹൈ. ഇസ്കാ ഉദ്ദേശ് യഹീ ഹൈ കി ഭാരത് കെ യുവാവോ കോ അവസർ മിലേ, റോജ്ഗാർ മിലേ, ഉൻകാ സാമർഥ്യ ഖിൽ ഉഠേ. സാത്ത് സാത്ത് മേ ചാഹതാ ഹൂ മേരെ ദേശ് കെ നൌജവാനോ കോ ഗ്ലോബൽ എക്സ്പോജർ ഭി മിലേ.
0: സർക്കാർ മേഖലയ്ക്ക് പുറമെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സ്വകാര്യ കമ്പനികളെയും പ്രാദേശിക തൊഴിലന്വേഷകരെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രത്യേക തൊഴിൽ മേളകളും ഈ പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തുടനീളം നടത്തിവരുന്നുണ്ട്. നാഷണൽ കരിയർ സർവീസ് അഥവാ NCS എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി രാജ്യത്തെ തൊഴിലന്വേഷകരെയും തൊഴിൽദാതാക്കളെയും ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവന്ന് തൊഴിൽ വിപണിയെ കൂടുതൽ സുതാര്യമാക്കാനും നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു. ഇതോടൊപ്പം ദശാബ്ദങ്ങൾക്ക് ശേഷം രാജ്യത്ത് നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പരിഷ്കരണങ്ങൾക്ക് കാരണമായി. 2020 പ്രഖ്യാപിച്ച ദേശീയ വിദ്യാഭ്യാസ നയം മനഃപാഠ പഠന രീതിക്ക് പകരം പ്രായോഗിക അറിവുകൾക്കും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകുന്നതാണ്. മാതൃഭാഷയിലുള്ള പഠനത്തിന് മുൻഗണന നൽകുന്നതിലൂടെ പ്രാദേശിക തലത്തിലുള്ള യുവപ്രതിഭകൾക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വരാൻ വലിയ അവസരമൊരുക്കി. കൂടാതെ ഹയർ എഡ്യൂക്കേഷൻ ഫണ്ടിംഗ് ഏജൻസി വഴി രാജ്യത്തെ IITകൾ, IIMകൾ, എയിംസ് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും അവയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു. ഭാവിയിലെ യുവതലമുറയെ പ്രാഥമിക തലം മുതൽക്കേ സ്മാർട്ടാക്കി മാറ്റാൻ അത്യാധുനിക സൌകര്യങ്ങളോടെയുള്ള PM-ശ്രീ സ്കൂളുകൾ രാജ്യത്തുടനീളം സ്ഥാപിച്ചു വരുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന പിന്നാക്ക വിഭാഗങ്ങളിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ശ്രേയസ്, ശ്രേഷ്ഠ തുടങ്ങിയ സ്കോളർഷിപ്പ് പദ്ധതികളും സർക്കാർ വിജയകരമായി നടപ്പിലാക്കി. യുവാക്കളെ കേവലം തൊഴിലന്വേഷകരായി നിലനിർത്താതെ അവരെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്തു പകരുന്ന തൊഴിൽ ദാതാക്കളാക്കി മാറ്റുക എന്നതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ദീർഘവീക്ഷണമുള്ള സാമ്പത്തിക നയം. ഇതിനായി 2016 തുടക്കം കുറിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിലൂടെ ഇന്ന് ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 3-ാമത്തെ നവസംരംഭക ശൃംഖലയായി മാറിയിരിക്കുകയാണ്. തുടക്കത്തിൽ വൻകിട നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ പദ്ധതി സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുകളിലൂടെ രാജ്യത്തെ Tier 2, Tier 3 നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും പടർന്നു പന്തലിച്ചു. ആദ്യത്തെ 3 വർഷത്തേക്ക് ആദായ നികുതി ഇളവുകൾ, സ്റ്റാർട്ടപ്പുകൾ എളുപ്പത്തിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഏകജാലക സംവിധാനം, പേറ്റന്റ് ഫീസുകളിൽ 80% വരെയുള്ള ഇളവുകൾ എന്നിവ യുവതലമുറയ്ക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകിയത്. ഇതിന്റെ ഫലമായി കൃഷി, ആരോഗ്യം, പ്രതിരോധം, ഫിൻടെക് തുടങ്ങി എല്ലാ മേഖലകളിലും ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ യുവസംരംഭകർക്ക് കഴിഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീകളെ സമൂഹത്തിന്റെ മുൻപന്തിയിൽ എത്തിക്കുന്നതിനും സ്റ്റാർട്ടപ്പ് ഇന്ത്യ നിർണായക പങ്കാണ് വഹിക്കുന്നത്. ഇന്ന് പല പ്രമുഖ ബിസിനസ് സംരംഭങ്ങളുടെയും അമരത്ത് സ്ത്രീകളുടെ സാന്നിധ്യം പ്രകടമാണ്. തിരുവനന്തപുരത്തു നിന്നുള്ള സംരംഭക ശങ്കരി ഉണ്ണിത്താന്റെ വാക്കുകളിലേക്ക്.
2: ഹലോ എവ്രിവൺ, ഐ എം ശങ്കരി ഉണ്ണിത്താൻ, ദ CEO ഓഫ് ടൈം ട്രോണിക് പ്രൈവറ്റ് ലിമിറ്റഡ്. 2009 ഞങ്ങൾ ടൈം ട്രോണിക് മാനേജ്മെന്റ് കൺസൾട്ടൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്ന ടെക്നിക്കൽ ഹയറിംഗ് ആണ്, ബേസ്ഡ് ഔട്ട് ഓഫ് ട്രിവാൻഡ്രം ബട്ട് അക്രോസ് ഇന്ത്യ. ഇറ്റ്സ് ഓൾ വുമൻ ഓർഗനൈസേഷൻ ലെഡ് ബൈ വുമൺ. ആൻഡ് അന്നത്തെ ഒരു ക്ലൈമറ്റ് അല്ല ഇന്നത്തെ ക്ലൈമറ്റ്, ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ എക്കോസിസ്റ്റത്തിൽ. വളരെ നല്ലൊരു എൻവയോൺമെൻ്റ് ആണ് സ്റ്റാർട്ടപ്സിന് കിട്ടുന്നത് ഇപ്പോൾ. ഇതൊരു വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആണ്. എവറി ഡേ വുഡ് ബി എ ചലഞ്ച് ഫോർ

0: സ്റ്റാർട്ടപ്പ് ഓണർ. അത് ഒരു എക്സ്പീരിയൻസ് ആണ്. ആ ചലഞ്ച് ഏറ്റെടുക്കുമ്പോഴും ദ ഫാക്ട് ദാറ്റ് വി ആർ ക്രിയേറ്റിംഗ് ജോബ്സ് ഇൻ ഇന്ത്യ ഇസ് സംതിങ് വിറ്റ് ഹാസ് ടു ബി പ്രേസ്ഡ്. എല്ലാം ഹാർഡ്ഷിപ്സും അതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന കുറച്ച് പ്ലസ് പോയിന്റ്സുകളാണ് ഇതൊക്കെ. നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ വി ആർ ആക്ച്വലി ക്രിയേറ്റിംഗ് ജോബ്സ് ഹിയർ, വി ആർ ബീങ് പാർട്ട് ഓഫ് നേഷൻ ബിൽഡിംഗ്. അതൊരു വലിയ ഒരു ഗിവ് ബാക്ക് ആണ് ടു ദ സൊസൈറ്റി. ആൻഡ് ഐ ഫീൽ വെരി ഹാപ്പി ദാറ്റ് ഐ എം എ ഓണർ ഓർ എൻ ഓണ്ടർപ്രണർ ഫോർ ദാറ്റ് മാറ്റർ. സോ ഐ വിഷ് ഇതെല്ലാം ഈ ആനുകൂല്യങ്ങളെല്ലാം ഉപയോഗിക്കണം, അറിയണം, അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം. കൂടുതൽ എന്തൊക്കെ ഫെസിലിറ്റീസ് അവൈലബിൾ ആണെന്നുള്ളത് അറിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി ഫോർ അസ് ടു പെർഫോം. ആഗ്രഹിക്കുന്നവരെല്ലാം മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: വലിയ ഈടുകൾ നൽകാനില്ലാത്തതിനാൽ ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭിക്കാതെ പോയ സാധാരണക്കാരായ യുവാക്കളെ ലക്ഷ്യമിട്ട് സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രായോജന. ഗ്രാമീണ മേഖലയിലെ ചായക്കടകൾ, ടെയ്ലറിംഗ് യൂണിറ്റുകൾ മുതൽ ചെറുകിട നിർമ്മാണശാലകൾ വരെയുള്ള സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് ഈ പദ്ധതി വലിയൊരു ഇന്ധനമായി മാറി. ബിസിനസിന്റെ സ്വഭാവം അനുസരിച്ച് 3 ഘട്ടങ്ങളിലായാണ് പദ്ധതി മുഖേന വായ്പ ലഭ്യമാക്കുന്നത്. 50,000 രൂപ വരെയുള്ള വായ്പകൾ തുടക്കക്കാർക്കും 50,000 മുതൽ 500,000 രൂപ വരെയുള്ള കിഷോർ വായ്പകൾ ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും 500,000 മുതൽ 1,000,000 രൂപ വരെയുള്ള തരുൺ വായ്പകൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സംരംഭങ്ങൾക്കും നൽകിവരുന്നു. ഈ വായ്പകളിൽ ഭൂരിഭാഗവും ലഭിച്ചത് യുവാക്കൾക്കും വനിതകൾക്കുമാണെന്നത് പദ്ധതിയുടെ സാമൂഹികമായ വിജയത്തെ അടയാളപ്പെടുത്തുന്നതാണ്. രാജ്യത്തെ സംരംഭകരുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രായോജനയെന്ന് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഗുണഭോക്താവ് ലെനീഷ് ലക്ഷ്മി ആകാശവാണിയോട്.
2: ഞാൻ ഫാഷൻ ഡിസൈനർ ലെനീഷ് ലക്ഷ്മി. സനല്ല ബുട്ടിക് എന്ന പേരിൽ കണ്ണൂരിലെ ആദ്യത്തെ കസ്റ്റമൈസ്ഡ് ബുട്ടിക് നടത്തുന്നു. എന്റെ കയ്യിലുണ്ടായിരുന്ന നൂതനമായ ഈ ആശയം ഡെവലപ്പ് ചെയ്യാൻ ഞാൻ കയറി ഇറങ്ങാത്ത ബാങ്കുകളോ ഓഫീസുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തു നിന്നും നിരാശയും അവഗണനകളും പരിഹാസങ്ങളും മാത്രമായിരുന്നു ഫലം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2014 ശ്രീ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതും വൻകിട പദ്ധതികളുടെ കൂട്ടത്തിൽ മുദ്രായോജന പ്രഖ്യാപിക്കുന്നതും. എന്റെ കഴിവുകളെയും ഞാൻ കൊടുത്ത പ്രൊജക്ട് റിപ്പോർട്ട് മാത്രം വിശ്വസിച്ചുകൊണ്ട് 1,000,000 രൂപ ഒരു ഈടോ ജാമ്യമോ ഒന്നും ഇല്ലാതെ നേരിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് വന്നു. 11 വർഷങ്ങൾക്കിപ്പുറം ഇന്നെന്റെ 2-ാമത്തെ മുദ്രായോജനയിലൂടെ എന്റെ ബിസിനസ് വളർന്നു. 14 കുടുംബങ്ങൾക്ക് ജീവിതമാർഗവും അതിലേറെ ആൾക്കാർക്ക് എന്റെ സ്ഥാപനം വഴി ബിസിനസ്സും ഞാൻ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നു. എല്ലാം സാധ്യമായത് മുദ്രായോജന വഴിയാണ്. ഇന്ന് മുദ്രായോജന 20,00,000 രൂപ വരെയാണ് അർഹതയുള്ളവരിലേക്ക് എത്തിക്കുന്നത്. നല്ലൊരാശയം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നവും പൂവണിയാം.
1: ഇതിനൊപ്പം തന്നെ വ്യവസായ ലോകത്ത് സാമൂഹിക സമത്വവും എല്ലാവർക്കും തുല്യ അവസരങ്ങളും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം നൽകിയ പദ്ധതിയാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ. വാണിജ്യ ബാങ്കുകളുടെ ഓരോ ശാഖയും കുറഞ്ഞത് ഒരു പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സംരംഭകനും ഒരു വനിതാ സംരംഭകയ്ക്കും വീതം പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ വായ്പ നൽകണമെന്ന് ഈ പദ്ധതി വ്യവസ്ഥ ചെയ്യുന്നു. ഉൽപാദനം, സേവനം, വ്യാപാരം, കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ മേഖലകൾ എന്നിവയ്ക്കായി 10,00,000 മുതൽ 1,00,000 രൂപ വരെ ഇതിലൂടെ സാമ്പത്തിക സഹായം ലഭിക്കും. സങ്കീർണമായ ബാങ്കിംഗ് നടപടിക്രമങ്ങൾ ലഘൂകരിച്ചതിലൂടെയും ആവശ്യമായ സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ ഉറപ്പാക്കിയതിലൂടെയും മുൻപ് വ്യവസായ രംഗത്തേക്ക് വരാൻ മടിച്ചിരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലെ ലക്ഷക്കണക്കിന് യുവജനങ്ങൾക്കാണ് ഇന്ന് സ്വന്തം കാലിൽ നിൽക്കാനും മറ്റുള്ളവർക്ക് തൊഴിൽ നൽകാനും കഴിഞ്ഞത്. ചുരുക്കത്തിൽ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, മുദ്രായോജന, സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്നീ 3 പദ്ധതികളുടെയും സംയോജിതമായ പ്രവർത്തനം രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ താഴെത്തട്ടിൽ നിന്ന് തന്നെ ജനകീയവും ശക്തവുമാക്കി മാറ്റി. രാജ്യത്തെ സ്റ്റാർട്ടപ്പ് മേഖലയ്ക്ക് കരുത്തേകാൻ 10,000 കോടി രൂപയുടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഫണ്ട് ഓഫ് ഫണ്ട്സ് 2.0 പദ്ധതിക്കും അടുത്തിടെ കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരുന്നു. ആഭ്യന്തര മൂലധനം സമാഹരിക്കുന്നതിനും നവസംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഫണ്ട് സഹായിക്കുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
3: और 100 से ज्यादा यूनिकॉर्न्स हैं. बहुत सारा फोकस डीप टेक स्टार्टअप्स की तरफ जा रहा है. स्टार्टअप्स अपने आप में वो एक डेप्थ, वो एक टेक्निकल एक्सपर्टीज क्रिएट हो रही है जिससे कि डीप टेक की तरफ जा रहे हैं. तो स्टार्टअप इंडिया फंड ऑफ फंड्स 2.0, इसमें 10,000 करोड़ रुपीज का गवर्नमेंट की तरफ से फंड रहेगा. साथ में बहुत सारे फंड्स इसके साथ जुड़ेंगे और फिर मिलके स्टार्टअप्स में इन्वेस्टमेंट का सिस्टम बनेगा. इसमें हम जानते हैं कि जो 1.0 फंड ऑफ फंड 2016 में लॉन्च हुआ था उसमें साथ में जुड़े थे 145 फंड्स और जुड़े थे उसके साथ और करीब 25,500 करोड़ रुपीज इन्वेस्ट हुए 1,370 स्टार्टअप्स। अब ये 2.0 में इस मोमेंटम को मेंटेन भी करना है और 1.0 से जो लर्निंग्स आई उन सब लर्निंग्स को साथ देना है। डीप टेक स्टार्टअप्स बहुत फोकस में रहेंगे और जो ग्रोथ स्टेज का है जिसमें एक बहुत बड़ा कॉन्सेप्ट होता है स्टार्टअप्स का जिसमें बहुत वल्नरेबिलिटी हाई हो जाती है उस फेज में भी इन्वेस्ट करेंगे और टेक्नोलॉजी और इनोवेशन ड्रिवन मैन्युफैक्चरिंग स्टार्टअप्स का भी इसमें फोकस रहेगा। हम सब जानते हैं कि अभी बहुत प्रिसीजन इक्विपमेंट भारत में बनने लगे इस पिछले दशक में, चाहे स्पेस सेक्टर हो, चाहे सेमीकंडक्टर की इक्विपमेंट हो, चाहे डिफेंस सेक्टर हो, चाहे इंडस्ट्रियल सेंसर्स हो, उन सब में प्रिसीजन इक्विपमेंट जो कि हाईली टेक ड्रिवन है वो भी इसमें कवर होंगे। बेसिकली जो स्ट्रेटेजिक सेक्टर को फीड करने वाले मैन्युफैक्चरिंग स्टार्टअप्स हैं वो भी इसमें कवर होंगे। फ्लेक्सिबल रहेगा सिस्टम और बहुत एक्सटेंसिव कंसल्टेशन हुआ है सभी स्टेक होल्डर्स के साथ।
1: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യം കൈവരിച്ച ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളും യുവാക്കൾ തന്നെയാണ്. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റും UPI സാങ്കേതിക വിദ്യയും രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും എത്തിയതോടെ ഗ്രാമീണ മേഖലയിലെ യുവജനങ്ങൾക്ക് പോലും ആഗോള വിവര സാങ്കേതിക വിദ്യയുടെ ഭാഗമാകാൻ കഴിഞ്ഞു. ഓൺലൈൻ വിദ്യാഭ്യാസം, ഫ്രീലാൻസിംഗ്, യൂട്യൂബ് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉള്ളടക്ക നിർമ്മാണം എന്നിവയിലൂടെ ലക്ഷക്കണക്കിന് പേരാണ് സ്വന്തമായി വരുമാനം കണ്ടെത്തുന്നത്. ഇതിനൊപ്പം സ്കൂൾ തലം മുതൽ കുട്ടികളിൽ ശാസ്ത്രീയ ചിന്താഗതിയും കണ്ടുപിടുത്തങ്ങൾ നടത്താനുള്ള താൽപര്യവും വളർത്താൻ അടൽ ഇന്നവേഷൻ മിഷൻ വഴി രാജ്യത്തുടനീളം അടൽ ടിങ്കറിംഗ് ലാബുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ഹാക്കത്തോണുകൾ സംഘടിപ്പിക്കാനും രാജ്യത്തെ വലിയ പ്രശ്നങ്ങൾക്ക് സാങ്കേതികമായ പരിഹാരങ്ങൾ കണ്ടെത്താനും യുവതയെ പ്രേരിപ്പിച്ചു. ബഹിരാകാശ രംഗം സ്വകാര്യ മേഖലയ്ക്കായി തുറന്നുകൊടുത്തതോടെ നിരവധി യുവശാസ്ത്രജ്ഞരുടെയും സ്റ്റാർട്ടപ്പുകളുടെയും നേതൃത്വത്തിൽ റോക്കറ്റുകളും സാറ്റലൈറ്റുകളും നിർമ്മിക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾക്കും രാജ്യം സാക്ഷ്യം വഹിച്ചു. കായികരംഗത്തെ യുവാക്കളുടെ സഹജമായ കഴിവുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി വിഭാവനം ചെയ്ത ഖേലോ ഇന്ത്യ ക്യാമ്പയിൻ രാജ്യത്തെ കായിക മാപ്പിൽ വലിയൊരു മാറ്റമാണ് വരുത്തിയത്. മുൻകാലങ്ങളിൽ കായികരംഗത്തെ അടിസ്ഥാന സൌകര്യങ്ങളും ഉയർന്ന പരിശീലനവും വൻ നഗരങ്ങളിൽ മാത്രമായി പരിമിതപ്പെട്ടിരുന്നെങ്കിൽ ഈ പദ്ധതി അത് പൂർണ്ണമായും തിരുത്തിക്കുറിച്ചു. ഗ്രാമീണ നഗര വ്യത്യാസമില്ലാതെ സ്കൂൾ, യൂണിവേഴ്സിറ്റി തലങ്ങളിൽ നിന്ന് കായിക പ്രതിഭകളെ കണ്ടെത്തുകയും അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന മിടുക്കരായ യുവതാരങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ വീതം 8 വർഷത്തേക്ക് സ്കോളർഷിപ്പും അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശീലനവും പദ്ധതി മുഖേന നൽകിവരുന്നു. ഒളിമ്പിക്സ് മെഡലുകൾ ലക്ഷ്യമിട്ട് മികച്ച അത്ലറ്റുകൾക്ക് പ്രത്യേക സാമ്പത്തിക സഹായവും വിദേശ പരിശീലനവും ഉറപ്പാക്കുന്ന പദ്ധതിയായ ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീമും കായികരംഗത്തെ യുവാക്കൾക്ക് വലിയ ഊർജ്ജമാണ് നൽകിയത്. അത്ലറ്റുകൾക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച വിദേശ കോച്ചുകളുടെ കീഴിലുള്ള പരിശീലനം, അന്താരാഷ്ട്ര തലത്തിലുള്ള കായിക ക്ലിനിക്കുകളിലെ ആരോഗ്യ പരിശോധനകൾ, ആധുനിക കായിക ഉപകരണങ്ങൾ, മാനസികാരോഗ്യത്തിനായുള്ള കൌൺസിലിംഗ് എന്നിവയെല്ലാം പൂർണ്ണമായും സർക്കാർ ചെലവിൽ ലഭ്യമാക്കുന്ന പദ്ധതിയാണിത്. ഈ രണ്ട് പദ്ധതികളുടെയും ഫലപ്രദമായ ഏകോപനത്തിന്റെ ഫലമായാണ് ഒളിമ്പിക്സ്, പാരാലിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ് എന്നിവയിൽ ഇന്ത്യ സമീപകാലത്ത് മികവാർന്ന പ്രകടനം കാഴ്ചവച്ചത്. കേവലം ഒരു വിനോദ ഉപാധി എന്ന നിലയിൽ നിന്ന് മാറി കായിക രംഗത്തെ യുവാക്കൾക്ക് മാന്യമായ വരുമാനവും തൊഴിൽ സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന ഒരു മികച്ച പ്രൊഫഷനാക്കി മാറ്റാൻ കഴിഞ്ഞ 12 വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെ കായിക നയങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ദേശസ്നേഹവും അച്ചടക്കവുമുള്ള ഒരു യുവതലമുറയെ രാജ്യസുരക്ഷയുടെ ഭാഗമാക്കുന്നതിനൊപ്പം അവരുടെ കരിയർ സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പ്രതിരോധ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ഈ പരിഷ്കാരങ്ങളിൽ ഏറ്റവും ജനശ്രദ്ധയാകർഷിച്ച ഒന്നാണ് 2022 പ്രഖ്യാപിച്ച അഗ്നിപഥ് പദ്ധതി. കര, നാവിക, വ്യോമസേനകളിൽ യുവാക്കൾക്ക് അഗ്നിവീരന്മാരായി 4 വർഷം സേവനമനുഷ്ഠിക്കാൻ അവസരം നൽകുന്ന ഈ പദ്ധതി ഇന്ത്യൻ സൈന്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പരിഷ്കാരങ്ങളിലൊന്നാണ്. ആഗോളതലത്തിൽ അത്യാധുനിക യുദ്ധമുറകളും സാങ്കേതിക വിദ്യകളും കൈകാര്യം ചെയ്യുന്ന തരത്തിലാണ് അഗ്നിവീരന്മാർക്ക് പരിശീലനം നൽകുന്നത്. നാലു വർഷത്തെ സേവന കാലയളവിന് ശേഷം മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്ന 25% യുവാക്കൾക്ക് സൈന്യത്തിൽ

0: തിരനിയമനം ലഭിക്കുന്നു. ബാക്കിയുള്ളവർക്ക് ഒരു കൂട്ടം മികച്ച അവസരങ്ങളാണ് കാത്തിരിക്കുന്നത്. അവർക്ക് തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഏകദേശം 12 ലക്ഷത്തോളം രൂപയുടെ നികുതിരഹിത സേവാനിധി സാമ്പത്തിക പാക്കേജും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നു. കൂടാതെ കേന്ദ്ര സായുധ പോലീസ് സേനകളിലും അസം റൈഫിൾസ്, വിവിധ സംസ്ഥാന പോലീസ് സേനകൾ, പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയിലും തൊഴിൽ നിയമനങ്ങളിൽ അഗ്നിവീരന്മാർക്ക് മുൻഗണനയും സംവരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൈന്യത്തിന് കൂടുതൽ യുവത്വവും ചടുലതയും നൽകുന്നതിനൊപ്പം അച്ചടക്കവും സാങ്കേതിക വിദ്യയും വശമുള്ള ഒരു വലിയ യുവജന ശൃംഖലയെ പൊതുസമൂഹത്തിലേക്ക് തിരികെ എത്തിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു. പ്രതിരോധ മേഖലയിലെ മാറ്റങ്ങൾ കേവലം പുരുഷന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്താതെ കൃത്യമായ ലിംഗസമത്വം ഉറപ്പാക്കിക്കൊണ്ട് യുവതികൾക്കായി രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത വലിയ വാതിലുകളാണ് NDA സർക്കാർ തുറന്നിട്ടത്. ഇതിലേറ്റവും നിർണായകമായ ഒന്നായിരുന്നു സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ സർക്കാർ നടപ്പിലാക്കിയ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ വനിതാ പ്രവേശനം. മുൻപ് സൈന്യത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗങ്ങളിൽ മാത്രം ഒതുങ്ങിനിന്ന യുവതികൾക്ക് ഇന്ന് പുരുഷന്മാർക്കൊപ്പം NDA പരീക്ഷ എഴുതാനും നേരിട്ട് യുദ്ധമുഖത്തെ പോരാട്ട വിഭാഗങ്ങളിലേക്ക് കടന്നുവരാനും സാധിക്കുന്നുണ്ട്. ഇതിന്റെ തുടർച്ചയെന്നോണം വ്യോമസേനയിൽ യുദ്ധവിമാനങ്ങൾ പറത്താനും നാവികസേനയുടെ യുദ്ധക്കപ്പലുകളിൽ കമാൻഡിംഗ് പദവികൾ അലങ്കരിക്കാനും നമ്മുടെ യുവതികൾക്ക് കഴിഞ്ഞു. താഴെത്തട്ടിൽ നിന്ന് തന്നെ ഈ മാറ്റം കൊണ്ടുവരുന്നതിനായി രാജ്യത്തെ സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകിയതും മിലിറ്ററി പോലീസിലേക്ക് വനിതകളെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങിയതും വിപ്ലവകരമായ തീരുമാനങ്ങളായിരുന്നു. ചുരുക്കത്തിൽ, രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിൽ ലിംഗഭേദമന്യേ നമ്മുടെ യുവത്വത്തെ പൂർണമായും പങ്കാളികളാക്കാൻ കഴിഞ്ഞ 12 വർഷത്തെ പ്രതിരോധ പരിഷ്കാരങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. NDA സർക്കാരിന്റെ നയങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് വികസനത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്നതാണ്. കാർഷിക മേഖലയെ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനായി ആരംഭിച്ച അഗ്രി സ്റ്റാർട്ടപ്പുകളും കിസാൻ ഡ്രോൺ പദ്ധതിയും പരമ്പരാഗത കൃഷിരീതികളിൽ നിന്ന് മാറി പുതിയ സാങ്കേതിക വിദ്യകളിലേക്ക് വരാൻ യുവാക്കളെ പ്രേരിപ്പിച്ചു. ബജറ്റിംഗിലും മറ്റ് പ്രധാന നിയമനിർമ്മാണങ്ങളിലും യുവാക്കളുടെ അഭിപ്രായങ്ങൾ ഇന്ന് സർക്കാർ സ്വീകരിക്കുന്നു. യുവാക്കളെ ഏകോപിപ്പിക്കുന്നതിനും അവർക്ക് വിവിധ സർക്കാർ സേവനങ്ങളും സാമൂഹിക സേവനത്തിനുമുള്ള അവസരങ്ങളും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിനുമായി മേരാ യുവഭാരത് എന്ന സ്വയംഭരണ സ്ഥാപനത്തിന് രൂപം നൽകി. ഇത് യുവാക്കളുടെ വ്യക്തിത്വ വികസനത്തിനും അതുവഴി രാജ്യത്തിന്റെ വികസനത്തിനുമായി ഒരു പാലമായി പ്രവർത്തിക്കുന്നു. ദേശീയ വികസനത്തിലും സാമൂഹിക സേവനത്തിലും രാജ്യത്തെ യുവാക്കളെ നേരിട്ട് പങ്കാളികളാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും പുതിയതും നിർണായകവുമായ ചുവടുവയ്പാണ് മേരാ യുവഭാരത് അഥവാ മൈ ഭാരത്. യുവാക്കളുടെ നേതൃത്വത്തിലുള്ള വികസനം എന്ന ലക്ഷ്യത്തോടെ 2023 ഒക്ടോബർ 31 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പ്ലാറ്റ്ഫോം രാജ്യത്തിന് സമർപ്പിച്ചത്. 15 മുതൽ 29 വയസ്സുവരെയുള്ള യുവാക്കളെ ലക്ഷ്യമിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു കേന്ദ്രീകൃത ഡിജിറ്റൽ ഫിസിക്കൽ പ്ലാറ്റ്ഫോമാണിത്. ഗ്രാമീണ നഗര വ്യത്യാസമില്ലാതെ രാജ്യത്തെ കോടിക്കണക്കിന് യുവാക്കളെ ഒരൊറ്റ ശൃംഖലയിൽ ബന്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. യുവാക്കൾക്ക് തങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും വിവിധ സർക്കാർ പദ്ധതികളെക്കുറിച്ച് പഠിക്കുന്നതിനും തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായും സാമൂഹിക സംഘടനകളുമായും ചേർന്ന് പ്രവർത്തിക്കാനും മൈ ഭാരത് അവസരമൊരുക്കുന്നു. മേരാ യുവഭാരത് സ്റ്റേറ്റ് ഡയറക്ടർ അഭിശങ്കർ SR ആകാശവാണിയോട്.
1: ഭാരതത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. കഴിഞ്ഞ 12 വർഷമായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കുന്നതും ഇതേ കാഴ്ചപ്പാടാണ്. കേവലം യുവജനങ്ങളുടെ വികസനം എന്നതിലുപരി യുവജനങ്ങളിലൂടെയുള്ള വികസനം അഥവാ യൂത്ത് ലെഡ് ഡെവലപ്മെന്റ് എന്ന വലിയൊരു ആശയത്തിലാണ് ഈ സർക്കാർ മുൻതൂക്കം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ലക്ഷ്യത്തിലേക്കുള്ള ഏറ്റവും നിർണായകമായ ചുവടുവയ്പാണ് മൈ ഭാരത് അഥവാ മേരാ യുവ ഭാരത്. യുവാക്കളുടെ നൈപുണ്യ വികസനം, സന്നദ്ധ സേവനം, നേതൃത്വ പരിശീലനം എന്നിവയെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരുന്ന വിപ്ലവകരമായ ഒരു പ്ലാറ്റ്ഫോമാണിത്. 3 വർഷം എന്ന ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ രാജ്യത്തുടനീളമുള്ള 2.5 കോടിയിലധികം യുവാക്കളാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അണിചേർന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പങ്കാളിത്തവും ഒട്ടും കുറവല്ല. ഇതിനോടകം തന്നെ 800-ലധികം വോളണ്ടിയറിംഗ് അവസരങ്ങളാണ് മൈ ഭാരത് പോർട്ടൽ വഴി കേരളത്തിൽ നമ്മൾ ലഭ്യമാക്കിയിട്ടുള്ളത്. 3400-ലധികം മലയാളി യുവാക്കൾ ഇതിനകം തന്നെ ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി സമൂഹത്തിന്റെ മാറ്റത്തിനായി പ്രവർത്തിക്കുന്നു എന്നത് ഏറെ അഭിമാനാർഹമാണ്. കഴിഞ്ഞ 12 വർഷത്തെ പദ്ധതികൾ എടുത്താൽ യുവാക്കളെ ശാക്തീകരിക്കുന്നതിനായി എത്രയോ വലിയ ചുവടുവയ്പ്പുകളാണ് ഉണ്ടായിട്ടുള്ളത്. യുവാക്കളുടെ ശബ്ദം രാജ്യത്തിന്റെ നയരൂപീകരണത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് അഥവാ VBYLD ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങളായി നടന്നുവരുന്ന ഈ പരിപാടിയിൽ കഴിഞ്ഞ വർഷം തന്നെ 50 ലക്ഷം യുവാക്കളാണ് തങ്ങളുടെ ആശയങ്ങൾ പങ്കുവച്ചത്. യാതൊരു രാഷ്ട്രീയ പശ്ചാത്തലവുമില്ലാത്ത 1 ലക്ഷം പുതിയ നേതാക്കളെ രാജ്യത്തിന് സംഭാവന ചെയ്യുക എന്നതാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ പുതിയ തലമുറയ്ക്ക് മികച്ച തൊഴിൽ നൈപുണ്യം നൽകാനുള്ള പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് സ്കീം, പെൺകുട്ടികളെ കായിക രംഗത്ത് മുൻപന്തിയിലെത്തിക്കാനുള്ള അസ്മിത ലീഗ്, ലഹരിമുക്ത ഭാരതത്തിനായുള്ള നശാമുക്ത് യുവ ക്യാമ്പയിൻ തുടങ്ങിയ ഒട്ടനവധി പദ്ധതികൾക്ക് മൈ ഭാരത് സഹായമേകുന്നുണ്ട്. NSS പോലെയുള്ള സംവിധാനങ്ങളെ മൈ ഭാരതുമായി സംയോജിപ്പിച്ചതോടുകൂടി സന്നദ്ധ സേവന രംഗത്ത് രാജ്യത്ത് സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. 2047 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്. ഈ ചരിത്രപരമായ യാത്രയിൽ നിങ്ങളും പങ്കാളികളാകണം. നിങ്ങളുടെ സ്മാർട്ട് ഫോണിലൂടെ myBharat.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മൈ ഭാരത്തിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. പുതിയ അവസരങ്ങൾ കണ്ടെത്തുക. നാടിന്റെ നിർമ്മാണത്തിൽ പങ്കുചേരുക. നിങ്ങളുടെ സ്വപ്നങ്ങളും ഊർജവുമാണ് നാളത്തെ ഇന്ത്യ. നമുക്കൊരുമിച്ച് മുന്നേറാം.
0: കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ ഭരണകാലയളവ് വിലയിരുത്തുമ്പോൾ യുവശക്തിയെ രാജ്യപുരോഗതിയുടെ മുൻനിരയിലേക്ക് നയിക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. യുവതയ്ക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതികളെല്ലാം തന്നെ തൊഴിൽ സംരംഭകത്വം, നൈപുണ്യം എന്നീ മേഖലകളിലെ വളർച്ചയെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നവയാണെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ MS വിദ്യാനന്ദൻ ആകാശവാണിയോട് പറഞ്ഞു.
2: ഏതാണ്ട് 1 ദശകത്തിന് മേലെയായി ഇന്ത്യയിലെ യുവജന നയരൂപീകരണത്തിൽ വ്യക്തമായ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. തൊഴിലന്വേഷകരെ തൊഴിൽ സൃഷ്ടാക്കളാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആദ്യം ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ കാര്യം തന്നെ എടുത്തു നോക്കൂ. 2015 ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്ര യോജന ഇന്ത്യയിലെ ചെറുകിട സംരംഭകർക്ക്, പ്രത്യേകിച്ച് ഈ കൊളാട്രലിലെ ജാമ്യം നൽകാൻ കഴിയാത്തവർക്ക്, ഔപചാരിക ബാങ്കിങ് സംവിധാനവുമായി അവരെ ബന്ധിപ്പിക്കുന്ന ഒരു നിർണായക ഇടപെടലായിരുന്നു. 2025 മാർച്ച് വരെ 52 കോടിയിലധികം ലോൺ അക്കൗണ്ടുകളാണ് ഈ പദ്ധതിയിൽ തുറന്നത്. ഗുണഭോക്താക്കളിൽ 68% സ്ത്രീകളാണെന്നുള്ളത് മറ്റൊരു പ്രത്യേകത. ഇത് സ്ത്രീ സാമ്പത്തിക ശാക്തീകരണത്തിന്റെ, വിമൻ ഇക്കണോമിക് എംപവർമെന്റിന്റെ കൂടി ഒരു സൂചകമാണ്. സ്കിൽ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ 2015 ആരംഭിച്ച പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന ഒരു വലിയ ദേശീയ ശ്രമമായിരുന്നു. ഇലക്ട്രീഷ്യൻ മുതൽ ആരോഗ്യ പ്രവർത്തകർ വരെ, IT മുതൽ കൃഷി വരെ 100-ലധികം മേഖലകളിൽ സൗജന്യ പരിശീലനം. 2025 വരെ 1.64 കോടിയിലധികം യുവജനങ്ങൾ ഈ പദ്ധതിയിൽ പരിശീലനം നേടി. സംരംഭകത്വത്തിന്റെ കാര്യത്തിൽ ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ കണക്കുകൾ ശ്രദ്ധേയമാണ്. 2016 അത് ആരംഭിച്ചപ്പോൾ 500 എണ്ണം മാത്രം ഉണ്ടായിരുന്ന അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ 2026 മാർച്ചോടെ 2.23 ലക്ഷമായി അവരുടെ എണ്ണം ഉയർന്നത്. ഇവ 23 ലക്ഷത്തിലധികം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. ഈ സ്റ്റാർട്ടപ്പുകളുടെ 48% ഒരു വനിതാ ഡയറക്ടർ അല്ലെങ്കിൽ പാർട്ണറുണ്ട്. ഇത് സംരംഭക മേഖലയിലെ ഒരു ഘടനാപരമായ മാറ്റത്തിന്റെ സൂചനയാണ്. SC ST വിഭാഗങ്ങൾക്കും വനിതകൾക്കും സ്റ്റാൻഡപ്പ് ഇന്ത്യ പദ്ധതി 1 കോടി രൂപ വരെ ബാങ്ക് വായ്പ ലഭ്യമാക്കുന്നു. ആദ്യമായി സ്വന്തം ബിസിനസ് തുടങ്ങുന്നവർക്ക്, ഗ്രീൻഫീൽഡ് എന്റർപ്രൈസസ് എന്ന് പറയുന്ന വിഭാഗത്തിന് വേണ്ടിയുള്ളതാണ് ഇത്. 2023 ആരംഭിച്ച മേര യുവ ഭാരത് മൈ ഭാരത് 15 മുതൽ 29 വയസ്സുവരെയുള്ള യുവജനങ്ങൾക്ക് സന്നദ്ധ പ്രവർത്തനം, ഇന്റേൺഷിപ്പ്, നൈപുണ്യ വികസനം, സർക്കാർ പദ്ധതികളിലേക്കുള്ള പ്രവേശനം ഇവ ഒറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നു. ഈ പദ്ധതികളെ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. കഴിഞ്ഞ ഒരു ദശകത്തിൽ കേന്ദ്ര സർക്കാർ യുവജനങ്ങൾക്കായി ഒരുക്കിയ ഈ ഫ്രെയിംവർക്ക് തൊഴിൽ, സംരംഭകത്വം, നൈപുണ്യം എന്നീ 3 മേഖലകളിലും ഒരേ സമയം ഇടപെടുന്നതാണ്. കോടിക്കണക്കിന് ആളുകൾ ഔപചാരിക ധനകാര്യ സംവിധാനത്തിലേക്ക് വന്നു. 2 ലക്ഷക്കണക്കിന് പേർ തൊഴിൽ നൈപുണ്യം നേടി. 2.23 ലക്ഷം സ്റ്റാർട്ടപ്സ്. ഇവയെല്ലാം ഒരു പുതിയ ഇന്ത്യൻ സംരംഭക തലമുറയുടെ ഒരു മുഖമാണ് കാണിക്കുന്നത്.
0: ഡിജിറ്റൽ യുഗത്തിന്റെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലിംഗഭേദമന്യേ രാജ്യത്തെ ഓരോ യുവാവിനും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കാനും ഈ ഭരണകാലയളവിൽ സാധിച്ചു. 2047 വികസിത ഭാരതം എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിക്കുമ്പോൾ അതിന് കരുത്തും ദിശാബോധവും പകരുന്നത് വൈദഗ്ധ്യവും ആത്മവിശ്വാസവുമുള്ള യുവതലമുറ തന്നെയായിരിക്കും എന്നതിൽ തർക്കമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ, അവതരണം കൃഷ്ണ പ്രകൃതി.
3: ആകാശവാണി. സമയം 11 മണി കഴിഞ്ഞ് 28 മിനിറ്റ്. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടി